ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 14, കൊല്ലവർഷം 1201 മിഥുനം 21, 2026 ജൂലൈ 5 തീയതി ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 33 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161 576 കിലോഹെർട്സുകളിലും, ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെർട്സുകളിലും, പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം കേൾക്കാം. പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് അവതരിപ്പിച്ചത്.
1: മനസ്സിൽ നൈരാശ്യമെഴുന്നവന് മധ്യാഹ്നവും പ്രത്യഹം അർദ്ധരാത്രം, ശുഭം പ്രതീക്ഷിപ്പവന് ഏത് രാവും സൂര്യാംശുദീപ്തം പകൽ പോലെ തന്നെ. മനസ്സിൽ നൈരാശ്യമുള്ളവർക്ക് പ്രകാശഭാസുരമായ മധ്യാഹ്നം പോലും ഇരുൾ നിറഞ്ഞ ഭീതിജനകമായ പാതിരാത്രിയായി പ്രത്യക്ഷപ്പെടും. നേരെ മറിച്ചാണ് മനസ്സിൽ ശുഭപ്രതീക്ഷയുള്ളവരുടെ കാര്യം. അവർക്ക് പാതിരാത്രി പോലും സൂര്യകിരണങ്ങളാൽ പ്രദീപ്തമായ പകൽ പോലെ തോന്നിക്കും. ജീവിതം സുഖദുഃഖ ഭൂയിഷ്ഠമാണെന്ന് പറയാറുള്ളതുപോലെ ആശാ നിരാശാ ബഹുലവുമാണ്. ആശിച്ചത് കിട്ടാതിരിക്കുമ്പോഴും ആശ നശിക്കുമ്പോഴും നിരാശയുണ്ടാവുക സ്വാഭാവികമാണ്. നിരാശ പാടില്ലെന്ന് ഉപദേശിക്കുന്നത് ദുഃഖം പാടില്ല എന്നുപദേശിക്കുന്നത് പോലെ നിരർത്ഥകമാണ്. നിരാശയ്ക്കും ദുഃഖത്തിനുമുള്ള കാരണങ്ങൾ നിരന്തരം ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സുഖത്തോടൊപ്പം ദുഃഖവും ആശയോടൊപ്പം നിരാശയും ചേരുമ്പോഴാണ് ജീവിതം ജീവിതമാകുന്നത്. സുഖത്തിനും ആശയ്ക്കും പരഭാഗശോഭ അണയ്ക്കുന്നത് ദുഃഖവും നിരാശയുമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിരാശയുണ്ടാകാൻ നിസ്സാരമായ കാരണങ്ങൾ മതി. പ്രതീക്ഷിച്ചത്ര മാർക്ക് പരീക്ഷയിൽ ലഭിക്കാതെ പോയാൽ, ക്ലാസോ റാങ്കോ നഷ്ടമായാൽ, നേരിയ വ്യത്യാസത്തിനൊരു കലാമത്സരത്തിൽ നിന്നോ കായിക മത്സരത്തിൽ നിന്നോ പുറത്തായാൽ, ഇഷ്ടപ്പെട്ട വസ്തു ലഭിക്കാതെ പോയാൽ, പ്രതീക്ഷിച്ചയാളിനെ കൃത്യസമയത്ത് കാണാതിരുന്നാൽ, വിചാരിച്ച പോലെ കാര്യം നടക്കാതിരുന്നാൽ, ഇത്തരം സന്ദർഭങ്ങളിൽ പോലും നമ്മുടെ മനസ്സ് നിരാശാഭരിതമാകുന്നു. വ്യക്തിയുടെ സ്വഭാവം, മനസ്സ് എന്നിവയെ ആസ്പദിച്ച് നിരാശയുടെ ആഴവും വ്യാപ്തിയും വർദ്ധിക്കുന്നു. ചിലർക്ക് നിസ്സാര കാരണങ്ങൾ മതി നിരാശയുടെ പടുകുഴിയിൽ പതിക്കുവാൻ. മറ്റു ചിലർ നൈരാശ്യത്തിനുള്ള കാരണം ഗൗരവമുള്ളതായിരിക്കുമ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നൈരാശ്യത്തെ ജീവിതത്തിൽ നിന്ന് നിശേഷം ഒഴിവാക്കാനാവില്ലെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. താൽക്കാലികമായി ഉണ്ടാകുന്ന തിരിച്ചടികളാൽ നിരാശയിലാണ്ട് ജീവിതം ശോകമയമാക്കി തീർക്കുന്നത് ശരിയല്ല. അത്തരക്കാർക്ക് ഒരിടത്തും പ്രകാശം കണ്ടെത്താൻ കഴിയുകയില്ല. അവർക്ക് ജീവിതം ഇരുൾ നിറഞ്ഞ പാതിരാത്രിയായിരിക്കും. മധ്യാഹ്നത്തിൽ പോലും പ്രകാശത്തിൻ്റെ ഒരു കിരണം അവർക്ക് കാണാനാവില്ല. ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാനുള്ള ശക്തമായ പ്രേരണ അത്തരം സന്ദർഭങ്ങളിൽ അവർക്കുണ്ടായി എന്നും വരാം. മനസ്സിൻ്റെ ഈ പ്രവണതയെയാണ് നാം എതിർത്ത് തോൽപ്പിക്കേണ്ടത്. നൈരാശ്യമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഗ്ലാനിയും വേദനയും മാന്ദ്യവും ഉണ്ടാവുന്നത് സ്വാഭാവികമായിരിക്കാം. പരിസരമെല്ലാം അപ്പോൾ ഇരുൾ നിറഞ്ഞിരിക്കുന്നതായി അനുഭവപ്പെട്ടെന്നും വരാം. എന്നാൽ നിരാശയ്ക്കുള്ള കാരണങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിലൂടെ നൈരാശ്യത്തെ എങ്ങനെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആശയുടെ സാഫല്യത്തിനുള്ള പ്രാരംഭമാണ് നൈരാശ്യമെന്ന് നാം സമാധാനിക്കണം. കാലാന്തരത്തിൽ എല്ലാം ശരിയാകുമെന്ന വിധത്തിലുള്ള ശുഭാപ്തി വിശ്വാസം നാം പുലർത്തണം. ശുഭാപ്തി വിശ്വാസം എത്രയെത്ര പേരെ നിരാശയിൽ നിന്ന് കരകയറ്റിയിരിക്കുന്നു. എത്രമേൽ നൈരാശ്യമുണ്ടാകുന്ന സന്ദർഭങ്ങളിലും എല്ലാം ശരിയാകും, ഭംഗിയാകും എന്ന മട്ടിലുള്ള പ്രസാദഭാവം പുലർത്താൻ കഴിയുന്നവർക്ക് പാതിരാത്രി പോലും പ്രഭാപൂരിതമായ പകൽ പോലെ അനുഭവപ്പെടും.
0: സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ്.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് തിരുനെല്ലൂർ കരുണാകരന്റെ പ്രഭാതത്തെ പ്രതീക്ഷിച്ച് എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് ജയന്തി കൃഷ്ണ.

0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani. The news read by Mehwash Fatima. Prime Minister Narendra Modi inaugurated CG Semi's state-of-the-art outsourced semiconductor assembly and test plant in Sanand, Gujarat yesterday. The event was attended by Union Minister Ashwini Vaishnav and Gujarat Chief Minister Bhupendra Patel along with global tech leaders. Developed with a massive investment of over 7,500 crore rupees, the advanced facility will have an annual production capacity of up to 5 billion semiconductor chips. Addressing a large gathering, Prime Minister Modi said that the CG Semi OSAT facility in Sanand will not only strengthen the domestic chip manufacturing ecosystem but also boost technological self-reliance and elevate India's position in the global semiconductor value chain.
2: Aaj ka ye karyakram is baat ka pramaan hai ki Bharat jo thaan leta hai wo karke dikhata hai. 5 साल पहले भारत ने संकल्प लिया था कि देश को सेमी कंडक्टर हब बनाएंगे. हम डिजाइन इन इंडिया, मेक इन इंडिया के मंत्र को लेकर आगे बढ़े और आज देश के तीसरे सेमीकंडक्टर प्लांट में भी चिप पैकेजिंग का कॉमर्शियल प्रोडक्शन शुरू हो रहा है.
1: The Prime Minister also said the Sanand plant is geared to produce 20 crore chips annually. He congratulated CG Semi on setting an ambitious future target of scaling production to 500 crore chips per year.
2: Mujhe bataya gaya hai ki abhi yahan se har saal 20 crore chips niklegi. और मुझे बताया गया आप सभी यही नहीं रुकने वाले हैं. आपने हर साल 500 करोड़ चिप्स का लक्ष्य रखा है, यानी हर दिन 1.5 करोड़ से ज्यादा. मेरा पक्का विश्वास है कि आप उसे बहुत जल्द हासिल करके रहेंगे.
1: Earlier, Prime Minister Modi inaugurated and laid the foundation stone for development projects worth over 1,05,000 crore rupees in Rajasthan, marking a major push to infrastructure, energy, transport and employment generation in the state. During his day-long visit, the Prime Minister inaugurated the new terminal building at Jodhpur Airport. Thereafter, he dedicated the country's most modern greenfield refinery cum petrochemical complex to the nation in Pachpadra in Balotra district, which is an industrial processing plant built from scratch on undeveloped clean land. He also inspected the refinery's state-of-the-art control room, interacted with engineers and technical experts, flagged off fuel tankers and virtually laid the foundation stone for Jaipur Metro Phase 2. The monsoon session of Parliament will commence on 20th of this month. It will continue till 13th of August. Parliamentary Affairs Minister Kiran Rijiju informed that President Draupadi Murmu has approved the proposal of the government to convene the monsoon session of Parliament from 20th July. Mr. Rijiju said the session will focus on meaningful debate, discussion and decisions on issues of national importance. External Affairs Minister Dr. S. Jaishankar will be on an official visit to Qatar, Bahrain, Kuwait and Oman from today till 10th of this month. During the visit to these countries, Dr. Jaishankar will be meeting with his counterparts and the leadership. After his visit to Oman, Dr. Jaishankar will visit New York on 13 July to launch India's official campaign for the UN Security Council tenure 2028-29. He will then attend the third India-EU Trade and Technology Council meeting and interact with his European Union and Belgian counterparts in Brussels on 14th and 15th July. Union Petroleum and Natural Gas Minister Hardeep Singh Puri has said that ethanol is not a new concept and has been in use for over a century. Addressing a gathering in Rajasthan, Mr. Puri said that the government welcomes constructive criticism of the government's biofuel blending program and assured that the government will incorporate suggestions into its work and make the necessary corrections. Mr. Puri also said that the idea of ethanol blending in India was first initiated during the previous Congress-led government. In the FIFA World Cup, Morocco stormed into the quarterfinals with a commanding 3-0 victory over Canada in Houston, Texas today. And that is the end of this news bulletin.
0: ആകാശവാണി. അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, കെ ജി മാർഗോസ്, ബ്രഹ്മാനന്ദൻ, പട്ടണക്കാട് പുരുഷോത്തമൻ, വിൻസെന്റ് ഗോമസ് എന്നിവരും സംഘവും പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജൂവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം, 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. 9 ഓർമ്മച്ചെപ്പ്, 10 എഴുത്തുപെട്ടി. നിയമരംഗം. സെൻസസ് ആക്ട് 1948. അഡ്വക്കേറ്റ് നീതു എസ് ടി സംസാരിക്കുന്നു. 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11 ബാലലോകം. വെല്ലുവിളികൾ നിറഞ്ഞ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് വിജയകരമായി നടന്നുകയറിയ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത ആരോഹൻ നിലാൻ എ ശ്രീജിത്ത് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന നാടകം ബഷീറിന്റെ മൊഞ്ചത്തികൾ. തുടർന്ന് സഹസ്ര രതീഷ് അവതരിപ്പിക്കുന്ന കഥ. 11:30 എന്തൊരു മഹാനുഭാവലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. 12 ഏകദാര ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. എന്താണ് കെരറ്റോകോണസ്? ഡോക്ടർ ആര്യ എ എച്ച് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 രഞ്ജിനി. 2:15 ചലച്ചിത്രഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 2:45 ഹരിതവാണി കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര 7 കാട്ടുതാറാവ്. 3 ചലച്ചിത്രഗാനങ്ങൾ, 4 സായന്തനം. റിട്ടയർഡ് അധ്യാപകനും മനഃശാസ്ത്ര വിദഗ്ധനുമായ പി ബി രാജൻ തൊടിയൂർ പങ്കെടുക്കുന്നു. 4:30 സൺഡേ സെലക്ഷൻസ്. 5 മൊഴിയുറവുകൾ, ചലച്ചിത്ര പ്രവർത്തകരുമായി നടത്തിയ അഭിമുഖം പുനഃപ്രക്ഷേപണം. 5:30 ചലച്ചിത്രഗാനങ്ങൾ, 5:45 ഭക്തിഗാനങ്ങൾ. കുന്നപ്പുഴ ICRO മ്യൂസിക് അവതരിപ്പിച്ചത്. 6 പദ്ധതികൾ ജനനന്മയ്ക്ക് സമഗ്ര ശിക്ഷാ അഭിയാൻ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും, എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി, അഭിലാഷ് കരിമുളയ്ക്കൽ നടത്തുന്ന പ്രഭാഷണം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. ഏഴ് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 മുതൽ ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2026 ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:45 സമാചാര സന്ധ്യ. തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 11 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് ഡൽഹിയിലെ. കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 28°C, കുറഞ്ഞ താപനില 22.7°C. പെയ്ത മഴ 30.7 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 27.9°C, കുറഞ്ഞ താപനില 23°C. പെയ്ത മഴ 23.8 mm. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി ഉദയഗീതം. കെ ജി മാർക്കോസ്, പട്ടണക്കാട് പുരുഷോത്തമൻ, ബ്രഹ്മാനന്ദൻ, വിൻസെന്റ് ഗോമസ് എന്നിവരും സംഘവും പാടിയത്. ആദ്യം ഉഷകാലം നാം എഴുന്നേൽക്കുക, പരനേശുവെ സ്തുതിപ്പാൻ.

കെ ജി മാർക്കോസ്, പട്ടണക്കാട് പുരുഷോത്തമൻ, ബ്രഹ്മാനന്ദൻ, വിൻസെന്റ് ഗോമസ് എന്നിവരും സംഘവും പാടിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഉദയഗീതം സമാപിച്ചു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ആദ്യം പത്രവൃത്താന്തം. ഉദ്യോഗാർത്ഥികളെ ആശങ്കയിലാക്കിയ PSC നിയമന തട്ടിപ്പുകളും പരീക്ഷാ മൂല്യനിർണയത്തിലെ ക്രമക്കേടുകളും വിജിലൻസ് അന്വേഷിക്കും. നിയമോപദേശം തേടാൻ ആഭ്യന്തരവകുപ്പ് തീരുമാനിച്ചു. വ്യാജ ഉള്ളടക്കം പ്രചരിക്കുന്നതിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹിക മാധ്യമമായ ടെലഗ്രാമിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കണം. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ തുടങ്ങും. 3.59 ലക്ഷം കുട്ടികളാണ് ആദ്യ ദിനം പ്രവേശനത്തിന് എത്തുക. 5 ഓഗസ്റ്റിന് ഈ കൊല്ലത്തെ പ്രവേശനം പൂർത്തിയാകും. ഗഗൻയാൻ ദൌത്യത്തിന്റെ പാരഷൂട്ട് പരീക്ഷണത്തിന് ഉപയോഗിക്കാൻ പുതുതായി വികസിപ്പിച്ച സോൾവ് റോക്കറ്റിന്റെ ആദ്യ എഞ്ചിൻ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ISRO. വർഷങ്ങളായി കൃഷി ചെയ്യാതെ കിടക്കുന്ന സർക്കാർ സ്വകാര്യ തരിശുഭൂമി കണ്ടെത്താൻ കൃഷിവകുപ്പ് സംസ്ഥാനതല സർവേ നടത്തും. ഭൂമിയെക്കുറിച്ച് സമഗ്ര മാപ്പിംഗ് നടത്തി കൃഷിയോഗ്യമാക്കി ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്ത് സ്വതന്ത്ര സ്വഭാവമുള്ള 2 കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജുകൾ തുടങ്ങാൻ സർക്കാർ നീക്കം. ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലുള്ള തൃശൂർ മെഡിക്കൽ കോളേജ്, സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം എന്നിവയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് ആക്കാൻ തീരുമാനം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമായി വൈഭവ് സൂര്യവംശി. ഇന്നലെ ഇംഗ്ലണ്ടിനെതിരായ 2020 ക്രിക്കറ്റിൽ തുടക്കം കുറിച്ച വൈഭവ് സച്ചിൻ തെണ്ടുൽക്കറുടെ റെക്കോർഡ് മറികടന്നു. മത്സരത്തിൽ ഇന്ത്യ 4 വിക്കറ്റിന് പരാജയപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോ ക്വാർട്ടറിൽ കടന്നു.

0: വാർത്താവലോകനം
1: വാർത്താവലോകനം തയ്യാറാക്കിയത് എം ബിജു മോഹൻ, ബ്യൂറോ ചീഫ് കേരളകൗമുദി, പത്തനംതിട്ട.
2: പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലെത്തിയതാണ് കഴിഞ്ഞ വാരത്തിലെ ആശ്വാസകരമായ വാർത്താവിശേഷം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഇന്ധന നീക്കം പുനരാരംഭിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അയവ് വന്നതിനെ തുടർന്ന് രാജ്യത്ത് പെട്രോൾ ഡീസൽ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. എണ്ണ വിപണന രംഗത്തുണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥ അവസാനിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ നയാര പെട്രോളിന് ലിറ്ററിന് 5 രൂപയും ഡീസലിന് 3 രൂപയും കുറച്ചു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാത വിലയിൽ നേരിയ കുറവുണ്ടായി. ഗൾഫ് മേഖലയിൽ പ്രതിസന്ധിക്ക് അയവ് വന്നതോടെ എയർ ഇന്ത്യയുടെ വിദേശ വിമാന സർവീസുകൾ സാധാരണ നിലയിലായി. യുദ്ധ സാഹചര്യത്തിൽ ഗൾഫ് മേഖലകളിൽ വ്യോമപാതകൾ തടസ്സപ്പെട്ടതിനാൽ ജൂൺ മുതൽ എയർ ഇന്ത്യ സർവീസുകൾ വെട്ടിക്കുറച്ചിരുന്നു. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള 16th വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്നു. ഇന്ത്യ സന്ദർശിക്കുന്ന ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകൈച്ചിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ സുപ്രധാന കരാറുകളിൽ ഒപ്പിട്ടു. ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ സഞ്ചരിക്കാൻ നാവികസേനാ കപ്പലുകളെ സഹായിക്കുന്ന യൂണിക്കോൺ റഡാർ സംവിധാനം ഇന്ത്യയും ജപ്പാനും സംയുക്തമായി നിർമ്മിക്കും. ഇരു രാജ്യങ്ങളുടെയും ആദ്യ സംയുക്ത പ്രതിരോധ സഹകരണ പദ്ധതിയാണിത്. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണം എണ്ണുന്നതിലും സംഭാവനകളുടെ കണക്ക് രേഖപ്പെടുത്തുന്നതിലും നടപടിക്രമം പാലിച്ചില്ലെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. രാമക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകൾ കാണാതായതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായും അംഗം അനിൽ മിശ്രയും തൽസ്ഥാനങ്ങൾ രാജിവെച്ചു. പുതിയ കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത് ചുമതലയേറ്റു. 4 പതിറ്റാണ്ടോളം നീളുന്ന അദ്ദേഹത്തിന്റെ സൈനിക സേവനത്തിൽ സേനയുടെ പ്രവർത്തനക്ഷമതയ്ക്കും ദീർഘകാല പദ്ധതികൾക്കും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കരസേനയുടെ ദക്ഷിണ കമാൻഡ് മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ രാജേഷ് പുഷ്കർ നിയമിതനായി. 35 വർഷമായി അദ്ദേഹം സൈനിക സേവന രംഗത്തുണ്ട്. തദ്ദേശ നിർമ്മിത ക്രയോജനിക് എഞ്ചിൻ പരീക്ഷണത്തിൽ ISRO നിർണായക മുന്നേറ്റം കൈവരിച്ചു. തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിൽ നടത്തിയ പരീക്ഷണത്തിൽ എഞ്ചിൻ നിർദ്ദിഷ്ട ബലത്തിന്റെ 88% കൈവരിച്ചതായി ISRO അറിയിച്ചു. ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ് പരീക്ഷണം. പ്രതിരോധം, ഡിജിറ്റൽ ഇടപാട്, ബഹിരാകാശം, ആരോഗ്യം, സമുദ്രരക്ഷ, കൃഷി തുടങ്ങി 19 മേഖലകളിൽ തന്ത്രപ്രധാനമായ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപരാജ്യമായ സീഷെൽസും തമ്മിൽ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഫിജറയിൽ നിന്ന് അബുദാബിയിലേക്ക് ഇത്തിഹാദ് ട്രെയിനുകൾ ചൂളമടിച്ച് പായുമ്പോൾ മലയാളികൾക്കും അഭിമാനിക്കാം. UAE സ്വപ്ന പദ്ധതിയായ ഇത്തിഹാദ് റെയിൽവേ നയിക്കുന്നവരിൽ ആദ്യത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ മലയാളിയായ നിഷാദാണ്. 29-കാരനായ നിഷാദ് ആലപ്പുഴ സ്വദേശിയാണ്. പാകിസ്ഥാൻ അതിർത്തി രക്ഷാസേനയുടെ കറാച്ചി താവളത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണം പാക് ഭരണകൂടത്തെയും സൈനിക കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചു. ആക്രമണത്തിൽ 4 പാക് സൈനികർ കൊല്ലപ്പെട്ടു. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനത്തിലെത്തിയ 6 ഭീകരരെ സൈന്യം വധിച്ചു. വെനിസ്വേല ഭൂകമ്പത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം 1500 കടന്നു. 60,000 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ തുടിപ്പുമായി കുടുങ്ങിക്കിടന്ന 1000 രക്ഷാസേന രക്ഷപ്പെടുത്തി. വെനിസ്വേലയിലേക്ക് ഇന്ത്യ മരുന്നുകളും രക്ഷാപ്രവർത്തകരെയും എത്തിച്ചു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ 2025 ചട്ടം ലംഘിച്ച് ചെന്നൈയ്ക്ക് കൊണ്ടുപോകാൻ നടത്തിയ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാരോപിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, തന്ത്രി കണ്ഠരര്, രാജീവര് എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘം പ്രതികളാക്കി. വിഴിഞ്ഞം തുറമുഖത്തിൽ ലോകത്തെ വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ സ്വിറ്റ്സർലാൻഡ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 13,000 കോടി രൂപ നിക്ഷേപിക്കും. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണിത്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരിയാണ് സ്വിറ്റ്സർലാൻഡ് മെഡിറ്ററേനിയൻ കമ്പനി വാങ്ങുന്നത്. ജൂൺ മാസത്തിൽ സംസ്ഥാനത്ത് ലഭിക്കേണ്ട മഴ 34% കുറഞ്ഞു.

0: തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിലുണ്ടായ കുറവ് വൈദ്യുതി ഉൽപ്പാദനത്തെയും കൃഷിയെയും ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നു. കടൽ ചൂടാകുന്ന എൽനിനോ പ്രതിഭാസം കാരണമാണ് മഴ കുറയുന്നതെന്ന് കാലാവസ്ഥാ വിദഗ്ധരുടെ നിഗമനം. സംസ്ഥാനത്ത് അധികാരമേറ്റ UDF സർക്കാർ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിലെ നികുതി മാറ്റങ്ങൾ June 1 മുതൽ നിലവിൽ വന്നു. സ്വകാര്യ ബസ്സുകൾക്കും ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ബസ്സുകൾക്കും നികുതി പകുതിയാക്കിയതും ട്രക്കുകൾക്കുള്ള നികുതി കുറച്ചതും പ്പ്രാബല്യത്തിലായി. ഭിന്നശേഷിക്കാരുടെ 15 ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങൾക്കും നികുതി കുറയും. സംസ്ഥാനത്തിന്റെ 51st ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ചുമതലയേറ്റു. ചീഫ് സെക്രട്ടറിയായിരുന്ന ഡോക്ടർ എ ജയതിലകൻ വിരമിച്ചതിനെ തുടർന്നാണ് ബിശ്വനാഥ് സിൻഹ ചീഫ് സെക്രട്ടറിയായത്. ESIയിൽ അംഗമാകാനുള്ള ശമ്പളത്തിന്റെ മേൽപരിധി 21,000 രൂപയിൽ നിന്ന് 30,000 രൂപയായി ഉയർത്തുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ഇതു സംബന്ധിച്ച വിശദവിവരങ്ങൾ പിന്നീട് അറിയിക്കും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള വിബിജി റാംജി പദ്ധതി രാജ്യത്ത് നിലവിൽ വന്നു. തൊഴിൽ ദിനങ്ങൾ 100 നിന്ന് 125 ദിവസമാക്കിയതാണ് പദ്ധതിയിലെ പ്രധാന മാറ്റം. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റായി PS നായർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. വാർഷിക പൊതുയോഗത്തിൽ 2,36,00,000 രൂപയുടെ ബജറ്റ് അംഗീകരിച്ചു. വാട്സാപ്പിന്റെ പുതിയ പരിഷ്കാരമായ മൊബൈൽ നമ്പറിന് പകരം യൂസർ നെയിം ഉപയോഗിച്ചുള്ള ആശയവിനിമയം ആൾമാറാട്ടത്തിനും ഓൺലൈൻ തട്ടിപ്പിനും സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ആശങ്ക പ്രകടിപ്പിച്ചു. സുരക്ഷിതമെന്ന് ബോധ്യപ്പെടുത്താതെ പുതിയ പരിഷ്കാരം നടപ്പാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ വാട്സാപ്പ് ഉടമകളായ മെറ്റയ്ക്ക് അയച്ച നോട്ടീസിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ലഹരിമാഫിയയുടെ വേരറുക്കാൻ ആഭ്യന്തരവകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ നടപടിയിൽ ഇതുവരെ പിടിച്ചെടുത്തത് 31 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ. 5,800 പേർ അറസ്റ്റിലായി. ഓപ്പറേഷൻ തുഫാൻ ദൌത്യം വ്യാപിപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നേതൃത്വം നൽകുന്ന പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. സാംസ്കാരിക പ്രവർത്തകർ, ചലച്ചിത്ര താരങ്ങൾ, മത സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ തുഫാൻ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ്. സെൻസസിന്റെ ഭാഗമായി വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വിവരശേഖരണവും സംസ്ഥാനത്ത് ആരംഭിച്ചു. July 30 വരെ നടക്കുന്ന ആദ്യഘട്ട സെൻസസിൽ 34 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലിയിലൂടെയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നത് കേരളം എന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുടെ റഫറൻസ് കേരള നിയമസഭ അംഗീകരിച്ചു. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് രാഷ്ട്രപതി അഭിപ്രായം തേടി കരട് ബിൽ റഫർ ചെയ്തത്. സംസ്ഥാനത്തെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ഫീസ് 5% വർദ്ധിപ്പിച്ചു. ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചുള്ള വാർഷിക വർധനയാണിത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉഷ്ണതരംഗം ശക്തമായത് ജനജീവിതം ദുസ്സഹമാക്കി. കടുത്ത ചൂടിൽ വിവിധ രാജ്യങ്ങളിലായി 2,000 പേർ മരണപ്പെട്ടു. താപനില ഉയരുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് ലഭിച്ചതോടെ പ്രതിരോധ നടപടികൾ ശക്തമാക്കി. കാൽപന്തുകളിയുടെ വിസ്മയമായ ലോകകപ്പ് ഫുട്ബോൾ അട്ടിമറികൾക്കും സാക്ഷിയായി. ജർമ്മനിയും നെതർലൻഡ്സും പ്രീ ക്വാർട്ടർ കാണാതെ പുറത്തായി. ഫ്രാൻസും ഇംഗ്ലണ്ടും ആതിഥേയരായ അമേരിക്കയും വമ്പൻ വിജയങ്ങളുമായി പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. ആരാധകരുടെ ആവേശ താരങ്ങളായ അർജന്റീനയുടെ ലയണൽ മെസ്സിയും ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയും ഇതുവരെ 6 ഗോളുകൾ വീതം നേടി. ദേശീയ ഇന്റർസ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ജമ്പിൽ 6.88 മീറ്റർ ചാടിയ ആൻസി സോജൻ പുതിയ ദേശീയ റെക്കോർഡിട്ടു. അഞ്ജു ബോബി ജോർജിന്റെ പേരിൽ 22 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് ആൻസി സോജൻ തിരുത്തിയെഴുതിയത്. 6.83 മീറ്റർ ആയിരുന്നു അഞ്ജുവിന്റെ ദൂരം. തൃശൂർ നാട്ടിക സ്വദേശിയാണ് ആൻസി സോജൻ. ലോക ചെസ് വേദിയിൽ അഭിമാനമായി ഇന്ത്യയുടെ മലയാളി താരം ദിവി ബിജേഷ്. 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ജോർജിയയിൽ നടന്ന ലോക കെഡറ്റ് കപ്പിൽ തിരുവനന്തപുരം സ്വദേശി ദിവി ബിജേഷ് ചാമ്പ്യനായി. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര 15 മുതൽ 27 വരെ നടക്കും. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ശ്രീലങ്കയിലെ ഗോൾ രാജ്യാന്തര സ്റ്റേഡിയം വേദിയാകും.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് M. ബിജു മോഹൻ, ബ്യൂറോ ചീഫ്, കേരള കൗമുദി, പത്തനംതിട്ട.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഓ ലവ്ലി, വെൽ ഡൺ.
2: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാർ വാങ്ങിക്കാം. അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ. ക്രെഡിറ്റ് സ്കോർ ഉയർത്തു. അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
5: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ 468 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
6: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം നാളെ മുതൽ ബുധനാഴ്ച വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. പ്രധാനമന്ത്രിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. 2018 ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയതിനുശേഷം പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം കൂടിയാണിത്. സന്ദർശനവേളയിൽ മോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലും എത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
5: ഗുജറാത്തിലെ സനന്തിൽ CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. 7,500 കോടിയിലധികം രൂപ ചെലവിൽ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ വികസിപ്പിച്ചെടുത്ത സൌകര്യം രാജ്യത്തിന്റെ സാങ്കേതിക ഉൽപ്പാദന മുന്നേറ്റത്തിലെ പ്രധാന നാഴികക്കല്ലാണ്. പൂർണമായും പ്രവർത്തനക്ഷമമായാൽ പദ്ധതിക്ക് 5 ബില്യൺ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ വാർഷിക ഉൽപ്പാദന ശേഷിയുണ്ടാകും. മെമ്മറി, സ്റ്റോറേജ് എന്നിവയുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു

0: എന്ന ആഗോള ആവശ്യം പരിഹരിക്കാൻ ഇത് സഹായകമാകും. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ 250-ാം വാർഷിക വേളയിൽ US പ്രസിഡന്റ് ട്രംപിനും അമേരിക്കൻ ജനതയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ജനാധിപത്യം, നിയമവാഴ്ച എന്നിവയിൽ തന്ത്രപരമായ പങ്കാളിത്തത്തിനപ്പുറം പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലെന്ന് മോദി സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും സഹമന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒമാൻ സന്ദർശനത്തിന് ശേഷം UN സുരക്ഷാ കൗൺസിലിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ ജയശങ്കർ ന്യൂയോർക്ക് സന്ദർശിക്കും. ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റ് ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും സമ്മേളനത്തിൽ മുൻഗണന നൽകുകയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഉള്ളിയുടെ സംഭരണ വില ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. ഇതോടെ വിലയിൽ 13% വർധനയുണ്ടായി. പരിഷ്കരിച്ച സംഭരണ വില കരുതൽ ശേഖരണ നടപടികളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഉള്ളി കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ ചേർന്ന് 468 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ അറിയിച്ചു. തീരദേശ വികസനം, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം, ആധുനിക അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ ലക്ഷ്യമിട്ട വിപുലമായ പദ്ധതികളാണ് കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കീഴിൽ മാത്രം 396.15 കോടി രൂപയുടെ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന് കീഴിൽ 35 കോടി രൂപയുടെയും സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 37 കോടിയിലേറെ രൂപയുടെയും വിവിധ പദ്ധതികൾ കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതികൾ സമയബന്ധിതമായി തീർക്കാൻ മന്ത്രി വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. +1 പ്രവേശനോത്സവം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാലയങ്ങളിലെ പഠന സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും AI സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പഠന രീതികൾക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണെന്നും മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. മലപ്പുറം ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ചെറൂപ്പ ഹെൽത്ത് സെന്ററിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി ആശുപത്രി ഉയർത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സെന്ററിന്റെ വികസന സാധ്യതകൾ മനസ്സിലാക്കാൻ ആശുപത്രി സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. 50 കോടി രൂപയുടെ വികസന പ്രവൃത്തികളുടെ മാസ്റ്റർ പ്ലാൻ എത്രയും വേഗം തയ്യാറാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയോജനക്ഷേമത്തിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. മേയർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ, മുനിസിപ്പൽ ചെയർമാൻസ് ചേംബർ എന്നിവയുടെ ഭാരവാഹികളും സംസ്ഥാന പ്ലാനിംഗ് ബോർഡ്, കില, സംസ്ഥാന വയോജന വകുപ്പ് എന്നിവയുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി നാടിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗവും ആലപ്പുഴയുടെ വികാരവുമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ വർഷത്തെ വള്ളംകളി വിജയകരമാക്കണമെന്നും കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ പരാഗ്വയെ പരാജയപ്പെടുത്തി മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ക്വാർട്ടറിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് അടപ്പാൾ.
1: പരുക്കനടവുകളും കയ്യാങ്കളിയും 8 മഞ്ഞക്കാടുകളും കണ്ട മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ്

0: ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ കാനഡയെ തകർത്തത്. 50-82 മിനിറ്റുകളിൽ അസദിൻ ഔനാഹിയുടെ ഇരട്ട ഗോളുകളും നിശ്ചിത സമയത്തിന് ശേഷമുള്ള ഇഞ്ചുറി ടൈമിൽ സൂഫിയൻ റഹീമിയുടെ ഗോളുമാണ് മൊറോക്കോയ്ക്ക് ഗംഭീര വിജയം സമ്മാനിച്ചത്. ഒന്നാം പകുതിയിൽ കാനഡ മികച്ച ആക്രമണങ്ങൾ നടത്തി വെല്ലുവിളി സൃഷ്ടിച്ചെങ്കിലും രണ്ടാം പകുതിയിൽ മത്സരം അവരെ കൈവിടുകയായിരുന്നു. പരാഗ്വേക്കെതിരെ ഫ്രാൻസിന്റെ ഗോൾ വർഷം പ്രതീക്ഷിച്ച മത്സരത്തിൽ എംബാപ്പെ നേടിയ ഒരൊറ്റ പെനാൽറ്റി ഗോളിനാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. കടുത്ത പ്രതിരോധമൊരുക്കി ഫ്രഞ്ച് പടയുടെ തുടർച്ചയായ മുന്നേറ്റങ്ങളെ ലാറ്റിൻ അമേരിക്കൻ ടീം സമർത്ഥമായി പ്രതിരോധിക്കുകയായിരുന്നു. 66-ാം മിനിറ്റിൽ പന്തുമായി ബോക്സിലേക്ക് കയറിയ ഡെസിറേ ഡ്യുവോയെ പരാഗ്വേ താരം ഡിയാഗോ ഗോമസ് വീഴ്ത്തിയതിന് ഫ്രാൻസിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. വാർ പരിശോധനകൾക്ക് ശേഷമാണ് റഫറി തീരുമാനത്തിലെത്തിയത്. കിക്കെടുത്ത സൂപ്പർ താരം കിലിയൻ എംബാപ്പെ സമ്മർദ്ദങ്ങളില്ലാതെ പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് പന്തെത്തിച്ചു. ക്വാർട്ടറിൽ ഫ്രാൻസ് മൊറോക്കയെ നേരിടും.
1: ഐ സി സി വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ രാത്രി 8-ന് മത്സരം. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിനിറങ്ങുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ 5 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ 4 അവർ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഉയർത്തിയ 191 റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19 ഓവറിൽ 6 നഷ്ടത്തിൽ മറികടന്നു. 3-ാം മത്സരം മറ്റന്നാൾ നോട്ടിംഗ്ഹാമിലെ ട്രെന്റ് ബ്രിഡ്ജിൽ നടക്കും. കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ ജൂനിയർ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് അടുത്ത ശനിയാഴ്ച നടക്കുമെന്ന് ശനിയാഴ്ച നടക്കാവ് സ്പോർട്സ് കൗൺസിൽ സ്വിമ്മിംഗ് പൂളിൽ നടക്കും. ഈ മാസം 16-19 തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തെരഞ്ഞെടുക്കും. പാലക്കാട്ടെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് വനംവകുപ്പ് ഏറ്റെടുത്ത ചന്ദനമരത്തിന്റെ വില യഥാസമയം നൽകുന്നതിലുണ്ടായ വീഴ്ചയെ തുടർന്ന് ഒമ്മല്ല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി എ സതീഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം നാളെ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ 468 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ഇന്നത്തെ പുലർവെട്ടത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചടയമംഗലം, വെളിനെല്ലൂർ, ഇളമാട്, ഇട്ടിവ, കടയ്ക്കൽ, ചിതറ, കുമിൾ, നിലമേൽ എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ചടയമംഗലം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 9496371409. കേരള കാർഷിക സർവകലാശാലയുടെ തിരുവനന്തപുരം ജില്ലയിലെ കരമനയിൽ പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷനിൽ നിറപുത്തരി വിളവെടുപ്പുത്സവത്തിന് ആവശ്യമായ നെൽക്കതിർ കെട്ടുകൾ ലഭ്യമാണ്. വിൽപ്പന വില 250, 500, 750, 1000 രൂപ എന്നിങ്ങനെയാണ്. കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 0471234358. വളം, സസ്യസംരക്ഷണ രാസവസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രം ആരംഭിക്കാൻ ആവശ്യമായ നിയമപരമായ യോഗ്യത നേടുന്നതിനുള്ള ദേശീയ ഡിപ്ലോമ കോഴ്സ് കൃഷി വിജ്ഞാൻ കേന്ദ്ര പത്തനംതിട്ടയിൽ ഉടൻ ആരംഭിക്കുന്നു. മാനേജ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശത്തിൽ നോഡൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ KVK പത്തനംതിട്ട ആത്മ പത്തനംതിട്ടയുടെ സഹകരണത്തോടെ നടത്തുന്ന 48 ആഴ്ച നീണ്ടുനിൽക്കുന്ന കോഴ്സാണിത്. കോഴ്സ് ഫീസ് 28,000 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെട്ട പഞ്ചായത്തിലെ ബന്ധപ്പെട്ട കൃഷിഭവൻ, പ്രോജക്ട് ഡയറക്ടർ, ആത്മ അല്ലെങ്കിൽ KVK പത്തനംതിട്ട എന്നിവരുമായി 0469226692094 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. സ്പൈസസ് ബോർഡ് നടപ്പിലാക്കുന്ന സ്പൈസ്ഡ് പദ്ധതിയുടെ കീഴിൽ സഹായം ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. സുഗന്ധവ്യഞ്ജന മേഖലയിലെ കർഷകർ, കയറ്റുമതിക്കാർ, ഉൽപാദക സംഘടനകൾ, ഈ രംഗത്തെ മറ്റു പങ്കാളികൾ എന്നിവർക്ക് പദ്ധതിയുടെ വിവിധ ഘടകങ്ങൾക്ക് കീഴിലുള്ള ധനസഹായത്തിന് അപേക്ഷിക്കാം. അപേക്ഷകൾ ഓൺലൈൻ മുഖേന ഓഗസ്റ്റ് 31 വരെ സമർപ്പിക്കാം. ദേശീയ മത്സ്യകർഷക ദിനാചരണത്തോടനുബന്ധിച്ച് കൊച്ചി CMFRA കടൽ മത്സ്യവിത്ത് ഉൽപാദനത്തിലും കൃഷിയിലും ഈ മാസം 8 മുതൽ 10 വരെ പരിശീലനം നൽകും. മത്സ്യകർഷകർ, സംരംഭകർ, ടെക്നീഷ്യന്മാർ, അധ്യാപകർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് പങ്കെടുക്കാം. ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് പ്രൊജക്ട് ഓൺ മാരിക്കൾച്ചർ പദ്ധതിക്ക് കീഴിലാണ് പരിപാടി. ഈ മാസം 6-നകം രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 9846217765. 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. ഹരിത വ്യക്തി, മികച്ച സംരക്ഷക കർഷകൻ അഥവാ കർഷക, ജൈവ വൈവിധ്യ പത്രപ്രവർത്തകൻ അഥവാ പത്രപ്രവർത്തക, മികച്ച കാവ് സംരക്ഷണ പുരസ്കാരം, മികച്ച ജൈവ വൈവിധ്യ പരിപാലന സമിതി, മികച്ച ജൈവ വൈവിധ്യ സ്കൂൾ, മികച്ച ജൈവ വൈവിധ്യ കോളേജ്, മികച്ച ജൈവ വൈവിധ്യ സംരക്ഷണ സ്ഥാപനം, മികച്ച ജൈവ വൈവിധ്യ ക്ലബ്ബ് എന്നീ പുരസ്കാരങ്ങളാണ് നൽകുന്നത്. അവാർഡിനുള്ള അപേക്ഷകൾ അഥവാ നാമനിർദ്ദേശങ്ങൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ഈ മാസം 31-നകം മെമ്പർ സെക്രട്ടറി, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, കൈലാസം, ബെൽഹാവൻ ഗാർഡൻസ്, കവടിയാർ PO, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ ലഭ്യമാകണം. കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 0471272474.
2: സബ്സിഡി വളവിതരണം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കാൻ ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന പുതിയ ഡിജിറ്റൽ സംവിധാനം നടപ്പാക്കുന്നു. നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റത്തിനൊപ്പം സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിലൂടെ കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്താനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കും. മൊബൈൽ ആപ്പ്, വെബ് പോർട്ടൽ എന്നിവ വഴിയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ, പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, വളവിൽപ്പന കേന്ദ്രങ്ങൾ, കൃഷി ഉദ്യോഗസ്ഥർ എന്നിവരുടെ സഹായത്തോടെയോ അപേക്ഷ സമർപ്പിക്കാം. ആധാർ അധിഷ്ഠിത EKYC പൂർത്തിയാക്കിയ ശേഷം ഭൂവിസ്തൃതിയും കൃഷി ചെയ്യുന്ന വിളയും അടിസ്ഥാനമാക്കി ശുപാർശ ചെയ്യുന്ന വളത്തിന്റെ അളവ് ലഭ്യമാകും. അപേക്ഷ അംഗീകരിച്ചാൽ സ്റ്റോക്ക് ലഭ്യമായ വളവിൽപ്പന കേന്ദ്രങ്ങളുടെ പട്ടിക കർഷകന് ലഭിക്കും. തുടർന്ന് ലഭിക്കുന്ന QR കോഡോ ടോക്കൺ നമ്പറോ ഉപയോഗിച്ച് നിശ്ചിത സമയപരിധിക്കുള്ളിൽ തെരഞ്ഞെടുത്ത കടയിൽ നിന്ന് സബ്സിഡി വളം കൈപ്പറ്റാനാകും.
1: കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
3: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
6: ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ ചെയ്ത സസ്തനിയായ ഡോളി എന്ന ആടിനെ സ്കോട്ട്ലൻഡിലെ റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ വിജയകരമായി സൃഷ്ടിച്ചത് 1996 ജൂലൈ 5-നാണ്. ഒരു മുതിർന്ന ആടിന്റെ ശരീരകോശത്തിൽ നിന്ന് DNA വേർതിരിച്ചെടുത്ത് മറ്റൊരു അണ്ടകോശത്തിലേക്ക് മാറ്റുന്ന സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ എന്ന പ്രക്രിയയിലൂടെയാണ് ഡോളി ജനിച്ചത്. പ്രശസ്ത അമേരിക്കൻ ഗായികയായ ഡോളി പാർട്ടന്റെ പേരിൽ നിന്നാണ് ഈ ആടിന് ഡോളി എന്ന പേര് നൽകിയത്. സാധാരണ ആടുകൾ 11-12 വർഷം ജീവിക്കാറുണ്ടെങ്കിലും ശ്വാസകോശ രോഗവും സന്ധിവാതവും ബാധിച്ചതിനെ തുടർന്ന് 2003 February 14 ഡോളിയെ ദയാവധത്തിന് ഇരയാക്കുകയായിരുന്നു. നിലവിൽ ഡോളിയുടെ ശരീരം സ്റ്റഫ് ചെയ്ത് എഡിൻബറോയിലെ നാഷണൽ മ്യൂസിയം ഓഫ് സ്കോട്ട്ലൻഡിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായി വെനിസ്വേല മാറിയത് 1811 July 5 കാരക്കാസിൽ സമ്മേളിച്ച വെനിസ്വേലൻ കോൺഗ്രസ് സ്പാനിഷ് ഭരണത്തിൽ നിന്നുള്ള മോചനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് വെനിസ്വേലൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ ഒപ്പുവെച്ചു. ഈ വിപ്ലവത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന വ്യക്തികൾ ഫ്രാൻസിസ്കോ ഡി മിറാണ്ട, ലാറ്റിൻ അമേരിക്കയുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന സിമോൺ ബൊളീവർ എന്നിവരായിരുന്നു. ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും July 5 വെനിസ്വേലയിൽ സ്വാതന്ത്ര്യദിനമായി വലിയ രീതിയിൽ ആഘോഷിക്കുന്നു. ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് 132 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ അൾജീരിയ സ്വാതന്ത്ര്യം നേടിയത് 1962 July 5 ഫ്രാൻസ് July 3 അൾജീരിയയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചിരുന്നെങ്കിലും 1830 ഫ്രഞ്ച് സൈന്യം അൾജീരിയയിൽ പ്രവേശിച്ച അതേ ദിവസമായ July 5 ഓർമ്മയ്ക്കായാണ് ഔദ്യോഗിക സ്വാതന്ത്ര്യദിനമായി July 5 തിരഞ്ഞെടുത്തത്. കോൺഗ്രസ് പാർട്ടിയുടെ കരുത്തനായ നേതാവും കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനുമായിരുന്ന കെ കരുണാകരൻ 1918 July 5 ജനിച്ചത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി പദവിയിലിരുന്ന നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. പാർട്ടി പ്രവർത്തകരും അനുയായികളും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അദ്ദേഹത്തെ ലീഡർ എന്ന് വിളിച്ചു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം തുടങ്ങിയ വലിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. PV നരസിംഹറാവു മന്ത്രിസഭയിൽ കേന്ദ്ര വ്യവസായ മന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1946 July 5 ഫ്രഞ്ച് ഡിസൈനറായ ലൂയിസ് റിയാർഡ് ആധുനിക ബിക്കിനി നീന്തൽ വസ്ത്രം പാരീസിൽ വെച്ച് ആദ്യമായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. പസഫിക് സമുദ്രത്തിലെ ബിക്കിനി അറ്റോൾ എന്ന ദ്വീപിൽ അമേരിക്ക നടത്തിയ ആണവ ബോംബ് പരീക്ഷണത്തിൽ നിന്നാണ് ഈ വസ്ത്രത്തിന് ബിക്കിനി എന്ന പേര് ലഭിച്ചത്. ഈ വസ്ത്രം ഫാഷൻ ലോകത്തുണ്ടാക്കാൻ പോകുന്ന സാംസ്കാരിക സ്ഫോടനത്തെ സൂചിപ്പിക്കാനാണ് അദ്ദേഹം ഈ പേര് തിരഞ്ഞെടുത്തത്. അക്കാലത്ത് പാരീസിലെ പ്രശസ്ത മോഡലുകളൊന്നും ഈ വസ്ത്രം ധരിക്കാൻ തയ്യാറാകാതിരുന്നതിനാൽ മിഷേലിൻ ബെർണാർഡിനി എന്ന നർത്തകിയാണ് ഇത് ആദ്യമായി ധരിച്ച് പൊതുവേദിയിലെത്തിയത്. വസ്ത്രത്തിന് ഉപയോഗിച്ച തുണിയുടെ കുറവ് കാരണം ഒരു മാച്ച് ബോക്സിനുള്ളിൽ ഒതുക്കാൻ കഴിയുന്ന വസ്ത്രം എന്ന രീതിയിലാണ് ഇത് അന്ന് പരസ്യപ്പെടുത്തിയത്. അക്കാലത്ത് വളരെ വിവാദമുണ്ടാക്കിയ വസ്ത്രമായിരുന്നതിനാൽ ഇറ്റലി, സ്പെയിൻ, ബെൽജിയം തുടങ്ങിയ പല യൂറോപ്യൻ രാജ്യങ്ങളിലും തുടക്കത്തിൽ ബിക്കിനി നിരോധിച്ചിരുന്നു.
3: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: മായാ മുദ്രകൾ കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
10: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
11: ജോൺ ബക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം.
12: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
13: ആയുരാരോഗ്യത്തിലെന്ന് എലിപ്പനി പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ഡോക്ടർ അനീഷ് ടി എസ് സംസാരിക്കുന്നു.
14: കേരളത്തിൽ ഇന്ന് പനികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അപകടപ്പെടുത്തുന്ന രോഗം എലിപ്പനിയാണ്. എലിപ്പനിക്ക് പല പല കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അടിക്കടി പ്രളയം ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് പ്രളയത്തിന് ശേഷം വളരെ കൂടുതലായിട്ട് എലിപ്പനി ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഭൂപ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് എലിപ്പനി ഉണ്ടാവുക. എപ്പോഴും നമ്മുടെ നാട്ടിൽ പകർച്ചപ്പനികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അപായപ്പെടുത്തുന്ന രണ്ട് പനികൾ, അതിലൊന്ന് ഡെങ്കിപ്പനിയും മറ്റൊന്ന് എലിപ്പനിയുമാണ്. ഡെങ്കിപ്പനിക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം ഇടവിട്ട് പെയ്യുന്ന മഴയാണ്. അതേസമയം എലിപ്പനിക്ക് പ്രധാനപ്പെട്ട കാരണം തുടർച്ചയായിട്ട് പെയ്യുന്ന തീവ്രമായിട്ടുള്ള മഴയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും, ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഇടപെടുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ കൈകാലുകളിലൊക്കെ ഉണ്ടാകുന്ന മുറിവുകളിലൂടെയാണ് എലിപ്പനിയുടെ അണുജീവികൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കുക. ഇപ്പോൾ കാണുന്ന വേറൊരു പ്രവണത, ഈ കന്നുകാലികളെ വളർത്തുന്ന ആളുകൾ, പുഴകളിലൊക്കെ നീന്തി കുളിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മലിനജലത്തിൽ പണിയെടുക്കേണ്ടി വരുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ എലിപ്പനി ബാധ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പാദങ്ങളുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ശരീരത്തിൽ മുറിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെളിവെള്ളവുമായിട്ടോ അല്ലെങ്കിൽ മലിനജലവുമായിട്ടോ ഒക്കെ സമ്പർക്കത്തിൽ വന്നാൽ എലിപ്പനി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ, ഇപ്പം ചിലപ്പോൾ മുറിവാകാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാലിൽ സോറിയാസിസ് പോലെയുള്ള ത്വക്ക് രോഗങ്ങളുണ്ടാകും. ആ ത്വക്ക് രോഗം നമ്മൾ ചൊറിഞ്ഞ് പൊട്ടിച്ച് ഒരുപക്ഷെ അവിടെ ചെറിയ മുറിവുണ്ടായിരുന്നിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ചീത്ത വെള്ളത്തിലൂടെ നടക്കുന്ന സമയത്ത് കാലിൽ വല്ല ആണിയോ അല്ലാന്നുണ്ടെങ്കിൽ കുപ്പിച്ചില്ലോ ഒക്കെ കൊണ്ടാലും ഇത്തരത്തിൽ എലിപ്പനിയുടെ അണുജീവികൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അപകട സ്വഭാവത്തോടുകൂടി മലിനജലവുമായിട്ട് സമ്പർക്കത്തിൽ വന്നാലോ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ടെങ്കിലോ, ഇപ്പം നിന്റെ വീട്ടിലൊരു പശു ഉണ്ടെന്നുണ്ടെങ്കിൽ പശുവിൻ്റെ ചാണകം എടുക്കുന്ന സമയത്തും അതിൻ്റെ ഗോമൂത്രം കൈകാര്യം ചെയ്യുന്ന സമയത്തും അതിനെ കുളിപ്പിക്കുന്ന സമയത്തും ഒക്കെ ഞാൻ നല്ലൊരു പാദരക്ഷ, കഴിയുന്നത് നമ്മൾ മുട്ടോളം എത്തുന്ന ബൂട്ടിൻ്റെ ഷേപ്പിലുള്ള പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ റബ്ബർ കൊണ്ടുണ്ടാക്കിയ പാദരക്ഷകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അത്തരത്തിലുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന ആളുകളുണ്ട്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് മലിനജലത്തിൽ ഇടപെടേണ്ടി വരുന്ന ആളുകളുണ്ട്, അത്തരത്തിലുള്ള ആളുകളൊക്കെ ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്ന ഗുളിക നമ്മുടെ തൊട്ടടുത്ത പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എലിപ്പനി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ 200 mg ഡോക്സിസൈക്ലിൻ, സാധാരണ ഡോക്സിസൈക്ലിൻ ഗുളിക 100 mg അളവിലാണ് വരിക. അതിൻ്റെ രണ്ട് ഗുളിക ആഴ്ചയിൽ ഒരു തവണ കഴിച്ചാൽ മതി. അതൊരു പൂർണ്ണ ഗ്ലാസ് വെള്ളത്തോടുകൂടി ഭക്ഷണത്തിന് ശേഷം അത് കഴിക്കുന്നത് എലിപ്പനി ബാധയിൽ നിന്നും അത് കാരണം ഉണ്ടാകുന്ന മരണം പോലെയുള്ള അവസ്ഥയിൽ നിന്നും രക്ഷിക്കുന്നതായിട്ടും രക്ഷപ്പെടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പം എലിപ്പനി ബാധ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. മലിനജലത്തിലൂടെ വരുന്ന രോഗമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകളെ അപകടപ്പെടുത്തുന്ന രോഗമായിട്ട് മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ രോഗം പലപ്പോഴും ചികിത്സ തേടാനായിട്ട് വൈകുന്നുണ്ട്. ഉദാഹരണത്തിന് പനിയോടുകൂടി മഞ്ഞപ്പിത്തം, ശരീരത്തിൽ ശക്തമായിട്ടുള്ള വേദന, ഇതൊക്കെ എലിപ്പനിയുടെ ലക്ഷണങ്ങളാകാം. അപ്പം ഇത്തരം ലക്ഷണങ്ങളുള്ള ആളുകൾ രോഗചികിത്സ വൈകിപ്പിക്കരുത് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ മഞ്ഞപ്പിത്തം വരുന്ന സമയത്ത് ഏതെങ്കിലും പച്ചമരുന്നൊക്കെ കഴിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവം പല ആളുകളും കാണിക്കാറുണ്ട്. എലിപ്പനിയുടെ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ളൊരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. പനിയോടുകൂടി മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണമോ മൂത്രക്കുറവ് പോലെ തോന്നുകയോ അല്ലാന്നുണ്ടെ ശരീരം മുഴുവൻ നല്ല വേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനടി നമ്മളൊരു വൈദ്യസഹായം തേടണം. ആന്റിബയോട്ടിക് ചികിത്സയിലൂടെ പൂർണ്ണമായിട്ട് നമുക്ക് എലിപ്പനിയെ ചികിത്സിച്ച് മാറ്റാനായിട്ട് കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പകർച്ചപ്പനികളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റിയാണ് എലിപ്പനി. അപ്പൊ എലിപ്പനിയെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്.
13: ആയുരാരോഗ്യത്തിലെന്ന് എലിപ്പനി പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനീഷ് ടി എസ്.

0: എന്താണ് കെരറ്റോകോണസ്? ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ആര്യ എച്ച് സംസാരിക്കുന്നു.
1: ഒരു അറിയിപ്പ്. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496565631, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 വരെ.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: തൊഴിൽ ദർശനം.
4: കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ മറൈൻ ക്രൂ വിഭാഗത്തിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 25 ഒഴിവുണ്ട്. ജി പി ക്രൂ ഒഴിവ് 9. യോഗ്യത 10-ാം ക്ലാസ്, സ്വിമ്മിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കണം. കൂടാതെ നിലവിലുള്ള STCW കോഴ്സ് സർട്ടിഫിക്കറ്റും വേണം. പ്രായം 60 വയസ്സ് കവിയരുത്. വിഞ്ച് ഓപ്പറേറ്റർ ഒഴിവ് 4. യോഗ്യത 10-ാം ക്ലാസ് ജയം. നിലവിലുള്ള STCW സർട്ടിഫിക്കറ്റ്, ഹാർബർ ക്രാഫ്റ്റ് നിയമമനുസരിച്ചുള്ള സെറാങ് അല്ലെങ്കിൽ ഉയർന്ന യോഗ്യതാ സർട്ടിഫിക്കറ്റും, 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 60 വയസ്സ് കവിയരുത്. ജൂനിയർ സൂപ്പർവൈസർ മറൈൻ ക്രെയിൻസ് ഒഴിവ് 4. യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ. പ്രായം 60 വയസ്സ് കവിയരുത്. എഞ്ചിൻ ഫിറ്റർ ഒഴിവ് 2. യോഗ്യത 10-ാം ക്ലാസ് ജയവും എഞ്ചിൻ റൂം വാച്ച് കീപ്പിംഗ് സർട്ടിഫിക്കറ്റും. പ്രായം 60 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും കുക്ക് 1, ഡെക്ക് ഹാൻഡ് 1, സീമാൻ ഗ്രേഡ് 3-1, സീമാൻ ഗ്രേഡ് 2-3. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി July 15. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinport.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinport.gov.in.
5: നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേയിൽ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് കോട്ടയിലെ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഗ്രൂപ്പ് സി ശമ്പള സ്കെയിൽ ലെവൽ 2, ഗ്രൂപ്പ് ഡി ശമ്പള സ്കെയിൽ ലെവൽ 1 തസ്തികകളിലായി 12 ഒഴിവുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത 10-ാം ക്ലാസും ITI നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ 12-ാം ക്ലാസ് വിജയം അഥവാ തത്തുല്യം. സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യോഗ്യത സംബന്ധിച്ച വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രായം ലെവൽ 1 ശമ്പള സ്കെയിലുള്ള തസ്തികയിലേക്ക് 18-നും 33 വയസ്സിനും ഇടയിൽ, ലെവൽ 2 ശമ്പള സ്കെയിലുള്ള തസ്തികയിലേക്ക് 18-നും 30 വയസ്സിനും ഇടയിൽ. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവ് ലഭിക്കും. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nfr.indianrailways.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nfr.indianrailways.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 19.
6: കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന് കീഴിലുള്ള വീവേഴ്സ് സർവീസ് സെന്ററിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 29 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ജൂനിയർ വീവർ 10, ജൂനിയർ പ്രിന്റർ 3, ജൂനിയർ അസിസ്റ്റന്റ് വീവിംഗ് 3, ജൂനിയർ അസിസ്റ്റന്റ് പ്രോസസിംഗ് 2, അറ്റൻഡന്റ് വീവിംഗ് 7, കാർപ്പന്റർ 4. യോഗ്യത, അപേക്ഷ അയക്കേണ്ട വിധം എന്നിവ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.handlooms.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.handlooms.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 3.
7: ISROയ്ക്ക് കീഴിൽ ബംഗളൂരുവിലുള്ള URRAO സാറ്റലൈറ്റ് സെന്ററിൽ ജൂനിയർ റിസർച്ച് ഫെലോയാകാൻ അവസരം. 17 ഒഴിവുണ്ട്. യോഗ്യത ME, M.Tech, എഞ്ചിനീയറിംഗിൽ MSc, നെറ്റ്, ഗേറ്റ്, PhD പ്രവേശനത്തിന് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന തത്തുല്യ പരീക്ഷ വിജയിച്ചിരിക്കണം. പ്രായം 28 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.isro.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.isro.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 11.
3: തൊഴിൽ ദർശനം.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: അപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം എന്നല്ലാതെ വേറൊരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് തികച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: പ്രിയ ശ്രോതാക്കളെ, ഗാനരചയിതാവ് തിരുനെല്ലൂർ കരുണാകരന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. അദ്ദേഹത്തിന് സ്മരണാഞ്ജലിയായി അദ്ദേഹത്തിന്റെ രചനയിലുള്ള ഒരു ഗാനം കേൾക്കാം. കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം പാടിയത് ചിത്ര. സംഗീതം MG രാധാകൃഷ്ണൻ.

0: പുലർവട്ടം ഇനി 7:35 തുടരും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. അറബ് രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗം നാളെ ആരംഭിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച ഫ്രാൻസ്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനം നടത്തും. വിശദാംശങ്ങളിലേക്ക്.
2: പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോയുടെ ക്ഷണപ്രകാരം ഈ മാസം 6 മുതൽ 8 വരെയാണ് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ശ്രീ മോദിയുടെ 4th ഇന്തോനേഷ്യൻ സന്ദർശനമാണ് ഇത്. പ്രസിഡന്റ് സുബിയാന്തോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി തന്ത്രപരമായ പങ്കാളിത്തത്തിന് കീഴിലുള്ള പ്രധാന മേഖലകളിലെ പുരോഗതി വിലയിരുത്തുകയും ചെയ്യും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2nd പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വ്യോമയാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രാദേശിക വ്യോമ സർവീസ് പദ്ധതിയുടെ അടുത്തഘട്ടമായ വികസിത് ഉഡാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. വികസിത് ഉഡാൻ പദ്ധതിയുടെ തുടക്കം ഇന്ത്യയുടെ പ്രാദേശിക വ്യോമയാന മേഖലയിൽ പുതിയൊരു അധ്യായം കുറിക്കുമെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വ്യക്തമാക്കി. പദ്ധതിയുടെ ഭാഗമായി 100-ലധികം പുതിയ വിമാനത്താവളങ്ങളും 200-ഓളം ഹെലിപാഡുകളും വികസിപ്പിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി

0: വാളയുടെ സംഭരണ വില 13% വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ സംഭരണ വില സവാള കൃഷി ചെയ്യുന്ന കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുന്നതിനൊപ്പം ബഫർ സംഭരണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്നും ഉപഭോക്താകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ. 2025 സെപ്റ്റംബർ 8 ന്യൂഡൽഹിയിൽ കരാർ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ കരാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരെ യോഗം ഒരുമിച്ച് കൊണ്ടുവരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ ബിസിനസ് സ്ഥാപനങ്ങളുടെ വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി കേരള പോലീസ്. സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്ഥാപനങ്ങളുമായി സ്ഥിരമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കളുടെയോ വിതരണക്കാരുടെയോ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. അപരിചിതമായ ലിങ്കുകളോ സാധാരണ രീതിക്ക് വിപരീതമായ എക്സ്റ്റൻഷനുകളോ ഉള്ള ഡോക്യുമെന്റുകൾ യാതൊരു കാരണവശാലും ഡൌൺലോഡ് ചെയ്യരുത്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യണം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച സെൽഫ് എന്യൂമറേഷൻ ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം പൂർത്തീകരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ നടത്തുന്നത്. ഇന്ന് മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം. 1994 ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ കൈരളിയോട് വിട പറഞ്ഞത്. വിവിധ നാടുകളിലെ സഞ്ചാരങ്ങളിലൂടെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ താൻ നേടിയെടുത്ത അറിവുകൾ സരസവും ലളിതവുമായ ഭാഷയിൽ മലയാളിക്ക് കഥകളായും നോവലുകളായും സമ്മാനിച്ച ബഷീർ വിവിധ തലമുറകളിൽപ്പെട്ട വായനക്കാരെ സൃഷ്ടിച്ചു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളായി സാഹിത്യരചന നടത്താമെന്ന് തെളിയിച്ച ബഷീർ അതോടെ മലയാള സാഹിത്യത്തിൽ അവർക്കും തങ്ങളുടേതായ ഇരിപ്പിടം നൽകി. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ഇന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അതേസമയം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഒരു നൂറ്റാണ്ടിലേറെയായി രാജ്യത്ത് എഥനോൾ ഉപയോഗത്തിലുണ്ടെന്നും അതൊരു പുതിയ ആശയമല്ലെന്നും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. സർക്കാരിന്റെ ജൈവ ഇന്ധന മിശ്രിത പരിപാടിയെക്കുറിച്ചുള്ള ക്രിയാത്മക വിമർശനങ്ങളെ സർക്കാർ സ്വാഗതം ചെയ്യുന്നുവെന്നും നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജസ്ഥാനിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: एथेनॉल का काम ना हमने इन्वेंट किया, 100 साल से इस पे काम हो रहा है. जो एक हेनरी फोर्ड, उसने उस समय गाड़ी चलाई है बायोफ्यूल से, केरोसिन से, फॉसिल फ्यूल से. मैं बात कर रहा हूँ 2006 से लेकर 2008, उस समय हमारा एक टारगेट था कि 5% हमें बायोफ्यूल ब्लेंडिंग करनी है 10 स्टेट्स और यूनियन टेरिटरी में, कर नहीं पाए. वो दूसरी बात है, 1.4% पे हमारी गाड़ी रुक गई.
0: അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. താപസൂചിക 46 ഡിഗ്രി സെൽഷ്യസ് കവിയുമെന്ന് US നാഷണൽ വെതർ സർവീസ് അറിയിച്ചു. ഉയർന്ന താപനില വൈദ്യുതി വിതരണ ശൃംഖലകളിൽ കാര്യമായ സമ്മർദ്ദം ചെലുത്തുമെന്നും ഇത് ഫിഫ ലോകകപ്പ് മത്സരങ്ങളെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ കടുത്ത ചൂടിനെ നേരിടാൻ ന്യൂയോർക്ക് നഗരാധികൃതർ നടപടികൾ സ്വീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച് ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന കളിയിൽ പരാഗ്വേയെ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഫ്രഞ്ച് വട തോൽപ്പിച്ചത്. 70th മിനിറ്റിൽ എംബാപ്പെയാണ് പെനാൽറ്റിയിലൂടെ ഫ്രാൻസിന് വിജയ ഗോൾ നേടിയത്. ക്വാർട്ടറിൽ മൊറോക്കയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യൻമാരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സെമിഫൈനലിൽ വെസ്റ്റ്

0: ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ ഫൈനലിൽ ഇടം പിടിച്ചത്. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 4 wicketsന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 191 runs വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19 overs മറികടന്നു. 5 പരമ്പരയിലെ 3 മത്സരം ചൊവ്വാഴ്ച നോട്ടിംഗ്ഹാമിൽ നടക്കും. ഡൽഹിയിൽ വോട്ടർപട്ടിക പുതുക്കുന്നതിനുള്ള പ്രത്യേക തീവ്രയജ്ഞത്തിന്റെ ആദ്യ 5 ആകെ വോട്ടർമാരുടെ 32%ത്തിലധികം പേർക്ക് ഫോമുകൾ വിതരണം ചെയ്തു. ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ കാര്യാലയം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ശനിയാഴ്ച വരെ തലസ്ഥാനത്തുടനീളം 46,54,989 ഫോമുകൾ വിതരണം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനിൽ നിന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസറും ബൂത്ത് ലെവൽ ഓഫീസറും ഉൾപ്പെടെയുള്ള സംഘം നേരിട്ടെത്തി പൂരിപ്പിച്ച ഫോം സ്വീകരിച്ചു. 1 നീണ്ടുനിൽക്കുന്ന ഭവന സന്ദർശന സർവേ ജൂലൈ 29 വരെ തുടരും. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം എന്നിവർ സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ ഡൽഹി കോടതി തള്ളി. കർഗർ ദുമ കോടതിയിലെ അഡീഷണൽ സെഷൻസ് ജഡ്ജി സമീർ ബാജ്പേയാണ് ഇരുപ്രതികളും നൽകിയ ജാമ്യാപേക്ഷകൾ തള്ളിയത്. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തോയ്ബയിൽപ്പെട്ട 2 സുരക്ഷാസേന വളഞ്ഞു. ഭീമന്ദർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരച്ചിൽ ആരംഭിച്ചത്. 7 ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. 6 രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗം നാളെ ആരംഭിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അമേരിക്കയിലുടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച ഫ്രാൻസ്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: പ്രിയ ശ്രോതാക്കളെ, പുലർവേട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
2: വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ ജനിച്ചു. തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. സ്വാതന്ത്ര്യസമര പ്രസ്ഥാനങ്ങളിൽ ആകൃഷ്ടനായി അദ്ദേഹം കോഴിക്കോടെത്തുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. പ്രഭ എന്ന തൂലികാനാമത്തിലാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ലേഖനങ്ങൾ എഴുതിയിരുന്നത്. സ്വതന്ത്രമായി ലോകസഞ്ചാരം നടത്തിയ അപൂർവം ചില എഴുത്തുകാരിൽ ഒരാളായിരുന്നു ബഷീർ. ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച തങ്കമായിരുന്നു ബഷീറിന്റെ ആദ്യ കഥ. തുടർന്ന് പ്രേമലേഖനം, ആനവാരിയും പൊൻകുരിശും, മതിലുകൾ, പാത്തുമ്മയുടെ ആട്, സ്ഥലത്തെ പ്രധാന ദിവ്യൻ തുടങ്ങിയ നോവലുകളും, ഭൂമിയുടെ അവകാശികൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, ജന്മദിനം, വിശപ്പ് തുടങ്ങിയ കഥാസമാഹാരങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. നിരവധി ലേഖനങ്ങളും സിനിമാ നാടക രചനയും അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എട്ടുകാലി മമ്മൂഞ്ഞ്, മണ്ടൻ മുത്തപ്പ, ഒറ്റക്കണ്ണൻ പോക്കർ, ആനവാരി രാമൻ നായർ തുടങ്ങി സാഹിത്യ ലോകത്തിന് അന്നുവരെ അപരിചിതരായിരുന്ന മനുഷ്യരും ആട്, പട്ടി, പൂച്ച, കാക്ക എന്നീ ജീവികളും ഉൾപ്പെടെ ജീവനില്ലാത്ത മതിലുകളും വരെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായി ജനഹൃദയത്തിൽ ചേക്കേറി. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം മലയാള സാഹിത്യ ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായി അറിയപ്പെടുന്നു. ഒട്ടനവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. പത്മശ്രീ, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പുകൾ, കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം, വള്ളത്തോൾ പുരസ്കാരം, അങ്ങനെ അദ്ദേഹത്തെ തേടി ഒട്ടനവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട്. സാധാരണക്കാരുടെ ജീവിത യാതനകളെയും ഹാസ്യത്തെയും തന്റെ കൃതികളിലൂടെ സാഹിത്യ ലോകത്തേക്ക് കൊണ്ടുവന്ന ആ ജനകീയ എഴുത്തുകാരൻ 1994 ജൂലൈ 5 തന്റെ 86 നമ്മോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശബ്ദം
3: കേൾക്കാം. വളരെ സുഖകരമായ മരണം വേണം, ശാന്തമായ മരണം.
4: ബഷീർ എത്രയോ കാലമായി

0: നിരന്തരം മരണത്തെ പറ്റി പറയണ്ടല്ലോ, എന്താ കാര്യം?
1: മരണം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, ഓർമ്മയുണ്ട്.
0: എപ്പോഴും
1: എപ്പോഴും ഉണ്ട്. പണ്ട് ഞാൻ മരിക്കാൻ പോകുമ്പോഴാണ്.
0: ഇതിനു മുമ്പ് ജീവിതത്തിലെ മരണത്തെ നേരിട്ട വല്ല അനുഭവങ്ങളുണ്ടോ?
1: ഉണ്ട്.
0: അതൊന്ന് പറയാമോ?
1: അത് വേണ്ട.
0: എപ്പോഴും അതിനെ പറ്റി പറയാറുണ്ട്, കത്തുകളിലൊക്കെ എഴുതും.
1: അത് എപ്പോഴും ഞാൻ ഓർക്കുക.
0: ഓ,
1: പണ്ട് 16 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ മരിക്കാൻ പോകണമെന്ന് തോന്നി. അത് എറണാകുളത്ത് വെച്ചാ ഒറ്റയ്ക്ക് ഒരു റൂമിൽ താമസിക്കുക. അപ്പോഴാണ് എഴുതിയത് അനർഘ നിമിഷം. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യം നിന്ന് നീ മാത്രം അവശേഷിക്കാൻ പോവുകയാണ് യാത്രകളുടെ സമയമായി. അല്ല, അത് ആ ബ്രതകളുണ്ടൊരു
0: തുടങ്ങുന്ന അങ്ങനെയാണോ? ഇന്നിപ്പോ ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കാം. കൃത്യമായ അർത്ഥത്തിൽ ബഷീർ ഒരു സൂഫിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ യോജിക്കൂ?
1: പറയണ്ട,
0: പണ്ടങ്ങനെ ആയിരുന്നില്ലേ?
1: പണ്ടായിരുന്നു, ഇപ്പതല്ല. ജീവിതവും ജീവിതമായിട്ട് ബന്ധമില്ലല്ലോ.
0: വ്യക്തിയുടെ കാര്യം ചോദിക്കട്ടെ, ബഷീറിന് ഈ പ്രായത്തിലും പ്രണയലേഖനം കിട്ടുന്നുണ്ട് എന്നൊരു കഥയുണ്ട്
1: നാട്ടിലൊക്കെ.
0: ഇതിനൊക്കെ മറുപടി അയക്കുന്നുണ്ടോ?
1: ഇപ്പോഴേക്കാറില്ല.
0: ബഷീർ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. ഈ വലിയ യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്?
1: അങ്ങനെ പറയാനില്ല, അങ്ങനെ നാട് തന്നെ ഇഷ്ടം.
0: ബഷീർ ഒരു പാചകക്കാരനാണെന്നൊരു കഥയുണ്ട്.
1: പാചകം ചെയ്യും.
0: ബഷീർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ?
1: ഇഷ്ടപ്പെട്ടിട്ട്
0: ബിരിയാണിയാവും, നിങ്ങൾക്ക്
1: നെയ്ച്ചോറാവും, വെറും ചോറും കറിയും.
0: ധാരാളം കഴിക്കുമോ ഭക്ഷണം?
1: അന്ന് ഈ കുറച്ചേ കഴിക്കുള്ളൂ.
0: കുറച്ചേ കഴിക്കുള്ളൂ. പണ്ടും അങ്ങനെയാ?
1: പണ്ടും അങ്ങനെയാ.
2: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശബ്ദം.

0: ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയനിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
0: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: കണ്ടതും കേട്ടതും.
3: എടി തങ്കം,
4: ഓ
3: നീ ഈ വാർത്ത കണ്ടോ?
4: ഇത് പഴയ പത്രമല്ലേ?
3: ആ പഴയതല്ല, പക്ഷേ ഇത് പറയുന്നത് കണ്ടില്ലേ, സംസ്ഥാനത്ത് ജയിൽ പുള്ളികളുടെ ദിവസ വേതനം 620 രൂപയായി വർദ്ധിപ്പിച്ചെന്ന്.
4: ഓ അത് നല്ല കാര്യല്ലേ, അവർ ശരീരം അനങ്ങി പണി ചെയ്തിട്ടാ കൂലി വാങ്ങുന്നത്. കേട്ടിട്ടില്ലേ, ജയിൽ ചപ്പാത്തി, ജയിലിലെ ജൈവ പച്ചക്കറി എന്നൊക്കെ.
3: പച്ചക്കറി എന്ന് കേട്ടപ്പോഴാ എനിക്ക് ഒരു ഐഡിയ തോന്നുന്നത്.
4: എന്ത്?
3: നമുക്കും തുടങ്ങിയാലോടി പച്ചക്കറി കൃഷി.
4: എനിക്കിത് കേക്കുമ്പം പൊട്ടിച്ചിരിക്കാനാ തോന്നുന്നത്.
3: എന്താടി ഇതിലെത്ര ചിരിക്കാൻ?
4: കഴിഞ്ഞ ആഴ്ചയും നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞത്?
3: ഞാൻ അങ്ങനെ പറഞ്ഞു.
4: നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ മുഴുവൻ വിഷമാണെന്നും അത് ക്യാൻസർ ഉണ്ടാക്കുമെന്നും പത്രത്തിൽ വായിച്ചിട്ട് എന്താ നിങ്ങൾ തട്ടിവിട്ടത്? മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ഉടനെ തുടങ്ങുമെന്നല്ലേ. എന്നിട്ട് എന്തായി? വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ലേ?
3: മട്ടുപ്പാവിലെ കൃഷി ഇനി നടക്കുമെന്ന് തോന്നുന്നില്ലടി. പ്രായം ഇത്രയൊക്കെ ആയില്ലേ, മുകളിലോട്ട് കയറാൻ എത്ര പഠിക്കട്ടാടി. ക്ഷീണമെങ്ങാനും വന്നാലോ? ടോണും സ്ട്രോക്കും വന്നതാ. ഇനി കഷ്ടകാലത്തിന് കാലാവസ്ഥാ വ്യതിയാനം എങ്ങാനും സംഭവിച്ചാലോടി.
4: ഓ മട്ടുപ്പാവ് പരിസ്ഥിതി ലോല പ്രദേശമെന്നെങ്ങാനും പറയാതിരുന്നത് ഭാഗ്യം. എനിക്കെന്റെ നാവ് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഓ ഇത്ര മടിയനായി പോയല്ലോ ദൈവമേ. എന്റെ കണവൻ.
3: നിന്റെ കണവൻ വീടിന്റെ ഐശ്വര്യമാണെന്നല്ലേ നീ ഇന്നലെ പറഞ്ഞത്?
4: ആ അത് ഇന്നലെ, ഇന്ന് റെഡ് അലേർട്ട്.
3: ഓ
4: പറഞ്ഞതൊക്കെ മാറും. ഒരു കാര്യം ഞാൻ പറയാം, വിഷരഹിത പച്ചക്കറി കഴിക്കണമെങ്കിലേ ശരീരം അല്പം വേർക്കേണ്ടി വരും.
3: ആ പറഞ്ഞത് കറക്റ്റ്, എനിക്കിഷ്ടപ്പെട്ടു. എന്നാലും പച്ചക്കറികൾ നിത്യവും വീട്ടുപടിക്ക കൊണ്ടുവരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാടി വേർക്കുന്നത്?
4: ഓ പറഞ്ഞു നാവെടുത്തില്ല, അതാ അങ്ങേര് പച്ചക്കറിയായിട്ട് വരുന്നുണ്ട്.
3: ആ വരുന്നത് പുതിയൊരാളാണല്ലോ.
5: അണ്ണാ ഞാൻ പുതിയ ആളാ, പേര് മത്തങ്ങ മദനൻ, താമസം വെള്ളരി കണ്ടെത്താ, പഠിച്ചത് കീരപ്പറമ്പ് പ്രൈമറി സ്കൂളിലാ, ഭാര്യ അമരമ്മ.
3: എല്ലാം പച്ചക്കറിമയമാണല്ലോ.
5: ഞങ്ങള് പാരമ്പര്യമായിട്ട് ജൈവ കൃഷിക്കാരാ, കർഷക അവാർഡ് പലതവണ കിട്ടിയിട്ടുണ്ട്, കർഷക ശിരോമണി അവാർഡും എനിക്കാ. രാസവളങ്ങളോ കീടനാശിനികളോ ജനിതക മാറ്റം വരുത്തിയ വിത്തുകളോ ഞങ്ങൾ ഉപയോഗിക്കാറില്ല, 100% ജൈവവളങ്ങൾ മാത്രം. ചേച്ചി എന്തൊക്കെയാ വേണ്ടത് പെട്ടെന്ന് പറഞ്ഞോളൂ.

0: പച്ചമുളകും പയറും പാവയ്ക്കും എടുത്തോ, അരക്കിലോ വീതം കേട്ടോ. കോവയ്ക്കും കുറച്ചെടുത്തോ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ.
1: ഓ, നോക്കാനൊന്നുമില്ല ചേച്ചി, ഒരു രോഗവും വരില്ല. ഇതേ മദനന്റെ ഗ്യാരണ്ടിയാ, ക്യാൻസർ പടിക്ക് പുറത്താ. ഇതാ ചേച്ചി പച്ചക്കറി, 200 രൂപ.
0: ഓ, അതിത്തിരി കൂടുതലാ.
1: ചേച്ചി ഇത് നാടനാ, വില കൂടും. എന്നാ ഞാൻ പോകുന്നു, മറ്റന്നാൾ വരാമേ.
2: കണ്ടിട്ടെല്ലാം നാടനാണെന്നാ തോന്നുന്നത്.
3: ആ, നീ ഇതൊക്കെ എടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി വയ്ക്ക്. ഞാൻ പത്രത്തിലെ ചരമകോളം ഒന്നുകൂടി നോക്കട്ടെ. എടി തങ്കം, ഇങ്ങോട്ടൊന്ന് വന്നേ.
0: എന്താ എന്താ?
2: എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായടി.
0: എന്ത് തീരുമാനം? കാര്യം പറ മനുഷ്യ.
2: ഞാൻ മരിച്ചു പോകടി.
0: എന്നാരാ പറഞ്ഞേ?
2: പത്രത്തിലുണ്ടടി.
0: പത്രത്തിലോ?
2: നീ ഈ വാർത്ത കണ്ടോ, നാടൻ പച്ചക്കറികളിലും മാരക വിഷാംശം.
0: ഓ, ഇത്രയുള്ളോ? അതിനാണോ ഈ നിലവിളി?
2: കേരളത്തിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളിലും കീടനാശിനികളുടെ സാന്നിധ്യം കൂടുതലാണെന്നാടി കാർഷിക കോളേജ് നടത്തിയ പരിശോധനയിൽ പറയുന്നത്. നമ്മൾ വാങ്ങിക്കഴിച്ച പയറിലും പാവയ്ക്കയിലും കോവയ്ക്കയിലും ഒക്കെയോ അധികവും വിഷം. ഞാനല്ലേടി കൂടുതൽ കഴിച്ചത്. ഞാൻ പോയാ നിനക്കാരടി കൂട്ടിന്?
0: ഓ, അതെന്റെ കാര്യല്ലേ, ഞാൻ നോക്കിക്കോളാം. നിങ്ങളാ മോങ്ങലൊന്ന് നിർത്ത്, എന്നിട്ട് രക്ഷപ്പെടാൻ വല്ല വഴിയും ഉണ്ടോ ഒന്ന് നോക്ക്.
2: നീ തന്നെ പറ, ഞാൻ എന്ത് ചെയ്യണം? മരത്തിൽ കയറണോ മട്ടുപാവി കയറണോ?
0: കഴിഞ്ഞ മാസം മട്ടുപാവിൽ കയറി നോക്കാൻ ഞാൻ വിളിച്ചതല്ലേ, നിങ്ങൾ വന്നോ?
2: അന്നല്ലേടി ആധാർ കാർഡ് പുതുക്കാൻ വേണ്ടി നീ മുഖം മിനുക്കാൻ ബ്യൂട്ടി പാർലറിൽ പോയത്. പിറ്റേ ദിവസം ഞാൻ വിളിച്ചല്ല, അന്ന് നീ വന്നോ?
0: അന്നല്ലേ ഞാൻ മെഗാ തിരുവാതിര കളിക്കാൻ പോയത്.
2: അടുത്ത ദിവസവും ഞാൻ വിളിച്ചല്ലോ.
0: അന്നല്ലേ വിദേശത്ത് നിന്ന് മക്കൾ വീഡിയോ കോളിൽ വിളിച്ചത്. വിശേഷങ്ങളൊക്കെ അറിയണ്ടേ, പെറ്റ വയറല്ലേ.
2: വയറ് കേടാവാതിരിക്കാൻ ഇന്ന് തന്നെ നമുക്ക് പച്ചക്കറി കൃഷി തുടങ്ങിയാലോടി.
0: യു ആർ കറക്റ്റ്, ഇന്ന് തന്നെ തുടങ്ങാം. വിഷരഹിത പച്ചക്കറി ഉൽപാദനം, അതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ഈ സന്ദേശം നാട്ടുകാരിൽ എത്തിച്ച് അവരെയും നമുക്ക് ബോധവൽക്കരിക്കണം. എന്റെ ഈ കാർഷിക നയം ഞാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുന്നു.
3: ഓ, വായിൽ കൊള്ളുന്ന വാക്കുകൾ പറഞ്ഞാ പോരേടി, വൈപ്പ് വല്ല തെറിച്ചു പോവല്ലേ.
0: ഓ,
4: പിന്നണിയിൽ രാജ്മോഹൻ കൂവളശ്ശേരി, സുഷമ്മ അനിൽ, വിനോദ് കല്ലറ, രചന ജെ ഷംസുദ്ദീൻ.
5: നമുക്ക് ചുറ്റും കാനറ ബാങ്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി സംഘടിപ്പിക്കുന്ന കമ്പ്യൂട്ടർ പരിശീലനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. 18-നും 25-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9349323676. തിരുവനന്തപുരം മുടവൻമുകൾ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപ്രോച്ച് റോഡിന്റെ പണികൾ ആരംഭിക്കുന്നതിനാൽ നാളെ മുതൽ 1.5 മാസത്തേക്ക് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ജർമ്മൻ സാംസ്കാരിക കേന്ദ്രമായ ഗോയിഥെ സെന്ററും കുട്ടികൾക്കായി ജർമ്മൻ ഭാഷാ കോഴ്സ് ആരംഭിക്കുന്നു. 10 മുതൽ 15 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കായി A1 കോഴ്സാണ് തുടങ്ങുന്നത്. വെള്ളി ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മുതൽ 6:30 വരെയാണ് ക്ലാസ്. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ 0471-230077, മറ്റൊരു നമ്പർ 9745160067. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമന്വയിപ്പിച്ചുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കെൽട്രോണിൽ ആരംഭിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8590368988. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഏർപ്പെടുത്തിയ ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. 12 വിഭാഗങ്ങളിലായി 15 പുരസ്കാരങ്ങൾ നൽകും. അപേക്ഷ ഈ മാസം 31-ന് മുൻപ് മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് കൈലാസം TC 24/3219 നമ്പർ 43 ബെൽഹവൻ ഗാർഡൻസ് കവടിയാർ PO തിരുവനന്തപുരം 695003 എന്ന വിലാസത്തിൽ അയക്കണം. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.

പുലർവെട്ടത്തിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഭാർഗവി നിലയം എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് ആദ്യം. രചന പി ഭാസ്കരൻ, സംഗീതം ബാബുരാജ്.

യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്. ചിത്രം മേലെ വാരിയത്തെ മാലാഖക്കുട്ടികൾ.

ഈ ഗാനത്തോടു കൂടി ഇന്നത്തെ പുലർവട്ടം സമാപിക്കുന്നു. പുലർവട്ടവുമായി ശ്രോതാക്കൾക്കൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ബിനേഷ് സോമൻ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: Sunday Times informs city court cites Supreme Court order, denies bail to Sharjeel Umar. Telegram told to act against piracy or face action, writes the Economic Times. And finally, indeed, love knows no bounds. The Sunday Express writes about one Zeeshan Ahmed who crossed the LOC to meet his love, Iram Majeed. The two had fallen in love over Snapchat. A month after he crossed LOC for love, 22-year-old POK man sent back. And with that, it's back to you, Saira.
1: Thanks, Pramod. And now before we end the bulletin, the headlines once again. Prime Minister Modi launches next phase of regional air connectivity scheme Viksit Udaan to give fillip to air travel in Tier 2 and Tier 3 cities. Government hikes onion procurement price for price stabilization buffer by 13% to boost farmer income. IMD says monsoon rains will continue to lash large parts of the country over the next few days. Australian Prime Minister Anthony Albanese hails India as key economic partner ahead of Prime Minister Modi's visit. And in football, France and Morocco enter quarterfinals of FIFA World Cup. And with that, we end the morning news. Have a great day.
2: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: മാധവിയമ്മയ്ക്ക് ഇപ്പോൾ അവസ്മാരമിളകാറില്ല. ഇടയ്ക്ക് തലചുറ്റലുണ്ടാകും, കുറേ നേരം കണ്ണു ചിമ്മിക്കിടക്കും. ആകെ വിയർപ്പിൽ കുളിച്ചു കിടക്കുന്ന അമ്മയ്ക്ക് ബാലാമണി വീശിക്കൊടുത്തു. രാധ കുറച്ച് പച്ചവെള്ളവുമായി എത്തി, അത് കുടിച്ച് ഒന്ന് നിവർന്നിരുന്നു. നെടുവീർപ്പിട്ടു. എന്നിട്ട് തലമുടി കൂട്ടിപ്പിടിച്ച് കെട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് കടക്കുകയും ചെയ്തു. എന്തേ അമ്മയ്ക്ക്? മാസ്റ്റർ ചോദിച്ചു. തലചുറ്റൽ. ഒരു മൂളൽ മാത്രം, പിന്നെ കൂന്നിരിക്കും. എന്തൊക്കെയോ വിചാരിക്കും. വിശപ്പ് പൊറുക്കാതുള്ള ഗോപാലകൃഷ്ണന്റെ നിലവിളിയാണ് പലപ്പോഴും ആ ഇരിപ്പിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക പതിവ്. അയാൾ അവനെ വിളിച്ചടുത്തിരുത്തി. 7 വെള്ളക്കുതിരകളെ പൂട്ടിയ തേരിൽ നായാട്ടിനു പോയ രാജകുമാരന്റെ കഥ പറഞ്ഞുകൊടുക്കും. വിശ്വവും താടിക്ക് കയ്യും കൊടുത്ത് ആ കഥ കേട്ടുകൊണ്ടിരിക്കും. പലപ്പോഴും എന്നിട്ട് എന്ന് ചോദിക്കുന്നത് വിശ്വമാണ്. 7 വെള്ളക്കുതിരകളെ പൂട്ടിയ രഥത്തിലിരിക്കുന്ന ആ രാജകുമാരൻ നായാട്ടിന് വനാന്തർ ഭാഗത്തേക്ക് പോകുന്നതും അവിടെ വെച്ച് ഒരു പാറയായി നിന്നിരുന്ന അസുരൻ പെട്ടെന്ന് ഗുഹ പോലെ വായ പിളർന്ന് രാജകുമാരനെ തേരോടുകൂടി വിഴുങ്ങുന്നതുമായ കഥ കേൾക്കുമ്പോൾ വിശ്വം തന്നെത്താൻ വിസ്മരിക്കും. എന്നിട്ട് ഞെട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കും, അയ്യോ, അസുരൻ വായ പൂട്ടിയോ? ഉവ്വ്, വായിൽ പല്ലില്ലേ? ഓരോ പല്ല് ഈ കോലായോളം വലിപ്പമുണ്ട്. രാജകുമാരൻ്റെ മേലൊക്കെ തട്ടില്ലേ? രാജകുമാരൻ തേരിലല്ലേ? അത് പറഞ്ഞത് ഗോപാലകൃഷ്ണനാണ്. എന്നിട്ട്? വിശ്വം ചോദിച്ചു. ആ ഗുഹയുടെ അറ്റത്ത് നീണ്ടുപോകുന്ന കുഴൽ വഴികളുണ്ട്, അതൊക്കെ അസുരന്റെ വയറ്റിലെ കുടലുകളാണ്. രാജകുമാരൻ ആ കുഴൽ വഴികളിലൂടെ തേരോടിച്ചു പോയിപ്പോയി. ഒടുവിൽ ഒരു മൈതാനത്ത് വന്നു ചേർന്നു. ആ മൈതാനത്ത് അതിസുന്ദരിയായ ഒരു രാജകുമാരി കിടന്നുറങ്ങുന്നു. രാജകുമാരി കമ്മലിട്ടിട്ടുണ്ടോ? രാധയ്ക്ക് ഒരു സംശയം. ഉണ്ട്. കഴുത്തിലോ? അനേകം ആഭരണങ്ങൾ, ഒക്കെ രത്നം പതിച്ചതാണ്. മുല്ലപ്പൂ തൈലം പുരട്ടിയിട്ടുണ്ടോ? പിന്നെ. രാജകുമാരന്റെ തേരില് കേട്ടപ്പോൾ രാജകുമാരി ഞെട്ടി ഉണർന്നു. പേടിച്ചോ? ഗോപാലകൃഷ്ണൻ ചോദിച്ചു. ഇല്ല, രാജകുമാരിക്ക് രാജകുമാരന് വലിയ ഇഷ്ടമായി. ഒരു മന്ത്രം പറഞ്ഞുകൊടുത്തു, അത് ജപിച്ച് തേരിൽ കയറിയിരുന്നാൽ എവിടെ വേണമെങ്കിൽ പോകാം. ഭൂമിയുടെ അറ്റത്തൊക്കെ പോയി നോക്കാവോ? വിശ്വം ധൃതിയിൽ ചോദിച്ചു. ഉവ്വ്. എന്നിട്ട് രാജകുമാരനും രാജകുമാരിയും മന്ത്രം ജപിച്ച് തേരിൽ കയറിയിരുന്നു. കാടും മേടും മൈതാനങ്ങളും പുഴകളും ഒക്കെ കടന്ന് ആ തേരങ്ങനെ പോയി. 7 വെള്ളക്കുതിരകളെ പൂട്ടിയ ആ തേരു പായുന്നതിനിടയിൽ ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. മാസ്റ്ററുടെ വീട്ടിലെ കഷ്ടപ്പാട് വർദ്ധിക്കുകയും ചെയ്തു.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പ്രധാനപ്പെട്ട രേഖകൾ വീട്ടിൽ വെച്ച് മറന്നോ? പേടിക്കണ്ട, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, RC ബുക്ക്, മാർക്ക് ഷീറ്റുകൾ തുടങ്ങി എല്ലാ ഔദ്യോഗിക രേഖകളും ഡിജി ലോക്കറിൽ സുരക്ഷിതമാണ്. എവിടെയും എപ്പോഴും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ രേഖകൾ കാണിക്കാവുന്നതാണ്. യാത്ര ചെയ്യുമ്പോഴും അപേക്ഷകൾ നൽകുമ്പോഴും ഡിജി ലോക്കർ ഉപയോഗിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ തന്നെ ഡിജി ലോക്കർ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

ആകാശവാണി സ്മൃതിമധുരം. പ്രിയ ശ്രോതാക്കളെ, വിശേഷാവസരങ്ങളിൽ, സമാഗമങ്ങളിൽ ഗാനാലാപനം ആ സവിശേഷ സന്ദർഭങ്ങളുടെ മാറ്റുകൂട്ടും, കൂടുതൽ ആനന്ദകരമാക്കും. അത് ചലച്ചിത്രങ്ങളിലായാലും ജീവിതത്തിലായാലും. ചലച്ചിത്രങ്ങളിൽ അത് കുറെ കൂടി നാടകീയമായ ദൃശ്യാനുഭവമായി മാറും. അങ്ങനെയുള്ള രണ്ട് ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ. വിരുന്ന് സൽക്കാരവേളയിലെ ആലാപനം.

0: കോരി തരിച്ച നാൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. വരികൾ എഴുതിയത് ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ, സംഗീതം എം കെ അർജുനൻ.
1: ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
3: ആർ ബി ഐ പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: പ്രശ്നം ഗുരുതരം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: വിരുന്ന് സൽക്കാര വേളയിലെ ആലാപനം ചിത്രീകരിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ MD രാജേന്ദ്രൻ എഴുതിയ നിർവചിക്കാനാകുമോ നമ്മുടെ നിരുപമ ഹൃദയ വികാരം എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ആദ്യ പാഠഭാഗം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് മുട്ടറ BN രവീന്ദ്രൻ, പഠിക്കുന്നത് ജാനകി M നായർ.
2: ഇന്നത്തെ ഗാനം ശ്രീ MD രാജേന്ദ്രൻ രചിച്ചതാണ്. ജാനകി അതിൻ്റെ വരികൾ എഴുതിക്കോളൂ.
3: ശരി സർ.
2: നിർവചിക്കാനാകുമോ
3: നിർവചിക്കാനാകുമോ
2: നമ്മുടെ
3: നമ്മുടെ
2: നിരുപമ
3: നിരുപമ
2: ഹൃദയ വികാരം
3: ഹൃദയ വികാരം
2: നിർവചിക്കാനാകുമോ നമ്മുടെ നിരുപമ ഹൃദയ വികാരം
3: നിർവചിക്കാനാകുമോ നമ്മുടെ നിരുപമ ഹൃദയ വികാരം.
2: അടുത്ത വരി തെളിനീരുപോലെ
3: തെളിനീരുപോലെ
2: മൂകസരോവര
3: മൂകസരോവര
2: ഹൃദയത്തിലൊഴുകും
3: ഹൃദയത്തിലൊഴുകും
2: വികാരം
3: വികാരം.
2: എഴുതിയതൊന്ന് വായിക്കൂ.
3: തെളിനീരുപോലെ മൂക സരോവര ഹൃദയത്തിലൊഴുകും വികാരം.
2: ഈ ഗാനം ചിട്ട ചെയ്തിരിക്കുന്നത് മോഹനം എന്ന രാഗത്തിലാണ്.

ഇത് ആദ്യ താളത്തിലാണ്, അത് തിശ്ര നടയിലാണ്. തക്കിട്ട തക്കിട്ട തക്കിട്ട തക്കിട്ട താളത്തിൽ

0: പല്ലവി പാടുമ്പോൾ ഈ നാല് വരി ചേർത്ത് രണ്ട് പ്രാവശ്യം, എന്നിട്ട് ഈ രണ്ട് വരി പാടി നിർത്തണം.
1: ശരി സർ.
0: ഈ പല്ലവി ഒന്ന് ഫുള്ള് പാടി നിർത്തണം.
1: ശരി സർ.

എന്നും പാടാം. ഹൃദയത്തിലൊഴുക്കും, അത് പ്ലെയിൻ ആയിട്ട് പാടി. ഹൃദയത്തിലൊഴുക്കും ഗരിക എന്നും പാടാം.

ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം ഡി രാജേന്ദ്രൻ എഴുതിയ ഗാനത്തിന്റെ ആദ്യ പാഠഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് മുട്ടുക ബി എൻ രവീന്ദ്രൻ, പഠിച്ചത് ജാനകി എം നായർ.

ആകാശവാണി ഓർമ്മച്ചെപ്പ് വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

ഗുരു, എന്നെ എല്ലാവരും കളിയാക്കുന്നു. ഞാനൊരു കഴിവുമില്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞ് കൊച്ചുകുട്ടികൾ പോലും എന്നെ കളിയാക്കുകയാണ്. എനിക്കാണെങ്കിൽ എല്ലാവരും പേടിയുമാണ്. ഗുരു അവനെ ആകെ ഒന്ന് നോക്കി. അവൻ പരിങ്ങി നിൽക്കുകയാണ്. കുഞ്ഞേ, നീ ആ തടാകം കണ്ടോ? എന്ത് നിശ്ചലമാണത്! എന്നാൽ അതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നോ അതിലെന്തൊക്കെ വസ്തുക്കൾ വീഴുന്നുണ്ടെന്നോ നമുക്കറിയാമോ? എന്നിട്ടും അതിങ്ങനെ നിശ്ചലമായി നിൽക്കുകയല്ലേ? നമുക്ക് നേരെ വരുന്ന ഏത് പ്രതിസന്ധിയെയും സമചിത്തതയോടെ നേരിട്ടാൽ അവ നമുക്കത്ര പെട്ടെന്നൊന്നും ദോഷം വരത്തില്ല. സമാധാനമായി പോകൂ. ഇനി ആരെങ്കിലും നിന്നെ കളിയാക്കിയാൽ മൗനമായി അവരെ നോക്കി പുഞ്ചിരിക്കൂ. നിന്റെ മനസ്സിന്റെ വെളിച്ചം നിനക്ക് ആശ്വാസം നൽകും. പലപ്പോഴും നമ്മുടെ മനസ്സാണ് നമ്മുടെ ശക്തി. പ്രതിസന്ധികളെ തന്മയത്വത്തോടെ നേരിടാൻ മനസ്സിനെ ശക്തിപ്പെടുത്തിയാൽ മതിയെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ ശക്തിയോ നമ്മിൽ ഉറങ്ങിക്കിടപ്പുണ്ട് താനും.

ഓർമ്മിച്ചപ്പിലെ ഇന്നത്തെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശാസ്തമംഗലത്ത് നിന്നും രാജ് പണിക്കർ. ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് രാജ് പണിക്കർ ശാസ്തമംഗലം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയാണ് ഇന്ന് ഓർമ്മച്ചപ്പ് ആദ്യം സഞ്ചരിക്കുന്നത്. കത്ത് വായിക്കാം. ആദ്യമായി ഓർമ്മച്ചപ്പിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഒപ്പം ഓർമ്മച്ചപ്പിനെ തന്നെ കുറിച്ചൊരു ഗാനവും. ഓർമ്മച്ചപ്പേ ഓർമ്മച്ചപ്പേ, ഓർമ്മകൾ നീർത്തും മാഗന്ധ പൂന്തോപ്പേ, ഒരു നറുവാക മലർച്ചോപ്പേ, നീ ഓർത്തോർത്താൽ തേൻകിനിയും മല്ലിപ്പൂവേ. ഓർമ്മച്ചപ്പിനെ കുറിച്ചുള്ള വരികൾ അങ്ങനെ തുടർന്നു പോവുകയാണ്. നെറ്റിയിൽ ചാർത്തിയ മായകവർണ്ണ തിലകമോ, മായാഗന്ധർവപുരിയിൽ നിന്നെത്തിയ മാസ്മര അമൃത നിശ്ചരിയോ എന്നൊക്കെ അദ്ദേഹം കവിഭാവനയോടുകൂടി വർണ്ണിച്ചിരിക്കുന്നു. കത്ത് തുടർന്ന് വായിക്കാം. കാര്യത്തിലേക്ക് കടക്കട്ടെ. 1977 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും പുറത്തിറങ്ങിയ ഞങ്ങളുടെ ഡിഗ്രി ബാച്ചുകാർ, അതായത് 45 പേർ, ഒരു മുത്തുമാല പോലെയായിരുന്നു. ആ മാലയിലെ മുത്തുകൾ കാലം പോകെ പലയിടങ്ങളിലായി കൊഴിഞ്ഞുപോയി. ആ കൊഴിഞ്ഞുപോയ വെൺമുത്തുകളെ വീണ്ടെടുത്ത് പൂർവാധികം ഭംഗിയോടെ ഒരു മുത്തുമാല കോർക്കുവാനായിരുന്നു ഞങ്ങളിൽ ചിലരുടെ തീവ്ര ശ്രമം. അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ വീണ്ടെടുക്കുവാൻ 50 വർഷത്തിന് ശേഷം ഒരു ഭഗീരഥ പ്രയത്നം തന്നെ നടത്തേണ്ടി വന്നു. അതിന് മുന്നിട്ടിറങ്ങിയത് PS പ്രദീപ്, രമേശൻ KP എന്നിവരായിരുന്നു. പല മുത്തുകളെയും വീണ്ടെടുത്തു. അതിലൊരു മുത്തായ സുഗുണൻ കേശവദാസപുരത്തെ കണ്ടെത്തുവാൻ ഓർമ്മച്ചപ്പാണ് കാരണമായത്. സൗമ്യനും മിതഭാഷിയും സംഗീതപ്രിയ

പഠിക്കുന്ന കാലത്ത് തന്നെ കടുത്ത ആകാശവാണി ഫാനുമായിരുന്നു സുഗുണൻ. കൊല്ലം മുനിസിപ്പൽ ഓഫീസിൽ നിന്നും റവന്യൂ ഇൻസ്പെക്ടറായി ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ചു. മെയ് മാസത്തിലെ ഓർമ്മച്ചെപ്പിൽ അദ്ദേഹം ഒരു ഗാനം ആവശ്യപ്പെട്ടു. സൗഹൃദത്തിന്റെ ഒരു പാലം പണിയുക കൂടിയാണ് ഓർമ്മച്ചെപ്പ് ചെയ്തു വരുന്നത് എന്ന കാര്യം ഇവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. എന്നോടൊപ്പം തിരുവനന്തപുരം മോഡൽ സ്കൂളിലും ആർട്സ് കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിലും പഠിച്ച സുഹൃത്തും എന്റെ അയൽവാസിയുമായിരുന്നു എ എൽ വിനോദ്. സെക്രട്ടേറിയറ്റിൽ നിന്നും അദ്ദേഹം അഡീഷണൽ സെക്രട്ടറിയായി റിട്ടയർ ചെയ്തു. ഇത്രയും വർഷങ്ങളിൽ ഒന്നിച്ച് പഠിച്ചതുകൊണ്ടും അയൽവാസിയായതും കൊണ്ടാകണം ഞങ്ങൾ തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധമുണ്ടായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഞാൻ ആകാശവാണിയിലൂടെ ലളിതഗാനങ്ങൾ എഴുതിയിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ തീക്ഷ്ണത എനിക്കറിയാൻ കഴിഞ്ഞത് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവത്തിലൂടെ ആയിരുന്നു. 1978, അതായത് 48 വർഷങ്ങൾക്ക് മുമ്പാണ് സ്നേഹിക്കാൻ സമയമില്ല എന്ന മലയാള ചിത്രത്തിലൂടെ ഞാൻ എഴുതിയ ഒരു ഗാനം പുറത്തുവരുന്നത്. ആ സിനിമ റിലീസായ ആദ്യ ദിനത്തിലെ ആദ്യ ഷോ തന്നെ പ്രിയ സുഹൃത്ത് പോയി കണ്ടു. എന്നെ നിർബന്ധപൂർവം കൂടെ ചെല്ലാൻ ക്ഷണിച്ചെങ്കിലും മറ്റെന്തോ അത്യാവശ്യം വന്നതിനാൽ എനിക്ക് പോകാൻ സാധിച്ചില്ല. സിനിമ കണ്ടുകഴിഞ്ഞ് വിനോദ് സന്തോഷപൂർവ്വം അറിയിച്ചു, നിന്റെ ഗാനം സിനിമയുടെ ടൈറ്റിൽ കഴിഞ്ഞ ഉടൻ തന്നെ. കൊള്ളാം, നന്നായിരിക്കുന്നു. നിന്റെ പേര് സ്ക്രീനിൽ കണ്ടതും ഞാൻ കൈയടിച്ചതും ഒപ്പമായിരുന്നു. എന്നാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഗാനത്തെക്കുറിച്ച് വലിയ അഭിപ്രായമില്ലായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഞാൻ സ്വന്തമായി ആദ്യമായിട്ട് എഴുതിയ ഗാനം. സമയക്കുറവ് മൂലം സംഗീത സംവിധായകൻ അത് സ്വീകരിച്ചില്ല. പകരം എ ടി ഉമ്മർ ചിട്ടപ്പെടുത്തിയ ട്യൂൺ അനുസരിച്ച് വെറും 10 മിനിറ്റിനുള്ളിൽ എനിക്ക് ആ ഗാനം എഴുതേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ടിയെടുത്തൊരു ഗാനം. കോവിഡിന്റെ മാരകമായ കാലഘട്ടത്തിൽ വിനോദ് എന്ന എൻ്റെ ആത്മസുഹൃത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ ഗാനം കേൾക്കുമ്പോഴൊക്കെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദ്യമായ പുഞ്ചിരിയും സാന്നിധ്യവും അനുഭവപ്പെടുന്നു. കത്തിൻ്റെ ആരംഭത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു മുത്തല്ല, മണിമുത്തായിരുന്നു ഞങ്ങൾക്ക് വിനോദ്. എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിൽ ഓർമ്മയുടെ ചിപ്പിയിൽ സൂക്ഷിക്കുന്ന ഒരു അപൂർവ മുത്ത്. പ്രിയ സുഹൃത്തെ, നിന്റെ ഓർമ്മയ്ക്കായി ഈ ഗാനം സമർപ്പിക്കുന്നു. നമുക്ക് കേൾക്കാം സ്നേഹിക്കാൻ സമയമില്ല എന്ന ചിത്രത്തിന് വേണ്ടി ഓർമ്മച്ചെപ്പിലേക്ക് ഈ കത്ത് എഴുതിയ രാജ്പണിക്കർ ശാസ്തമംഗലത്തിന്റെ രചനയിൽ പിറന്ന ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് എ ടി ഉമർ, പാടിയത് പി സുശീലയും സംഘവും.

ഓർമ്മിച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് കുമാരനെല്ലൂരിൽ നിന്നും രാജേന്ദ്രൻ പന്തളം. കത്ത് വായിക്കാം. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷം നിത്യതയിലേക്ക് പറന്നുപോയ ഒന്നിൻ്റെ ഓർമ്മയാണ് ഈ ഓർമ്മിച്ചപ്പ്. അപാരതയിൽ നിന്നുള്ള ഒരു അതിഥി അതായിരുന്നു. അത് പവിഴച്ചുണ്ടുള്ള ഒരു പച്ച തത്ത. അപ്പുറത്തെ വീടിൻ്റെ തെങ്ങോലയിൽ നിന്ന് അത് പറന്നിറങ്ങിയത് ഞങ്ങളുടെ ഇടയിലേക്ക്. ഒരു പേടിയുമില്ലാതെ അഴകുള്ള ആ തത്ത എന്നും ഒപ്പമുണ്ടാകണം എന്ന് കരുതി ഞാൻ ഒരു കുട്ടയിൽ അടച്ചിട്ടു. എൻ്റെ മുത്തച്ഛൻ അറിയാതെ ആ കുട്ട വന്നെടുത്തു. എന്നിട്ടും എൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ടെന്ന മട്ടിൽ ആ തത്ത തത്തി വീട്ടിൽ തന്നെ തുടർന്നു. ഞങ്ങളിൽ ഒരാളായി. ഞങ്ങൾ സ്വന്തം തലയിൽ തേങ്ങാപ്പീര ചിതറിയിടും. തത്ത അങ്ങോട്ട് ചേക്കേറും. ഒരു തരിപോലും നോവിക്കാതെ, ഒരു തരിപോലും ബാക്കി വയ്ക്കാതെ തേങ്ങാക്കൊത്ത് മുഴുവൻ കൊത്തിപ്പെറുക്കി തീർക്കും. അതങ്ങനെ തുടർന്നു. ഒരു ദിവസം ഞങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നൊരു ശബ്ദം. അത് ഒരു അപായമണിയാണെന്ന് കരുതി ഞങ്ങൾ വരാന്തയിലേക്ക് ഓടി. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അലഞ്ഞു തിരിഞ്ഞു വന്ന ഒരു നായ തത്തയെ പിന്നിൽ നിന്ന് കടിച്ചു. അതോടെ ആ ജീവൻ പൊലിഞ്ഞു. ചിറകടിക്കാതെ അത് അപാരതയിലേക്ക് തിരിച്ചുപോയി. മുറ്റത്തുള്ള പൂക്കളെല്ലാം ചേർത്ത് തീർത്ത കുഴിമാടത്തിലേക്ക് ഞങ്ങൾ അതിനെ കൊണ്ടുകിടത്തി. ഞങ്ങൾക്കെല്ലാവർക്കും അതിയായ സങ്കടം വന്നു. ആ സംഭവം കഴിഞ്ഞിട്ട് 50 വർഷമാകുന്നു. എങ്കിലും അകലെ ആകാശപ്പനിനീർ ചൂപ്പിൽ പാറിക്കളിക്കുന്ന അതിൻ്റെ ആത്മശാന്തിക്കായി അകലെ ആകാശപ്പനിനീർ പൂന്തൂപ്പിൽ എന്ന ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് രാജേന്ദ്രൻ പന്തളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. 1979 പുറത്തിറങ്ങിയ എൻ്റെ നീലാകാശം എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പെഴുതി കെ രാഘവൻ സംഗീതം നൽകിയ ഗാനം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: കണ്ണൂർ ജില്ലയിലെ പാറക്കടയിൽ നിന്നും അഭിലാഷ് എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. സ്നേഹത്തോടെ ഓർമ്മച്ചപ്പിലേക്ക്. നാം എല്ലാം അടിയറവ് പറഞ്ഞു തോൽക്കുന്നത് ഒരാളുടെ മുന്നിലാണ്, മരണം എന്ന നിത്യസത്യത്തിന് മുന്നിൽ. അതിൻ്റെ മുന്നിൽ എല്ലാവരും നിസ്സഹായർ. പണവും പദവിയും നേട്ടങ്ങളും എല്ലാം അതിൻ്റെ മുന്നിൽ നിഷ്പ്രഭം. ക്യാൻസർ രോഗബാധിതനായി ദീർഘകാലം ചികിത്സയിലായിരുന്ന എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനുമായ അജീഷ് കുമാർ ജൂൺ 4 നാടിനെ കണ്ണീരിലാഴ്ത്തി വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ഒരു ഗാനം കേൾപ്പിക്കുമോ എന്നാണ് അഭിലാഷ് പാറക്കടി ചോദിച്ചിരിക്കുന്നത്. ഭീഷ്മാചാര്യ എന്ന ചിത്രത്തിലെ പറന്നോ പൂങ്കുയിൽ എന്ന ഗാനമാണ് തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ അജീഷ് കുമാറിന് വേണ്ടി അഭിലാഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം കേൾക്കാം. യേശുദാസ് പാടിയ ഈ ഗാനത്തിൻ്റെ വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം SP വെങ്കടേഷ്.

ഓർമ്മിച്ചപ്പിൽ മനോഹരമായ ഗാനം കേട്ടല്ലോ. അടുത്ത കത്ത് വൈകട്ടെ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത സംഭവങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഓർമ്മിച്ചപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. അത്തരമൊരു കത്താണ് ഓർമ്മിച്ചപ്പിൽ. ഇനി കത്ത് അയച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കല്ലിശ്ശേരി പ്രാവിൻകോടിനടുത്ത് നിന്ന് അമ്മു. പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പേ, ഞാൻ താമസിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കല്ലിശ്ശേരി പ്രാവിൻകോട്. എനിക്കൊരു പാട്ട് വേണം. ഞാൻ ആകാശവാണിയിലേക്ക് പലതവണ വിളിച്ചു, പക്ഷേ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കത്തെഴുതാമെന്ന് വെച്ചത്. എൻ്റെ വിവാഹം 92 അന്ന് ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ടേപ്പ് റെക്കോർഡറിൽ ഉച്ചത്തിലുള്ള പാട്ട് കേൾക്കുന്നു. ഉച്ചന്തല ഉച്ചയിലെ എന്ന് തുടങ്ങുന്നൊരു തമിഴ് പാട്ടാണ് കേട്ടത്. ചിന്നത്തമ്പി എന്ന ചിത്രത്തിലെ ആ ഗാനം എനിക്കേറെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ഭർത്താവ് 2013 അന്തരിച്ചു. അന്ന് എൻ്റെ മോന് 18 വയസ്സ്.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: കോവളശ്ശേരിയിൽ നിന്നും ലൈല അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, എൻ്റെ ചേട്ടൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. അമ്മയുടെ പേര് സരസ്വതി. അമ്മയുടെ നാലു മക്കളിൽ ഇളയ മകനാണ് ചേട്ടൻ, പേര് സുരേഷ്. അമ്മയും അച്ഛനും ഞങ്ങളോടൊപ്പം ആയിരുന്നു. എനിക്ക് രണ്ട് മക്കൾ, ഒരു മോളും ഒരു മോനും, വാവയും ഉണ്ണിയും. ഞങ്ങൾ ആറുപേരടങ്ങുന്ന സന്തോഷം നിറഞ്ഞ കുടുംബമായിരുന്നു എൻ്റേത്. ഒരുപാട് നന്മയും സ്നേഹവും വാത്സല്യവുമുള്ള ആളായിരുന്നു അമ്മ. എൻ്റെ മക്കളെ അച്ഛനും അമ്മയ്ക്കും ജീവനായിരുന്നു, അവർക്ക് തിരിച്ചും. ഒരുപാട് സ്നേഹം അവർ ഞങ്ങൾക്ക് നൽകി. അമ്മ എന്നും പുലർച്ചെ എഴുന്നേൽക്കും, എന്നും രണ്ട് മണിക്കൂറോളം ഇരുന്ന് പത്രം വായിക്കും, എന്നും സന്ധ്യാദീപം കൊളുത്തി നാമം ജപിക്കും. എല്ലാ വിശേഷ ദിവസങ്ങളിലും അതിരാവിലെ എഴുന്നേറ്റ് നിലവിളക്ക് കൊളുത്തിവെക്കും. ചേട്ടൻ വരാൻ വൈകിയാൽ എത്ര രാത്രിയായാലും അമ്മ മുറ്റത്ത് ഒരു കസേരയുമിട്ട് വഴിക്കണ്ണുമായി കാത്തിരിക്കും. ചേട്ടൻ വന്നതിന് ശേഷം മാത്രമേ അമ്മ കിടക്കാറുള്ളൂ. സ്കൂൾ തലം മുതൽ എം എക്ക് പഠിക്കുന്നതുവരെയും എൻ്റെ മക്കൾക്ക് ചോറുപാത്രം നിറച്ചു നൽകുന്നത് അമ്മയാണ്. 99 പക്ഷാഘാതം വന്ന് ഒരു വശം തളർന്നു പോയ ആളാണ് അമ്മ. 1.5 വർഷത്തോളം അമ്മ കിടപ്പായിരുന്നു. പിന്നെ എഴുന്നേറ്റിരിക്കാനും ചുമരിൽ പിടിച്ച് പതിയെ നടക്കാനുമൊക്കെ തുടങ്ങി. സ്വാധീനക്കുറവുണ്ടെങ്കിലും വീടിനുള്ളിൽ നടക്കാനും സ്വന്തം കാര്യങ്ങൾ നോക്കാനുമുള്ള സുഖം ഈശ്വരൻ നൽകി. ഗേറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങണമെങ്കിൽ എൻ്റെ ഒരു കയ്യിൽ പതിയെ പിടിക്കും. 2018 May 1 എനിക്കൊരു സർജറി വേണ്ടി വന്നു. 30 April ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. നിറകണ്ണുകളോടെ അമ്മ തലയാട്ടി. ഞങ്ങൾ നടന്നു മറയുന്നതുവരെ അമ്മ അങ്ങനെ നോക്കി നിന്നു. 22 ഒരുമിച്ച് ജീവിച്ച വീട്ടിൽ നിന്നും അമ്മയോടൊപ്പമുള്ള അവസാന നിമിഷങ്ങളായിരുന്നു അത്. ഗർഭാശയം ഒഴിയെ തുടർന്ന് എൻ്റെ യൂട്രസും ഓവറിയും നീക്കം ചെയ്തു. എന്നെ നോക്കാൻ അമ്മയ്ക്കാവില്ലല്ലോ, അതുകൊണ്ട് ആശുപത്രിയിൽ നിന്നും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് അച്ഛനും മക്കളും അച്ചാമ്മയെയും കൂട്ടി എന്നെ കാണാൻ വന്നു. ഒത്തിരി നേരം അമ്മ എൻ്റെ അരികിലിരുന്ന് സംസാരിച്ചു. ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. കുറച്ചു നേരം അമ്മ കിടന്നു. വൈകുന്നേരം അവർ തിരികെ പോയി. 1 കഴിഞ്ഞ് രാത്രിയിൽ അമ്മ ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോൾ കറന്റ് പോയി. ഹാളിലിരുന്ന കസേരയിൽ തട്ടിയ അമ്മ വീണു. അമ്മയുടെ ഇടുപ്പെല്ല് പൊട്ടി. അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി സർജറി ചെയ്തു. ലഭ്യമായ എല്ലാ ചികിത്സയും അമ്മയ്ക്ക് നൽകി. പക്ഷേ വാർദ്ധക്യത്തിൻ്റെ അവശതയിൽ നിന്നും കരകയറി വരാൻ അമ്മയ്ക്ക് സാധിച്ചില്ല. 2018 June 26 അമ്മ ഞങ്ങളെ വിട്ടുപോയി. June 26 അമ്മയുടെ 8th ചരമവാർഷികമാണ്. അമ്മയ്ക്ക് വേണ്ടി എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ എത്ര നാളായി കൊതിക്കുന്നു എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് കോവളശ്ശേരിയിലുള്ള ലൈല ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. അമ്മയെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായി ഈ ഗാനമിത. കൈതപ്പുറം എഴുതി, മോഹൻ സിത്താര സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം, ചിത്രം നമ്മൾ.

പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പേ, ഞാൻ ശ്യാമള, 64 വയസ്സുള്ള വീട്ടമ്മയാണ്. ആയുസിൻ്റെ മുക്കാലും ആകാശവാണി ഒരു ദിനചര്യയായിരുന്നിട്ടും ഇത് എൻ്റെ കടിഞ്ഞൂൽ കത്താണ്. ഒന്ന് പരിഗണിക്കണേ എന്നാണ് തുടക്കത്തിൽ ശ്യാമള പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും കത്ത് പരിഗണിക്കുമല്ലോ. കത്ത് തുടർന്ന് വായിക്കാം. ഞാൻ 3 ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തെ ഒരു ഓർമ്മയാണ് പങ്കുവയ്ക്കുന്നത്. സ്കൂൾ വാർഷിക ആഘോഷത്തിന് പോകാനായി ഒരുങ്ങിയിറങ്ങിയ എന്നോട് അമ്മ ഇളയത്തങ്ങളെയും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഒരു 25 പൈസ കയ്യിൽ വെച്ച് തന്നിട്ട് പിള്ളേർക്ക് വെള്ളം വല്ലത് വാങ്ങിച്ചു കൊടുത്തോണം എന്നും കൽപ്പിച്ചു. 4 വയസ്സുള്ള അനുജനെയും അനിയത്തിയെയും എന്നോടൊപ്പം പറഞ്ഞുവിട്ടു. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. വിശക്കുന്നുണ്ട്. 25 പൈസ അന്ന് ഒരു ചെറിയ തുകയല്ല. വലിയ പത്രാസിൽ പിള്ളേരെയും കൂട്ടി ഞാൻ അടുത്ത് കണ്ട ചായക്കടയിൽ കയറി. ചായക്കട എന്ന് പറഞ്ഞാൽ ഒരു വയസ്സായ അപ്പൂപ്പനും അപ്പൂപ്പനേക്കാൾ പ്രായമുള്ള ഒരു ബെഞ്ചും ഡെസ്കും പിന്നെ എന്നോ കാലിയായ ഒരു ചില്ലലമാരയും മാത്രം. ബെഞ്ചിൽ ചാടിക്കയറി ഇരുന്നു കൊണ്ട് ഞാൻ ഓർഡറിട്ടു, 3 പാലും വെള്ളം. അത്യധികം ഉത്സാഹത്തോടെ അപ്പൂപ്പൻ അടുക്കളയിലേക്ക് ഓടി. കാലുമാട്ടി ഗമയിലിരിക്കുമ്പോൾ പെട്ടെന്ന് വില വിവര പട്ടിക എൻ്റെ കണ്ണിലുടക്കി. പാലും വെള്ളം 15 പൈസ. 3 ക്ലാസിൻ്റെ കണക്കും എൻ്റെ കയ്യിലെയും കാലിലെയും സകല വിരലുകളുടെ സഹായത്തോടെ ഒരു കാര്യം മനസ്സിലാക്കി. കാശ് തികയില്ല. ഉള്ളിലൊരു മിന്നൽ. എന്തു ചെയ്യും? ഒന്നും ആലോചിച്ചില്ല, ഇറങ്ങി ഒറ്റ ഓട്ടം. തിരിഞ്ഞു നോക്കാതെ ഓടുന്നതിനിടയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, പിള്ളാരെ.

ഓടിക്കോ. കുറച്ചു ദൂരം ഓടി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സുധവേ ഓട്ടക്കാരനായ അനുജൻ തൊട്ടു പിന്നാലെയുണ്ട്. 2 വയസ്സ് കഷ്ടിയുള്ള അനുജത്തി തത്തി തത്തി കടയിൽ നിന്നും ഇറങ്ങി വരുന്നതേ ഉള്ളൂ. പാവം. വീട് വരെ ഞങ്ങൾ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി വന്നു. വീട്ടിലെത്തിയപ്പോൾ ഒന്നും വാങ്ങിക്കൊടുക്കാത്തതിന് അമ്മ വഴക്കു പറഞ്ഞെങ്കിലും ആരും ഒന്നും മിണ്ടിയില്ല. അവർക്ക് രണ്ടുപേർക്കും എന്തിനാണ് ഇറങ്ങി ഓടിയതെന്ന് പോലും അറിയില്ലായിരിക്കും. ഇപ്പോഴും ഞങ്ങൾ 3 പേരും കൂടുമ്പോൾ ഈ കഥ ഓർത്തോർത്ത് ചിരിക്കും. എങ്കിലും അന്ന് 3 പാലും വെള്ളവുമായി തിരികെ വന്ന ആ അപ്പൂപ്പൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ ഇന്നെനിക്ക് സങ്കടവും കുറ്റബോധവും തോന്നാറുണ്ട്. പക്ഷേ ഗണിതശാസ്ത്രത്തിന് ജീവിതത്തിലുള്ള പ്രാധാന്യം അന്നത്തോടെ എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ ആ കുട്ടിക്കാലം ഓർത്തുകൊണ്ട് ഒരു പാട്ട് ചോദിക്കട്ടെ? പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനിയത്തി എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ഈ ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് ചെങ്ങന്നൂരുള്ള ശ്യാമള സദാശിവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രസകരമായൊരു ഓർമ്മയല്ലേ? തീർച്ചയായും നല്ലൊരു ഗാനം തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതും. പി സുശീല പാടിയ ഗാനം, ചിത്രം ഒരു പെണ്ണിൻ്റെ കഥ. ഈ ഗാനത്തിൻ്റെ വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa.aartvm@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, NJ ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം, നിർവഹണം: NJ ജോഷിലാൽ.

0: എന്താണ് കെരറ്റോകോണസ്? ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ആര്യ എച്ച് സംസാരിക്കുന്നു.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
0: ജോൺ ബക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
3: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
4: അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുക, ആ ലക്ഷ്യത്തിന് നമ്മള് അബ്ദുൽ കലാം പറഞ്ഞ പോലെ ആ ലക്ഷ്യത്തിനെ അങ്ങ് പ്രണയിക്കുക, അതിനുവേണ്ടി അങ്ങ് പരിശ്രമിക്കുക, നമുക്ക് എവിടെ നിന്നെങ്കിലും ഒക്കെ അതിന് സഹായം വരാം.
3: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
5: നാളെ രാവിലെ 11 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പരുകൾ 9495964321, 9495655621, 9495596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മുതൽ 12 വരെ.

0: ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
0: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
3: കുടുങ്ങി UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
4: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എഴുത്തുപെട്ടിയിലേക്ക് സ്വാഗതം.
1: ഇന്നും പതിവ് പോലെ ഒട്ടനവധി കത്തുകൾ നമ്മുടെ മുൻപിലുണ്ട്,
0: ഇമെയിലും ഉണ്ട്. ആദ്യം കത്തുകളാവട്ടെ.
1: 1965 മുതൽ ആകാശവാണി പരിപാടികൾ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു റിട്ടയർഡ് അധ്യാപകന്റെ കത്താണ് ആദ്യം. കോട്ടയത്ത് നിന്ന് തങ്കച്ചൻ വി. ചില നിർദ്ദേശങ്ങളാണ് അദ്ദേഹം ആദ്യം വെക്കുന്നത്. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പൊതുജനങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു പ്രശ്ന പരിഹാര വേദി തുടങ്ങിയാൽ നന്നായിരുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പഴയകാല ഹിന്ദി മലയാളം ഗാനങ്ങൾ ചേർത്ത് ഒരു വാദ്യസംഗീത പരിപാടി തുടങ്ങാൻ ശ്രമിക്കുമോ? ഈ രണ്ട് നിർദ്ദേശങ്ങളാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത്.
0: ഈ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വിഭാഗത്തെ അറിയിക്കാം.
1: ഒപ്പം ചില അഭിപ്രായങ്ങളുമുണ്ട്. June 21 നിയമരംഗത്തിൽ പകർപ്പവകാശം 1951 പറ്റി അഡ്വക്കേറ്റ് ധ്രുവ പി നടത്തിയ പ്രഭാഷണം വളരെയധികം ഉപകാരപ്രദമായി. അതുപോലെ തന്നെ 28 ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ളയുടെ സുഭാഷിതം ജീവിത ലക്ഷ്യം തെറ്റി ദുശീലങ്ങളിലേക്ക് നീങ്ങുന്ന യുവാക്കൾക്കും വയോജനങ്ങൾക്കും മാർഗദർശനം നൽകുന്നതായിരുന്നു. അന്നത്തെ കാലം സാക്ഷിയിൽ എ കെ ലോഹിതദാസിന്റെ ശബ്ദം ശ്രോതാക്കളെ കേൾപ്പിച്ച ആകാശവാണിക്ക് 1000 നന്ദി. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ. സന്തോഷം.
0: വക്കം വാഹിദ് കല്ലറ പതിവ് പോലെ തന്നെ ഒരാഴ്ചത്തെ പരിപാടികളെ കുറിച്ച് വളരെ വിശദമായി കത്തുകൾ അയച്ചിട്ടുണ്ട്. 25 മുതൽ 30 വരെയുള്ള പരിപാടികളെ കുറിച്ചാണ് അദ്ദേഹം അഭിപ്രായങ്ങൾ എഴുതിയിരിക്കുന്നത്. ബോധിനി പ്രഭാകരൻ നായർ നടത്തിയ സുഭാഷിതം, ഉഷമലരിയിൽ സൗമ്യ സനാതൻ ആലപിച്ച യുഗപുഷ്പം എന്ന കവിതയും, 6:15 പ്രിയ സിസ്റ്റേഴ്സ് പാടിയ ഉദയഗീതവും ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. ഇത് 25 പരിപാടികളെ കുറിച്ചുള്ള കത്താണ്. 26 മുഹറത്തിന്റെ പ്രാധാന്യം വിവരിച്ച് വി പി ഷുഹൈബ് മൗലവി നടത്തിയ സുഭാഷിതവും, ഉഷമലരിയിൽ കാവാലം ശ്രീകുമാർ ആലപിച്ച കാവാലത്തിന്റെ രാവണഘട്ടം എന്ന കവിതയും, 6:15 എൻ ജസീന പാടിയ ഉദയഗീതവും ഇഷ്ടപ്പെട്ടു. 27 പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ച സുഭാഷിതവും, ഉഷമലരിയിൽ ഭാവന രാധാകൃഷ്ണൻ ആലപിച്ച കെ സി കേശവപിള്ളയുടെ ഈശ്വരൻ എന്ന കവിതയും, 6:15 പി എം ജോസ് മോഹൻദാസ് എന്നിവർ പാടിയ ഉദയഗീതവും ഇഷ്ടപ്പെട്ടു. 28 പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പരിപാടി മൻ കി ബാത്ത്, ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള നടത്തിയ സുഭാഷിതം, ഉഷമലരിയിൽ പി സുശീലാദേവി ആലപിച്ച കുമാരനാശന്റെ കവിത, സുശീലാദേവി, മിനി, ഉഷ എന്നിവർ പാടിയ ഉദയഗീതം, എൻ ജെ ജോഷിലാൽ സമ്മാനിച്ച ഓർമ്മച്ചെപ്പ്, ഏകതാരയിൽ ഭാവന രാധാകൃഷ്ണൻ പാടിയ ലളിതഗാനങ്ങൾ, ശ്രോതാക്കളുടെ പ്രിയഗാനങ്ങൾ ഉൾപ്പെടുത്തിയ രഞ്ജിനി, മൊഴിയുറവുകളിൽ ഡോക്ടർ പൈലിയുമായി നടത്തിയ അഭിമുഖം എന്നിവ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. ഒപ്പം 29 ഫാദർ തോമസ് കുറ്റിയിൽ നടത്തിയ സുഭാഷിതവും, ഉഷമലരിയിൽ എസ് ജയ ആലപിച്ച നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ ദീപാർച്ചന എന്ന കവിതയും, 6:15 പുതുക്കോട് കൃഷ്ണമൂർത്തിയുടെ ഉദയഗീതവും, രാത്രി 9:30 സംഗീത കച്ചേരിയും ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു വക്കം വാഹിദ് കല്ലറ. അദ്ദേഹത്തിന്റെ ഒരു കത്തുകൂടിയുണ്ട്. 30 എൻ ആനന്ദവല്ലിയമ്മ അവതരിപ്പിച്ച സുഭാഷിതവും, ഉഷമലരിയിൽ എസ് അശ്വതി ആലപിച്ച ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ വസന്തം എന്ന കവിതയും, 6:15 എം ജി രാധാകൃഷ്ണന്റെ പാട്ടുകൾ ഉൾപ്പെടുത്തിയ ഉദയഗീതവും, വൈകിട്ട് 5:45 ഇടവ ബഷീറും സംഘവും പാടിയ ഭക്തിഗാനങ്ങളും ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുകയാണ് വക്കം വാഹിദ് കല്ലറ.
1: ആകാശവാണി തിരുവനന്തപുരം നിലയം നിത്യവും പ്രഭാതത്തിൽ 5:55 പ്രക്ഷേപണം ചെയ്യുന്ന സുഭാഷിതം ശ്രോതാക്കളുടെ മനസ്സിനും ശരീരത്തിനും പ്രത്യേക ഊർജവും ഉന്മേഷവും ഉണർവും ഉത്സാഹവുമാണ് നൽകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചിരിക്കുന്നത് പി എം വാസുദേവൻ നമ്പൂതിരി, മുളഞ്ഞൂർ ഒറ്റപ്പാലം. അണയാൻ പോകുന്ന നിലവിളക്കിലെ തിരിയിലേക്ക് എണ്ണയൊഴിക്കുമ്പോൾ പ്രകാശിക്കുന്നത് പോലെയാണ് June 29 ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതം. വളരെ ശ്രദ്ധേയമായ ആ സുഭാഷിതത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു പി എം വാസുദേവൻ നമ്പൂതിരി, മുളഞ്ഞൂർ ഒറ്റപ്പാലം.
0: കാർത്തിക അണ്ടല്ലൂർ അയച്ച കത്താണ് അടുത്തത്. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ആരോഗ്യ കേരളത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അരുൺ ബി നായർ നടത്തിയ പ്രഭാഷണം, കുടുംബത്തെയും സ്വന്തം ആരോഗ്യത്തെയും ചിന്തിക്കാതെ ലഹരിക്ക് അടിപ്പെടുന്നവർക്ക് നല്ലൊരു ബോധവൽക്കരണമായിരുന്നു. മുഹറം ദിനം ആകാശവാണി സമുചിതമായി തന്നെ ആഘോഷിച്ചു. അന്നത്തെ സുഭാഷിതം, ലളിതഗാനങ്ങൾ, ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ഏറെ സന്ദർഭോചിതമായിരുന്നു. 27 നേർവഴിയിൽ അധ്യാപകം

0: അധ്യാപകനായ ഹെബി ടൈറ്റസുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം കാഴ്ച പരിമിതി നേരിടുന്ന അധ്യാപകന്റെ ഔദ്യോഗിക ജീവിതത്തിലേക്കും സ്വന്തം ജീവിതത്തിലേക്കും വെളിച്ചം വീശി. കോളേജ് കാലഘട്ടത്തിലെ മിക്സഡ് ഫുഡ് സമ്പ്രദായം ഗൃഹാതുരത്വമൂറുന്ന ഓർമ്മയായി മാറിയത് കേരളത്തിലെ 14 ജില്ലകളും സന്ദർശിച്ച പോലെയായി. കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രേഷ്ഠ പദ്ധതിയെക്കുറിച്ച് ആകാശവാണി പ്രക്ഷേപണം ചെയ്തത് അതേക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് നല്ലൊരു ബോധവൽക്കരണമായിരുന്നു. ശനിയാഴ്ചകൾ തോറും ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന തമിഴ് ചൊൽമാലെ നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. 27-ാം തീയതി രാഗാമൃതത്തിൽ പ്രക്ഷേപണം ചെയ്ത കർണാടക സംഗീതവും അതിന്റെ പക്കമേളവുമെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. 21 മുതൽ 28 വരെ പ്രക്ഷേപണം ചെയ്ത ഓരോ സുഭാഷിതവും മനുഷ്യരുടെ മനസ്സംസ്കരണത്തിന് ഏറെ ഉതകുന്നവയായിരുന്നു. അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാർത്തിക, അണ്ടല്ലൂർ.
1: എം പി പൗലോസ് പട്ടിമറ്റത്തിന്റേതാണ് അടുത്ത കത്ത്. കർഷകരെയും വിപണിയെയും ആരോഗ്യകരമായി ചേർന്ന് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റീവ് അലയൻസ് എന്ന പുതിയ കാഴ്ചപ്പാടിനെക്കുറിച്ച് വയലും വീടും പരിപാടിയിൽ ഡോക്ടർ യമുന നടത്തിയ പ്രഭാഷണം അറിവ് നൽകുന്നതായിരുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്.
0: ഷീജ മുരളി മുണ്ടപ്പള്ളിയുടെ കത്താണ് അടുത്തത്. 17-ാം തീയതി രാവിലെ 7:15 ശേഷമുണ്ടായിരുന്ന ചരിത്രത്തിൽ ഇന്ന് ഒരു ഇതം പ്രഥമമായ അറിവ് പകരുന്നതായിരുന്നു. പ്രസിദ്ധമായ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ഈഫൽ ടവർ എന്നിവയുടെ നിലനിൽപ്പിന് പിറകിലുള്ള കഥ ഒരിക്കൽ കൂടി കേൾപ്പിക്കുവാൻ അപേക്ഷിക്കുന്നു. അന്ന് കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ച സുഭാഷിതം ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുകയാണ്. 22-ാം തീയതി രാത്രി 7:35 പ്രക്ഷേപണം ചെയ്ത മായാമുദ്രയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഏറെ ഗൃഹാതുരത സൃഷ്ടിച്ച പരിപാടിയായിരുന്നു. ഇംഗ്ലീഷ് സാഹിത്യകാരനായ ജോനതൻ സ്വിഫ്റ്റിന്റെ ഗളിവേഴ്സ് ട്രാവൽസ് എന്ന പ്രശസ്ത കൃതിയുടെ ആവിഷ്കാരം എത്ര മനോഹരമായി അവതരിപ്പിച്ചു. ആക്ഷേപഹാസ്യം ശക്തമായി സാഹിത്യത്തിൽ ഉപയോഗിച്ച് ജനപ്രീതി നേടിയ സാഹിത്യകാരൻ ബാലസാഹിത്യ രചനയിലും കൃതഹസ്തനാണ്. June 21 ലോക സംഗീത ദിനമായി ആഘോഷിച്ച വേളയിൽ അന്നേ ദിവസം പ്രക്ഷേപണം ചെയ്ത ചലച്ചിത്രഗാനം കാലിക പ്രസക്തി നേടിയവയായിരുന്നു. ഷീജ മുരളി മുണ്ടപ്പള്ളി എഴുതുന്നു.
1: ഗീതാ ഗോപാലകൃഷ്ണൻ, ഏവൂർ കായംകുളം. പ്രിയപ്പെട്ട എഴുത്തുപെട്ടിക്ക്, പ്രഭാതഭേരി വളരെ പ്രാധാന്യമുള്ള ഒരു പരിപാടിയാണ്. June 25 പ്രക്ഷേപണം ചെയ്ത പ്രഭാതഭേരിയിൽ പാലക്കാട് അട്ടപ്പാടിയിലെ കർഷകരുടെ മധുരക്കിഴങ്ങ് കൃഷിയെക്കുറിച്ചാണ് പ്രതിപാദിച്ചത്. ഈ അധ്യായം വളരെ വിജ്ഞാനപ്രദമായിരുന്നു. ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും അവതാരകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. അതുപോലെ തന്നെ അന്ന് രാവിലെ 11 മുതൽ 12 വരെ സെൻസസ് 2027 വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ലളിതമായി പറഞ്ഞു തന്ന ശ്രീ ഹാരിസിനും നേതൃത്വം നൽകിയ ജി സന്തോഷ് കുമാറിനും നന്ദി അറിയിക്കട്ടെ. 24-ാം തീയതി ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയത്തിൽ ഡോക്ടർ ഷർമത് ഖാൻ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വളരെ ശ്രദ്ധയോടെ മറുപടി നൽകി. ഡോക്ടർക്കും MS ആശയ്ക്കും അഭിനന്ദനങ്ങൾ. ഗീതാ ഗോപാലകൃഷ്ണന്റെ ഒരു കത്തുകൂടിയുണ്ട്. 26-ാം തീയതിയിലെ ഗ്രാമരംഗം ഏറെ ഇഷ്ടമായി. അമ്പലംകുന്നിനെ പറ്റി പറഞ്ഞ ഗ്രാമപൂർണിമ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ വരച്ചു കാട്ടിയ ചുമട് താങ്ങി ഗ്രന്ഥശാലകളിലൂടെ. ഇതിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ മണപ്പള്ളിയിലെ യുവഭാവന ഗ്രന്ഥശാലയുടെ നല്ല പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ച ശ്രീ മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ എന്നിവർക്കെല്ലാം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ആകാശവാണി എന്ന അമൃതവാണിക്ക് ആശംസകളോടെ ഗീതാ ഗോപാലകൃഷ്ണൻ, ഏവൂർ കായംകുളം.
0: പാലക്കാട് നിന്ന് MD ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നിവർ അയച്ച കത്തുകളിലെ അഭിപ്രായങ്ങളാണ്. 26-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 8 പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദിയിൽ ഉൾപ്പെടുത്തിയ വിഭവങ്ങൾ ആസ്വാദ്യവും ഹൃദ്യവുമായിരുന്നു. സന്ധ്യാനീഷ് അവതരിപ്പിച്ച കഥ സതീഷ് വളന്തറയുടെ ന്യായവിധി എന്ന കഥ. അതിലെ സ്വന്തം കാലിൽ നിന്ന് അധ്വാനിക്കാൻ തയ്യാറാകുന്ന വീട്ടമ്മയെ മറക്കാൻ കഴിയില്ല. ഡോക്ടർ ശ്രുതിയുടെ കവിത ഹ്രസ്വമെങ്കിലും വളരെ നന്നായിരുന്നു. ആലാപനത്തിൽ ശോക ചവി ചേർത്തത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല. ആലാപനം തരക്കേടില്ലായിരുന്നു. ചുരുക്കത്തിൽ ആകെ കൂടി കൊള്ളാം. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു MD ശിവരാമൻ, ഗീതാ ശിവരാമൻ. അവർ മറ്റ് രണ്ട് കത്തുകൾ കൂടി അയച്ചിട്ടുണ്ട്. അജിത് നമ്പ്യാർ രചനയും റൂബി ബാബു സംവിധാനവും നിർവഹിച്ച് 3 ഭാഗങ്ങളായി പ്രക്ഷേപണം ചെയ്ത നാടകം ഒരു ഗോവൻ ട്രിപ്പ്. തത്വത്തിൽ നന്നായി, പക്ഷേ സാധാരണ ഒരു വീട്ടിൽ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവമാണെന്ന് ഞാൻ കരുതുന്നു. ഗോവയ്ക്ക് പോയ വീട്ടമ്മമാർ സഞ്ചരിച്ച കാർ തിരികെ പോരുമ്പോൾ കണ്ടില്ല, വേറെ കാറ് തരപ്പെടുത്തുന്നതായി മനസ്സിലാക്കുന്നു. അതോ എന്റെ അറിവില്ലായ്മ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതാണോ അറിയില്ല. ഏതായാലും തരക്കേടില്ല, നല്ല അഭിനയം. പക്ഷേ ഇങ്ങനെ കള്ളം പറഞ്ഞ് സ്ത്രീകൾ പദ്ധതി തയ്യാറാക്കുമോ ആവോ?
1: കാർ അവസാനം കിട്ടിയെന്ന് നമ്മള് നാടകത്തിൽ പറയുന്നുണ്ട്. പിന്നെ സ്ത്രീകൾ ഇങ്ങനെ കള്ളം പറഞ്ഞു പോകുമോ? സ്ത്രീകൾ കള്ളം പറയാതെ തന്നെ സ്ത്രീകൾക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ, ആ നാടകത്തിലൂടെ അത് തന്നെയാണ് നമ്മൾ അവസാനം പറഞ്ഞു വെക്കുന്നത്.
0: 29-ാം തീയതി തിങ്കളാഴ്ച രാവിലെ പ്രക്ഷേപണം ചെയ്ത ഉഷമലരിയിൽ നാലാങ്കിൽ കൃഷ്ണപിള്ളയുടെ കവിത ദീപാർച്ചന SJ ആലപിച്ചത് കർണാനന്ദകരമായിരുന്നു. അന്ന് തന്നെ വൈകുന്നേരം 5 പ്രക്ഷേപണം ചെയ്ത വിവേകോദയം അക്ഷരശ്ലോക സമിതി ആലപ്പുഴ അവതരിപ്പിച്ച അക്ഷരശ്ലോകം കേട്ടു. ശരാശരിയിൽ കഷ്ടിച്ച് പിടിച്ചു നിന്നു എന്നാണ് അഭിപ്രായപ്പെടുന്നത്. വലിയൊരു നിലവാരത്തിലെത്താൻ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും അഭിനന്ദനങ്ങളോടെ MD ശിവരാമൻ, ഗീതാ ശിവരാമൻ, പാലക്കാട്.
1: ഗിരിജ വെച്ചൂരിന്റേതാണ് അടുത്ത കത്ത്. ജൂൺ 10-ാം തീയതിയിലെ വിശ്വമനോഹരി എന്ന കവിതയും അസീസിന്റെ 7-ാം വാർഡ് എന്ന കഥയും നന്നായിരുന്നു. ജെൻഡർ ലെൻസിലൂടെ നോക്കുമ്പോൾ എന്ന പ്രഭാഷണവും നന്നായി. സാഹിത്യരംഗത്തിലെ പരിപാടികളാണ് ഇദ്ദേഹം പ്രതിപാദിച്ചതെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ജൂൺ 14-ാം തീയതി ഏകതാര കലവൂർ വിശ്വനാഥന്റെ ലളിതഗാനം ഗംഭീരമായി. മുഴിയുറവകളിൽ സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതരുടെ നാടകവിശേഷങ്ങൾ നന്നായിരുന്നു. പഴയ ആളുകൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ നാടകവും ഗാനങ്ങളും അവതരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാൻ ഇതിലൂടെ കഴിഞ്ഞു. 15-ാം തീയതി നെല്ല് വിശേഷങ്ങളെപ്പറ്റി അശ്വതി ശ്രീകുമാറിന്റെ വിവരണം നന്നായി. അതുപോലെ ഞാറ്റുവേല വിശേഷങ്ങൾ, നെല്ല് വിത്തിടുമ്പോൾ മുതൽ കതിരിട്ട് കൊയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ പഴയ കാലത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയി. എന്നെ പോലെ പ്രായമായവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്നാണ് ശ്രോതാവ് കുറിക്കുന്നത്. 15-ാം തീയതിയിലെ പുരാണ പാരായണത്തെപ്പറ്റി പറയാതിരിക്കാൻ കഴിയില്ല. കുരീപ്പുഴ സജീവിന്റെ പുരാണ പാരായണം ഞാൻ ഇത്രയും നാൾ കേട്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒന്നായിരുന്നു. എന്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. മഹാദേവൻ എന്ന കഥാപ്രസംഗം വളരെ നന്നായി. പുരാണത്തിലെ മാർക്കണ്ഡേയൻ മുതൽ എല്ലാ ഭാഗങ്ങളെയും തൊട്ടാണ് കഥ അദ്ദേഹം നിർത്തിയത്. എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. എല്ലാം ഒന്നിനൊന്നും മെച്ചമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഗിരിജ വെച്ചൂർ.
0: ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻപിള്ള 3-4 കത്ത് അയച്ചിട്ടുണ്ട്. കാവാല നാരായണ പണിക്കരുടെ ഓർമ്മദിനമായ 26-ാം തീയതി ഉഷമലരിയിൽ അദ്ദേഹത്തിന്റെ കവിത കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തതും കാലം സാക്ഷിയിൽ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾപ്പിച്ചതും തുടർന്ന് അദ്ദേഹം എഴുതിയ മുക്കുറ്റി തിരുതാളി എന്നുണങ്ങുന്ന ചലച്ചിത്രഗാനം കേൾപ്പിച്ചതും കാവാലത്തിന്റെ ഓർമ്മകൾ ദീപ്തമാക്കിയ ആകാശവാണിയെ അഭിനന്ദനം അറിയിക്കുന്നു. 27-ാം തീയതി നേർമൊഴിയിൽ കൊല്ലം SN ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായി ജി സന്തോഷ്കുമാർ നടത്തിയ അഭിമുഖത്തിലൂടെ അവിടുത്തെ വിവിധയിനം കോഴ്സുകൾ, തൊഴിൽ സാധ്യത, ഉപരിപഠന സന്ദർഭങ്ങൾ എന്നിവ വിശദമായി അറിയാൻ കഴിഞ്ഞു. അഭിനന്ദനങ്ങളെ അറിയിക്കുന്നു. തുടർന്ന് കൂട്ടുകാരിയിൽ ആക്ടിവിസ്റ്റായ മീനാകുമാരിയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം സ്ത്രീ ശാക്തീകരണത്തിന് ഇന്ന് നടത്തുന്നതും നടത്തേണ്ടതുമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു. നിർമ്മിത ബുദ്ധി എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നിർണായകമായ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഗുണദോഷങ്ങൾ വിശദമാക്കി ജനശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്ന 27-ാം തീയതിയിലെ പ്രഭാതഭേരിയുടെ പ്രക്ഷേപണം വളരെ നന്നായി. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം അറിയിക്കാതെ നടത്തുന്ന നിരുപദ്രവകരമായ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ച് പൊളിച്ചടുക്കിയ ഹാസ്യരസപ്രധാനമായ ഒരു നല്ല നാടകമായിരുന്നു 3 ഭാഗങ്ങളായി ആകാശവാണി പ്രക്ഷേപണം ചെയ്ത, അജിത് നമ്പ്യാർ രചന നിർവഹിച്ച്, റോബി ബാബു സംവിധാനം ചെയ്ത ഒരു ഗോവൻ ട്രിപ്പ് എന്ന നാടകം. അതിന്റെ ഭാഗമായ ഏവരെയും അഭിനന്ദിക്കുകയാണ്. ചക്കുവരിക്കൽ രാമചന്ദ്രൻപിള്ള.
1: രാജീ മരത്തങ്കോടിന്റെ കത്തുകളാണ്. ജൂൺ 11-ാം തീയതിയിലെ യുവസാഹിതി നന്നായി. അന്നേ ദിവസം തന്നെ നാടകകൃത്തും സംവിധായകനുമായ സൂര്യകൃഷ്ണമൂർത്തിയുമായി MK ദിലീപ് നടത്തിയ അഭിമുഖം എന്തുകൊണ്ടും അവസരോചിതമായി. വ്യക്തമായ നിലപാട്, അനുയോജ്യമായ വിവരണങ്ങൾ, MT ബഷീർ എന്നിവരുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, സുഗതകുമാരിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, സിനിമ, നാടകം എന്നിവയുടെ സ്വാധീനം എല്ലാം ഇഷ്ടത്തോടെ കേട്ടു. ആകാശവാണിക്കും സൂര്യകൃഷ്ണമൂർത്തിക്കും ദിലീപിനും അഭിനന്ദനങ്ങൾ. വിദ്യാഭ്യാസ രംഗത്തിൽ കോഴ്സുകൾ, സാധ്യതകൾ എന്ന പ്രത്യേക പരിപാടി ശ്രദ്ധിച്ചു. കഥകളി പദങ്ങളിൽ ലവണാസുരവധം ആട്ടക്കഥ കലാമണ്ഡലം സജീവവും സംഘവും അവതരിപ്പിച്ചത് ആസ്വാദ്യകരമായി. യുവവാണി റേഡിയോ ഗൈഡിൽ മഹാസമുദ്രങ്ങളെക്കുറിച്ച് ജിതിൻ S, MR രഞ്ജിനി എന്നിവർ പങ്കെടുത്ത പരിപാടി ഉപകാരപ്രദമായി. സാഹിത്യവേദിയിൽ ജൂൺ 12 മുല്ലക്കര J സോമശേഖരപിള്ളയുടെ വിശ്വമനോഹരി, എന്റെ യാത്ര എന്നീ കവിതകൾ കേട്ടു. തഴവാ തോപ്പിൽ ലത്തീഫിന്റെ കഥ 7-ാം വാർഡ്, അനിതാ ശരത് എഴുതി അവതരിപ്പിച്ച കവിത എല്ലാം കേട്ടിരിക്കാം. അത്ര തന്നെ. അതിനും കേമമായി 9:45 അവതരിപ്പിച്ച മൊഴിയാമൊരു കഥ, VK എഴുതിയ കഥ മുക്തി സന്ദീപ് സുരേഷ് ഭംഗിയായി വായിച്ചു. അഭിനന്ദനങ്ങൾ. ജൂൺ 13 വിശേഷതകളുമായി ചരിത്രത്തിൽ ഇന്ന് ആയിരാരോഗ്യം, കാലം സാക്ഷി, പാട്ടും പൊരുളും എന്നിവ നന്നായി. പാതിരാവായില്ല പൗർണമി കന്യക്ക് എന്ന ഗാനത്തെ ശ്രീകുമാർ മുഖത്തിൽ അവതരിപ്പിച്ചത് നന്നായി. അന്ന് ഉച്ചയ്ക്കുള്ള രഞ്ജിനി ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാറ്റ്, മഴ, പുഴ, ആകാശം എന്നീ വാക്കുകളുള്ള ഗാനങ്ങൾ ശ്രോതാക്കൾക്ക് രഞ്ജിനി സമ്മാനിച്ചു. മറ്റൊരു കത്തുകൂടിയുണ്ട്. ജൂൺ 16-ാം തീയതി സർഗകേരളത്തിൽ പെരുമ്പടവും ശ്രീധരൻ അവതരിപ്പിച്ച കഥ, ചന്ദ്രമതി അവതരിപ്പിച്ച കവിത എല്ലാം ശ്രദ്ധിച്ചു. കാലം സാക്ഷിയിൽ ഭരണിക്കാവ് ശിവകുമാറിന്റെ ശബ്ദം കേൾപ്പിച്ചത് അദ്ദേഹത്തിന് ആദരാഞ്ജലിയായിരുന്നു. നേർമൊഴിയിൽ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്തുമായി ദിലീപ് MK നടത്തിയ അഭിമുഖം കേട്ടു. വിജ്ഞാനപ്രദമായിരുന്നു. അഡ്വക്കേറ്റ് അഖില V കൃഷ്ണ, ശില്പ GS, നിഖിൽ R, കൂടെ ശ്രേയ സുരേഷ് എന്നിവർ പങ്കെടുത്ത യുവവാണിയും നന്നായി. ഇത്രയും അഭിപ്രായങ്ങൾ അറിയിച്ചത് രാജീ മരത്തങ്കോട്. ഇനി AIRTVMPM@gmail.com എന്ന ജിമെയിൽ വിലാസത്തിൽ നമുക്ക് ലഭിച്ച മെയിലുകളാണ്. ലതീഷ് കുന്നുമൽ, ആലപ്പടമ്പ, പയ്യന്നൂർ. സാങ്കേതിക വിദ്യയുടെ അതിപ്രസരത്തിലും അന്യഭാഷാ സ്വാധീനത്തിലും പെട്ട് നമ്മുടെ ഉച്ചാരണ ശുദ്ധിയും പദപ്രയോഗങ്ങളും വഴിമാറിപ്പോകുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മൾ നിത്യജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വരുത്തുന്ന ഉച്ചാരണ പിശകുകളും വ്യാകരണ തെറ്റുകളും അത്രമേൽ ലളിതമായും ഹൃദ്യമായും ചൂണ്ടിക്കാണിക്കാൻ

0: നല്ല മലയാളം എന്ന പരിപാടിക്ക് സാധിക്കുന്നുണ്ട്. അക്ഷരശുദ്ധിയും വ്യക്തതയുമുള്ള ഉച്ചാരണവുമാണ് ഒരു ഭാഷയുടെ ജീവൻ. അത് വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കുക എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മലയാള ഭാഷയോടുള്ള ആദരവും പ്രതിബദ്ധതയും വിളിച്ചോതുന്ന ഇത്തരമൊരു മികച്ച പരിപാടി ആസൂത്രണം ചെയ്യുന്ന ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ.
1: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ച മെയിലാണ്. ആദ്യം നിയമരംഗത്തെക്കുറിച്ചാണ്. കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിനായി നടപ്പിലാക്കിയ 2025 കേരള പൊതുസേവനാവകാശ നിയമത്തെക്കുറിച്ച് 28 നിയമരംഗത്തിൽ അഡ്വക്കേറ്റ് ഹരിദാസ് ബാലകൃഷ്ണൻ നടത്തിയ പ്രഭാഷണം വിജ്ഞാനപ്രദമായിരുന്നു. പ്രഭാതഫേരിയിൽ നദികൾ നമ്മുടെ ജീവന്റെയും നിലനിൽപ്പിന്റെയും ആണിക്കല്ലാണ്. ശുദ്ധജല ലഭ്യത ഉറപ്പാക്കാനും ജൈവ വൈവിധ്യം സംരക്ഷിക്കാനും നദീ സംരക്ഷണം അത്യന്താപേക്ഷിതമാണ്. വീടുകളിൽ നിന്നും വ്യവസായശാലകളിൽ നിന്നും മലിനജലം നേരിട്ട് നദികളിൽ ഒഴുക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ ശുദ്ധജലം നദികളിൽ ലഭ്യമാക്കാം. 29 പ്രഭാതഫേരി വളരെ പ്രസക്തവും ശ്രദ്ധേയവുമായിരുന്നു. 29 മായാമുദ്രകളെക്കുറിച്ചാണ് അടുത്തതായി വിലയിരുത്തിയിരിക്കുന്നത്. 20 തുടക്കത്തിൽ യൂറോപ്യൻ കൊളോണിയലിസത്തിന്റെ പിടിയിലമരുന്ന കിഴക്കൻ ആഫ്രിക്കയുടെ പശ്ചാത്തലത്തിൽ യൂസഫ് എന്ന ബാലന്റെ വളർച്ചയും പ്രവാസവും പ്രണയവും മനോഹരമായി വരച്ചു കാട്ടുന്ന 2021 നൊബേൽ സമ്മാന ജേതാവായ അബ്ദുൽ റസാഖ് ഗുർണയുടെ ലോക പ്രശസ്ത നോവൽ പറുദീസയെ വിലയിരുത്തിയ 29 മായാമുദ്രകൾ ശ്രദ്ധേയമായി. പ്രകാശധാരയെക്കുറിച്ചാണ് അടുത്തത്. ചർമ്മത്തിൽ പലയിടത്തായി ചുവന്നതോ പുഴുവാട്ടിയതുപോലെയുള്ള പാടുകൾ ഉണ്ടാക്കുന്ന ചൊറിച്ചിൽ വരുന്ന അവസ്ഥയും നീണ്ട ചികിത്സ ആവശ്യമായതുമായ ആർട്ടിക്കേറിയ എന്ന അലർജി രോഗത്തെക്കുറിച്ച് 30 പ്രകാശധാരയിൽ ഡോക്ടർ ജയശ്രീ എം നടത്തിയ പ്രഭാഷണം വിജ്ഞാനപ്രദമായിരുന്നു. കാലം സാക്ഷിയെക്കുറിച്ച് ഇങ്ങനെയാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഭാരതീയ നർത്തകലയുടെ പ്രഥമ ഗണനീയരായ ആചാര്യന്മാരിൽ ഒരാളും പ്രതിഭാധനനായ നർത്തകനും കേരള നടനം എന്ന ആധുനിക സർഗാത്മക നൃത്തരൂപത്തിന്റെ ഉപജ്ഞാതാവുമായിരുന്ന ഗുരു ഗോപിനാഥിന്റെ ശബ്ദം 30 കാലം സാക്ഷിയിൽ കേൾപ്പിച്ചത് ശ്രദ്ധേയമായി. പിന്നെ മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഓൺ എയർ ആപ്പ് 30 വൈകിട്ട് മുതൽ 2 നിലയങ്ങളിലും വിവിധ ഭാരതി നിലയം തന്നെയായിരുന്നു കേൾപ്പിച്ചത്. അന്ന് ക്രിക്കറ്റിന്റെ ദൃക്സാക്ഷി വിവരണമുള്ളതിനാൽ അനന്തപുരി FM പരിപാടികളാണ്
0: നമ്മൾ ന്യൂസ് ഓൺ എയർ ആപ്പിൽ കൊടുത്തത് അല്ലേ.
1: മൊയ്തീൻ കുഞ്ഞ് തൃക്കക്കര ചൂണ്ടിക്കട്ടിയത് ഒരുപക്ഷെ ഈ കാര്യമായിരിക്കും. ഭൂമിയിലെ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനും ജീവജാലങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കാനും വനങ്ങളെയും വനവിഭവങ്ങളെയും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. 1 തോംസൺ ആന്റണി അവതരിപ്പിച്ച സുഭാഷിതം അവസരോചിതമായി. 1 തന്നെ ഉഷമലരിയിൽ നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ അപൂർവ ചിത്രം എന്ന കവിത അർച്ചന ഗോപിനാഥ് ആലപിച്ചത് മനോഹരമായിരുന്നു. 1 ആയുരാരോഗ്യത്തിൽ വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ച് ഡോക്ടർ കലാദേവി നടത്തിയ പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായിരുന്നു. 1 തൊഴിലാളി മണ്ഡലത്തിൽ പഴയകാല റേഡിയോ മെക്കാനിക് കൃഷ്ണനായരുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര.
0: അടുത്തതായി മൂവാറ്റുപുഴയിൽ നിന്ന് ദിലീപ് വി മുഹമ്മദിന്റെ മെയിലാണ്. ഉഷമലരിയിൽ ONV കുറിപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത രഞ്ജിനി സുധീരൻ ആലപിച്ചത് ഭാവസാന്ദ്രമായിരുന്നു. പകർച്ചവ്യാധികളെ തടയേണ്ടത് ആശുപത്രിയിൽ ചെന്നിട്ടല്ല, വീട്ടിൽ നിന്നു തന്നെ തുടങ്ങണമെന്ന ആഹ്വാനത്തോടെ ഡ്രൈഡേ ആചരിക്കുന്നതിന്റെ പ്രാധാന്യം അവതരിപ്പിച്ച പ്രഭാതഭേരിയും ശക്തമായി. എബോള അറിയേണ്ട കാര്യങ്ങൾ എന്ന തലക്കെട്ടിൽ ഡോക്ടർ ക്രിസ്റ്റി മരിയ പ്രകാശധാരയിൽ നടത്തിയ പ്രഭാഷണം എബോള വൈറസിന്റെ ഉത്ഭവം മുതൽ അതിന്റെ ലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, പ്രതിരോധ മാർഗങ്ങൾ, ചികിത്സാ രീതികൾ എന്നിവയെല്ലാം സവിസ്തരം പ്രതിപാദിക്കുന്നതായി. കേവലമൊരു സ്പർശം മനുഷ്യജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് ഭംഗിയായി പറഞ്ഞ് അവതരിപ്പിച്ച ഡെയ്സമ ജെയിംസിന്റെ സുഭാഷിതം ചിന്തനീയമായി. അട്ടപ്പാടി മേഖലയിലെ മധുരക്കിഴങ്ങ് കൃഷിയെക്കുറിച്ചുള്ള പ്രഭാതഭേരി വിവിധയിനം മധുരക്കിഴങ്ങുകളെക്കുറിച്ച് അറിയാനും മധുരക്കിഴങ്ങിന്റെ പോഷക മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും സഹായകമായി. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ പ്രാധാന്യം എടുത്തുകാട്ടി ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ച സുഭാഷിതം ശക്തവും അവസരോചിതവുമായി. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടിയിലെ പ്രശ്നങ്ങൾ ബഹുമുഖമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതായി 1 പ്രഭാതഭേരി. എന്നാൽ പ്രശ്നപരിഹാരത്തിന് ഉത്തരവാദിത്വപ്പെട്ട എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. വിഷയം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്ന പ്രഭാതഭേരി അഭിനന്ദനം അർഹിക്കുന്നു. വനത്തിന്റെയും മരങ്ങളുടെയും പ്രാധാന്യം എടുത്തുപറഞ്ഞ തോംസൺ ആന്റണി അവതരിപ്പിച്ച സുഭാഷിതം ആഴത്തിലുള്ളതും ചിന്തനീയവുമായിരുന്നു. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് CV ശ്രീജിത്ത് തയ്യാറാക്കിയ വാർത്താ വീക്ഷണവും പേടിപ്പെടുത്തുന്ന ലഹരി ഉപയോഗത്തിന്റെ ചിത്രം പങ്കുവച്ചതിനോടൊപ്പം കൈക്കൊള്ളേണ്ട മുൻകരുതലുകളും എടുത്തവതരിപ്പിച്ചു. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ.
1: ആകാശവാണി ഇതാദ്യമായിട്ടല്ല ഇടമലക്കുടിയെ കുറിച്ച് പരിപാടി അവതരിപ്പിക്കുന്നത്. ഇടമലക്കുടിയിൽ ഏകംഗ സ്കൂൾ, ഒരു വിദ്യാർത്ഥി മാത്രം പഠിക്കുന്ന സ്കൂളിനെ കുറിച്ച് ആകാശവാണി 1-2 പരിപാടികൾ പ്രക്ഷേപണം ചെയ്തിരുന്നു. ഒപ്പം സ്കൂൾ തുറക്കുന്ന ദിവസം 1 അവിടുന്നുള്ള തത്സമയ പ്രക്ഷേപണം നമ്മൾ ചെയ്തിരുന്നു. ഇങ്ങനെ ഇടമലക്കുടി എന്ന ഗ്രാമത്തെ പലപ്പോഴും ആകാശവാണി ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇന്നത്തെ എഴുത്തുപഴിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും എഴുത്തുപെട്ടിയിലേക്ക്.

0: കത്തുകളയക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, പരിപാടി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തുറന്നു തന്നെ ഇത്തവണ കത്തുകളൊക്കെ എഴുതിയിട്ടുണ്ട്, അതുപോലെ തുറന്നു തന്നെ അഭിപ്രായങ്ങൾ എഴുതുക. വിലാസം ഇതാണ്:
1: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തിരുവനന്തപുരം, 6950014.
0: ജിമെയിൽ സന്ദേശം അയക്കാം: aartvmpm@gmail.com. ഇതാണ് ഇമെയിൽ വിലാസം.
1: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി: aartvmpm@gmail.com.
0: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.

0: ആകാശവാണി.
1: നിയമരംഗം. സെൻസസ് ആക്ട് 1948. ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് നീതു എസ് ടി സംസാരിക്കുന്നു.
2: വർദ്ധിച്ചുവരുന്ന ആഗോള ജനസംഖ്യ സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെയും അതിന്റെ പ്രാധാന്യത്തെയും കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി എന്ന സംഖ്യയിലെത്തിയത്. ഇതിന്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ജനസംഖ്യാ ദിനം ആചരിച്ചു വരുന്നത്. നീതിപൂർവവും പ്രത്യാശാഭരിതവുമായ ഒരു ലോകത്തിൽ യുവാക്കൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കുടുംബങ്ങൾ കെട്ടിപ്പടുക്കാൻ ആവശ്യമായ അവകാശങ്ങളും അവസരങ്ങളും നൽകി ശാക്തീകരിക്കുക എന്നതാണ് 2026 ജനസംഖ്യാ ദിനത്തിന്റെ പ്രധാന വിഷയം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ജനസംഖ്യാ കണക്കെടുപ്പ് അഥവാ ഡിജിറ്റൽ സെൻസസ് നടപടികൾക്ക് നിലവിൽ തുടക്കമായിരിക്കുകയാണ്. ആധുനിക ഭരണ സംവിധാനത്തിൽ കൃത്യവും വേഗതയേറിയതുമായ വിവരശേഖരണത്തിന് ഡിജിറ്റൽ സെൻസസ് അത്യന്താപേക്ഷിതമാണ്. പേപ്പർ ഫോമുകൾക്ക് പകരം മൊബൈൽ ആപ്പുകളും വെബ് പോർട്ടലുകളും ഉപയോഗിക്കുന്നതിലൂടെ സെൻസസ് വിവരങ്ങൾ തത്സമയം ലഭ്യമാവുകയും ഡാറ്റ അപഗ്രഥനത്തിന്റെ സമയം വർഷങ്ങളിൽ നിന്ന് മാസങ്ങളായി കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ മാനുഷികമായ പിഴവുകൾ ഒഴിവാക്കി വിവരങ്ങളുടെ കൃത്യത ഉറപ്പാക്കാൻ സാധിക്കുന്നു. കൂടാതെ കോടിക്കണക്കിന് പേപ്പർ ഫോമുകളുടെ അച്ചടി ഒഴിവാക്കുന്നതിലൂടെ ചെലവ് കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദം ഉറപ്പുവരുത്താനും സാധിക്കുന്നു. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യവും ഡിജിറ്റൽ സെൻസസ് സംവിധാനം നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ലഭ്യമാകുന്ന കൃത്യമായ വിവരങ്ങൾ സർക്കാരുകൾക്ക് കൂടുതൽ ഫലപ്രദമായ വികസന പദ്ധതികളും സാമൂഹിക ക്ഷേമ പരിപാടികളും ആസൂത്രണം ചെയ്യാൻ സഹായകരമാകുന്നു. ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നതിനുള്ള ഔദ്യോഗിക നിയമപരമായ ചട്ടക്കൂട് നൽകുന്നത് 1948 ജനസംഖ്യാ കണക്കെടുപ്പ് നിയമം അഥവാ സെൻസസ് നിയമം ആണ്. സ്വാതന്ത്ര്യാനന്തരം 1948 സെപ്റ്റംബർ 3 ഈ നിയമം പാസാക്കിയത്. രാജ്യത്ത് നിലവിൽ നടക്കുന്ന 2027 സെൻസസ് ഉൾപ്പെടെയുള്ള എല്ലാ ജനസംഖ്യാ കണക്കെടുപ്പുകളും ഈ നിയമത്തിന്റെയും 1990 സെൻസസ് ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നിർവഹിക്കുന്നത്. സെൻസസ് നിയമം വകുപ്പ് 8 ഉപവകുപ്പ് 2 പ്രകാരം സെൻസസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകാൻ രാജ്യത്തെ ഓരോ പൌരനും നിയമപരമായി ബാധ്യസ്ഥനാണ്. വകുപ്പ് 15 പ്രകാരം ജനസംഖ്യാ കണക്കെടുപ്പിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ കോടതികൾക്ക് പോലും തെളിവായി ആവശ്യപ്പെടാൻ കഴിയില്ല. കൂടാതെ നികുതി നിർണയം, ക്രിമിനൽ അന്വേഷണങ്ങൾ തുടങ്ങിയ മറ്റു ആവശ്യങ്ങൾക്കായും ഈ വിവരങ്ങൾ ഉപയോഗിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. വിവിധ ഭരണപരമായ ആവശ്യങ്ങൾക്കായി വ്യക്തികളുടെ പേരുകൾ ഒഴിവാക്കിയുള്ള സംയോജിത സ്ഥിരവിവര കണക്കുകൾ അഥവാ ഇന്റഗ്രേറ്റഡ് ഡാറ്റ മാത്രമാണ് സർക്കാർ പുറത്തുവിടുന്നത്. വകുപ്പ് 3 പ്രകാരം രാജ്യത്തോ രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്തോ സെൻസസ് നടത്താനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള പൂർണ്ണ അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമാണുള്ളത്. സെൻസസ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു സെൻസസ് കമ്മീഷണറെയും

0: സംസ്ഥാനങ്ങളിൽ സെൻസസ് ഓപ്പറേഷൻസ് ഡയറക്ടറെയും നിയമിക്കുന്നത് സംബന്ധിച്ച് വകുപ്പ് 4 പ്രതിപാദിച്ചിരിക്കുന്നു. പ്രാദേശിക തലത്തിൽ സ്കൂൾ അധ്യാപകർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം നൽകുന്നതും സെൻസസ് നിയമം 1948. വകുപ്പ് 4A പ്രകാരം സെൻസസ് ജോലികൾ സുഗമമായി നടത്തുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ ഉപയോഗിക്കാനും ആവശ്യമെങ്കിൽ കെട്ടിടങ്ങൾ, വാഹനങ്ങൾ എന്നിവ താൽക്കാലികമായി ഏറ്റെടുക്കാനും സർക്കാരിന് ഈ നിയമം അധികാരം നൽകുന്നു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നടത്തുന്ന പുതിയ സെൻസസ് പ്രക്രിയകളിലും ഈ നിയമത്തിലെ സ്വകാര്യതയും വിവര ശേഖരണവുമായി ബന്ധപ്പെട്ട എല്ലാ ചട്ടങ്ങളും കർശനമായി പാലിക്കുന്നുണ്ട്. ഇന്ത്യൻ സെൻസസ് നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വകുപ്പ് 11. ഈ വകുപ്പ് പ്രകാരം കുറ്റകൃത്യങ്ങളെ അവയുടെ ഗൌരവമനുസരിച്ച് 2 തിരിച്ചിരിക്കുന്നു. സെൻസസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുക, മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകുക, വീടുകളിൽ രേഖപ്പെടുത്തുന്ന ഔദ്യോഗിക നമ്പറുകൾ നശിപ്പിക്കുക, സെൻസസ് ഓഫീസുകളിൽ അതിക്രമിച്ച് കടക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് 1,000 രൂപ വരെ ശിക്ഷയായി ചുമത്താൻ ഈ വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നു. അതേസമയം സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ നടത്തുന്ന ഗുരുതരമായ വീഴ്ചകൾക്ക് കടുത്ത തടവ് ശിക്ഷയാണ് ഈ നിയമം വിഭാവനം ചെയ്യുന്നത്. നിയോഗിക്കപ്പെട്ട ജോലി ചെയ്യാൻ വിസമ്മതിക്കുകയോ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയോ ചെയ്യുക, ജനങ്ങളോട് അപകീർത്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കുക, രേഖകളിൽ വ്യാജ വിവരണങ്ങൾ എഴുതി ചേർക്കുക, ശേഖരിച്ച വ്യക്തിഗത വിവരങ്ങൾ നിയമവിരുദ്ധമായി മറ്റുള്ളവർക്ക് ചോർത്തി നൽകുക എന്നിവ അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. അത്തരം കുറ്റകൃത്യങ്ങൾ ഔദ്യോഗിക പദവിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നവർക്ക് 3 വരെ തടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ 2 കൂടെയോ ലഭിക്കുന്നതാണ്. വകുപ്പ് 11 പുറമെ സെൻസസ് ആവശ്യങ്ങൾക്കായി വാഹനങ്ങളോ കെട്ടിടങ്ങളോ താൽക്കാലികമായി ഏറ്റെടുക്കാനുള്ള സർക്കാർ ഉത്തരവുകൾ ലംഘിക്കുന്നവർക്ക് വകുപ്പ് 7F പ്രകാരം 1 വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളെല്ലാം മജിസ്ട്രേറ്റിന്റെ വാറണ്ട് ഇല്ലാതെ തന്നെ പോലീസിന് നേരിട്ട് അറസ്റ്റ് ചെയ്യാവുന്ന കൊഗ്നൈസബിൾ കുറ്റങ്ങളുടെ പരിധിയിൽ വരുന്നു. എന്നാൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ കോടതി നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ അനുമതി വാങ്ങേണ്ടത് അനിവാര്യമാണെന്ന് വകുപ്പ് 12 പ്രത്യേകം വ്യക്തമാക്കുന്നുണ്ട്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ കരുത്ത് അവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളില്ലാതെ ഒരു ഭരണകൂടത്തിനും ഫലപ്രദമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ജനസംഖ്യാ കണക്കെടുപ്പിന് ഇത്രയും പ്രാധാന്യമുള്ളത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതവും വിവിധ വികസന ഗ്രാന്റുകളും നിശ്ചയിക്കുന്നത് പ്രധാനമായും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. കൃത്യമായ സെൻസസ് വിവരങ്ങളില്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് അർഹമായ സാമ്പത്തിക സഹായം ലഭിക്കാതെ വരും. പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം, സംവരണം, മണ്ഡല പുനർനിർണയം, ബൃഹത്തായ ക്ഷേമ പദ്ധതികളുടെ ആസൂത്രണം, സാക്ഷരതയും സ്ത്രീ ശാക്തീകരണവും വിലയിരുത്തൽ, ഗ്രാമീണ കുടിയേറ്റ പഠനം ഇവയെല്ലാം പ്രധാനമായും ആസൂത്രണം ചെയ്യുന്നത് സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന സാമൂഹിക നീതിക്കും സമത്വത്തിനും ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിനും അനുസൃതമായ രീതിയിൽ രാജ്യം കെട്ടിപ്പടുക്കുന്നതിനും സെൻസസ് അത്യന്താപേക്ഷിത ഘടകമാണ്. സെൻസസ് എന്നത് വെറും ഒരു കണക്കെടുപ്പല്ല, അത് രാജ്യത്തിന്റെ ഭാവി വികസനത്തിന്റെ ഭൂപടം കൂടിയാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഓരോ പൗരന്റെയും വിവരങ്ങൾ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സമൂഹത്തിന്റെ പുരോഗതിക്കായി ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥ വികസനം സാധ്യമാകുന്നത്. കൃത്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ഒരു പൗരൻ എന്ന നിലയിൽ വികസിതവും സമത്വാധിഷ്ഠിതവുമായ നാളെയുടെ നിർമ്മാണത്തിൽ നമുക്കും പങ്കാളികളാകാം.
1: സെൻസസ് ആക്ട് 1948. ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ്.

സംഗീതം അലക്സ് പോൾ. ഒരു ഗാനം കൂടി കേൾക്കാം. അനിൽ പനശ്വരൻ എഴുതിയ വരികൾക്ക് ബിജുബാലിന്റെ സംഗീതം, വിനീത് ശ്രീനിവാസനും സുജാതയും പാടിയത്. ചിത്രം അറബിക്കഥ.

0: എല്ലാവർക്കും ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. കണ്ണഞ്ചിപ്പിക്കുന്ന വെളുത്ത മഞ്ഞുപാളികളും നീലാകാശവും, നമ്മൾ നടക്കുമ്പോൾ കാലിന് താഴെ ഒഴുകി നടക്കുന്ന പഞ്ഞിമിഠായി പോലുള്ള മേഘങ്ങളും, കേൾക്കുമ്പോൾ തന്നെ ഒരു മാന്ത്രിക ലോകം പോലെ തോന്നുന്നില്ലേ? ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റ് കൊടുമുടിയിലേക്കുള്ള യാത്ര ശരിക്കും മനോഹരമാണ്. പക്ഷേ ഈ സുന്ദരമായ യാത്ര അത്ര എളുപ്പമൊന്നുമല്ല. അവിടെ പർവ്വത ആരോഹകരെ കാത്തിരിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളാണ്. നമ്മുടെ ശ്വാസം പോലും ഐസ് കട്ടയാക്കി മാറ്റുന്ന കഠിനമായ തണുപ്പും, വളരെ ഉച്ചത്തിലുള്ള നമ്മളെ തള്ളിയിടാൻ പോകുന്നത്ര ശക്തമായ കാറ്റും, എപ്പോൾ വേണമെങ്കിലും മുകളിൽ നിന്ന് താഴേക്ക് പതിക്കാവുന്ന ഭീമൻ മഞ്ഞുമലകളും അവിടെയുണ്ട്. ഈ വില്ലന്മാരെയെല്ലാം തോൽപ്പിച്ച് കയ്യിലൊരു വടിയും കുത്തിപ്പിടിച്ച് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിലേക്ക് നടന്നു കയറിയ രണ്ടാം ക്ലാസ്സുകാരനായ ഒരു കൊച്ചു മിടുക്കന്റെ വിശേഷങ്ങളാണ് ഇന്ന് ബാലലോകത്തിൽ ആദ്യം. എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത ആരോഹകൻ നിലനേ ശ്രീജിത്ത്. നിലൻ, എവിടെയാണ് വീട് നിലന്റെ?
1: കുലശേഖരം.
0: ഏത് സ്കൂളിലാണ് നിലൻ പഠിക്കുന്നേ?
1: ഞാൻ പഠിക്കുന്ന ഭാരതീയ വിദ്യാലയ കൊടുങ്ങാനൂർ.
0: എത്രാം ക്ലാസ്സിലാ?
1: രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു.
0: നിലൻ കൊറേ യാത്രകൾ പോവാറുണ്ടോ?
1: മലേഷ്യ, ഗോവ, കോഴിക്കോട്, തൃശൂർ, തമിഴ്നാട്, കാശ്മീർ, നേപ്പാൾ, കർണാടക, തുലിപ് ഗാർഡൻ, സോനമാർഗ്.
0: ഈ സ്ഥലങ്ങളൊക്കെ ഇവിടെ നോക്കിയാ മനസ്സിലാക്കുന്നേ.
1: എന്റെ വീട്ടിലിട്ട് ഒരു ഗ്ലോബ് ഉണ്ട്.
0: അതിൽ സ്ഥലങ്ങളൊക്കെ നോക്കാറുണ്ടോ? ഗ്ലോബിൽ എവിടെയൊക്കെയാണെന്ന്?
1: ഈജിപ്റ്റ് നോക്കാറുണ്ട്, ഇന്ത്യ നോക്കാറുണ്ട്, പാകിസ്ഥാൻ നോക്കാറുണ്ട്, ചൈന നോക്കാറുണ്ട്.
0: ഇപ്പൊ അടുത്ത് പോയ ഒരു സ്ഥലം ഏതാണ്?
1: ലാസ്റ്റ് പോയത് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ഞാൻ എന്റെ അമ്മയുടെ കൂടെയാണ് ട്രക്കിംഗ് പോയത്. അമ്മയ്ക്ക് യാത്രകൾ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകണമെന്ന് ആഗ്രഹം വന്നപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മയുടെ ചോദിച്ചു, എന്നെയും കൂടെ കൊണ്ടുവന്നു. അപ്പോഴാണ് ഞങ്ങൾ തീരുമാനിച്ച് പോയത്.
0: അതിന് മുന്നേ കേട്ടിട്ടുണ്ടോ എവറസ്റ്റിനെ പറ്റി?
1: ഹൈയസ്റ്റ് മൗണ്ടെയിൻ ഹിലാരിയും ടെൻസിംഗുമാണ് ഏറ്റവും ആദ്യമായിട്ട് എവറസ്റ്റ് സബ്മിറ്റ് ചെയ്തത്. ലാക് പാതായാണ് 16 പ്രാവശ്യം എവറസ്റ്റിന്റെ മുകളിൽ വരെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്.
0: എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോണെങ്കിൽ ആദ്യം എങ്ങനെയാ പോയത്?
1: വീടുന്ന് കാറിൽ നിന്ന് നേരെ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ പോയി, അവിടെ നിന്ന് നേരെ ന്യൂഡൽഹി എയർപോർട്ട്, ന്യൂഡൽഹിയിൽ നിന്ന് നേരെ കാഠ്മണ്ഡു, കാഠ്മണ്ഡു നിന്ന് രാംചേപ്പ്, രാംചേപ്പിൽ നിന്ന് ഒരു കുഞ്ഞ് ഫ്ലൈറ്റിനുണ്ട്. ഞങ്ങൾ കയറി സബ്മിറ്റാറാണ്. സെൻഡേറ്റുകൾ കയറി ടേക്ക് ഓഫ് ആയിട്ട് ലുക്ലയിലേക്ക് പോയിട്ട് ലുക്ല എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ആണ് ട്രക്കിംഗ് ചെയ്തത്. മൗണ്ട് എവറസ്റ്റ് ആണെങ്കിൽ 8000 meters above. എന്നാൽ ഞങ്ങൾ പോയത് 5364 meters ഹൈറ്റിലാണ് പോയത്.
0: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും എവറസ്റ്റ് പോകാനൊക്കെ താല്പര്യമുള്ള ആളുകളും കാണും. പോകുമ്പോൾ ആരോഗ്യം വേണ്ടേ? അപ്പൊ അതിനെന്താ ചെയ്തേ?
1: പോണേന് മുമ്പ് നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിരിക്കണം, വർക്കൗട്ട് ചെയ്യണം, സ്റ്റെയർകേസ് ക്ലൈംബിംഗ് ചെയ്യണം, വാം അപ്പ് ചെയ്യണം, വാക്കിംഗ് ചെയ്യണം, ത്രെഡ്മിൽ, ഡംബൽ
0: വെക്കോ
1: 2 kgs. ലാസ്റ്റ് സെപ്റ്റംബർ തൊട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്.
0: 9 months വർക്കൗട്ട് ചെയ്തു ജിമ്മിലല്ലേ?
1: ജിമ്മിന് 9 months പോയിട്ടില്ല, വീട്ടിലാണ് ഞാൻ 9 months വർക്കൗട്ട് ചെയ്തത്. ജിമ്മിൽ ഞാൻ അമ്മയുടെ ചില ദിവസമേ പോകൂ.
0: നല്ല ഫിസിക്കലി ഫിറ്റ് ആയിട്ടാണ് നിലൻ എവറസ്റ്റിലോട്ട് പോയത് അല്ലേ?
1: പിന്നെ വെള്ളം കുടിക്കുന്നു, ഹെൽത്തി ഫുഡ് കഴിക്കുന്നു.
0: നിലൻ കഴിച്ച ഹെൽത്തി ഫുഡ് എന്തൊക്കെയായിരുന്നു?
1: ഏത്തപ്പഴം കഴിക്കും, ആപ്പിൾ കഴിക്കും, ഓറഞ്ച് കഴിക്കും, നട്സ്, ബദാം, ഉണക്കമുന്തിരി. അവിടെ പോയപ്പോ പ്രോട്ടീൻ ബാർ ORS കൊണ്ടാണ് പോയത്. പക്ഷെ പ്രോട്ടീൻ ബാർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ORS ഇഷ്ടപ്പെട്ടില്ല. ORS കുറച്ചൊക്കെ കഴിക്കുന്നുള്ളു.
0: എന്ത് ടൈപ്പ് ഫുഡാണ് കഴിച്ചത് പോകുമ്പോ?
1: അവിടെ സ്ഥിരം എല്ലാരും കഴിക്കുന്നത് ദാൽ ബാദാം. ഞാൻ കഴിച്ച കോൺഫ്ലേക്സ്,

0: നൂഡിൽസോ ചോക്കോസ് യാക്കിന്റെ പാൽ.
1: യാക്കിന്റെ പാലാണ് കുടിച്ചത്. യാക്കിനെ കണ്ടോ? യാക്കിനെ കണ്ടിട്ട് യാക്കിന്റെ പുറത്തൊക്കെ കയറാൻ പറ്റും? അങ്ങനത്തെ യാക്കാണോ?
0: കുതിരപ്പുറത്തേ കയറാൻ കഴിയും.
1: യാക്കിന്റെ പുറത്ത് എന്തൊക്കെയാ കൊണ്ടുപോകുന്നത് കാണുന്നേ? നമ്മുടെ തിങ്സ് ഒക്കെ ക്യാരി ചെയ്യോ?
0: അത് അഴകാതിരിക്കുക, ഒരു ചാക്കിനകത്ത് ബാഗ് ഇട്ടിട്ട് നല്ലോണം അവിടെ ഒരു കയറ് വെച്ച് കെട്ടിയിട്ട് യാക്കിന്റെ താഴെ കൂടെ ഒക്കെ കെട്ടിയിട്ടാ പോകുന്നു.
1: നിലൻ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിന് പോകുന്നതിന് മുന്നേ എല്ലാ ദിവസവും 50-60 സ്റ്റെപ്പ് ഒക്കെ കയറി നല്ലതായിട്ട് ഫിറ്റായിട്ട് ജിമ്മിലൊക്കെ പോയിട്ടാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലോട്ട് നിലൻ പോയത് അല്ലേ? ഫ്ലൈറ്റ് ഇറങ്ങി എന്നിട്ട് പിന്നെ നടക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ.
0: ഓരോരുത്തരും ഓരോ സ്പീഡ്, ഞങ്ങള് 6-10 അവേഴ്സ് ഡെയിലി നടക്കും.
1: എത്ര ദിവസം എടുത്തു കയറാൻ വേണ്ടി?
0: 8 ദിവസം. മെയ് 2 സ്റ്റാർട്ട് ചെയ്തിട്ട് മെയ് 8 എത്തി
1: ബേസ് ക്യാമ്പിലെത്തി അല്ലേ.
0: 8 ദിവസം സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചും 4 ദിവസം കൊണ്ട് ഇറങ്ങി. തിരിച്ചും ഞങ്ങൾ ലുക്കിലേ വന്നിട്ട് ലുക്കിലേന്ന് രാംചേപ്പ് നിന്ന് കാഠ്മണ്ഡു, കാഠ്മണ്ഡുവിലൊക്കെ കുറെ ഇറങ്ങി നടന്ന് അവിടെ 4 ഡേയ്സ് ആണ് നിന്നത്.
1: ഇടയ്ക്ക് ഓൺ ദ വേയിൽ ഓരോരുത്തർക്ക് റെസ്റ്റ് ഒക്കെ എടുത്തില്ലേ? അപ്പൊ പോകുന്ന വഴിയിൽ എങ്ങനെയാണ്, മഞ്ഞുണ്ടോ, ചെറിയ ചെറിയ മലകൾ കാണാമോ, എങ്ങനെയാണ്?
0: ദൂരെ നിന്ന് കാണുന്ന മലകൾ വൈറ്റ് കളറാ, വെറുനീർമല പോലെയാ. പിന്നെ ഇവിടെ കാണുന്ന ഗ്രീൻ, ബ്രൗൺ അങ്ങനെയല്ലേ?
1: ആ അവിടെ വൈറ്റ് കളർ ആയിട്ട് തോന്നിക്കോ?
0: അതായത് അവിടെ സ്നോഫോൾ ഒക്കെ ഉള്ളുണ്ട്. സ്നോഫോൾ ഓടി കളിച്ചു, സ്നോ വാരി എറിഞ്ഞു.
1: അപ്പൊ ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടാ പോയത്?
0: ആ ജാക്കറ്റ്, ട്രക്കിംഗ് ഷൂസ്, വൂളൻ സോക്സ്. ഉറങ്ങുമ്പോ തണുക്കുമ്പോഴാണ് ഈ ഹാൻഡ് വാമർ തുടങ്ങിയൊരു സാധനമുണ്ട്, അതാണെങ്കിൽ നമ്മള് ഗ്ലൗസ് ഒരുക്കി ഇങ്ങനെ റബ് ചെയ്യണം. റബ് ചെയ്യുമ്പോ ചൂടായിട്ട് ഗ്ലൗസിനകത്തും സോക്സിനകത്തും ഇട്ട് കിടന്നുറങ്ങും, അപ്പൊ ചൂടാവും. നമ്മൾ സാധാരണ ഡ്രസ് ഇട്ടാലും പറ്റത്തില്ല. കുറേടേക്ക്
1: എന്തൊക്കെയായിരുന്നു ഇട്ടത്?
0: രണ്ട് തെർമൽസ്, ഒരു ടീഷർട്ട്, ഒരു ഫ്ലീസ്, 2 ജാക്കറ്റ്. 6 ലെയർ സാധനങ്ങൾ ഇട്ടു. അങ്ങോട്ടൊക്കെ ഓക്സിജൻ ഒക്കെ കുറവാ, ടെമ്പറേച്ചർ -15 വരെ ഉണ്ടായിരുന്നു.
1: കുളിക്കാനൊക്കെ എന്താ ചെയ്തത്?
0: അവിടെ എല്ലാ ദിവസവും കുളിക്കാൻ കഴിയത്തില്ല, ബ്രഷ് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾക്കറിയാവോ 13 ദിവസം കഴിഞ്ഞിട്ടാ കുളിച്ചു. പിന്നെ ജീവിതത്തിൽ നിങ്ങളെല്ലാം ചിരിച്ച് ചാവുന്ന കാര്യം പറയട്ടാ, ഞങ്ങൾ ട്രക്കിംഗ് മലയിറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അമ്മയ്ക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റും. ഇപ്പൊ ഒരു 15 വയസ്സുള്ള ഷെർപ്പയാണ് അമ്മയിലൂടെ വരുന്നത്. ആ ഷെർപ്പന്റെ പേര് ന്യൂറി എന്നാണ്.
1: ഷെർപ്പ അതായത് നമ്മുടെ കൂടെ ഹെൽപ്പിന് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുമ്പോ വരുന്ന ഫ്രണ്ട് ആണ് അല്ലേ?
0: അമ്മ ന്യൂറിയുടെ അടുത്ത് ചോദിച്ചു എത്ര മീറ്റേഴ്സ് നടക്കണമെന്ന്. അപ്പൊ ന്യൂറി പറഞ്ഞു 8 മണിയൊക്കെ ആവുന്നു. അപ്പൊ അമ്മ അങ്ങ് അയ്യോന്നു. അപ്പൊ ന്യൂറി പറഞ്ഞു എന്താ, എല്ലായിടത്തും സ്ഥലമുണ്ടല്ലോ. അമ്മ നോക്കി ഒരു വലിയൊരു പാറയുണ്ട്. അപ്പൊ ന്യൂറിന്റെ അടുത്ത് അമ്മ പറഞ്ഞു നീ ഇവിടേക്ക് ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ കൊറേ ആക്കും 2-3 ആൾക്കാരും.
1: അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റികളൊന്നും അധികം ഇല്ല. അപ്പൊ പോകുന്ന വഴിക്ക് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് രാത്രിയൊക്കെ എവിടെയെങ്കിലും കുറച്ചു നേരം റെസ്റ്റ് ചെയ്യല്ലേ? ഉറങ്ങാൻ നേരത്തെ എവിടെയാ ഉറങ്ങാ ഈ എവറസ്റ്റ് ട്രക്കിങ്ങിന് പോകുന്നവര്? ടെന്റ് ഉണ്ടായിരുന്നോ?
0: എവറസ്റ്റ് സമ്മിറ്റിന് പോകുന്നവർക്കാണ് ടെന്റ് ഉള്ളത്, അല്ലാത്തവർക്ക് റൂംസോ ചെറിയ ഹോട്ടൽ ടീ ഹൗസ് അവിടെ ഹോട്ടലുകൾക്ക് പറയുന്നു.
1: അവിടെ മോൻ ബാക്കിയുള്ളവരോടൊക്കെ ഏത് ഭാഷയിലാ സംസാരിച്ചേ?
0: അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഇംഗ്ലീഷും ഹിന്ദിയും ആയിരുന്നു. എനിക്ക് ഹിന്ദി കുറച്ചറിയാം, ഇംഗ്ലീഷും കുറച്ചറിയാമെന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. അവിടെ ആർക്കും മലയാളം അറിയത്തില്ല, ചില മലയാളീസൊക്കെ അവിടെ പോവാറുള്ളൂ.
1: മോന്റെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടായിരുന്നു?
0: 23 ആൾക്കാരാണ് കേരളത്തിൽ നിന്ന് പോയത്.
1: മോന്റെ പ്രായത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു?
0: ആ ഒരു 6 വയസ്സുള്ള.
1: ആ കുട്ടി ഏത് സ്റ്റേറ്റിൽ നിന്ന് വന്നതാ?
0: മഹാരാഷ്ട്ര.
1: പേരെന്താ ആ കുട്ടിയുടെ?
0: ഈ പേര് വയ്ക്കാൻ പറഞ്ഞു.
1: കൂടെ ഉണ്ടായിരുന്നോ ലാസ്റ്റ് വരെ?
0: ഞാനും ആ കുട്ടീന്റെ ഫാമിലിയും 2 ടീംസാ.
1: ഏതെങ്കിലും പോയിന്റിലൊക്കെ വെച്ച് നിങ്ങൾ കാണാറുണ്ടോ?
0: കാണാറില്ല, പക്ഷെ ഒരുമിച്ച് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല.
1: കൊറേ നടക്കും. ക്ഷീണം വരുമ്പോ കുഞ്ഞെങ്ങനെയാ പോകുന്നേ?
0: നടന്നിട്ടാണ് പോയത്. ഒട്ടും വയ്യാത്ത ദിവസം കുതിരപ്പുറത്ത്, അത്രയും ഡേഞ്ചർ ആണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ വരാൻ ആന്റിയുണ്ട്, ജയശ്രീ അമ്മന്നാണ് ഞാൻ വിളിക്കുന്നത്. പിന്നെ ഞാൻ കുതിരപ്പുറത്ത് കയറിയപ്പോ താഴേക്ക് വീണിട്ട് കൈ ഫ്രാക്ചറായി. നടന്നു പോകുന്നേം കുതിരപ്പുറത്ത് കയറുന്നേം ഡേഞ്ചർ ആണ്. എന്നാലും ചിലപ്പോ കല്ല് തട്ടി കൊക്കയിലേക്ക് മറയാൻ സാധ്യതയുണ്ട്. ഡേഞ്ചർ ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യല്, മഴന്റെ മോളുടെ ഡാൻസ് കളിക്കല്.
1: കാല് വേദനിച്ചോ മോന്?
0: മരവിച്ചിട്ട് കാലിന്റെ അറ്റം. സ്നോഫോൾ ഉണ്ട്, കാൽ ഫുൾ നനഞ്ഞു. അങ്ങനെയാണ് കാലിൽ നടക്കുന്നത്. ഇവിടെ തന്നെ മരവിച്ചപ്പോ ഞാൻ കരഞ്ഞു.
1: അപ്പൊ പോകുന്ന വഴിക്ക് കുഞ്ഞ് എന്തൊക്കെയാ കണ്ടേ?
0: പോകുന്ന വഴിക്ക് പാറ, മണ്ണ്, പൈൻ ട്രീസ്, റോഡ് ആലൻഡ്രോൺ. റോഡ് ആലൻഡ്രോ എന്ന് വെച്ചാ നേപ്പ

0: പണ്ട നാഷണൽ ഫ്ലവറാണ്. ചിലത് പോയിസണസ്, ചിലത് കഴിച്ചാൽ വായിക്കൂടെ ബാധ വരും, ചിലത് കഴിക്കാനും പറ്റിയതാ.
1: ചിലത് കഴിക്കാം, ചിലത് കഴിക്കാൻ പറ്റൂല അല്ലേ, അതൊക്കെ കണ്ടു അല്ലേ.
0: വാട്ടർഫോൾ കണ്ടു, ദൂത്കുഴി റിവർ ഒക്കെ കണ്ടു, ഡോങ്കി, യാക്, ഹോഴ്സ് ഒക്കെ കണ്ടു.
1: നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഗ്രൂപ്പില് നിലൻ മാത്രമായിരുന്നു ഒരു കുഞ്ഞു കുട്ടിയായിട്ടുണ്ടായിരുന്നത്.
0: ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കേരളത്തിലെ യങ്സ്റ്റ് ട്രക്കർ.
1: പിന്നെ അതിന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയോ?
0: ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് കൊടുത്തത് ഈ മാസം ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും.
1: നിലന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: വീട്ടില് അച്ഛൻ, അമ്മ, ഞാൻ, മാമേട്ടൻ, അപ്പച്ചൻ, അമ്മി, അച്ചച്ചൻ, അച്ഛമ്മ.
1: അവരൊക്കെ മോൻ പോയി വന്നപ്പോ എന്താ പറഞ്ഞേ?
0: എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, ബൊക്കെയൊക്കെ എയർപോർട്ടിൽ കൊണ്ട് തന്നു.
1: പിന്നെ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയിട്ട് തിരിച്ചു വന്നപ്പോ സ്കൂളില് എല്ലാരും എന്ത് പറഞ്ഞു?
0: ടിവിയില് ഫ്രണ്ട്സ് കണ്ടു, വിജയ് ശങ്കർ, അത്വിക, നേഹൽ, അതുല്യ, അങ്ങനെ കുറെ കുട്ടികൾ കണ്ടു. പിന്നെ ഞങ്ങൾക്കൊരു മെഷീൻ ഉണ്ടായിരുന്നു ബേസ് ക്യാമ്പ് പോയിക്കൊണ്ടിരുന്നപ്പോ, പ്ലാസ്റ്റിക് വേസ്റ്റ് ടിക്കൾ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ബാഗിനകത്ത് ഇട്ടിട്ട് ലൊക്കിളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ 3 കിലോ വേസ്റ്റ് ആണ് കളക്ട് ചെയ്തിട്ട് ലൊക്കിളെ ഡ്രോപ്പ് ചെയ്തത്. അങ്ങനെ പൊള്ളൂട്ടലായിരുന്നു അല്ല, ഇവിടുത്തെ പോലെ പൊള്ളൂട്ടലല്ല കുറച്ച്.
1: അങ്ങനെ വളരെ നല്ലൊരു മിഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിലൻ തിരിച്ചെത്തിയിരിക്കുന്നത് അല്ലേ. ഇതുപോലെ പോകാൻ ആഗ്രഹമുള്ള കൊച്ചു കൂട്ടുകാർ ഒരുപാട് പേരുണ്ടാവല്ലോ, അവരോട് എന്താണ് നിലന് പറയാനുള്ളത്?
0: കൂട്ടുകാരുടെ അടുത്ത് പറയുന്ന എല്ലാരും എവറസ്റ്റ് കാണണം, വട്ടുമ്പഴൊക്കെ ട്രാവൽ ചെയ്യണം, പിന്നെ പോകുന്ന സ്ഥലങ്ങൾ നമ്മൾ നീറ്റ് ആയിട്ട് വെക്കണം, എവിടെ പോയാലും പ്ലാസ്റ്റിക് വേസ്റ്റ് എടുത്ത് വലിച്ചെറിയാൻ പാടില്ല, വേസ്റ്റ് എപ്പോഴും വേസ്റ്റ് ബിന്നിലാണ് ഇടണ്ടേ. നമ്മൾ എപ്പോഴും റെസ്പോൺസിബിൾ ആവണം, ഹോം ക്ലീൻ ആയിട്ടിരിക്കണം.
1: യാത്ര പോവാൻ നിലന് ഒരുപാട് ഇഷ്ടല്ലേ, അപ്പൊ ഇനി ഇതുപോലെ യാത്ര പോവോ?
0: ഇനി ഇതുപോലെ ഒരുപാട് യാത്ര ചെയ്യണം. വലുതാവുമ്പോ ഞാൻ എവറസ്റ്റിന്റെ മുകളിൽ ടോപ്പ്.
1: നിലൻകുട്ടന്റെ വലിയ വലിയ ആഗ്രഹങ്ങൾ, അതായത് എവറസ്റ്റിന്റെ ടോപ്പിൽ വലുതാവുമ്പോ പോണോന്ന് ആഗ്രഹമില്ലേ, ആ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ്. ഇനിയും ഒരുപാട് ഒരുപാട് യാത്രകൾ പോവാൻ ഉള്ള ആരോഗ്യം എല്ലാം ഉണ്ടാവട്ടെ.
2: വെല്ലുവിളികൾ നിറഞ്ഞ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് വിജയകരമായി നടന്നു കയറിയ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത ആരോഹകൻ നിലൻ എ ശ്രീജിത്തുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനി ബാലലോകത്തിൽ ഒരു നാടകമായാലോ? ലളിതവും സരസവുമായ ഭാഷയിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ജൂലൈ 5 അദ്ദേഹത്തിന്റെ ഓർമ്മദിനമാണ്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന ബഷീറിന്റെ മൊഞ്ചത്തികൾ എന്ന നാടകം കേൾക്കാം.

0: എൻ്റെ പ്രിയപ്പെട്ട പാട്ട്, സൈഗളിന്റെ മാസ്മരികമായ ശബ്ദം.
1: അല്ല, ആരാ ഇത്? നമ്മുടെ ബഷീറല്ലേ? വരി, ഇരിക്കി, ഞാനൊരു ചായ എടുക്കാം. എന്തൊക്കെയാ ബഷീറെ വിശേഷം?
0: ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുലഭലവുമായ ഒരു സുന്ദര കാലത്ത് ഞാൻ സൃഷ്ടിച്ച എൻ്റെ പ്രിയ കഥാപാത്രങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ കഥാപാത്രങ്ങൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: എന്താ ഒരു ശബ്ദം? ദാ നോക്കി, ആരൊക്കെയാ

0: അയ്യോ യക്ഷി,
1: ആരും പേടിക്കണ്ട, ഇത് നമ്മുടെ ഭാർഗവിക്കുട്ടിയാ. വരൂ ഭാർഗവിക്കുട്ടി.
2: എടി കുഞ്ഞിപ്പാത്തു, കുഞ്ഞിപ്പാത്തു.
3: റബ്ബേ, ദേ ഉമ്മ വരണു.
2: റബ്ബുൽ അലമീനായ തമ്പുരാനെ, നിക്കാഹ് കഴിക്കാൻ പോണ പെണ്ണാണ് ഈ കാഫ്രീങ്ങടെ കൂടെ സൊറ പറഞ്ഞിരിക്കണ്.
1: എന്റെ കുഞ്ഞത്താച്ചുമ്മ, അവർ സ്വതന്ത്രമായി നടക്കട്ടെ, കാലമൊക്കെ മാറിയില്ലേ.
2: ഇത് കണ്ടാ, ഇതാണ് ഭാഗ്യമറുക്. ചുമ്മാ ഉണ്ടാകുമോ ഇവളെ? ആനമക്കാരിന്റെ പുന്നാരമോടെ പുന്നാരമോളാ. എന്റെ ഉപ്പുപ്പാക്കേ ഒരു ആനയുണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാനാ.
3: ഒന്ന് ചുമ്മാ തിരുമ്മ, ഈ പയമ്പുരാണം അഞ്ചു ഉപ്പുപ്പാന്റെ വലിയ കൊമ്പനാന വെറും കുയ്യാനാന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം.
0: ബഷീർ എഴുതിയ കഥ ഞങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ട്.
2: ഓ, ഒരു കുയ്യാന, അത് അസലുള്ള ആനയായിരുന്നു. പിന്നെ എന്റെ ആനയെ കുറ്റം പറയുന്ന കൂട്ടക്കാര് കൂടിയില്ലെങ്കിലും കുഞ്ഞിപ്പാത്തുവിന്റെ നിക്കാഹ് നടക്കും. ഇവളെ ആനമക്കാരിന്റെ പുന്നാരമോടെ പുന്നാരമോളാ. എന്റെ ഉപ്പുപ്പാക്കെ ഒരു ആന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന.
1: നിങ്ങൾ എവിടെ ഇരിക്കുമ്മ? ഇവർക്കൊക്കെ പറയാനുള്ളത് നിങ്ങൾക്കും കേൾക്കേണ്ടേ?
0: ദാ ഉമ്മ ചായ. എന്നെ അറിയുമോ ഉമ്മ? ഞാൻ സൈനബ, മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. ഞമ്മന്റെ ബാപ്പ മുച്ചീട്ട് കളിച്ചും പല പല ജോലികൾ ചെയ്തും കുറെ കാശുണ്ടാക്കി. എന്തിനാണെന്നോ നമ്മെ നിക്കാഹ് കഴിപ്പിക്ക, എന്നിട്ട് നമ്മൾ കെട്ടിയതോ ബാപ്പ മണ്ടൻ മുത്തപ്പാനെ വിളിച്ച് ആക്ഷേപിക്കുന്ന മുത്തപ്പാന്.
1: പക്ഷേ ബാപ്പക്കിഷ്ടമല്ലായിരുന്നെങ്കിലും സൈനബയ്ക്ക് മുത്തുപ്പാനെ, മുത്തുപ്പായ്ക്ക് സൈനബയും പെരുത്തി ഇഷ്ടമായിരുന്നു.
0: നാരായണി പറഞ്ഞത് ശരിയാ, മുത്തപ്പായ്ക്ക് നമ്മളെ നമുക്ക് മുത്തപ്പാന് മതിയായിരുന്നു. പക്ഷേ ഇപ്പൊ നമുക്കൊരു തോന്നല്, നേ നിക്കാഹ് കഴിപ്പിക്കാൻ ബാപ്പ സ്വരുകൂട്ടിയ കാശുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചാ മതിയായിരുന്നു. എന്നാ നമ്മൾ നല്ല ബുദ്ധിയും വിവരവുമുള്ള ആളായനെ, നല്ല ശീലില് പത്രാസോടെ ജീവിക്കായിരുന്നു.
1: അതെ അതെ, ഈ സ്ത്രീധനമെന്ന ഏർപ്പാടിനെ തന്നെ ഞാൻ കഠിനമായി വെറുക്കുന്നു. എല്ലാ സമുദായത്തിലുമുണ്ട് ഈ ഏർപ്പാട്. അതുപോലെ ഈ ജാതി മതം ഇതൊന്നും ഹൃദയങ്ങൾക്കിടയിൽ മതിലുകൾ ഉണ്ടാക്കരുത്. നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ മക്കളെ ഒരു മതത്തിലും പെടുത്താതെ വളർത്താനാണ് കേശവൻ നായരും ഞാനും തീരുമാനിച്ചത്.
4: വിശ്വാസത്തെയോ മതത്തെയോ കുറിക്കുന്ന ഒന്നും മക്കളുടെ പേരിൽ പോലും ഉണ്ടാകരുതെന്ന് സാറാമ്മയ്ക്കും കേശവൻ നായർക്കും നിർബന്ധമായിരുന്നു.
0: ഇവരുടെ ആദ്യത്തെ തങ്കക്കുട്ടന്റെ പേരറിയില്ലേ?
2: എന്റെ സുഹറാ, അതാർക്കറിയാത്തത്? ആകാശ മിഠായി. എടാ മോനെ, ആകാശ മിഠായി, നീ എവിടെയാടാ ആകാശ മിഠായി?
5: ഒന്ന് നിർത്തോ, ഒരാകാശ മുട്ടായി. നിങ്ങൾ ആരെങ്കിലും എന്റെ അടിന് കഞ്ഞിവെള്ളം കൊടുത്തോ?
2: ഇജ്ജ് അതിനൊന്ന് തറേ നിർത്തിൻ, വന്ന നേരം മുതൽ ഒക്കത്ത് വെച്ചോണ്ടിരിക്കണ്.
5: എന്റെ റബ്ബേ, തറേ നിർത്താനോ? പെരുത്ത് വികൃതിയാ, നിങ്ങളുടെ തുണിയും കൂടി കടിച്ച് തിന്നു ഉമ്മ.
0: വാ പാത്തുമ, പാത്തുമയുടെ ആടിന് കഴിക്കാനുള്ളത് ഞാൻ തരാം.
1: സാറാമ്മ നേരത്തെ പറഞ്ഞത് ശരിയാ, ഒരു മതിലുകൾക്കും മനുഷ്യരെ വേർതിരിക്കാൻ പറ്റരുത്. ഒരു മതിലിന്റെ ഇരുവശത്തുമായി പരസ്പരം കാണാതെ സ്നേഹം പങ്കിടാമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഒടുവിൽ ആ മതിൽ കിട്ടിനകത്ത് ഞാൻ തനിച്ചായി. നാരായണി, നാരായണി എന്ന് നീട്ടിയുള്ള വിളി കേൾക്കാതായപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഉണങ്ങിയ ഒരു കമ്പ് ആകാശത്തേക്ക് വീണ്ടും വീണ്ടും എറിഞ്ഞ് എന്റെ കൈകൾ കുഴഞ്ഞുപോയി. പക്ഷേ ഞാൻ തളർന്നു പോയില്ല, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടില്ല.
6: പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയാണോ? പ്രത്യേകിച്ച് പെൺകുട്ടികൾ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ പോലും നേരിടാനാകാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നു.
7: അതെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് ഇന്നത്തെ കുട്ടികൾ മനസ്സിലാക്കണം. ജീവിത പ്രശ്നങ്ങളെ സധൈര്യം നേരിട്ട് മുന്നോട്ട് പോകണം.
8: ഭാർഗവിക്കുട്ടിയുടെ കഥ കേൾക്കാൻ ഞങ്ങൾക്കെല്ലാം ആഗ്രഹമുണ്ട്. ഭാർഗവിക്കുട്ടി എങ്ങനെയാ ഈ കിണറ്റിൽ വീണത്?
0: വീണതല്ല, എന്നെ ഈ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടതാണ്. ആത്മാവിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ച ഒരു പാവം പെൺകുട്ടിയായിരുന്നു ഞാൻ. പാട്ടും നൃത്തവുമായിരുന്നു എന്റെ ജീവൻ. എന്റെ ചിലങ്കകളുടെ നാദത്തിൽ വേദികൾ ഉണരുമായിരുന്നു. ഒരു നാൾ എനിക്കൊരു സമ്മാനം കിട്ടി, രക്തനക്ഷത്രം പോലെ കടും ചുമപ്പായ ഒരു പൂവ്. അതൊരു ഹൃദയമായിരുന്നു.
9: എനിക്ക് ലഭിച്ച സ്നേഹവും അംഗീകാരവുമായിരുന്നു. പക്ഷേ എൻ്റെ സന്തോഷം നീണ്ടു നിന്നില്ല. എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തെറിയപ്പെട്ടു. ഇരുട്ടു നിറഞ്ഞ ഈ പൊട്ടക്കിണറ്റിൽ വീണു പിടയാനായിരുന്നു എൻ്റെ വിധി. വഴിയിൽ ഓരോരോ കാലടി ശബ്ദം കേൾക്കുമ്പോഴും ഈ പൊട്ടക്കിണറ്റിൽ നിന്നുള്ള മോചനം കാത്തുകാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിങ്ങൾ എനിക്ക് സമ്മാനിച്ചത് ഒരു പുതിയ ജീവിതമാണ്.
4: അതെ, ജീവിതത്തിന്റെ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം!
1: അല്ല, കുഞ്ഞു പാത്തുമ്മയ്ക്കൊന്നും പറയാനില്ലേ?
7: ഒന്നും അറിയാത്ത ബുദ്ധൂസായിരുന്നു ഞാൻ. മുടി ചെയ്യാൽ കാഫ്രച്ചയാകുമെന്നും മുല്ലപ്പൂക്കൾ വെച്ചാൽ തലയിൽ ഇബിലീസ് കയറുമെന്ന് വിശ്വസിച്ച വെറു ബുദ്ധൂസ്. ഉച്ചത്തിൽ വർത്തമാനം പറയാനും കൂട്ടുകാരുമൊത്ത് കളിക്കാനും എനിക്ക് പേടിയായിരുന്നു. അടക്കവും ഒതുക്കവും ഇല്ലാത്തവളാകുമോ എന്ന പേടി.
5: വഴി വഴുതനങ്ങ എന്ന് പോലും ശരിക്ക് പറയാൻ എനിക്കറിയില്ലായിരുന്നു. എൻ്റെ കയ്യിൽ ബാലപാഠവും നോട്ട് പുസ്തകവും തന്നെ എന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത് ആയിഷയും നിസാർ അഹമ്മദുമാണ്.
1: അറിവാണ്, വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത്. ഇന്ന് പെൺകുട്ടികൾ നേരിടുന്ന ചൂഷണങ്ങൾ, അതിക്രമങ്ങൾ എന്നിവ നേരിടാൻ നമുക്ക് വിദ്യാഭ്യാസം കൂടിയേ തീരൂ. കുഞ്ഞിപ്പാത്തു എന്ന പഴയ ആളെയല്ല, ആത്മവിശ്വാസമുള്ള പുതിയ കുഞ്ഞിപ്പാത്തുവാണ്.
10: പക്ഷേ പെണ്ണുങ്ങളുടെ പര്യായമാണ് ബുദ്ധൂസ് എന്ന് ബഷീർ എഴുതിയതിൽ എനിക്കെതിർപ്പുണ്ട്. ഞാൻ പഠിക്കാൻ മിടുക്കിയായിരുന്നു. പക്ഷേ എൻ്റെ കൂട്ടുകാരനായിരുന്ന മജീദ് അങ്ങനെയല്ല. അവനായിരുന്നു സ്കൂളിലെ മണ്ട ശിരോമണി. ഒന്നൊന്ന് എത്രയാണെന്ന് ചോദിച്ചപ്പോ അവൻ എന്താ പറഞ്ഞെന്നറിയാമോ? ഉമ്മിണി ബാല്യം ഒന്ന്.
4: ഞങ്ങൾ സ്ത്രീകളുടെ തലയിൽ നിലാവെളിച്ചമാണെന്നും ഈ ബഷീർ എഴുതിയിട്ടുണ്ട്. എന്റെ മധുരസുരഭിലമായ സുന്ദര നിലാവെളിച്ചമേ, പാത്തുമ്മയുടെ ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു കഥയും ഞാൻ എഴുതിയിട്ടുണ്ട്, അല്ലേ പാത്തുമ്മ?
5: അതെ അതെ, ഞാനും എഴുതാനും വായിക്കാനും പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു. എൻ്റെ ആടായിരുന്നു എൻ്റെ എല്ലാം. അതിന് കഞ്ഞിവെള്ളം കൊടുത്തോ എന്നാണ് എപ്പോഴും അന്വേഷിക്കാറ്. വിശക്കുമ്പോൾ ബഷീർ കാക്കാൻ്റെ പുസ്തകങ്ങളൊക്കെ എൻ്റെ ആട് സാപ്പിടും. എൻ്റെ ആടെന്ന് പറട്ടെ, അപ്പം എൻ്റെ കുടുംബത്തിലെ കഷ്ടപ്പാട് എല്ലാം മാറുമെന്ന് ഞാൻ കരുതി. എൻ്റെ ആടായിരുന്നു എൻ്റെ പ്രതീക്ഷ.
4: പാത്തുമ്മയുടെ ആട് ഒരു പ്രതീകമാണ്. സ്ത്രീകൾ സ്വയം പര്യാപ്തത നേടുന്നതും പ്രധാനമാണ്. അപ്പൊ തർക്കം വേണ്ട, ആരും ആരെയും കളിയാക്കി ചിരിക്കണ്ട. ബുദ്ധൂസ് മണ്ടശിരോമണി എന്നൊന്നും ഇനി കുട്ടികളെ കളിയാക്കി വിളിക്കാൻ പാടില്ല. എല്ലാവരുടെയും കഴിവുകൾ വ്യത്യസ്തമല്ലേ, അത് നമ്മൾ തിരിച്ചറിയണം. ഇത് ലിംഗനീതിയുടെ കാലമാണ്. ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും ഒക്കെ പറ്റണം. അറിവ് മാത്രമല്ല, നമ്മുടെ സൈനബയെ പോലെ സാമ്പത്തിക സുരക്ഷയും ഓരോ പെൺകുട്ടിയും നേടണം, അല്ലേ സൈനബ?
10: അത് ശരിയാ. ആഗ്രഹത്തിനൊത്ത് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും എന്റെ കുടുംബത്തിന് വേണ്ട വരുമാനം ഈ ചായക്കടയിൽ നിന്ന് ഉണ്ടാക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്.
5: എന്റെ കുഞ്ഞിപ്പാത്തു, അന്നോട് ഞാൻ പറഞ്ഞ നിക്കാഹ് കഴിക്കാൻ പോണ പെണ്ണുങ്ങള് ചായ എണ്ണത്താനും കഞ്ഞി വെക്കാനും പഠിക്കണമെന്ന്.
7: നിക്കാഹല്ല ഉമ്മ പെൺകുട്ടികളുടെ ലക്ഷ്യം. എനിക്ക് കോളേജിൽ പഠിക്കണം, വലിയ പരീക്ഷകൾ ജയിക്കണം, പഠിച്ച് വലുതായി നല്ല ജോലി നേടണം. ഒരു കൊമ്പനാനയോളം വലിയ സ്വപ്നങ്ങളുണ്ട് എനിക്ക്. സ്വന്തം കാലിൽ നിന്നിട്ട് മതി എനിക്ക് നിക്കാഹ്.
4: കുഞ്ഞിപ്പാത്തുമ്മയെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ സൈനബയും ആയിഷയ്ക്ക് പഠിപ്പിച്ചുകൂടെ?
1: തീർച്ചയായും. വിദ്യാഭ്യാസം എന്നാൽ വെറും അറിവുണ്ടാക്കാൻ മാത്രമല്ല, നമ്മുടെ ആത്മവിശ്വാസവും മനഃശക്തിയും വർദ്ധിപ്പിക്കുന്നതും ഏറെ പ്രധാനമാണ്. അറിവ് നേടുന്നതിനോടൊപ്പം നമ്മുടെ പെൺകുട്ടികൾ സൈനബെ പോലെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകട്ടെ. അവർ വീടിനും നാടിനും വെളിച്ചം നൽകുന്നവരാകട്ടെ. സമൂഹത്തിൽ ആത്മാഭിമാനത്തോടെ തലയുയർത്തി നമുക്ക് മുന്നേറാം.
10: നാല് ചുറ്റുമുയരുന്ന മതിലുകൾക്കപ്പുറത്ത് ഞങ്ങളെ കാത്തിരിക്കുന്ന ഒരു ലോകമുണ്ട്. ആകാശം മുട്ടുന്ന പ്രതീക്ഷകളിലേക്ക് ഉയർന്നു പറക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്.
9: ചിറകു കരിഞ്ഞാലും ചിതയിലെരിഞ്ഞാലും ഈ വെളിച്ചം അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും, വരും തലമുറയിലെ പെൺകുട്ടികൾക്കായി.
4: തിരിച്ചറിവിന്റെ ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം!
11: സ്ത്രീ ശക്തിയുടെ ഈ പുതു വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം!

0: എല്ലാവർക്കും ബഷീറിന്റെ മൊഞ്ചത്തികൾ എന്ന നാടകം ഇഷ്ടമായില്ലേ? ഇതിൽ ശബ്ദം നൽകിയവർ ബഷീർ, അനുഷ്യ എ സൈലേഷ്, സൈനബ, ഭാമ ഭാരതി എസ് ബി, കുഞ്ഞു താച്ചുമ, കല്യാണി പി എൻ, കുഞ്ഞു പാത്തുമ, അനശ്വര രാജേഷ്, പാത്തുമ, നീലാംബരി കൃഷ്ണൻ യു ബി, ആയിഷ, അമയ ഡി നായർ, സുഹറ, അനുഗ്രഹ എസ്, ഭാർഗവിക്കുട്ടി, ദിയ എ ബി, നാരായണി, മൊഴി എസ്, സാറാമ, ഉമാ എസ് എന്നിവരാണ്. ഇന്ന് ബാലലോകത്തിൽ അവസാനമായി സഹസ്ര രതീഷ് അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം.
1: തെന്നാലിരാമൻ വിദൂഷകനായിരുന്നു. ഒരിക്കൽ ഉത്തരേന്ത്യയിൽ നിന്നൊരു മാന്ത്രികൻ കൃഷ്ണദേവരോട് സദസ്സിൽ വന്ന് അനേകം മാജിക്കുകൾ കാണിച്ചു. തന്റെ തല ഉടലിൽ നിന്ന് വേർപ്പെടുത്തി കാണിക്കുന്ന വിദ്യ പോലും അയാൾ കാട്ടി. ഇതുപോലെയുള്ള ഏതെങ്കിലും വേളകൾ കാണിക്കാൻ ഈ വിജയനഗര രാജ്യത്ത് ആർക്കെങ്കിലും കഴിയുമോ? മാന്ത്രികൻ കൊട്ടാരത്തിലുണ്ടായിരുന്ന എല്ലാവരെയും വെല്ലുവിളിച്ചു. പക്ഷേ മാജിക്ക് വേലകൾ കാണിക്കുന്നതിൽ സമർത്ഥരായ ആരും അന്നവിടെ ഉണ്ടായിരുന്നില്ല. കൃഷ്ണദേവരായർക്ക് ഇതും നാണക്കേടായി തോന്നി. അപ്പോഴും തെന്നാലിരാമൻ മുന്നോട്ട് വന്ന് അദ്ദേഹം രാജാവിനെയും സദസ്സിനെയും വണങ്ങി മാന്ത്രികന്റെ അടുത്തു ചെന്നു. ഞാൻ കണ്ണടച്ച് കാണിക്കുന്ന ഒരു ജാലവിദ്യ താങ്കൾക്ക് കണ്ണു തുറന്ന് ചെയ്യാൻ സാധിക്കുമോ? രാമൻ മാന്ത്രികനെ മത്സരത്തിന് ക്ഷണിച്ചു. കണ്ണടച്ചുകൊണ്ട് ഇയാൾ കാട്ടുന്ന വേലത്തരം എന്തുതന്നെയായാലും എനിക്ക് കണ്ണു തുറന്ന് ചെയ്യാൻ ഒരിക്കലും പ്രയാസമാകില്ലെന്ന് ആ മാന്ത്രികൻ വിചാരിച്ചു. അയാൾ രാമന്റെ വെല്ലുവിളി സ്വീകരിച്ചു. രാമൻ ഒരു കരണ്ടി നിറയെ മുളക് പൊടി വരുത്തി. കണ്ണടച്ചു പിടിച്ച് രാമൻ ആ പൊടി കണ്ണിനു മീതെ ഇട്ടു. 2 മിനിറ്റ് നേരം അയാൾ അനങ്ങാതെ നിന്നു. അനന്തരം ആ പൊടി തട്ടിക്കളഞ്ഞ് കണ്ണു തുറന്നു. രാമൻ 2 കരണ്ടി മുളക് പൊടി കൂടി വരുത്തി മാന്ത്രികന്റെ കയ്യിൽ കൊടുത്തു. മാന്ത്രികൻ നിന്നു പരിങ്ങി. അയാൾ രക്ഷപ്പെടാൻ വേണ്ടി പലതും പറഞ്ഞു നോക്കി. പക്ഷേ ജനങ്ങളയാളെ കൂകി വിളിച്ചു. ലജ്ജിതനായ മാന്ത്രികൻ പരിപാടി മതിയാക്കി മടങ്ങിപ്പോയി. രാജാവിന് സന്തോഷമായി. തെന്നാലിരാമന്റെ ബുദ്ധിവൈഭവും രസികത്വവും കണ്ട് അദ്ദേഹം അയാളെ ഉടനെ തന്നെ കൊട്ടാര വിദൂഷകനായി നിയമിച്ചു. ജനങ്ങളെല്ലാം തെന്നാലിരാമനെ അഭിനന്ദിച്ചു.
0: ഇന്നത്തെ ബാലലോകം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി അടുത്ത ഞായറാഴ്ച ഇതേ സമയം

നടത്തിയപ്പോൾ ഒരുപാട് നെറ്റികൾ ചുളിഞ്ഞു. പക്ഷേ ആ സംഗീത സപര്യ 6.5 പതിറ്റാണ്ടിലേറെ നീണ്ടു. ദമൽ കൃഷ്ണസ്വാമി പട്ടമ്മാൾ എന്ന ഡി കെ പട്ടമ്മാൾ ആസ്വാദക ഹൃദയങ്ങൾ അത്ര കണ്ട് കീഴടക്കിയിരുന്നു. 1919 മാർച്ച് 19 കാഞ്ചീപുരത്ത് ജനിച്ച അലമേലുവാണ് പട്ട എന്ന വെളിപ്പേരിൽ നിന്ന് പട്ടമ്മാളായി മാറിയത്. സംഗീതജ്ഞയായിരുന്ന രാജമ്മാളിന് അന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ അടുത്ത ബന്ധുക്കൾ മാത്രമുള്ള സദസ്സിൽ പോലും പാടാൻ സാധിച്ചിരുന്നില്ല. ഇതിൽ ഭർത്താവ് ദമൽ കൃഷ്ണസ്വാമി ദീക്ഷിതർക്ക് ഏറെ ദുഃഖവുമുണ്ടായിരുന്നു. ആയതുകൊണ്ട് തന്നെ മകൾ അലമേലുവിനെ അറിയപ്പെടുന്ന ഗായികയായി കാണുവാൻ അവർ ആഗ്രഹിച്ചു, ശ്രമിച്ചു. ഈ കുടുംബാന്തരീക്ഷമാണ് പട്ടമ്മാളിൻ്റെയും സഹോദരന്മാർ ജയരാമൻ, രംഗനാഥൻ, നാഗരാജൻ എന്നിവരുടെയും സംഗീത അഭ്യസനത്തിന് കരുത്തായത്. 10-ാം വയസ്സിൽ അന്നത്തെ മദിരാശി റേഡിയോയിൽ ആദ്യ ആലാപനം. 13-ാം വയസ്സിൽ മഹാരഥന്മാർ ഉൾപ്പെട്ട സദസ്സിൽ മദിരാശിയിലെ ആദ്യ കച്ചേരി. പട്ടമ്മാളിൻ്റെ ആലാപനം ആസ്വാദകർക്ക് ഹൃദ്യമായ അനുഭവമായി. പിന്നീട് നിത്യേന എന്നോണം കച്ചേരികൾ. അനന്ത സാധ്യതയുള്ള ശബ്ദം, ജ്ഞാനം, ശ്രുതിശുദ്ധി, താളബോധം, സാഹിത്യശുദ്ധി തുടങ്ങി പട്ടമ്മാളുടെ ആലാപനത്തെ അനുവാചകന് ആസ്വാദ്യകരമാക്കിയ ഘടകങ്ങളേറെ. പൊതുവേദിയിൽ രാഗം, താനം, പല്ലവി പുരുഷന്മാരുടെ മാത്രം കുത്തകയല്ല എന്ന് തെളിയിച്ചു പട്ടമ്മാൾ. ദീക്ഷിതരുടെ കൃതികൾ ആലപിക്കുന്നതിൽ അവർക്ക് പ്രത്യേക വൈഭവമുണ്ടായിരുന്നു. ഒരുപാട് ചലച്ചിത്രങ്ങളിലൂടെ ആ സംഗീതം സാധാരണ ആസ്വാദകരിലുമെത്തി. അവസാനമായി പാടിയത് ഹേ റാം എന്ന ചിത്രത്തിനു വേണ്ടി വൈഷ്ണവ ജനതോ എന്ന ഭജൻ. 81-ാം വയസ്സിലെ ആ ആലാപനം ഇളയരാജയും കമൽഹാസനും അവരുടെ വീട്ടിലെത്തിയാണ് ശബ്ദലേഖനം ചെയ്തത്. സ്ത്രീകൾ കലാപഠനം നടത്തുന്നത് വിരളമായിരുന്ന സമയത്താണ് പട്ടമ്മാൾ, എം എസ് സുബ്ബുലക്ഷ്മി, എം എൽ വസന്തകുമാരി എന്നിവർ കർണാടക സംഗീതവേദികളിൽ വിസ്മയ സംഗീതം പൊഴിച്ചത്. ഈ ഗായികത്രയം നിരവധി സ്ത്രീകൾ ഈ രംഗത്തേക്ക് കടന്നുവരാൻ നിമിത്തമായി. പത്മവിഭൂഷൺ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ബഹുമതികളും നേടിയ ഡി കെ പട്ടമ്മാൾ 2009 ജൂലൈയിൽ ഓർമ്മയായി. ഇന്ന് ഈ പരിപാടിയിൽ ഡി കെ പട്ടമ്മാൾ പാടിയ കൃതികൾ: വയലിൻ തിരുപ്പാർക്കടൽ വീരരാഘവൻ, മൃദംഗം പാലക്കാട് മണിയയ്യർ. ആദ്യം കമാസ് രാഗത്തിൽ സുജന ജീവന എന്ന ത്യാഗരാജകൃതി, രൂപകതാളം.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ടി എൻ കൃഷ്ണചന്ദ്രൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. പൊലിക പൊലിക പൂകൊണ്ട് പുലിക, പൂവിട്ടു പൊൻപണം പുലിക. ഗാനമെഴുതിയത് ഒ എൻ വി കുറുപ്പ്, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

കുളിപ്പിന്നൽ മുടിച്ചാർത്തിൽ കൂവിളത്തിലെ ചൂടിയെത്തി കുളിച്ചിങ്ങ പൊന്നിലാപ്പെണ്ണ്. പ്രഭാവർമ്മയുടെ വരികൾ. സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

ഇനി കവലം നാരായണപ്പണിക്കരുടെ രചനയിൽ ഒരു ഗാനം കേൾക്കാം. വരച്ചു മായച്ചു ഗഗന നീലിമയിൽ എന്ന് തുടങ്ങുന്നു. സംഗീതം നൽകിയത് ദർശൻ രാമൻ.

ബ്രഹ്മകമലദള യുഗങ്ങളിലുണരും ബ്രഹ്മമയി നാദബ്രഹ്മമയി. ഗാനം എഴുതിയത് കാവാലം നാരായണ പണിക്കർ, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

ഉദയാചലഭൂവിൽ നിന്നുവരും ഉന്മേഷകാരിണി പ്രഭാവതി. കാവാലം നാരായണപ്പണിക്കരുടെ വരികൾ, സംഗീതം നൽകിയത് എം കെ അർജുനൻ.

ഒ എൻ വി കുറുപ്പ്, പ്രഭാവർമ്മ, കാവാലം നാരായണപ്പണിക്കർ, മലയത്തപ്പുണ്ണി എന്നിവരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ദർശൻ രാമൻ, എം കെ അർജുനൻ എന്നിവർ സംഗീതം നൽകി. ടി എൻ കൃഷ്ണചന്ദ്രൻ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും.

0: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുബിയാന്തോയുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ച നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം പ്രാദേശിക വികസനങ്ങളെയും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറാനുള്ള അവസരവും ഈ സന്ദർശനം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഭരണം, നേതൃത്വം എന്നിവയിലെ സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് എന്നീ 4 മുൻഗണനാ മേഖലകളിലാണ് ബ്രിക്സ് വനിതാ സമിതി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ പൊതു തീരുമാനങ്ങൾ എടുക്കാൻ ഈ യോഗം അംഗരാജ്യങ്ങൾക്ക് അവസരമൊരുക്കും. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ കോഴിക്കോട് CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. തുടർന്ന് പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ടീമാകാം, പുതിയ സ്വപ്നങ്ങൾ കൈയെന്ന പേരിൽ ക്ലാസുകളും നടക്കും. വൈകിട്ട് സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും തുടക്കമാകും. സാംസ്കാരിക സമ്മേളനവും സംഗീത വിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട്. MK രാഘവൻ MP ചടങ്ങിൽ മുഖ്യാതിഥിയാവും.
0: വയോജനക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് നടക്കും. വയോജനക്ഷേമത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്തെ വ്യാപാര സ്ഥാപനങ്ങളെയും അവയുടെ സാമ്പത്തിക വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ട് വാട്സപ്പ് വഴി പുതിയ രീതിയിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പ് വ്യാപിക്കുന്നു. അക്കൌണ്ട്സ് വിഭാഗത്തിലേക്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന പേരിൽ അപകടകരമായ എക്സ്റ്റൻഷനുകളോടുകൂടിയ സ്ക്രിപ്റ്റ് ഫയലുകൾ വാട്സപ്പ് വഴി അയച്ചു നൽകിയാണ് തട്ടിപ്പ് നടത്തുന്നത്. പൊതുജനങ്ങൾ വിഷയത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെപ്പറ്റി സൈബർ സുരക്ഷ വിദഗ്ധ ഡോക്ടർ പാട്ടത്തിൽ ധന്യമേനോൻ ആകാശവാണി വാർത്തകളോട്.
2: വാട്സാപ്പിൽ കൂടെ വരുന്ന എല്ലാ അറ്റാച്ച്മെന്റ്സും സേഫ് ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ വരുന്ന അറ്റാച്ച്മെന്റ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റൻഷൻ എക്സിക്യൂട്ടബിൾ ഫയൽസ് അറ്റാച്ച് ചെയ്തിട്ടാണ് എന്ന് അയക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരം എക്സിക്യൂട്ടബിൾ ഫയൽസ് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി അത് ഫോണിലോ അല്ലെങ്കിൽ വാട്സാപ്പ് വെബ് വഴിയാണെങ്കിൽ ലാപ്ടോപ്പിലോ ഇൻസ്റ്റാൾ ആവുകയും ലാപ്ടോപ്പും അല്ലെങ്കിൽ ഫോൺ കംപ്ലീറ്റ്ലി ആരാണോ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് അവരുടെ കൺട്രോളിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അല്ലെങ്കിൽ ഡേറ്റ അറ്റ്ലീസ്റ്റ് ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. ഒരു വാട്സാപ്പ് ബിസിനസ് വഴി ഇത്തരം കാര്യങ്ങൾ നടന്നു വന്നത് കാണുന്നത് ഓർഗനൈസേഷൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. നാട്ടിൽ മാത്രമല്ല ഗ്ലോബലി നടക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് ഒരു ഒരു മെത്തഡോളജി, ഒരു സിസ്റ്റത്തിനകത്ത് ഒരു മെത്തഡോളജി ഉണ്ടാക്കിയിടുക. ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം മെയിൽ വന്നാൽ മാത്രമേ ചില കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുള്ളൂ എന്നൊക്കെയുള്ള ഒരു ചിട്ടകൾ പാലിക്കുക എന്നുള്ളതാണ് അതിനകത്തൊരു പോംവഴി ഉള്ളത്.
0: ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃതമായി മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ യാനങ്ങൾ പിടിച്ചെടുക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ ശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും സംയുക്തമായി നടത്തിയ പെട്രോളിംഗിനിടെ 198,150 രൂപ പിഴയിനത്തിലും മത്സ്യലേലത്തിലും കൂടി ഈടാക്കിയിട്ടുണ്ട്. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തരമായി ബന്ധപ്പെട്ട തീരദേശ ഫിഷറീസ് സ്റ്റേഷനുകളിലെയോ കൺട്രോൾ റൂമിലെയോ അധികാരികളെ വിവരം അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യുമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് എന്യുമറേറ്റർമാർ വിവരങ്ങൾ സ്ഥിരീകരിക്കും. സെൽഫ് എന്യുമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യുമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര

0: കാലാവസ്ഥ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ഇന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അതേസമയം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സന്യാസിയായി, ഭിക്ഷക്കാരനായി, മായാജാലക്കാരനായി തെരുവുകളിലൂടെ അലഞ്ഞു നടന്ന ഒരു സാഹിത്യകാരൻ മലയാളിക്ക് ഉണ്ടായിരുന്നു. യാത്രകൾക്ക് ഒരിടവേള നൽകിയ ശേഷം അദ്ദേഹം എഴുത്തു തുടങ്ങി. അതും സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയുള്ള സാഹിത്യരചന. ഇന്ന് ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം. 1994 ജൂലൈ 5 ബഷീർ കൈരളിയോട് വിട പറഞ്ഞത്. പ്രിയ സാഹിത്യകാരനെപ്പറ്റി പ്രഭാഷകനും അധ്യാപകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ എം എ സിദ്ദിഖ് ആകാശവാണി വാർത്തകളോട്.
1: മലയാളിയുടെ ആന്തരിക മനസ്ഥിതിയിലേക്ക് നേരിട്ട് കടന്നു കയറുന്ന ഒരു ഭാഷയുമായി, അതുവരെയില്ലാത്ത ജനകീയമായ ഭാഷയുടെ ഒരു ധ്വനിയുമായി ബഷീറും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും മലയാളത്തിന്റെ മനസ്സിലേക്ക് കടന്നു കയറുകയായിരുന്നു. ബഷീറിന്റെ സാഹിത്യ സംസ്കാരം ഒരു പുതിയ ഭാഷയും ഒരു പുതിയ ആർട്ടും പരിചയപ്പെടുത്തുകയായിരുന്നു എന്ന് ബാല്യകാല സഖിയുടെ അവതാരികയിലൂടെ പോൾ നമ്മളെ ഓർമ്മിപ്പിച്ചു. മൈനർ ആർട്ടാണ് ബഷീറിന്റെ എഴുത്ത് എന്നുവരെ വിമർശിക്കുന്ന ശക്തരായ വിമർശകർ മലയാളത്തിലുണ്ടായി. എന്നിട്ട് പോലും വായനക്കാർ അദ്ദേഹത്തെ നിരന്തരമായി സ്വീകരിക്കുകയും അദ്ദേഹം മരണപ്പെട്ട് ഇത്രകാലം കഴിഞ്ഞിട്ടും മലയാളത്തിലെ ഏറ്റവും സമകാലികനായ എഴുത്തുകാരനായി ബഷീർ നിലനിൽക്കുകയും ചെയ്യുന്നു. വല്ലപ്പുഴ ആയുർവേദ ചികിത്സാലയത്തിൽ കഠിനമായ ഭ്രാന്തിൻ്റെ ചികിത്സയിൽ കഴിയുന്ന കാലത്താണ് ബഷീർ പാത്തുമ്മയുടെ ആട് എന്ന കൃതി എഴുതുന്നത്. സജീവമായ കഥാപാത്ര സംസ്കാരം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കൃതിയാണ് പാത്തുമ്മയുടെ ആട്. തൻ്റെ ഭ്രാന്തിനെ തൻ്റെ മനസ്സുകൊണ്ട് തന്നെ ചികിത്സിക്കുന്ന ഒരു തെറാപ്യൂട്ടിക് അനുഭവമായി അദ്ദേഹം പാത്തുമ്മയുടെ ആടിനെ കൊണ്ടുവരികയായിരുന്നു.
0: മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേരള മുഖ്യമന്ത്രിയുമായ കെ കരുണാകരന്റെ 108 ജന്മവാർഷിക ദിനം ഇന്ന്. 1918 ജൂലൈ 5 കണ്ണൂരിനടുത്ത് ചിറക്കലിലാണ് ലീഡർ എന്നറിയപ്പെടുന്ന കെ കരുണാകരന്റെ ജനനം. ഏതു പ്രതിസന്ധികളെയും അസാമാന്യ മെയ്വഴക്കത്തോടെ നേരിടാൻ കഴിയുന്ന അസാധാരണ വ്യക്തിത്വമായിരുന്നു കെ കരുണാകരനെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവത്കരണ ദിനമായി ആചരിക്കും. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം മന്ത്രി പി സി വിഷ്ണുനാഥാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് മന്ത്രിതല യോഗത്തിന് ആതിഥ്യമരുളാനൊരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം ഇന്ന്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.
3: എന്താണ് കെരറ്റോകോണസ്? നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യ എഎച്ച് സംസാരിക്കുന്നു.
4: നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിനെ ബാധിക്കുന്ന, എന്നാൽ സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു രോഗാവസ്ഥയാണ് കെരറ്റോകോണസ്. നമ്മുടെ കണ്ണിന്റെ മുൻഭാഗത്തുള്ള പാളിയാണ് കോർണിയ. കോർണിയയാണ് ഈ രോഗം ബാധിക്കുന്നത്. സാധാരണയായി കോർണിയ ഒരു പകുതി വൃത്താകൃതിയിലാണ് ഇരിക്കാറുള്ളത്. ഇത് കണ്ണിന്റെ ഉള്ളിൽ കടന്നുപോകുന്ന വെളിച്ചത്തെ കൃത്യമായി റെറ്റിനയിൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. എന്നാൽ കെരാറ്റോകോണസ് ബാധിക്കുമ്പോൾ കോർണിയയുടെ ഘടന നിലനിർത്തുന്ന കൊളാജൻ നാരുകൾക്ക് ബലക്ഷണം സംഭവിക്കുന്നു. അതുകാരണം കോർണിയയുടെ കനം കുറയുകയും അത് മുന്നോട്ട് തള്ളി ഒരു

ആകൃതിയിലാവുകയും ചെയ്യുന്നു. തുടക്കത്തിൽ സാധാരണ കാഴ്ചക്കുറവായി തോന്നുമെങ്കിലും ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ണടയുടെ പവർ അടിക്കടി മാറിക്കൊണ്ടിരിക്കുക, പലതവണ കണ്ണട മാറ്റിവച്ചിട്ടും കാഴ്ച പൂർണ്ണമായും തെളിയാതിരിക്കുക, നേർരേഖകൾ വളഞ്ഞു കാണുക, വെളിച്ചത്തിലേക്ക് നോക്കാൻ കടുത്ത ബുദ്ധിമുട്ട് തോന്നുക, രാത്രികാലങ്ങളിൽ വാഹനങ്ങളുടെ വെളിച്ചത്തിന് ചുറ്റും വലിയ വട്ടങ്ങൾ കാണുക, കണ്ണിനു വിട്ടുമാറാത്ത ചൊറിച്ചിൽ, വേദന, ചുമപ്പും അനുഭവപ്പെടുക. ഈ രോഗം പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നതല്ല, ഇത് വളരെ പതുക്കെ വർഷങ്ങൾ കൊണ്ട് കൂടാനുള്ള സാധ്യതയുള്ള ഒരു രോഗമാണ്. ഇതിനെ നമുക്ക് നാല് ഘട്ടങ്ങളായി തിരിക്കാം. പ്രാരംഭഘട്ടം, ഏർലി സ്റ്റേജ്. ഈ ഘട്ടത്തിൽ സാധാരണ കാഴ്ചക്കുറവ് മാത്രമേ അനുഭവപ്പെടൂ. കണ്ണിന്റെ സിലിണ്ട്രിക്കൽ പവർ, അതായത് ആസ്റ്റിഗ്മാറ്റിസം, അടിക്കടി മാറിക്കൊണ്ടിരിക്കും. പലരും ഇത് സാധാരണ കാഴ്ചക്കുറവായി കരുതി കണ്ണടകൾ മാറ്റി വച്ചുകൊണ്ടിരിക്കും. രണ്ടാം ഘട്ടം, മോഡറേറ്റ് സ്റ്റേജ്. ഇവിടെ കാഴ്ചയിൽ വികലത, അതായത് ഡിസ്റ്റോർഷൻ വരുന്നു. നേർരേഖകൾ വളഞ്ഞതായി തോന്നും. വെളിച്ചത്തിലേക്ക് നോക്കാൻ കടുത്ത ബുദ്ധിമുട്ട്, അതായത് ഫോട്ടോഫോബിയ, അനുഭവപ്പെടും. മൂന്നാം ഘട്ടം, അഡ്വാൻസ്ഡ് സ്റ്റേജ്. ഈ ഘട്ടത്തിൽ കോർണിയയുടെ കനം വളരെ കുറയുന്നു. കണ്ണടകൾ വെച്ചാൽ പോലും കാഴ്ച വ്യക്തമാകില്ല. രാത്രികാലങ്ങളിൽ ലൈറ്റുകൾക്ക് ചുറ്റും പ്രകാശ വലയങ്ങൾ, അതായത് ഹാലോസ്, കാണാൻ തുടങ്ങും. അവസാന ഘട്ടം, സിവിയർ സ്റ്റേജ്. കോർണിയയിൽ പാടുകൾ വീഴാൻ, അതായത് കോർണിയൽ സ്കാറിംഗ് ഉണ്ടാകാൻ തുടങ്ങുന്നു. ചിലരിൽ കോർണിയയുടെ ഉൾപാളി പൊട്ടി കണ്ണിന്റെ ഉള്ളിലുള്ള ദ്രാവകം കോർണിയയിലേക്ക് പടരുന്നു, അതായത് അക്യൂട്ട് ഹൈഡ്രോപ്സ് എന്ന വേദനയേറിയ അവസ്ഥ ഉണ്ടാകുന്നു. ഇത് പെട്ടെന്ന് കാഴ്ച മങ്ങാൻ കാരണമാകുന്നു. ഇനി നമുക്ക് പ്രധാന കാരണങ്ങളും റിസ്ക് ഘടകങ്ങളും നോക്കാം. പാരമ്പര്യം, കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ രോഗമുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വരാൻ 10% സാധ്യതയുണ്ട്. കണ്ണ് തിരുമുന്നത്, ഇതാണ് ഏറ്റവും അപകടകരമായ ഘടകം. അലർജി ഉള്ള കുട്ടികൾ നിരന്തരമായി കണ്ണ് ശക്തിയായി തിരുമുമ്പോൾ കോർണിയയുടെ കോശങ്ങൾക്ക് ക്ഷതം സംഭവിക്കുകയും രോഗം വഷളാകുകയും ചെയ്യുന്നു. മറ്റു രോഗങ്ങൾ, ഡൗൺ സിൻഡ്രോം, ആസ്മ, എക്സീമ തുടങ്ങിയ അലർജി രോഗങ്ങൾ ഉള്ളവരിൽ കെരാറ്റോകോണസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. വെറുമൊരു സാധാരണ കാഴ്ച പരിശോധന കൊണ്ട് മാത്രം കെരാറ്റോകോണസ് പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്താൻ കഴിയില്ല. അതിനായി പ്രത്യേക പരിശോധനകൾ ആവശ്യമാണ്. കോർണിയൽ ടോപ്പോഗ്രാഫി, കോർണിയയുടെ ഉപരിതലത്തിന്റെ 3D മാപ്പ്, അതുപോലെ തന്നെ പാക്കിമെട്രി, കോർണിയയുടെ കനം അളക്കാനുള്ള പരിശോധന, ഇവ ചെയ്യേണ്ടതായി വരും. ഇനി നമുക്ക് ചികിത്സാ രീതികൾ നോക്കാം. രോഗം കൂടുന്നത് തടയാൻ കോർണിയൽ കൊളാജൻ ക്രോസ് ലിങ്കിംഗ് ട്രീറ്റ്മെന്റാണ് കൊടുക്കുന്നത്. ഇതിൽ വൈറ്റമിൻ B2, അതായത് റൈബോഫ്ലേവിൻ തുള്ളിമരുന്നും അൾട്രാവയലറ്റ് വെളിച്ചവും ഉപയോഗിച്ച് കോർണിയയിലെ കൊളാജൻ നാരുകളെ ബലപ്പെടുത്തുന്ന പ്രക്രിയയാണിത്. അടുത്തതായി ടോപ്പോഗൈഡഡ് PRK. ഇതിൽ ക്രോസ് ലിങ്കിങ്ങിനോടൊപ്പം ലേസർ ഉപയോഗിച്ച് കോർണിയയുടെ ആകൃതി ചെറുതായി ക്രമീകരിക്കുകയും ചെയ്യും. ആദ്യഘട്ടങ്ങളിൽ പ്രത്യേകതരം കണ്ണടകളോ റിജിഡ് കോണ്ടാക്ട് ലെൻസ്, സ്ക്ലീറൽ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിച്ച് കാഴ്ച പൂർണ്ണമായും വീണ്ടെടുക്കാം. ആധുനിക ലെൻസുകളായ റോസ്കേ ലെൻസസ്, അതായത് കോർണിയയുടെ കോൺ ആകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ട ലെൻസുകളാണിവ. അടുത്തതായി ഇൻടാക്സ്, കോർണിയയുടെ ആകൃതി സാധാരണ നിലയിലാക്കാൻ അതിനുള്ളിൽ വെച്ചു പിടിപ്പിക്കുന്ന ചെറിയ ഇംപ്ലാന്റുകളാണ് ഇവ. രോഗം ഏറ്റവും ഗുരുതരമായ അവസ്ഥയിൽ എത്തിയാൽ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണ്ടിവരും. ഇതിൽ ആധുനിക ശസ്ത്രക്രിയയായ ഡാൽക്ക്, അതായത് കോർണിയ പൂർണ്ണമായും മാറ്റിവെക്കുന്നതിന് പകരം കേടുവന്ന മുൻപാളികൾ മാത്രം മാറ്റി പിൻപാളി നിലനിർത്തിക്കൊണ്ട് നടത്തുന്ന നൂതന ശസ്ത്രക്രിയയാണിത്. ഇത് ശരീരം പുതിയ കോർണിയ നിരസിക്കുന്നതിനുള്ള സാധ്യത, അതായത് ഗ്രാഫ്റ്റ് റിജക്ഷൻ, വളരെ കുറയ്ക്കും. ഇനി കെരാറ്റോകോണസ് വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ രോഗം സാധാരണയായി കൗമാരപ്രായത്തിലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ കണ്ണ് തിരുമുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു ശീലമായി തള്ളിക്കളയാതെ അവരെ ഉടൻ തന്നെ ഒരു നേത്രരോഗ വിദഗ്ധനെ കാണിക്കേണ്ടതാണ്. കൃത്യസമയത്ത് കണ്ടെത്തിയാൽ ലളിതമായ ചികിത്സയിലൂടെ കാഴ്ച സംരക്ഷിക്കാൻ കഴിയും. ഇനി സാധാരണയായി കണ്ടുവരുന്ന 5 കണ്ണ് രോഗങ്ങളെ പറ്റി പറയാം. കാറ്ററാക്ട്, അതായത് തിമിരം. പ്രായമാകുമ്പോൾ കണ്ണിലുള്ളിലെ ലെൻസിൽ വരുന്ന മറയാണ് കാറ്ററാക്ട്. ലക്ഷണങ്ങൾ: കാഴ്ച മങ്ങുക, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് ചിമ്മുക, കണ്ണടയുടെ പവർ അടിക്കടി മാറുക. ഒരു ചെറിയ ശസ്ത്രക്രിയയിലൂടെ മങ്ങിയ ലെൻസ് മാറ്റി പുതിയ കൃത്രിമ ലെൻസ്

0: വയ്ക്കുന്നതിലൂടെ കാഴ്ച പൂർണ്ണമായും തിരിച്ചു കിട്ടും. അടുത്തതായി ഗ്ലോക്കോമ. കണ്ണിനുള്ളിലെ ദ്രാവകമർദ്ദം, അതായത് ഇൻട്രോ ഓക്കുലർ പ്രഷർ കൂടുന്നത് മൂലം കാഴ്ചയുടെ ഞരമ്പായ ഒപ്റ്റിക് നെർവിൽ കേടുപാടുകൾ സംഭവിക്കുന്ന അവസ്ഥയാണ് ഇത്. ഇതിനെ കാഴ്ചയുടെ നിശബ്ദ കള്ളൻ എന്ന് വിളിക്കുന്നു. കാരണം തുടക്കത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല. തലവേദന, കണ്ണിന് ചുറ്റും വേദന, ഫീൽഡ് ഓഫ് വിഷൻ കുറഞ്ഞു വരിക തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. പരിഹാരം: 40 വയസ്സ് കഴിഞ്ഞവർ വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണിന്റെ പ്രഷർ പരിശോധിക്കണം. കൃത്യസമയത്ത് കണ്ടെത്തിയാൽ തുള്ളിമരുന്നുകൾ വഴി ഇത് നിയന്ത്രിക്കാൻ കഴിയും. അടുത്തതായി പ്രമേഹം മൂലമുള്ള കാഴ്ചക്കുറവ്, അതായത് ഡയബറ്റിക് റെറ്റിനോപ്പതി. ശരീരത്തിൽ പ്രമേഹം കൂടുമ്പോൾ കണ്ണിന്റെ പിൻഭാഗത്തുള്ള റെറ്റിനയിലെ രക്തക്കുഴലുകളെ നശിപ്പിക്കുന്ന അവസ്ഥയാണിത്. ലക്ഷണങ്ങൾ: കാഴ്ചയിൽ കറുത്ത പാടുകൾ കാണുക, പെട്ടെന്ന് കാഴ്ച മങ്ങുക. പരിഹാരം: പ്രമേഹ രോഗികൾ എല്ലാ വർഷവും നിർബന്ധമായും കണ്ണിന്റെ റെറ്റിന പരിശോധിക്കണം. ലേസർ ചികിത്സയിലൂടെയോ ഇഞ്ചക്ഷനിലൂടെയോ ഇത് നിയന്ത്രിക്കാം. അടുത്തതായി ചെങ്കണ്ണ്, കൺജങ്ക്റ്റിവൈറ്റിസ്. കണ്ണിന്റെ വെളുത്ത ഭാഗത്തെ ബാധിക്കുന്ന ഇൻഫെക്ഷനാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. ഇത് ബാക്ടീരിയ, വൈറസ്, അല്ലെങ്കിൽ അലർജി മൂലമാകാം. ലക്ഷണങ്ങൾ: കണ്ണ് ചുവക്കുക, കണ്ണിൽ നിന്നും വെള്ളം വരിക, പീള കെട്ടുക, കടുത്ത ചൊറിച്ചിൽ അനുഭവപ്പെടുക. പരിഹാരം: ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം തുള്ളിമരുന്ന് ഉപയോഗിക്കുക. സ്വയം ചികിത്സ അരുത്. മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാൻ വ്യക്തി ശുചിത്വം പാലിക്കുക. അടുത്തതായി ഡ്രൈ ഐ. കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവയുടെ അമിത ഉപയോഗം കാരണം കണ്ണിലെ കണ്ണീരിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണിത്. കണ്ണിൽ മണൽ തരികൾ ഉള്ളതുപോലെ തോന്നുക, കണ്ണ് ചുവക്കുക തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. പരിഹാരം: ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടെ കണ്ണ് ചിമ്മുക, 20/20/20 നിയമം പാലിക്കുക. ഓരോ 20 മിനിറ്റിലും 20 അടി അകലെയുള്ള വസ്തുവിലേക്ക് 20 സെക്കൻഡ് നോക്കുക. കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇനി പറയാം. പോഷകാഹാരം കഴിക്കുക. കാരറ്റ്, ചീര, മുരിങ്ങയില, മത്തങ്ങ, പപ്പായ എന്നിവ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്ന ചൂര, മത്തി, ബദാം, വാൽനട്ട് തുടങ്ങിയവ കഴിക്കുന്നത് നല്ലതാണ്. മുട്ടയിലും പാലിലും അടങ്ങിയിരിക്കുന്ന സിങ്ക്, ലൂട്ടിൻ എന്നിവ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചക്കുറവ് തടയുന്നു. കണ്ണ് തിരുമുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. കണ്ണിൽ ചൊറിച്ചിലോ അസ്വസ്ഥതയോ തോന്നുമ്പോൾ ശക്തിയായി തിരുമാതിരിക്കുക. നിരന്തരമായി കണ്ണ് തിരുമുന്നത് കണ്ണിന്റെ മുൻപാളിയായ കോർണിയുടെ ഘടനയെ ബാധിക്കുകയും കെരട്ടോകോണസ് പോലുള്ള ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാകുവാനും കാരണമാകുന്നു. ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ നിർബന്ധമായും ഉറങ്ങുക. ഉറക്കക്കുറവ് കണ്ണിന് ചുറ്റുമുള്ള പേശികൾക്ക് ക്ഷീണം ഉണ്ടാക്കുകയും കണ്ണ് മങ്ങൽ, കണ്ണിന് വേദന തുടങ്ങിയവ ഉണ്ടാകാൻ കാരണമാകുന്നു. ഇരുണ്ട മുറിയിൽ കിടന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ശീലം പൂർണ്ണമായും ഒഴിവാക്കുക. 40 വയസ്സ് കഴിഞ്ഞവരും പ്രമേഹം അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവരും വർഷത്തിലൊരിക്കലെങ്കിലും നിർബന്ധമായും നേത്രരോഗ വിദഗ്ധനെ കണ്ട് കണ്ണ് പരിശോധിക്കണം.
1: എന്താണ് കെരട്ടോകോണസ്? നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യ എഎച്ച് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇപ്പോൾ വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലാന്റിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ലോകത്തിലെ അതിവേഗം വളരുന്ന സുപ്രധാന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ഓസ്ട്രേലിയയുടെ നിർണായക സാമ്പത്തിക പങ്കാളിയാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിക്കായി ശ്രീ മോദിയുമായി മെൽബണിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള LNG കപ്പൽ നീക്കത്തിലുണ്ടായ തടസ്സങ്ങളെ തുടർന്ന് ഈ വർഷം മാർച്ചിലാണ് അവശ്യവസ്തു നിയമപ്രകാരം അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചത്. Tier 2, Tier 3 നഗരങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും വിമാനയാത്ര പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രാദേശിക വ്യോമയാന വികസന പദ്ധതിയായ വികസിത് ഉഡാന്റെ അടുത്ത ഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ചെറിയ നഗരങ്ങളെ വിദൂര പ്രദേശങ്ങളുമായി വ്യോമപാതയിലൂടെ ബന്ധിപ്പിക്കുന്ന ഉഡാൻ പദ്ധതി രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ ഒരു സുപ്രധാന മുന്നേറ്റമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
3: ഉഡാൻ യോജനയുടെ നയ ചരണത്തിൽ ഭീ ശുരുവാത് ഹുയി. इसके तहत छोटे छोटे शहरों और दूर दराज के क्षेत्रों को एयर कनेक्टिविटी से जोड़ा जाएगा. साथ ही अब जयपुर में मेट्रो का विस्तार भी होने जा रहा है.
2: വികസിത് ഉഡാൻ പദ്ധതിയുടെ സമാരംഭം ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റിയിൽ പുതിയ അധ്യായമാകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു പറഞ്ഞു. ജോധ്പൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ ടെർമിനൽ രാജസ്ഥാനിൽ ഉടനീളം ടൂറിസം, വ്യാപാരം, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് ഉത്തേജനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 13 ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ ബെൽജിയൻ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിലെ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനത്തിൽ മുൻഗണന നൽകുമെന്ന് ശ്രീ റിജിജു പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല +1 പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. 10:30 മുതൽ 1 മണി വരെ +1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്ലാസുകൾ നടക്കും. വെനസ്വേലയിലുണ്ടായ ഭൂചലനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954 16,000-ത്തിലധികം പേർക്ക് പരിക്കേറ്റതായും വെനസ്വേല ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: മുൻ കേന്ദ്രമന്ത്രി റാംവിലാസ് പാസ്വാന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവരുടെയും ദുർബലരുടെയും ഉന്നമനത്തിനായി രാംവിലാസ് പാസ്വാൻ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാംവിലാസ് പാസ്വാന്റെ ജീവിതം ദരിദ്രരുടെ ക്ഷേമത്തിനായി സമർപ്പിച്ചതാണെന്ന് ശ്രീ അമിത്ഷാ അനുസ്മരിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയരൂപീകരണ പ്രക്രിയ ഉറപ്പാക്കാൻ രാംവിലാസ് പാസ്വാൻ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിയിരുന്നതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രശസ്ത പാണ്ഡ്വാനി ഗായിക തിജൻ ബായിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. ശക്തമായ ശബ്ദ സാന്നിധ്യം കൊണ്ട് തിജൻ ബായി മഹാഭാരത കഥകളെ ജീവസുറ്റതാക്കിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തിജൻ ബായിയുടെ വിയോഗം കലാ സാംസ്കാരിക ലോകത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് തിജൻ ബായി അന്തരിച്ചത്. ഇന്ത്യൻ നാടോടി കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഈ മാസം 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന വികസിത് ഭാരത് ജി റാംജി പദ്ധതി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതുകൂടാതെ മിനിമം വേതനവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ മേഖലയുടെ ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു.
5: ഹർ മസ്ദൂർ കോ മാംഗ്നേ പർ സുനിശ്ചിത് കാം മിലേ ഓർ ഇസ്ലിയേ മൻരേഗ മേ ജിത്നി കമിയാ തീ ഉൻകോ ദൂർ കർതേ ഹുവേ 1 जुलाई से विकसित भारत जी राम जी योजना पूरे देश में लागू हो गई है. इस राशि में मुझे बताते हुए प्रसन्नता है कि इसमें मजदूरों की मजदूरी भी बढ़ा दी गई है. अब किसी भी राज्य में मजदूर को 300 रुपया रोज से कम नहीं मिलेगा.
2: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഇൻസ്റ്റാഗ്രാം പാലിച്ചിട്ടുണ്ടോ എന്ന് സർക്കാർ അവലോകനം ചെയ്യുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ പരാഗ്വയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. ക്വാർട്ടറിൽ മൊറോക്കോയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീടപ്പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സെമിഫൈനലിൽ ഓസ്ട്രേലിയ വെസ്റ്റിൻഡീസിനെയും ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെയും പരാജയപ്പെടുത്തിയാണ് ഫൈനൽ യോഗ്യത നേടിയത്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലവർഷം ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് അടുത്ത 4 ദിവസങ്ങളിൽ മധ്യ ഇന്ത്യയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ പുടിൻ അറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യവും ഇരുവരും ചർച്ച ചെയ്തു. അമർനാഥ് തീർത്ഥയാത്രയുടെ 2-ാം ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ 32,313 പേർ ഗുഹാക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായി റിപ്പോർട്ട്. അതേസമയം തീർത്ഥാടകരുടെ 4-ാം സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ യാത്രി നിവാസിൽ നിന്ന് കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെ പുറപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി സമയം 1:00.

പ്രിയ ശ്രോതാക്കൾ, സ്വന്തം കൈപ്പടയിൽ സ്നേഹം ചാലിച്ചെഴുതുന്ന കത്തുകൾ, ആ കത്തുകളിലൂടെ നിങ്ങൾ നെഞ്ചോട് ചേർത്തുവെച്ച കേൾക്കാൻ കൊതിച്ച ഗാനങ്ങൾ, അക്ഷരങ്ങൾ സംഗീതമായി മാറുന്ന സുന്ദര നിമിഷം, എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. നിങ്ങൾ സ്നേഹത്തോടെ അയക്കുന്ന കത്തുകളാണ് ഈ പരിപാടിയുടെ ഊർജം. ഇന്ന് രഞ്ജിനിയുമായി ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യ രാജ്. കത്തുകളിലൂടെയുള്ള മനോഹരമായ സംഗീതയാത്ര നമുക്ക് ആരംഭിച്ചാലോ? ഇതാ ഇന്നത്തെ ആദ്യത്തെ കത്തിലേക്ക്. കത്തയച്ചിരിക്കുന്നത് ഇടുക്കി തെക്കേമല നിന്നും കത്രീന മാത്യു ആണ്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. രഞ്ജിനിയിലേക്ക് അയക്കുന്ന രണ്ടാമത്തെ കത്താണിത്. ആദ്യത്തെ കത്ത് പരിഗണിച്ചിരുന്നു, അതിൽ സന്തോഷമുണ്ട്. എനിക്ക് പഴയ പാട്ടുകളാണിഷ്ടം. പഴയ പാട്ടുകൾ എത്ര കേട്ടാലും മതി വരികയില്ല. ഇന്ന് ആവശ്യപ്പെടുന്നത് യേശുദാസ് പാടിയ സുറുമ എഴുതിയ മിഴികളെ എന്ന ഗാനമാണ്. ചിത്രം ഓർക്കുന്നില്ല എന്നും എഴുതിയിട്ടുണ്ട്. ഈ ഗാനം ഖദീജ എന്ന ചിത്രത്തിലേതാണ്. യൂസഫ് അലി കേച്ചേരി രചിച്ച് MS ബാബുരാജ് ഈണം നൽകി യേശുദാസ് പാടിയത്. കത്തിനോടൊപ്പം ആകാശവാണിയുടെ പരിപാടികളെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്, ചില നിർദ്ദേശങ്ങളുമുണ്ട്. കൂടാതെ രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാക്കൾക്ക് ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും എഴുതിയിട്ടുണ്ട്. സ്നേഹപൂർവം, ഇടുക്കി തെക്കേമല നിന്നും കത്രീന മാത്യു. നമുക്ക് ഈ ഗാനം കേട്ടാലോ?

കേൾക്കാൻ കൊതിയുള്ള ഗാനങ്ങൾ വെച്ചു തരുന്നതിന് രഞ്ജിനിക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത കത്തയച്ചിരിക്കുന്നത് കായംകുളം രാമപുരത്തു നിന്നും എബ്രഹാം പി ജിയാണ്. അദ്ദേഹം ഒരു റിട്ടയേർഡ് അധ്യാപകനാണ്. ഇടയ്ക്ക് ആകാശവാണിയിലൂടെ പകുതി മാത്രം കേൾക്കാൻ സാധിച്ച ഒരു ഗാനമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഗാനരചനയും ചിട്ടപ്പെടുത്തിയതുമൊക്കെ അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചുവെന്നും എഴുതിയിട്ടുണ്ട്. കത്ത് തുടർന്ന് വായിക്കാം. ഗാനമിതാണ്: എന്റെ മുല്ലേ പൂക്കാത്തു, എന്റെ പൊൻകിനാവിൽ നീ. ചിത്രമേതെന്നോ ഗാനശില്പികൾ ആരൊക്കെയെന്നോ പാടിയത്

ആരൊക്കെയെന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. പകുതി കഴിഞ്ഞപ്പോഴാണല്ലോ കേട്ടു തുടങ്ങിയത്. യുഗ്മഗാനമാണെന്ന് മനസ്സിലായി. ഇന്നുവരെ ആകാശവാണിയിൽ നിന്നും കേട്ടിട്ടില്ലാത്ത ഒരു അപൂർവ സുന്ദര ഗാനം എന്നും എഴുതിയിട്ടുണ്ട്. ഈ ഗാനം ആകാശവാണിയിൽ ഇടയ്ക്ക് കേൾപ്പിക്കുന്ന ഗാനമാണ്. പ്രിയപ്പെട്ട ശ്രോതാവ് അത് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ഗാനം പഞ്ചലോഹം എന്ന ചിത്രത്തിലേതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ എഴുതിയത്, ഈണം നൽകിയത് രവീന്ദ്രൻ. മുഴുവൻ കേൾക്കാൻ സാധിക്കാതിരുന്ന ഈ ഗാനം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കേട്ടാലോ?

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: നമുക്ക് അടുത്ത കത്ത് വായിക്കാം. സ്നേഹം നിറഞ്ഞ രഞ്ജിനിക്ക് എന്റെ കൊച്ചുമകൻ ആദീപ് അനൂപ് ഈ വരുന്ന ജൂലൈ മാസം 7-ാം തീയതി 6-ാം പിറന്നാൾ ആഘോഷിക്കുന്നു. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് 5-ാം തീയതി ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന രഞ്ജിനിയിലൂടെ ഒരു ഗാനം കേൾപ്പിച്ചു തരണമെന്നും അപേക്ഷിക്കുന്നു. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഗാനം ഇതാണ്, ഓർമ്മകളെ കൈവള ചാർത്തി. ചിത്രം പ്രതീക്ഷ. പാടിയത് യേശുദാസ്. രചന ONV കുറുപ്പ്. സംഗീതം സലീൽ ചൌധരി. ആലപ്പുഴ SDV ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ 1-ാം ക്ലാസ് ബി ഡിവിഷനിൽ പഠിക്കുന്ന ആദീപ് അനൂപിന്റെ എല്ലാ സഹപാഠികൾക്കും അധ്യാപകർക്കും ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും എഴുതിയിട്ടുണ്ട്. കത്തെഴുതിയത് ആലപ്പുഴ കൊറ്റംകുളങ്ങര നിന്നും കനകമ്മ ഷാജിയാണ്. ഇവരുന്ന 7-ാം തീയതി ജന്മദിനം ആഘോഷിക്കുന്ന ആദീപ് അനൂപിന് സ്നേഹപൂർവ്വം ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം പിറന്നാൾ സമ്മാനമായി ഈ ഗാനവും നമുക്ക് കേൾക്കാം.

അടുത്ത കത്തയച്ചിരിക്കുന്നത് പഴകുളത്ത് നിന്നും ടൈറ്റസ് ആണ്. മോഹവും മുക്തിയും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് അദ്ദേഹം രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഒപ്പം കത്തിൽ ആകാശവാണിക്കും രഞ്ജിനിക്കും സ്നേഹാശംസകളും അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഗാനം കേട്ടാലോ. മോഹവും മുക്തിയും എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. കാനം വിജയുടെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം.

നമ്മുടെ നാട്ടിൻപുറത്തിന്റെ നന്മയും പഴയകാല റേഡിയോ ഓർമ്മകളും ഉണർത്തുന്ന ഒരു കത്താണ് അടുത്തത്. കത്തെഴുതിയിരിക്കുന്നത് തിരുവനന്തപുരം കണ്ണമൂലയിൽ നിന്നും കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ. കത്ത് വായിക്കാം. രഞ്ജിനിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് ഞാൻ. രഞ്ജിനിയിലെ ഇഷ്ടഗാനങ്ങളെല്ലാം തന്നെ നല്ല നിലവാരം പുലർത്തുന്നു. ഗൃഹാതുര സ്മരണ ഉണർത്തുന്ന പഴയ നിത്യഹരിത ഗാനങ്ങൾ എത്ര കേട്ടാലും മതിവരില്ല. കടക്കാവൂർ പ്രഭാത് തിയേറ്ററിലിരുന്ന് പണ്ട് വലിയ സ്ക്രീനിൽ സിനിമ കാണുമ്പോഴുണ്ടാകുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാനാവില്ല. ഇനി ഒരിക്കലും തിരിച്ചു വരാനാകാത്ത ആ പഴയ കാലം ഓർത്തുകൊണ്ട് ഈ ഗാനം രഞ്ജിനിയിലൂടെ ആവശ്യപ്പെടുകയാണ്. ചിത്രം മയിലാടും കുന്ന്, പാടിയത് യേശുദാസ്. വയലാറിന്റെ രചന ദേവരാജന്റെ സംഗീതം. അവതാരകർക്കും അണിയറ പ്രവർത്തകർക്കും 1000 ആശംസകളും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഗാനം കേൾക്കാം. മയിലാടും കുന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, വയലാറിന്റെ വരികൾ ദേവരാജന്റെ സംഗീതം.

പ്രിയമുള്ള രഞ്ജിനി, ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. എല്ലാ പരിപാടികളും നല്ല നിലവാരം പുലർത്തുന്നു. ഇന്ന് രഞ്ജിനിയിൽ കൂടി കേൾക്കേണ്ട പാട്ട് മുത്തേ വാവ മുത്തം താത. ഈ പാട്ട് ഞങ്ങളുടെ പൊന്നുമോൾ ശ്രീഹൃദ്യയ്ക്ക് വേണ്ടിയാണ്. അവളുടെ ചേട്ടന്മാരായ ശ്രീഹർഷ്, രഘുറാം, രാഘവറാം എന്നിവർക്ക് വേണ്ടിയും എല്ലാ കൊച്ചുമക്കൾക്ക് വേണ്ടിയും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ഈ ഗാനം സമർപ്പിക്കുന്നു.

ഒരുപാട് സ്നേഹത്തോടെ, രാധാദേവി, അഴിയിടത്തുചിറ, തിരുവല്ല. കുഞ്ഞുമക്കൾ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഈ ഗാനം ശ്രീഹൃദ്യയ്ക്കും ശ്രീഹർഷ്, രഘുറാം, രാഘവ് റാം എന്നിവർക്ക് വേണ്ടിയും കേട്ടാലോ? ഒരു മാടപ്രാവിന്റെ കഥ എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫലി കേച്ചേരി രചിച്ച്, ദേവരാജൻ സംഗീതം നൽകി, യേശുദാസും ബേബി സോണിയയും പാടിയത്.

അടുത്ത കത്ത് നോക്കാം. എന്റെ പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞാൻ ഇതിനു മുൻപ് 4 കത്തുകൾ അയച്ചു. അതിൽ 3 കത്തുകൾക്ക് ശേഷം ആദ്യത്തെ കത്ത് വായിക്കുകയും പാട്ട് വെച്ചു തരികയും ചെയ്തു. വളരെ സന്തോഷം. ഞാൻ മുൻപെല്ലാം കത്തുകൾ അയക്കുമ്പോൾ പാട്ട് വയ്ക്കുകയും കത്തുകൾ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് വളരെ നന്ദിയും സ്നേഹവുമുണ്ട്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് എരുവയിൽ നിന്നും നളിനി ഗോപാലകൃഷ്ണനാണ്. എനിക്ക് ഒരു പാട്ട് വേണം. എൻ്റെ ഭർത്താവിൻ്റെ

0: ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീക്കൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: മായാമുദ്രകൾ
4: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
5: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
6: ജോൺ വക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം.
3: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
7: അടുത്ത കത്ത് ആരായിച്ചിരിക്കുന്നത് നോക്കാം. പ്രിയപ്പെട്ട രഞ്ജിനി, ഫോട്ടോഗ്രാഫർ എന്ന സിനിമയിലെ എന്തേ കണ്ണന് കറുപ്പ് നിറം എന്ന മനോഹരമായ കൈതപ്രം സാറിന്റെ രചനയിലുള്ള പാട്ട് കേൾക്കുവാൻ മോഹമുണ്ട്. ഈ ഗാനം ഒത്തിരി ഇഷ്ടമാണ് എന്നും എഴുതിയിട്ടുണ്ട്. സ്നേഹത്തോടെ, ചന്ദിരൂർ നിന്നും താഹ. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിനു വേണ്ടി മഞ്ജരി പാടിയതാണ്. കൈതപ്രത്തിന്റെ രചന, ജോൺസന്റെ സംഗീതം. നമുക്കിനി ആ ഗാനം കേൾക്കാം.

രഞ്ജിനിയിൽ അടുത്ത കത്തയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. ഞങ്ങൾ രഞ്ജിനിയിലൂടെ കുറുപ്പിന്റെ കണക്ക് പുസ്തകം എന്ന ചിത്രത്തിലെ ഏതൻ താഴ്വരയിൽ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. തൃശൂർ നാട്ടിക കോടതി വളവിൽ നിന്ന് താജുദ്ദീൻ, നസീറ, ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നിവരാണ് കത്തയച്ചിരിക്കുന്നത്. രഞ്ജിനിയിൽ ഈ ഗാനം കേട്ടാലോ. പാടിയത് ജയചന്ദ്രനും ചിത്രയും, എസ് രമേശൻ നായരുടെ വരികൾ, ബാലചന്ദ്രമേനോന്റെ സംഗീതം.

പ്രിയ രഞ്ജിനിക്ക് എന്റെ ഭാര്യ സുഷമ സത്യനു വേണ്ടി ഒരു പാട്ട് വേണമെന്ന് ആവശ്യപ്പെടുന്നു. കാന്തവലയം എന്ന ചിത്രത്തിലെ പള്ളിയങ്കണത്തിൽ എന്ന ഗാനമാണ് വേണ്ടത്. തീർച്ചയായും ഈ ഗാനം കേൾപ്പിക്കാം. കാന്തവലയം എന്ന ചിത്രത്തിനുവേണ്ടി ഏറ്റുമാനൂർ സോമദാസൻ രചിച്ച ശ്യാം ഈണം നൽകി എസ് ജാനകിയും സംഘവും പാടിയ ഗാനം.

0: വേണ്ടി ആവശ്യപ്പെട്ട ഗാനം ആസ്വദിച്ചല്ലോ അല്ലേ? അടുത്ത കത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
2: അപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം എന്നല്ലാതെ വേറൊരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് തികച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
3: പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റോ വാഹനത്തിന്റെ RC ബുക്കോ ഇനിയും കിട്ടിയില്ലേ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗതാഗത വകുപ്പും മറ്റ് ഏജൻസികളും നേരിട്ട് ഡിജി ലോക്കറിലേക്ക് നിങ്ങളുടെ രേഖകൾ അയക്കും. ഇനി കാത്തിരിപ്പില്ല. സർക്കാർ ഏജൻസികൾ ഇഷ്യൂ ചെയ്യുന്ന രേഖകൾ ഏറ്റവും വേഗത്തിൽ ഡിജിറ്റലായി നിങ്ങളുടെ കൈകളിൽ ലഭിക്കാൻ ഡിജി ലോക്കർ സഹായിക്കും.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: അടുത്ത കത്ത് സ്നേഹമുള്ള രഞ്ജിനിക്ക് ഒരു ഗാനം വെച്ചു തരാമോ? തീർച്ചയായും വെച്ചു തരാമല്ലോ. സിന്ദൂരം എന്ന ചിത്രത്തിലെ ഒരു നിമിഷം തരൂ എന്ന ഗാനം ഈ ഗാനം വെച്ചു തരുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ. സത്യനന്ദിക്കാട് രചിച്ച് AT ഉമർ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഈ ഗാനം കേൾക്കാം.

ഇവിടെയെല്ലാം കടന്നു പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയപരിമിതി മൂലം എല്ലാ കത്തുകളും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. സമയം കഴിഞ്ഞു എന്ന കാരണത്താൽ ഇനിയും കത്തുകൾ എഴുതാതിരിക്കരുത്. നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും പ്രിയപ്പെട്ട ഗാനങ്ങളും ഇനിയും എഴുതുക. നിങ്ങളുടെ കത്തുകളാണ് രഞ്ജിനിയുടെ ജീവൻ. കത്തുകളയക്കേണ്ട വിലാസം: രഞ്ജിനി, കെയർ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇന്ന് രഞ്ജിനിയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ധന്യ രാജ്.

0: assistance to states under Vikasit Bharat Guarantee for Rozgar and Ajivika Mission Grameen Act. Center orders Meta to remove child abuse ads from Instagram, seeks reply in 7 days. Renowned Pandwani singer of Chhattisgarh, Tijan Bai, passes away. President, Vice President and Prime Minister express grief over her demise. IMD issues red alert for very heavy rainfall over Gujarat, Konkan, Goa, Central Maharashtra and Odisha today. And in ICC Women's T20 World Cup Finals, England to face Australia in London this evening. And with that, we end the midday news.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5-star hospital എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾ, രവി ബോംബെയുടെ സംഗീതം.

ഒരു മരുഭൂമിക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാറും റിമി ടോമിയും സംഘവും പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ സംഗീതം.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുക, ആ ലക്ഷ്യത്തിന് നമ്മള് അബ്ദുൽ കലാം പറഞ്ഞ പോലെ ആ ലക്ഷ്യത്തിനെ അങ്ങ് പ്രണയിക്കുക, അതിനുവേണ്ടി അങ്ങ് പരിശ്രമിക്കുക, നമുക്ക് എവിടെ നിന്നെങ്കിലും ഒക്കെ അതിന് സഹായം വരാം.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ഉത്രം നക്ഷത്രം എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയത്. കെ ജയകുമാറിന്റെ വരികൾ, സണ്ണി സ്റ്റീഫന്റെ സംഗീതം.

0: സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ആകാശവാണി.
2: ഹരിതവാണി.

കിളിക്കൊഞ്ചൽ, ചിത്രീകരണ പരമ്പര 7-ാം ഭാഗം. രചന സി റഹീം. കാട്ടുതാറാവുകൾ.

0: ഗ്രാമസൗന്ദര്യത്തിന്റെ ഭാഗമായി കാണാവുന്ന പക്ഷികളാണ് കാട്ടുതാറാവുകൾ. കാട്ടുതാറാവുകൾ ചുറ്റിത്തിരിയുന്ന വയലേലകളും കായൽ പ്രദേശങ്ങളും ആരിലും സന്തോഷം കോരി നിറയ്ക്കും. കേരളത്തിന്റെ പല ഭാഗത്തും ഇവയെ ധാരാളമായി കണ്ടുവരാറുണ്ട്. ഇവിടെ കണ്ടുവരാറുള്ള കാട്ടുതാറാവുകളിൽ പലതും വിരുന്നുകാരായി വന്നുപോകുന്നവരാണ്. ശിശിരകാലത്താണ് ഇവയുടെ കൂട്ടത്തോടെയുള്ള വരവ്. പകൽനേരം ഏതെങ്കിലും ജലാശയങ്ങളിൽ വിശ്രമിച്ച ശേഷം സന്ധ്യയോടെ ഇര തേടി ഇറങ്ങുന്നതാണ് ഇവയുടെ രീതി. നൂറുകണക്കിന് കാട്ടുതാറാവുകൾ അസ്ത്രം എയ്തു വിട്ടതുപോലെ ഇരമ്പലോടെ ആകാശത്തൂടെ പറന്നുപോകുന്ന കാഴ്ച നയനമനോഹരമാണ്. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് ദേശാടകരായ കാട്ടുതാറാവുകളെ ഇവിടെ കാണാനാവുക.
1: തിരമാല പോലെയോ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലോ ആകും ഇവ കൂട്ടമായി പറക്കുക. അങ്ങനെ പറക്കുമ്പോൾ അവ കൊച്ചുവർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവ പാടുകയായിരിക്കും. ഈ പാട്ട് ശ്രദ്ധിച്ചിട്ട് ഇവ ഏത് ജാതിയാണെന്ന് നിർണയിക്കാനാകും. എന്തായാലും അന്തിമയങ്ങുന്ന നേരത്ത് വീടിന്റെ മുകളിലൂടെ കൂട്ടം കൂട്ടമായി ചിലച്ചുകൊണ്ട് കാട്ടുതാറാവുകൾ പറന്നുപോകുന്നത് കാണാനാവുക സന്തോഷകരമായ അനുഭവമാണ്. നേരം വെട്ടം വീഴുമ്പോഴേക്കും കൂട്ടമായി വന്ന ദിക്കിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതും കാണാം. ഈ പോക്കുവരവിന് കൃത്യമായ സമയമുണ്ടായിരിക്കും. പലപ്പോഴും ഇരണ്ടക്കൂട്ടം ദിനവും ഒരു പുഴയോ തോടോ മുറിച്ച് ആകാശത്തൂടെ പറക്കുന്നത് മിനിറ്റുകളുടെ പോലും വ്യത്യാസമില്ലാതെയായിരിക്കും. ഇവയുടെ ഈ കൃത്യത ആരെയും വിസ്മയിപ്പിക്കും.

കാട്ടുതാറാവുകൾ എരണ്ടകൾ എന്ന പേരിലും അറിയപ്പെടും. കാട്ടുതാറാവുകളുടെ അടുത്ത ബന്ധുക്കളാണ് വീട്ടിൽ മുട്ടയ്ക്കും ഇറച്ചിക്കും മറ്റുമായി വളർത്തുന്ന താറാവുകൾ. പുരാതന കാലം മുതൽ മനുഷ്യരെ ആശ്രയിച്ച് ജീവിക്കുന്നതുകൊണ്ട് ഇവയ്ക്ക് കാട്ടുതാറാവുകളെ പോലെ ഉയരത്തിൽ പറക്കാനാവില്ലെന്ന് മാത്രം. കാട്ടുതാറാവുകളൊക്കെ സുന്ദരന്മാരും സുന്ദരികളുമാണ്. ഇവയുടെ മനോഹരമായ നിറങ്ങൾ ആരും നോക്കി നിന്നു പോകും. വാലനെരണ്ട, വരിയരണ്ട, വെള്ളക്കണ്ണി എരണ്ട, ചൂളൻ എരണ്ട, പച്ചയരണ്ട തുടങ്ങിയ ജാതിക്കാരെയാണ് കേരളത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ളത്.

പച്ച എരണ്ടയും ചൂളനരണ്ടയും പറക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ശബ്ദം അവയെ തിരിച്ചറിയാൻ ഏറെ സഹായിക്കും. കേരളത്തിൽ ഈ രണ്ട് ജാതി കാട്ടുതാറാവുകളും കൂടൊരുക്കാറുണ്ട്. രണ്ട് ജാതിക്കാരും മരപ്പോടുകളിലാണ് കൂടൊരുക്കി മുട്ടയിടുന്നത്. ചൂളൻ എരണ്ടകൾ ചൂളമടിച്ച് പാടത്തൂടെ പറക്കുന്നത് ഒന്ന് കാണേണ്ടതാണ്. അന്തിവെയിൽ വെട്ടത്തിലാണ് ഈ കാഴ്ചയെങ്കിൽ അതിമനോഹരമായൊരു ദൃശ്യവിരുന്നായിരിക്കും. ദേഹമാകെ തവിട്ട് നിറമുള്ള തടിച്ചുരുണ്ട ദേഹപ്രകൃതിയുള്ള പക്ഷിയാണ് ഇവ. മൂർധാവ്, പിൻകഴുത്ത്, പുറം ചിറകുകൾ, വാൽ എന്നിവ കടുത്ത മെറൂൺ ഛായയുള്ളതാണ്. ഈ നിറം അന്തിപ്പൊൻവെട്ടത്തിൽ വെട്ടിത്തിളങ്ങുന്നത് ഈ പക്ഷിക്ക് ദിവ്യമായ ഒരു പരിവേഷം നൽകും. പറക്കത്തിന് സമയത്ത് സിസിക് സിസിക് എന്നിങ്ങനെ ചൂളം വിളിച്ചുകൊണ്ടിരിക്കും. ഇവയുടെ ഇംഗ്ലീഷ് പേര് ലെസർ വിസിലിംഗ് ടീൽ എന്നാണ്. ശാസ്ത്രനാമം ഡെൻഡ്രോസിഗ്ന ജവാൻ ഐക്ക എന്നും.

0: കാട്ടുതാറാവുകൾ. അവയെ പൊതുവെ വിളിക്കുന്നത് എരണ്ടകൾ എന്നാണ്.
1: പക്ഷി നിരീക്ഷകനും ഫോട്ടോഗ്രാഫറുമായ എം എ ലത്തീഫ്.
0: ഇവയെ കേരളത്തിൽ കാണുന്നതിനെ നമുക്ക് രണ്ട് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഒന്ന് തദ്ദേശീയരായ എരണ്ടകൾ, അവർ താമസിക്കുന്നതും ഇവിടെ തന്നെയാണ്. മറ്റൊന്ന് ദേശാടകരായ എരണ്ടകളാണ്. ശൈത്യകാലത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് അവർ ഈ സമയം കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് തന്നെ പോകുന്ന ഒരു വിഭാഗമാണ് ദേശാടകരായ എരണ്ടകൾ. രണ്ട് വിഭാഗത്തിലുമായിട്ട് കേരളത്തിൽ ഏകദേശം 15 ഇനങ്ങളെ കണ്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ കാണുന്നത് ചൂളൻ എരണ്ട, ഇംഗ്ലീഷിൽ അതിനെ ലെസർ വിസ്ലിംഗ് ഡക്ക് എന്നാണ് പറയുക. ഇത് തിരുവനന്തപുരത്തെ പുഞ്ചക്കരിയിൽ, അതുപോലെ കോട്ടയത്ത് കുമരകത്ത്, കുട്ടനാട്, കടലുണ്ടി, കടമക്കുടി, ഇവിടെ നിന്നൊക്കെ കേരളത്തിൽ നിന്ന് കാണാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതാണ് ഈ ചൂളൻ എരണ്ട. സംസ്ഥാനത്തിന് പുറത്ത് രാജസ്ഥാനിലെ ഭരത്പൂർ, അതുപോലെ മഹാരാഷ്ട്രയിലെ തടോബേൽ, മധ്യപ്രദേശിലെ ചമ്പൽ ഒക്കെ പോയപ്പോഴും ഈ വിഭാഗത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പച്ച എരണ്ട എന്ന് പറയുന്നത് കോട്ടൺ പിഗ്മി ഗൂസ് ആയിരുന്നു. പിന്നെ പുള്ളിച്ചുണ്ടൻ താറാവ് എന്ന് പറയുന്ന ഇന്ത്യൻ സ്പോട്ട് ബിൽ ഡക്ക് എന്ന് പറയുന്ന വിഭാഗം. ഇതൊക്കെ ഈ എരണ്ട വിഭാഗത്തിൽ പെട്ടാണ്. അതിനെ എല്ലാറ്റിനെയും ഇംഗ്ലീഷിലെ അനാറ്റിയുടെ എന്നാണ് പറയുക. അനാറ്റിയുടെ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ പെട്ടതാണത്. അതുകൊണ്ട് ഈ എല്ലാറ്റിനെയും ആ ഒരൊറ്റ ഫാമിലി ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദേശാടന പക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ട കുറേ എണ്ണം, അതിലെ പട്ടക്കണ്ണൻ എരണ്ട, കോമൺ ടീൽ അല്ലെങ്കിൽ ഗ്രീൻ വിങ്ഡ് ടീൽ എന്ന് പറയുന്ന പക്ഷി, അതുപോലെ ഗാർഗനേയ് എന്ന ഇംഗ്ലീഷ് നാമം, അതിൻ്റെ മലയാള പേര് വരി എരണ്ട, നീലച്ചിറകൻ എരണ്ട എന്നും പറയാറുണ്ട്. അതുപോലെ കോരിച്ചുണ്ടൻ എരണ്ട എന്ന് പറയുന്ന മറ്റൊന്ന്, അതിൻ്റെ ഇംഗ്ലീഷ് പേര് നോർത്തേൺ ഷോലർ എന്നാണ്. അതുപോലെ നോർത്തേൺ പിൻടെയിൽ എന്ന് പറയുന്ന ഒരു വാലൻ എരണ്ട, ഇതൊക്കെ ദേശാടകരാണ്. ഗാഡ്വാൾ എരണ്ട എന്ന് പറയുന്ന ഒന്ന്, അതുപോലെ തങ്കത്താറാവ് അല്ലെങ്കിൽ ചക്രവാകം എന്ന് പറയുന്ന റൂഡി ഷെൽഡക്ക്, ഇതൊക്കെ ആ ഒരൊറ്റ യാത്രയിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ രാജസ്ഥാനിലെ ഭരത്പൂർ പോയ സമയത്ത് നൂറുകണക്കിന് എണ്ണത്തെ, ഒന്നും രണ്ടും ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു 10-20 എണ്ണമല്ല, നൂറുകണക്കിന്, അത് 200-300 ഒക്കെ കൂട്ടങ്ങളായിട്ടുള്ള അത്രയും വലിയ കൂട്ടങ്ങൾ ഒന്നിച്ച് ഒരൊറ്റ യാത്രയിൽ ഒരേ ദിവസം നമുക്ക് ഇതിനെല്ലാറ്റിനെയും കാണാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതുതന്നെയാണ് ഇഷ്ടം പോലെ ഫോട്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള കോമ്പോസിഷനുകളിൽ ഫോട്ടോ എടുക്കാനുള്ള അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഈ ഒറ്റ യാത്രയിൽ. ആ യാത്രയിൽ നമ്മൾ ഈ എരണ്ടകൾ മാത്രമല്ല, ജലപക്ഷികൾ ഉൾപ്പെടെ 100 മുകളിൽ ഇനം പക്ഷികളെ ആ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ പറ്റി എന്നത് വലിയ രീതിയിലുള്ള ഒരു സന്തോഷം നൽകിയ കാര്യമായിരുന്നു. ആ എരണ്ടകളെയൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ആ യാത്രയിൽ അവിടെ വെച്ചാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിലെ രസം എന്ന് വെച്ചാൽ നോർത്തേൺ പിൻടെയിൽ എന്ന് പറയുന്ന ആ ഒരു വാലൻ എരണ്ട, അവയുടെ ഭക്ഷണം തേടുന്നത് എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരുപോലെ മുങ്ങും. മുങ്ങിക്കഴിഞ്ഞാൽ തല ഒക്കെ വെള്ളത്തിനടിയിലായിട്ട് നേരെ കുത്തനെയാണ് നിൽക്കുക. അതിൻ്റെ വാലിൻ്റെ ഭാഗം മാത്രമേ ഇങ്ങനെ പൊങ്ങിയിട്ട് ഒരു പിന്ന് കുത്തിവെച്ച പോലെ ആയിരിക്കും നിൽക്കുക. ഒരുപാടെണ്ണത്തിൻ്റെ ഒന്നിച്ച് കാണുമ്പോൾ ഭയങ്കര രസമാണത്. അപ്പം ഈ എരണ്ടകളെ നമുക്ക് കാണുന്നത് ഇങ്ങനെ ഗ്രൂപ്പായിട്ടാണ്, ഒന്നും രണ്ടുമായിട്ടല്ല, ഗ്രൂപ്പായിട്ടാണ് സാധാരണ കാണുക. അപ്പോൾ നല്ല രസമുള്ള കാഴ്ചയാണത്, ഫോട്ടോക്കും അതുപോലെ തന്നെ കാണാനും നല്ലത് തന്നെയാണ്.
2: കേരളത്തിൽ കാണുന്ന കാട്ടുതാറാവുകളിൽ ഏറ്റവും ചെറുതാണ് പച്ച എരണ്ട. വിവാഹവേഷത്തിൽ ഇവയെ കാണാനാണ് ഏറെ സുന്ദരം. ഇക്കാലത്ത് പൂവന് പുറവും ചിറകുകളും തിളങ്ങുന്ന പച്ചയും തവിട്ടും നിറമാണ്. തല, കഴുത്ത്, ദേഹത്തിന്റെ അടിവശം എന്നിവയെല്ലാം തൂവെള്ളയായിരിക്കും. തലയുടെ മൂർധാവ് നല്ല കറുപ്പും. കഴുത്തിനു ചുറ്റും ഒരു കറുത്ത വളയം കാണാനാവും. പക്ഷി പറക്കുമ്പോൾ ചിറകുകളുടെ പിന്നരികിൽ വീതിയുള്ള ഒരു വെള്ളക്കര തെളിഞ്ഞു കാണാനാവും. ഈ എരണ്ട പറക്കുമ്പോൾ ക്വാക്കി കക്ക് ക്വാക്കി കക്ക് എന്നിങ്ങനെ പരുക്കൻ ശബ്ദം ഉണ്ടാക്കാറുണ്ട്. ഇവയുടെ ഇംഗ്ലീഷ് പേര് കോട്ടൺ ടീൽ എന്നാണ്. ശാസ്ത്രനാമം നെറ്റാപ്പസ് കോറമാൻഡലിയനസ് എന്നാണ്.
3: പൊതുവേ പക്ഷികളിൽ പൂവനുകൾക്കാണ് ഭംഗി കൂടുതലുള്ളത്. കാട്ടുതാറാവുകളിൽ ഇത് വളരെ വ്യക്തമാണ്. ആൺകാട്ടുതാറാവുകളെ നോക്കി ജാതി തിരിച്ചറിയുന്നതാണ് ഇവരുടെ കാര്യത്തിൽ നല്ലത്. മിക്ക ജാതി കാട്ടുതാറാവുകളുടെയും പിടകൾ ഏറെക്കുറെ തവിട്ട് നിറക്കാരായിരിക്കും.
2: വാലൻ എരണ്ടകളെ കേരളത്തിൽ സാധാരണ കാണാറുണ്ട്. പിറകോട്ട് ചൂണ്ടു നിൽക്കുന്ന കൂർത്ത വാലും ചോക്ലേറ്റ് നിറമുള്ള തലയും കഴുത്തും കഴുത്തിന്റെ ഇരുവശത്തുമുള്ള കൂർത്ത പട്ടയും ഇവയിലെ പൂവിനെ വേഗത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നു. പിൻടെയിൽ ഡക്ക് എന്നാണ് ഇംഗ്ലീഷ് പേര്. അനസ് അക്യൂട്ട മെയിൽ എന്ന് ശാസ്ത്രനാമം. വരിയരണ്ടിയുടെ ഇംഗ്ലീഷിലുള്ള പേര് ഗാർഗനെ അഥവാ ബ്ലൂ വിംഗ്ഡ് ടീൽ എന്നാണ്. ശാസ്ത്രനാമം അനസ് ഗർക്കിഡുല.
3: വെള്ളക്കണ്ണി എരണ്ടയുടെ ഇംഗ്ലീഷിലുള്ള പേര് വൈറ്റ് ഐഡ് പോച്ചാർഡ് എന്നാണ്. ശാസ്ത്രനാമം ഐത്യ നൈറോക്ക എന്നും. വെള്ളക്കണ്ണി എരണ്ട വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിട്ട് പോയി ഇരതേടാൻ കഴിവുള്ള കാട്ടുതാറാവാണ്. എന്നാൽ മറ്റ് ജാതികളൊന്നും ഇവയെപ്പോലെ മുങ്ങാങ്കുഴിയിടാറില്ല. വെള്ളത്തിലും ചെളിയിലും കൊക്കുകൊണ്ട് പരതിയാണ് ഇരതേടുന്നത്. കേരളത്തിൽ കാണപ്പെടുന്ന കാട്ടുതാറാവുകളേറെയും ഏതാണ്ട് സസ്യഭുക്കുകളാണ്. നെല്ലും പുൽവിത്തുകളും ജലസസ്യങ്ങളുമാണ് ഇവയുടെ മുഖ്യ ആഹാരം. അതുകൊണ്ടുതന്നെ നെല്ല് വിതയ്ക്കുന്ന കാലത്തും നെൽച്ചെടി വളരുന്ന കാലത്തും കാട്ടുതാറാവുകൾ കൂട്ടമായി വയലിലെത്തി നെൽച്ചെടി തിന്നുന്നത് കർഷകർക്ക് വലിയ ഉപദ്രവമാകാറുണ്ട്.

പലജാതി എരണ്ടകൾക്കും ചിറകിൽ രണ്ടോ അതിലധികമോ നിറങ്ങളുള്ളതും തിളക്കമുള്ളതുമായ ഒരു കൊടിയടയാളം കാണാം. ഈ നിറങ്ങൾ നോക്കി ഇവ ഏതിനമാണെന്ന് തിരിച്ചറിയാനാകും. കാട്ടുതാറാവുകൾ ചുറ്റിത്തിരിയുന്ന ഗ്രാമങ്ങൾ അതിവേഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ഭീഷണികളാണ് കാട്ടുതാറാവുകൾ നേരിടുന്നത്. വേട്ടയാടലും ആവാസ കേന്ദ്രങ്ങളുടെ നഷ്ടവും ഇവയുടെ നിലനിൽപ്പിന് ഭീഷണിയായി മാറുന്നു. കാട്ടുതാറാവുകൾ പറക്കുന്ന നാടായി കേരളത്തെ സംരക്ഷിച്ചു നിലനിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര ഏഴാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വിദ്യാരംഭം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ രവി ബോംബെയുടെ സംഗീതം.

സൂഫി പറഞ്ഞ കഥ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സുനിലും പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.

ഗിരീഷ് പുതഞ്ചേരി വരികൾ എഴുതി ഇളയരാജ സംഗീതം നൽകി. എസ് പി ബാലസുബ്രഹ്മണ്യവും എം ജി ശ്രീകുമാറും പാടിയത് ചിത്രം ഒരു യാത്രാമൊഴി.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: കൈതപ്രത്തിന്റെ വരികൾ ഇളയരാജയുടെ സംഗീതം, ബിജു നാരായണനും ചിത്രയും പാടിയത്. ചിത്രം അനുരാഗ കൊട്ടാരം.

0: പ്രിയ ശ്രോതാക്കളെ, റിട്ടയേർഡ് അധ്യാപകനും മനഃശാസ്ത്ര വിദഗ്ധനുമായ രാജൻ തൊടിയൂരാണ് ഇന്ന് സായന്തനത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഇന്ന് സായന്തരം പരിപാടിയിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സ്വദേശിയായ അധ്യാപകനും എഴുത്തുകാരനുമായ ശ്രീ പി ബി രാജൻപിള്ളയാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്കളുടെ കുട്ടിക്കാലവും അതുപോലെ ജനിച്ച സ്ഥലം, കുടുംബം, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാമോ?
2: കരുനാഗപ്പള്ളി താലൂക്കിലെ തൊടിയൂർ എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. തികച്ചും ഗ്രാമ്യമായ അന്തരീക്ഷമുള്ള ഒരു ചുറ്റുപാടിലാണ് അന്ന് ജനിച്ചത്. ഇന്നത് ഒരു പട്ടണത്തിൻ്റെ പകിട്ടുമൊക്കെ വന്നിരിക്കുകയാണ്. അതായത് കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം, കോളേജുകൾ, ആർട്സ് കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഗവൺമെൻറ് പോളിടെക്നിക്ക്, റെയിൽവേ സ്റ്റേഷൻ, FCI തുടങ്ങിയ ഒത്തിരി സ്ഥാപനങ്ങൾ വന്ന ഒരു ടൗണിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇപ്പോഴുണ്ട്. എങ്കിലും അവിടുത്തെ ആളുകളിൽ ആ ഗ്രാമീണ ഭാവം ഇന്നും അതുപോലെ തുടിച്ചു നിൽക്കുന്ന സൗമ്യഭാവമുള്ള ഒരു വിഭാഗം ജനങ്ങളുടെ ഇടയ്ക്കാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, അമ്മ വീട്ടമ്മയായിരുന്നു. അന്ന് 9 പേരുണ്ടായിരുന്നു ഞങ്ങൾ. ചിലരൊക്കെ വിനോദ വിദ്യാഭ്യാസമൊക്കെ നേടിയ തൊഴിൽ മേഖലയിലേക്ക് കടന്നു, അധ്യാപക വൃത്തിയിലേക്ക് കടന്നു എന്നല്ലാതെ മറ്റ് ഉന്നതി ഒന്നും പ്രാപിച്ച ഒരു കുടുംബമായിരുന്നില്ല എൻ്റേത്.
1: താങ്കളുടെ കുട്ടിക്കാലമൊക്കെ ഒന്ന് ഓർത്തെടുക്കാമോ?
2: കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് പ്രൈമറി സ്കൂൾ മുതലുള്ളതാണ് എനിക്ക് കുറേ ഓർമ്മയുള്ളത്. ഇന്നത്തേതിൽ തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമായിരുന്നു അന്ന് പ്രൈമറി വിദ്യാഭ്യാസം. ഇന്നാണെങ്കിൽ രക്ഷിതാക്കൾ കുട്ടികളെ നേരത്തെ തന്നെ സ്കൂളിൽ ചെന്ന് അഡ്മിഷൻ വാങ്ങിക്കുക, അതിനുശേഷം സ്കൂൾ തുറക്കുന്ന ദിവസം അവരെ അണിയിച്ചുരുക്കി രക്ഷകർത്താവ് കൂടി ഒപ്പം പോവുക. അന്നങ്ങനെയൊന്നും ആയിരുന്നില്ല. എൻ്റെ കാര്യം പറയാനാണെങ്കിൽ അടുത്തുള്ള പ്രൈമറി സ്കൂളിൽ അവിടുത്തെ ഹെഡ്മാസ്റ്റർ നാരായണപ്ല സാറിൻ്റെ ഒരു ബന്ധുവും അച്ഛൻ്റെ സുഹൃത്തുമൊക്കെ ആയിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു വിട്ടു എന്നെ ചേർക്കണമെന്ന്. ചേർത്തു.
1: ഏത് സ്കൂളായിരുന്നു?
2: പുളിക്കേക്കോട്ട സ്കൂൾ എന്ന് പറയും, ഗവൺമെൻറ് LPS ആണ് തൊടിയൂര്. അന്ന് ആ ഒരു സ്കൂൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പോകുന്നത് സ്കൂൾ തുറക്കുന്ന ദിവസം പോകുന്ന അടുത്ത വീട്ടിലെ സീനിയറായ ഒരു കുട്ടി, രണ്ടിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒപ്പമാണ് എന്നെ അയക്കുന്നത്. അല്ലാതെ രക്ഷകർത്താവ് വരുന്ന പദമൊന്നുമില്ല. ഒരു എൻ്റെ അല്ല ഒരു കുട്ടിയുടെയും രക്ഷകർത്താക്കളും വരാറില്ല. ചെന്നപ്പോൾ വളരെ വിചിത്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കടന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ ചെല്ലുമ്പോൾ

മുഖങ്ങളൊക്കെ എനിക്ക് അപരിചിതമാണ്. ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രം എൻ്റെ കൂടെ അശാൻപള്ളി കൂടുതൽ പഠിച്ചവരുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കരയുന്നുണ്ട്, കണ്ണീരൊലിപ്പിക്കുന്നുണ്ട്, മൂക്ക് ചീറ്റുന്നുണ്ട്. ഞാനും കൂടുതൽ ഒരാളായിട്ട് അവിടെ ഇരുന്നു. അധ്യാപികയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയം തോന്നി. ഒരു ഭാരതീയമ്മ സാറാണ്, കയ്യിൽ വടിയുമൊക്കെ ആയിട്ട് ഹാജരുമൊക്കെയായിട്ട് വന്ന ടീച്ചർ. ആദ്യം എന്നിൽ ഉണർത്തിയ വികാരം ഭയമായിരുന്നു. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്ത് കടക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആദ്യത്തെ ഇൻ്റർവെൽ. ഇൻ്റർവെൽ സമയത്ത് ഞാൻ തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് ഓടി. എൻ്റെ കൂടെ ഗാർഡിയനായിട്ട് വന്ന കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആളുണ്ട്, അദ്ദേഹത്തോടൊപ്പം ചെന്ന് അവിടെ ഇരുന്നു. എനിക്കൊരു സുരക്ഷിത ബോധമാണ് അപ്പോഴുണ്ടായത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ ഇവിടെ മാത്രമേ ഇരിക്കുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞ് ഒരു ദീർഘകായനായ ഒരു അധ്യാപകനാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അദ്ദേഹം എന്തൊക്കെയോ തിരഞ്ഞിങ്ങനെ വന്ന് എൻ്റെ അടുത്തേക്ക് വന്നു, നീ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് വളരെ ഒരു പരുഷമായ സ്വരത്തിലുള്ള ഒരു ചോദ്യം. ഞാൻ ശരിക്കും വല്ലാതെ വിറച്ചുപോയ ഒരു അവസരമായിരുന്നു അത്. അദ്ദേഹം എന്നെ പൊക്കിയെടുത്തു, നീ അടുത്ത ക്ലാസ്സിലല്ലേ, ഞാനില്ലേ പരുന്തിൻ്റെ കാലിൽ കുടുങ്ങിയ കോഴിക്കുഞ്ഞിനെ പോലെ വല്ലാതെ വിറച്ചുപോയി. അദ്ദേഹം എന്നെ അവിടെ കൊണ്ടെടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നോണം വൈകുന്നവരെ. ഞാൻ സ്കൂൾ ജീവിതത്തോടെ ആദ്യമായി വിരസത തോന്നിയ ഒരു അവസരമായിരുന്നു അത്. എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണം എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. സ്കൂൾ വിട്ടപ്പോൾ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന എൻ്റെ സഹപാഠിയോടെ ഞാൻ പറഞ്ഞു, ഇനി ഞാനില്ല ഈ സ്കൂളിലേക്ക്. പക്ഷേ അയാളൊരു മാർഗം പറഞ്ഞു തന്നു, നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം, നാളെ എന്നോട് സ്കൂളിൽ വാ എന്ന് പറഞ്ഞയാൾ വീട്ടിൽ ചെന്ന് ബന്ധുക്കളോടൊക്കെ ഞാനവിടെ കാണിച്ച പ്രകടനങ്ങളൊക്കെ പറഞ്ഞ് അവരോടൊപ്പം പറഞ്ഞ് അപഹസിച്ച് ചിരിക്കുകയാണുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അയാളൊരു വല്ലാത്ത ദേഷ്യം തോന്നി. പക്ഷേ രാവിലെ ആയപ്പോൾ ആ ദേഷ്യമൊക്കെ ഒലിച്ചുപോയി, കാരണം അയാളില്ലാതെ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. അങ്ങനെ സ്കൂളിൽ പോയി. അന്ന് ഇടവഴികളാണ്, അവിടെ ഇടവഴികളിൽ കശുമാവ് ഇങ്ങനെ തണൽ വിരിച്ച് നിൽക്കുന്ന ഒരു ഭാഗത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കിന്ന് ഇവിടെ ഇരിക്കാം, നമ്മൾ സ്കൂളിലോട്ട് പോകണ്ടേ, പോകണ്ട. ഞാൻ ചോദിച്ചു, ശങ്കരൻകുട്ടി സാർ അടിക്കത്തില്ലേ? ഇല്ല, ഒന്നുമില്ല. അദ്ദേഹം കയ്യിൽ കരുതിയിരുന്ന പൈസ കൊടുത്ത് തൊട്ടടുത്ത ചെറിയ എറുമടക്കടയിൽ നിന്ന് കുറേ കമുകിൻ പൂക്കിലയുടെ അരി പോലുള്ള ചെറിയ അണ്ടിപ്പരിപ്പും ശർക്കരയും വാങ്ങിക്കൊണ്ടുവന്ന് എനിക്ക് തന്നു. വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമായിരുന്നു അത്. ഇന്നും അതിൻ്റെ രുചി എൻ്റെ നാവിൽ നിന്ന് പോയിട്ടില്ല. അതുമൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് വൈകിട്ട് സ്കൂൾ വിടുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരൂടെ വീട്ടിലേക്ക് പോയി. എനിക്ക് അദ്ദേഹത്തോട് വല്ലാത്ത ആദരവ് തോന്നി, കാരണം എൻ്റെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഈ സുഹൃത്ത് കണ്ടെത്തിയല്ലോ എന്ന സന്തോഷമായിരുന്നു എനിക്ക്. വീട്ടിലെത്തിയപ്പോഴാണ് അച്ഛനിങ്ങനെ കാർത്തികാർജുന വിജയത്തിൽ അർജുനൻ നിൽക്കുന്ന പോലെ വിറച്ച് നിൽക്കുകയാണ്. പുറകിലെന്തോ പിടിച്ചിട്ടുണ്ട്, വടിയാണെന്ന് തോന്നുന്നു. ഞങ്ങളെ കണ്ടത് അദ്ദേഹം അലറി. വല്ലാത്ത ഒരു പ്രത്യേക ഭാഷയിൽ അദ്ദേഹം ചോദിച്ചു, എവിടെയായിരുന്നില്ല നീയൊക്കെ? സംഭവം ഇതാണ്, ഞങ്ങളുടെ ഒന്നാം സാറിൻ്റെ പ്രിയ പത്നി ഭഗീരഥിയമ്മ സാറ് എൻ്റെ വീടിനടുത്തുള്ള റോഡിലൂടെയാണ് പോകുന്നത്. ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ അസാന്നിധ്യത്തെക്കുറിച്ച് അച്ഛനെ അറിയിച്ചിരുന്നു. അച്ഛനിങ്ങനെ കല്ലുതുള്ളി നിൽക്കുകയാണ്. ശിക്ഷ എനിക്ക് കിട്ടി ചെറിയ തോതിൽ, പക്ഷേ കൂടുതൽ ശിക്ഷ കിട്ടിയത് മറ്റേ ആൾക്കാണ്, കാരണം അയാളാണല്ലോ കുറ്റത്തിന് പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ ഇതൊന്നും പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ്. അന്ന് ഈ കുട്ടികൾ തോൽക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഒന്നാം ക്ലാസ്സിൽ പോലും ഒരു വിഷയത്തിന് ഒരു മാർക്ക് കുറഞ്ഞാൽ പോലും തോൽക്കുമായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ആ ക്ലാസ്സിൽ സീനിയറായ വിദ്യാർത്ഥികളുണ്ട് ഒന്നാം ക്ലാസ്സിൽ. ഇന്നത്തെ കുട്ടികൾക്ക് അത് അവിശ്വസനമായിട്ട് തോന്നും. ഒരു വിദ്യാധരൻ, ഒരു ജാനു, ഇവരൊക്കെ സീനിയർ കുട്ടികളാണ്, ഞങ്ങളെയൊക്കെ ഭരിക്കുന്ന സീനിയർ കുട്ടികൾ. അവർ രണ്ടാം വർഷമാണ് യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ. ഞങ്ങളൊക്കെ കുറച്ച് സമർത്ഥരായ കുട്ടികളായിരുന്നു. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ എന്നേക്കാൾ സമർത്ഥരായ, പല വിഷയങ്ങളിലും എന്നേക്കാൾ ഉയർന്ന മാർക്ക് വാങ്ങിച്ച പല കുട്ടികളും ഹൈസ്കൂളിലോട്ട് വന്നില്ല. കാരണം ഹൈസ്കൂളിൽ 9-ലും 10-ലും ഒക്കെ അന്ന് ഫീസ് കൊടുക്കണമായിരുന്നു. 6 രൂപയാണ് ഫീസ്. 6 രൂപയെന്ന് പറയുന്നത് അന്ന് ഒരു വലിയ തുകയാണ്. അത് കൊടുക്കാനുള്ള ഒരു പാങ്ങില്ലാത്തതുകൊണ്ട് പല രക്ഷിതാക്കളും കുട്ടികളെ ഹൈസ്കൂളിലോട്ട് വിടാറില്ല. എൻ്റെ വീടിനടുത്തുള്ള ഒരു ശിവദാസം, ഗംഗാധരൻ, ഇവരെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അവരെന്നേക്കാൾ മിടുക്കനായിരുന്നു, പക്ഷേ അവർ ഹൈസ്കൂളിലോട്ട് വന്നില്ല. ഞാനിത് പല വേദികളിലും പലരോടും പറയാറുണ്ട്. അന്നത്തെ ഒരു കാലഘട്ടം അതായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്കത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ഇപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തി കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ എത്ര പണം ചെലവാക്കാൻ പോലും രക്ഷിതാക്കൾക്ക് മടിയില്ലാത്ത ഒരു കാലഘട്ടമാണിത്. പക്ഷേ അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. പിന്നീട് ഹൈസ്കൂളിൽ ചെന്നപ്പോൾ അവിടെ ചെരുപ്പ് ഇടുന്ന കുട്ടികൾ അപൂർവമായിരുന്നു. പ്രൈമറി സ്കൂളിൽ ചെരുപ്പിടുന്ന ഒരു കുട്ടിയും ഉണ്ടായിരുന്നില്ല. യു പി സ്കൂളിൽ ഒന്നോ രണ്ടോ കുട്ടികളുണ്ടായിരുന്നു. ഹൈസ്കൂളിൽ ചെന്നപ്പോഴും എല്ലാ കുട്ടികളൊന്നും ചെരുപ്പിടും. എന്തിന്? അധ്യാപകർ പോലും ചെരുപ്പിടാതെ വരുമായിരുന്നു. ചെരുപ്പെന്ന് പറയുന്നത് വിലയുള്ള ഒരു സാധനമാണ്. ഇന്ന് ഷൂസും ടൈയും ഒക്കെ ധരിച്ച് കുട്ടികൾ വളരെ ഉല്ലാസത്തോടു കൂടി പോകുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലം ഞങ്ങൾ ഓർക്കും. എങ്കിലും അതിനും ഒരു സന്തോഷമുണ്ടായിരുന്നു. അന്ന് പോകുന്നത് വാഹനങ്ങളിൽ കയറിയല്ല, വീടുകളിൽ നിന്ന് ഇറങ്ങിയാൽ സ്കൂൾ 1.5 കിലോമീറ്റർ അകലെയാണെങ്കിലും നിരത്തുകളിലൂടെ അല്ല പോകുന്നത്. പുരയിടങ്ങൾക്ക് മതിലുകളില്ല. പുരയിടങ്ങളിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയാൽ ആരും ചോദ്യം ചെയ്യാറില്ല. എള്ളു കൃഷി ചെയ്യുന്ന സമയത്ത് നിലത്തിൻ്റെ മൂലയോട് മൂല നടവഴി ഉണ്ടാക്കി പോകുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല. ടാർ ചെയ്യാത്ത റോഡുകൾ. അവിടെ കാളവണ്ടിയാണ് പോകുന്നത്. കാളവണ്ടി പോകുമ്പോൾ കാളയുടെ ചാണകമൊക്കെ റോഡിലുണ്ടാകും. നഗ്നബോധരായി നടന്നു പോകുന്ന ഞങ്ങൾ
എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ചാണകത്തിൽ

0: ചവിട്ടിയിരിക്കും. ഈ ചാണകത്തിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്, അന്ന് അധ്യാപകന്റെ കയ്യിൽ നിന്നും മറ്റെന്തെങ്കിലും കാരണത്തിന് അടി കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ദുശകുനമാണ് ഈ ചാണകത്തിൽ ചവിട്ടുക എന്ന ഒരു വിശ്വാസം അന്ന് കുട്ടിക്കാലത്തുണ്ടായിരുന്നു. അതിന് പരിഹാരവും ഉണ്ടായിരുന്നു, രസകരമായ ഒരു പരിഹാരം. പോകുന്ന വഴിയിൽ അന്ന് ഈ മതിലുകളല്ല, കൈത അതിലിടുന്ന വേലികളാണ്. ആ കൈതത്വം ഒന്ന് കെട്ടിയിട്ടാൽ മതി ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. അന്ന് അധ്യാപകന്റെ കയ്യിൽ നിന്ന് അടി കിട്ടില്ല. ഇങ്ങനെയുള്ള എത്രയോ വിശ്വാസങ്ങളായിരുന്നു അന്ന് കുട്ടികൾ. പിന്നെ അതുപോലെ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് സഞ്ചി എന്ന് പറയുന്ന ഒരെണ്ണമില്ല. അഥവാ അപൂർവം കുട്ടികൾക്കുണ്ടെങ്കിൽ ചാക്ക് കൊണ്ടുണ്ടാക്കിയ, ഇപ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന സഞ്ചികൾ, അതും അപൂർവം കുട്ടികൾക്ക് മാത്രമാണ് ഉള്ളത്. കുടയെന്ന് പറഞ്ഞ ഒന്നുമില്ല. മഴ പെയ്യുമ്പോൾ ഇലയോ ചേമ്പിലയോ ഒക്കെ തലയിൽ വെച്ചുകൊണ്ടാണ് കുട്ടികൾ വരുന്നത്. എന്ന് മാത്രമല്ല, ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്റർവെൽ സമയത്ത് ചില കുട്ടികൾ വരാന്തയിലൂടെ പെൻസിൽ ഉണ്ടോ അമ്പഴങ്ങ എന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ആ കുട്ടികൾക്ക് 2 പൈസ മാത്രം വിലയുള്ള ഒരു പെൻസിൽ വാങ്ങാനുള്ള ശേഷി പോലും ഇല്ലാത്തവരാണ്. അപ്പോൾ വരുന്ന വഴിയിലുള്ള കൊച്ചു കാവുകളിൽ നിന്ന് അമ്പഴങ്ങ പറിച്ചുകൊണ്ട് വന്ന് അത് വിൽക്കുകയാണ് സ്കൂളിൽ. ഏതെങ്കിലും കുട്ടികൾ, പെൻസിലുള്ള കുട്ടികൾ അമ്പഴങ്ങ വാങ്ങി പെൻസിൽ കൊടുക്കും. ആ പെൻസിൽ ഉപയോഗിച്ചാണ് കുട്ടികൾ എഴുതുന്നത്. പിന്നെ ഞാൻ ഓർക്കുന്ന ഒരു പ്രത്യേക കാര്യം, ഞങ്ങളുടെ പ്രൈമറി സ്കൂളിൽ മുറ്റത്ത് അവിടുത്തെ പ്യൂൺ കം കച്ചവടക്കാരിയാണ്. അവർ ഒരു നാണിയമ്മ പല്ലില്ലാത്ത മോണയുമായി വെള്ള റൗക്കയുമൊക്കെ ഇട്ട് മുൻപിലിരിക്കുന്ന മുറത്തിൽ കമ്പിളി നാരങ്ങയും പെൻസിലും ഒക്കെ നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്ന നാണിയമ്മയുടെ ചിത്രം ഇപ്പോഴും അതേ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ കോളേജ് വിദ്യാഭ്യാസത്തിലോട്ട് പോയോ, കോളേജിൽ പ്രീഡിഗ്രിക്ക് ഞാനല്പം സമർത്ഥനൊക്കെ ആയിരുന്നെങ്കിലും പ്രീഡിഗ്രിക്ക് ഞാൻ തോറ്റുപോയി. കാരണം അന്ന് സയൻസ് എടുക്കുന്ന കുട്ടികൾക്ക് ജനറൽ എഡ്യൂക്കേഷൻ എന്നൊരു പേപ്പർ ഉണ്ടായിരുന്നു, ഹിസ്റ്ററി. എനിക്ക് ഹിസ്റ്ററിയോടെ പണ്ടേ താല്പര്യമില്ല. ശാസ്താംകോട്ട കോളേജിലായിരുന്നു, അവിടെ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പാണ് എടുത്തത്. ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് കണക്കിനോട് താല്പര്യം ഉള്ളത് കൊണ്ടാണ് എടുത്തത്. എടുത്തു കഴിഞ്ഞപ്പോൾ ഈ സാമൂഹ്യ പാഠം എന്നൊരു വിഷയമുണ്ടായിരുന്നു, അതിനെനിക്ക് മാർക്ക് കുറഞ്ഞു. എൻ്റെ ബാക്കിയുള്ള വിഷയങ്ങൾക്കൊക്കെ വളരെ ഉയർന്ന മാർക്ക് കിട്ടിയെങ്കിലും എൻ്റെ ഒരു വർഷം നഷ്ടപ്പെട്ടു ആ വിഷയത്തിൽ തോറ്റതുകൊണ്ട്. അന്ന് ആർട്സ് എടുക്കുന്ന കുട്ടികൾ സയൻസിൻ്റെ ഒരു പേപ്പർ പഠിക്കണമായിരുന്നു, ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റികളിലൊന്നും അങ്ങനെ ഒരു ഏർപ്പാടില്ല. അങ്ങനെ ഒരു വർഷം നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, ആ ഒരു വർഷമാണ് ശരിക്കും ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ ഉപയോഗിച്ചത്. എൻ്റെ വീടിൻ്റെ അടുത്ത് ജനതാ വായനശാല എന്നൊരു പഴയ ലൈബ്രറി ഉണ്ട്. അവിടുത്തെ മുഴുവൻ പുസ്തകങ്ങളും, അതായത് കേശവദേവ്, മൊയ്തു പടിയത്ത്, കാനവീജെ, പാറപ്പുറത്ത്, വെളൂർ കൃഷ്ണൻകുട്ടി, വയലാർ തുടങ്ങിയ എല്ലാവരെയും പുസ്തകങ്ങളിലൂടെ പരിചയപ്പെടുന്ന ഒന്നാണ്. ആ വായനശാലയിലെ മുഴുവൻ പുസ്തകങ്ങൾ വായിക്കാൻ ആ ഒരു വർഷം ഞാൻ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് ഒരു വലിയ. ഞാൻ വായിച്ചതിന് ശേഷം എൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ അച്ഛനും വായിക്കുമായിരുന്നു. അച്ഛനും ഒരു നല്ല വായനക്കാരനായിരുന്നു. അപ്പോഴും എനിക്ക് എഴുതിനോടൊന്നും വലിയൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വായിക്കുമായിരുന്നു, നോവൽ വായിക്കുമായിരുന്നു, കവിതകൾ വായിക്കുമായിരുന്നു. അത് അന്ന് വായിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രായത്തിനനുസൃതമായ മുട്ടത്ത് വർക്കിയുടെ നോവല് പോലുള്ള നോവലുകളിലോട് അന്ന് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ചില കവിതകൾ എഴുതി ഞാൻ മാസികകളിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല.
1: കോളേജിൽ
0: പഠിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് അയച്ചു കൊടുത്തു കവിത. അതൊക്കെ തിരിച്ചു വന്നു, സന്തോഷപൂർവ്വം ഒരു തിരിച്ചയച്ചു വന്നു. എന്തുകൊണ്ടോ കാര്യമായ പ്രോത്സാഹനം കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ രംഗത്ത് മുമ്പോട്ട് പോയില്ല. പക്ഷേ ഡിഗ്രി അവസാനം, അതും ശാസ്താംകോട്ട കോളേജിലാണ് പഠിച്ചത്, BSc ഫിസിക്സ് ആയിരുന്നു. ഒരു സയൻറ്റിസ്റ്റ് ആകണമെന്ന മോഹമൊക്കെ ആയിരുന്നു അന്ന് എൻ്റെ മനസ്സിൽ. അപ്പോൾ ഡിഗ്രി 3ാമത്തെ വർഷമായപ്പോൾ എനിക്ക് തോന്നി കോളേജ് തലത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ, ആനിവേഴ്സറിയോടനുബന്ധിച്ച് നടന്ന മത്സരങ്ങളിൽ, സാഹിത്യ മത്സരങ്ങളിൽ ഒന്ന് പങ്കെടുത്താൽ എന്താ എന്നൊന്ന് തോന്നി. ഞാൻ പങ്കെടുത്തു. അത്ഭുതകരമായിരുന്നു ഫലം. എനിക്ക് നാടകരചനയ്ക്ക് 1ാം സ്ഥാനം കിട്ടി, കവിതാരചനയ്ക്ക് 1ാം സ്ഥാനം കിട്ടി, ലേഖന മത്സരത്തിനും കഥയ്ക്കും 2ാം സ്ഥാനം കിട്ടി. അന്നെനിക്ക് സമ്മാനം തന്നതൊരു വിപുലമായ ഒരു വേദിയിൽ വെച്ച് പി കേശവദേവും NV കൃഷ്ണവാര്യരും ഒക്കെ ആയിരുന്നു. അത് ഞാൻ കൊണ്ടുവന്ന് ആ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവന്ന് എൻ്റെ അച്ഛൻ അന്ന് ഫ്രെയിം ചെയ്ത് തന്നു. ഫ്രെയിം ചെയ്ത് എൻ്റെ വീടിൻ്റെ ഭിത്തിയിൽ തൂക്കി. വരുന്നവരോടൊക്കെ അഭിമാനപൂർവ്വം അച്ഛൻ പറയുമായിരുന്നു, എൻ്റെ മകന് കിട്ടിയ സാഹിത്യ മത്സരങ്ങളിൽ കിട്ടിയ സമ്മാനങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുമായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ഭാഗത്തു നിന്നാണ് എനിക്കൊരല്പം പ്രോത്സാഹനം ഇത്തരം കാര്യത്തിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അതിന് മുൻ വർഷങ്ങളിലൊക്കെ 1ാം സ്ഥാനക്കാരായി വന്ന കുട്ടികൾ എന്നോടൊപ്പം മത്സരിച്ചിരുന്നു. അവരൊക്കെ അപ്പോൾ പലരും 2ാം സ്ഥാനക്കാരായി. അവരിന്ന് മലയാള സാഹിത്യത്തിന്റെ വിവിധ രംഗങ്ങളിൽ വളരെ അറിയപ്പെടുന്ന വ്യക്തികളാണ്.
1: അധ്യാപകൻ ആയത് എങ്ങനെയാണ് അതിന്റെ ഒരു സാഹചര്യം?
0: അധ്യാപകനായത് BSc ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരല്പ രാഷ്ട്രീയം ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പഠനത്തിൽ ഞാൻ അല്പം താഴോട്ട് വന്നു. BSc ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല, അതുകൊണ്ട് MSc അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ എൻ്റെ ശാസ്ത്രജ്ഞനാകാനുള്ള മോഹം അവിടെ പൊലിയുകയാണ്. അങ്ങനെ ഞാൻ ഒരു PG വേണമെന്നുള്ളത് കൊണ്ട് മനഃശാസ്ത്രത്തിൽ പഠിച്ചു. അതുകൊണ്ടൊന്നും കാര്യമായ പ്രയോജനമൊന്നുമില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാനന്ന് BEd പോയി.

0: കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായി. ആ സ്കൂള് ഇപ്പോഴേതാണ്ട് 100 വർഷം കഴിഞ്ഞ ഒരു വിദ്യാലയ മുത്തശ്ശിയാണ്. ആ സ്കൂളിൻ്റെ പ്രത്യേകത, മലയാളത്തിലെ വിലാപകാവ്യ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ C.S. സുബ്രഹ്മണ്യംപൂറ്റി എന്ന മഹാനുഭാവൻ നിർമ്മിച്ച സ്കൂളാണ്. അദ്ദേഹത്തിൻ്റെ വക സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സ്കൂളായിരുന്നു. കരുനാഗപ്പള്ളിയിൽ കാണുന്ന എല്ലാ സ്ഥാപനങ്ങളും അദ്ദേഹം സംഭാവന ചെയ്തതാണ്. ഈ സ്കൂളും അദ്ദേഹത്തിൻ്റെതാണ്. വർഷങ്ങൾക്ക് ശേഷം അത് ഇപ്പോൾ അനേക കോടികൾ വിലമതിക്കുന്ന ആ ഏക്കർ കണക്കിന് വരുന്ന സ്ഥലവും കെട്ടിടങ്ങളും സ്കൂളും ഉൾപ്പെടെ അദ്ദേഹം കരുനാഗപ്പള്ളി താലൂക്കിലുള്ള 5 പഞ്ചായത്തിലെ ജനങ്ങൾക്കായിട്ട് സംഭാവന ചെയ്തു. ഇന്ന് ജനങ്ങളുടെ വകയാണ് ആ സ്കൂൾ. ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എന്ന് മാത്രമല്ല, ആ പഠിച്ച സ്കൂളിൽ തന്നെ അധ്യാപകനാകാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് അഭിമാനമായിരുന്നു. അധ്യാപകനാകുന്നുവെങ്കിൽ കരുനാഗപ്പള്ളി ഹൈസ്കൂളിൽ തന്നെ ആകണം എന്നൊരു ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അത് സാധുപ്രായമാവുകയും ചെയ്തു.
1: ഈ അധ്യാപന ജീവിതത്തിൽ എന്തെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്ന സംഭവങ്ങൾ, അനുഭവങ്ങൾ, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാം.
0: ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സ്കൂളിൽ വിവിധതരം അധ്യാപകരുണ്ട്. അത് അന്നുമുണ്ട്, ഇന്നും ഉണ്ട്. അധ്യാപക ജോലിക്ക് പറ്റാത്ത തരം ആളുകളും അവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ചില അധ്യാപകർ, അന്ന് ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ക്ലാസ്സിലും കുട്ടികൾ തോൽക്കും. 9ാം ക്ലാസ്സിൽ 2ാമത് തോൽക്കുന്ന കുട്ടി 2ാമത്തെ വർഷവും ഫീസ് കൊടുക്കണം, 3ാമത്തെ വർഷവും കൊടുക്കണം. അങ്ങനെ അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നോടൊപ്പം 10-20 വയസ്സുള്ള കുട്ടികൾ, ഞങ്ങളൊക്കെ ഒരു 14 വയസ്സുകാരായിരുന്നുവെങ്കിൽ 10-20 വയസ്സുള്ള കുട്ടികൾ വരെ അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടികളെ ഞങ്ങൾ പേരെടുത്ത് വിളിക്കാൻ പോലും മടിയാണ്, കാരണം ഒരു ജ്യേഷ്ഠൻ്റെ പ്രായമൊക്കെ തോന്നുമായിരുന്നു. അങ്ങനെയുള്ള 2 പേരുടെ കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയിൽ വരുന്നുണ്ട്. അവർ ക്ലാസ്സിലെ ഏറ്റവും പിൻബെഞ്ചുകാരാണ്. അവർ എനിക്ക് തോന്നുന്നു ഓരോ ക്ലാസ്സിലും ഇരുന്ന് വളരെ സീനിയോറിറ്റിയൊക്കെ അനുഭവിച്ച് 10ാം ക്ലാസ്സിലെത്തിയതാണ്. അന്നൊരു 19-20 വയസ്സൊക്കെ ഉണ്ട്. അവരിന്ന് കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ധനാഠ്യരും പ്രമുഖരുമാണ്. അവരെ കാണുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, ഞങ്ങളൊക്കെ അല്പം പഠിക്കാൻ മിടുക്കരായി പോയതുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലയിലും നിങ്ങൾ ഈ നിലയിലുമായിരുന്നത്. അപ്പോഴും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് അവർ പറയാറുണ്ട്. അവരിന്ന് കേരളത്തിൽ തന്നെ വ്യവസായ പ്രമുഖരായിട്ട് വളർന്ന 1-2 പേരാണ്. അവർ 10ാം ക്ലാസ്സോടുകൂടി വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. പക്ഷേ അന്നത്തെ അവരുടെ സാഹചര്യം അതായിരിക്കാം, പക്ഷേ അവരുടെ കഴിവ് അപാരമായിരുന്നു. ആ കഴിവ് അവർ പ്രയോഗിച്ച് വളരെ ഉന്നതനില. ഞാനത് എൻ്റെ കുട്ടികളോടൊക്കെ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ പരീക്ഷയുടെ റിസൾട്ടൊന്നുമല്ല നിങ്ങളുടെ ജീവിത വിജയത്തിന് കാരണമാകുന്നത്, നിങ്ങളിൽ അന്തർലീനമായിട്ട് കഴിവുകൾ അത് കണ്ടെത്തി നിങ്ങൾ ഏത് രംഗത്താണ് എന്ന് വെച്ചാൽ അവിടെ ചെന്ന് കൊണ്ടുവന്നത് പരിപോഷിപ്പിക്കുക. തീർച്ചയായിട്ടും ജീവിത വിജയം ഈ റിസൾട്ടുകളിൽ മാത്രമല്ല എന്ന് കുട്ടികളോട് പലപ്പോഴും പറയാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഈ 2 വ്യക്തികളുടെ പേര് ഉദാഹരണമായിട്ട് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യമാണ്, ചില അധ്യാപകർ അക്കാലത്തും കുട്ടികളുടെ വീട്ടിൽ വെക്കേഷൻ കാലത്ത് ചെന്ന് കുട്ടികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ പറ്റി മാർക്ക് കൂട്ടിയിട്ട് കൊടുക്കുന്ന ഒരു സംഭവം എനിക്കറിയാം. അങ്ങനെയുള്ള അധ്യാപകരും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
1: ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ താങ്കൾ എന്നും ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്താണ്?
0: ഞാൻ എന്നും ഓർത്തിരിക്കുന്നത് ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ ചില പിൻബെഞ്ചുകാരുണ്ടായിരുന്നു. അതിൽ ചില ആളുകൾ ഇന്ന് സമൂഹത്തിലെ ഏറ്റവും ഉന്നത നിലയിലെത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലായിട്ട് മാറിയുക, എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും പിന്നിൽ. ഞങ്ങൾ ഒരിക്കലും ആ കുട്ടി പഠനത്തിന് മികവുള്ളതാണെന്ന് കണ്ടെത്തിയിട്ടില്ല. അത് ഞങ്ങളുടെ അധ്യാപകൻ എന്നുള്ള രീതി എൻ്റെ കുഴപ്പമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ കുഴപ്പമാണ്. പക്ഷേ ആ കുട്ടി എൻട്രൻസ് പരീക്ഷയ്ക്ക് 1ാം സ്ഥാനക്കാരനായി വന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. അത്ഭുതപ്പെടുക മാത്രമല്ല, കുട്ടികളെ കണ്ടെത്തുന്നതിൽ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഉള്ള ഒരു പരിചയക്കുറവ് ഞങ്ങൾ സ്വയം കണ്ടെത്തുകയും ഉണ്ടായി. അത് ഞാൻ മറ്റധ്യാപകരോടൊക്കെ പറയുമ്പോൾ ഇത് പറയാറുണ്ട്, ഏറ്റവും പിന്നിരിക്കുന്ന കുട്ടിയുടെ പോലും കഴിവുകൾ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ അവനെ അവഗണിക്കാൻ പാടില്ല. അവൻ്റെ കഴിവുകൾ നാം കാണുന്നതിലും അവൻ ക്ലാസ്സിൽ ഉത്തരം പറയുന്നതിലും മാർക്ക് വാങ്ങിക്കുന്നതിലും ഒക്കെ അപ്പുറമാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. മറ്റൊരു കാര്യം കൂടി പറയാം, വലിയ മാർക്കൊന്നും വാങ്ങിക്കാത്തൊരു കുട്ടി, ആ കുട്ടി ഇന്ന് സാഹിത്യരംഗത്ത് വളരെ വളരെ ഉന്നത നിലയിലാണ്. ഒരിക്കലും ആ കുട്ടിക്ക് എന്തെങ്കിലും സാഹിത്യവാസന ഉണ്ട് എന്ന് ഞങ്ങൾ സ്കൂളിൽ ഞങ്ങൾ സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്, കുട്ടികളെ പങ്കെടുപ്പിക്കാറുണ്ട്. പക്ഷേ ഇവൻ ഈ പറയുന്ന കുട്ടി അതിലൊന്നും പങ്കെടുത്തിട്ടില്ല. അവൻ്റെ ഒരു അഭിരുചിയും അന്നവൻ വെളിവാക്കിയിരുന്നില്ല. അവൻ ഇന്ന് മറിമായം എന്ന പരിപാടി വളരെ സാമൂഹ്യ വിമർശനം ഉൾക്കൊള്ളുന്ന ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ആ പരിപാടിയുടെ രചന നിർവഹിക്കുന്നയാളത്ത് ഞാൻ അടുത്ത കാലത്ത് ഞങ്ങളുടെ ഒരു പരിപാടിയിൽ ക്ഷണിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്തു. അന്നും ഞാനിത് പറഞ്ഞു, ഈ കുട്ടിയെ മനസ്സിലാക്കുവാൻ കഴിയാതെ പോയത് അധ്യാപകൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു പരാജയമായിരുന്നു എന്ന് ഞാൻ പറയാറുണ്ട്.
1: താങ്കളുടെ സാഹിത്യ രചനകളിൽ അച്ചടിച്ചു വന്ന പ്രധാനപ്പെട്ട കൃതികൾ എന്തൊക്കെയാണ്?
0: സാഹിത്യ വാസന എനിക്ക് തുടങ്ങി മനസ്സിലുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, കാര്യമായ ഒരു പ്രോത്സാഹനമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ രംഗത്ത് മുമ്പോട്ട് പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അധ്യാപകൻ, അതിനുശേഷം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിക്കുന്ന ശാസ്ത്ര കേരളം മാസികയിൽ സ്ഥിരമായി ഒരു പങ്ക്തി

0: ഒരൊന്നര വർഷം, അതായത് അവരെ ധന്യരാക്കിയ നിമിഷങ്ങൾ എന്ന് പറഞ്ഞ് ശാസ്ത്രജ്ഞന്മാരുടെ ജീവിതത്തിലുള്ള ഏടുകൾ പരിചയപ്പെടുത്തുന്ന ഒരു ഒന്നര വർഷം ആ പങ്ക്തി ഞാൻ കൈകാര്യം ചെയ്തു. എൻ്റെ ഒരുപക്ഷെ എൻ്റെ സാഹിത്യ രംഗത്തുള്ള ആദ്യത്തെ പ്രവേശം അതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ബാലരമയിൽ ഈ ചെറിയ ഫില്ലേഴ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ, അതൊക്കെയാണ് എൻ്റെ പേരച്ചടിച്ചു വന്നത്. പിന്നെ ആദ്യമായിട്ട് എൻ്റെ കവിത പുറത്തു വരുന്നത് മാതൃഭൂമിയിലാണ്. പ്രതിഫലം കിട്ടിയത് ഒരു ചെറിയ ബാലകവിതയാണ്. അതിൻ്റെ പ്രതിഫലം അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് 200 രൂപ പ്രതിഫലം അന്ന് കിട്ടി. പിന്നെ മനോരമയിലും ഭാഷാഭൂഷണിയിലും കലാകൗമുദിയിലും ഒക്കെ എൻ്റെ ലേഖനങ്ങളും കവിതകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ സാഹിത്യരംഗത്തോട്ട് വരാനുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത് പത്രങ്ങളിൽ ഞാൻ സ്ഥിരമായിട്ട് പത്രാധിപർക്കുള്ള കത്തുകൾ എഴുതുമായിരുന്നു. സാമൂഹ്യ വിമർശനങ്ങൾ, രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ മലയാളത്തിലെ പ്രധാനപ്പെട്ടതും അപ്രധാനമായ എല്ലാ പത്രങ്ങളിലും, ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയിൽ എൻ്റെ ഒരു കത്തെങ്കിലും ഇല്ലാത്ത ഒരു പത്രവും പുറപ്പെടില്ല. അങ്ങനെ സ്ഥിരമായി ഞാൻ ഈ രംഗത്ത് അറിയപ്പെടുന്ന ഒരാളായിട്ട് എൻ്റെ പേര് എല്ലാവർക്കും അറിയത്തക്ക രീതിയിൽ എല്ലാ പത്രങ്ങളിലും ഞാൻ ഇങ്ങനെ എഴുതുമായിരുന്നു. അതായിരുന്നു എൻ്റെ സാഹിത്യം. അതിനൊരു കാരണമുണ്ട്. മലയാള രാജ്യം പത്രത്തിൽ എൻ്റെ അച്ഛനും ഇതേ രീതിയിൽ ചില അഭിപ്രായങ്ങൾ എഴുതുമായിരുന്നു. അതായിരിക്കാം ഒരു പക്ഷേ എനിക്കിൻ്റെ പ്രചോദനം. അങ്ങനെ ഞാൻ കരുനാഗപ്പള്ളി, ഞങ്ങളൊരു സംഘടനയുണ്ട്, സർഗചേതന എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്, സാഹിത്യ സംഘടന, സാഹിത്യകാരന്മാരുടെയും ആസ്വാദകരുടെയും മാത്രം ഒരു സംഘടന. ഞാനതിൽ അംഗമായി. അതിലൊരു പ്രസിദ്ധനായ ഒരു കവി ഉണ്ടായിരുന്നു, ടി എൻ തൊടിയൂർ. അദ്ദേഹം കരുനാഗപ്പള്ളിയിൽ ജനിച്ചുപോയി ഒതുങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം മലയാളത്തിലെ മികച്ച സാഹിത്യകാരന്മാർ കവികൾ ഒരാളായിട്ടോ, നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു മഹാകവിയായിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കാവുന്നതാണ്. അദ്ദേഹം അധ്യാപകനായിരുന്നു. അദ്ദേഹം എന്നോട് നിരന്തരമായിട്ട് പറയുമായിരുന്നു ഒരു പുസ്തകമെങ്കിലും പ്രസിദ്ധീകരിക്കണം എന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ നിർബന്ധം വഴിയാണ് ഞാൻ എൻ്റെ ആദ്യ പുസ്തകം, എൻ്റെ ആദ്യ പുസ്തകം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ 7 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും എൻ്റെ ആദ്യ പുസ്തകമാണ് എൻ്റെ മാസ്റ്റർ പീസ്. അതായത് എൻ്റെ ആത്മകഥയെന്ന് വേണമെങ്കിൽ പറയാം, ഓർമ്മക്കുറിപ്പെന്ന് പറയാം, അല്ലെങ്കിൽ എൻ്റെ നാടിൻ്റെ ചരിത്രം, എൻ്റെ നാട്ടിൻപുറത്തിൻ്റെ കഥകൾ എന്ന് വേണമെങ്കിൽ പറയാം. പുതിയ തലമുറയ്ക്ക് പഴയ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുന്ന ഒരു ഗ്രന്ഥം. അതിൻ്റെ രചനയും ഒരു ശൈലിയും ഒക്കെ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എനിക്ക് എങ്ങനെ ആദ്യം ഇത്തരം ഒരു ഗ്രന്ഥം എഴുതാൻ കഴിഞ്ഞു എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോഴേക്കും എന്നെ പ്രേരിപ്പിച്ച ടി എൻ തൊടിയൂർ അകാല യോഗം സംഭവിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ 7 പുസ്തകങ്ങൾ, അതിനകത്ത് യാത്രാവിവരണമുണ്ട്, ലേഖന സമാഹാരങ്ങളുണ്ട്, കവിതാ സമാഹാരങ്ങളുണ്ട്, പിന്നെ ആനുകാലികങ്ങളിൽ ഞാൻ കഥകളും ലേഖനങ്ങളും വിമർശനങ്ങളും ഒക്കെ ധാരാളം എഴുതാറുണ്ട്. അങ്ങനെ 7 പുസ്തകങ്ങളാണ് ഞാനിപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം എൻ്റെ ആദ്യ പുസ്തകമാണ്. ഞാനിത് ഓർക്കുമ്പോൾ എന്നെ ആദ്യകാലത്ത് ആകർഷിച്ച ഒരു സാഹിത്യകാരനാണ് പെരുമ്പടവ് ശ്രീധരൻ. അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും, അദ്ദേഹത്തിൻ്റെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയൊക്കെ മുഴുവൻ ഗ്രന്ഥങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ 26-ാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുതിയ അഭയം എന്ന ആദ്യ നോവൽ, എനിക്കൊരു പക്ഷേ ആ നോവൽ ഔട്ട് ഓഫ് പ്രിന്റ് ആണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റും. ആ ഗ്രന്ഥം ആയിരിക്കും മുഴുവൻ അറിയാം. വളരെ അതിമനോഹരമായ, അതെന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഗ്രന്ഥം. അദ്ദേഹം പിന്നീടാണ് വളരെ പ്രസിദ്ധനായത്, പെരുമ്പടവത്തിൻ്റെ അഭയം. അത് പിന്നെ സിനിമയൊക്കെ ആയി. അതിനെ വല്ലാതെ ആകർഷിച്ച ഒരു നോവലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നോവൽ സെലക്ട് ചെയ്യാൻ പറഞ്ഞ ഞാൻ അഭയം തന്നെയാണ് എപ്പോഴും സെലക്ട് ചെയ്യുന്നത്.
1: ഇപ്പം എന്ത് ചെയ്യുന്നു?
0: ഇപ്പോഴും ഞാൻ വളരെ സജീവമായി മനഃശാസ്ത്ര രംഗത്താണ്. ഞാനൊരു ക്ലിനിക്ക് നടത്തുന്നുണ്ട് കരുനാഗപ്പള്ളിയിൽ. അവിടെ ഞാൻ ഫാമിലി കൗൺസിലിംഗാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്പെഷ്യലൈസ് ചെയ്തത്. എനിക്ക് അഭിമാനത്തോടെ പറയാനൊക്കുന്നത്, സംതൃപ്തി എന്ന് പറയുന്നത് കുട്ടി അകന്ന് ഭാവമായിരുന്ന ഒരുപാട് ബന്ധങ്ങളെ, ദാമ്പത്യ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ എനിക്ക് കഴിഞ്ഞു. അതെൻ്റെ ഒരു ജന്മസാഫല്യമായിട്ട് ഞാൻ കാണുന്നു. എന്ന് മാത്രമല്ല, ഇങ്ങനെ ദാമ്പത്യ ബന്ധത്തിന് തകർച്ച സംഭവിക്കുമ്പോൾ തികച്ചും നിഷ്കളങ്കരായ ഒരു വിഭാഗമുണ്ട്, അനാഥരാകുന്ന കുറേ കുട്ടികൾ. അവരെ സനാഥരാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവം. എന്ന് മാത്രമല്ല, ഒരാളുടെ ജീവിതകാലത്ത് കുറേ അനുഭവങ്ങൾ തീർച്ചയായിട്ടും പല വഴിക്ക് കിട്ടും. പുനർജന്മം എന്നോ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും ഒരു 10 ജന്മമെങ്കിലും ഞാൻ മനുഷ്യനായിട്ട് പുനർജനിച്ചാൽ എനിക്ക് കിട്ടുന്ന അനുഭവ സമ്പത്ത് മുഴുവൻ പച്ചയായി എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നു. അത് കാണുന്നു, അറിയുന്നു, അതിലിടപെടാൻ കഴിയുന്നു, അതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ ജീവിത സാഫല്യമായിട്ട് ഞാൻ, എൻ്റെ ജന്മ സഫലമായി എന്ന് എനിക്ക് അതുകൊണ്ട് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു, BSc എനിക്ക് വളരെ കുറച്ച് മാർക്ക് കിട്ടി, MSc അഡ്മിഷൻ കിട്ടാതിരുന്ന ഒരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് വഴി മാറും, ഈ ഫീൽഡിൽ വരില്ല. നിരന്തരമായി നിരവധി ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന സംതൃപ്തി, അവർക്ക് കിട്ടുന്ന സന്തോഷം, ഇതൊക്കെ എന്നെ വല്ലാതെ ആനന്ദിപ്പിക്കുന്നു. നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആനന്ദമാണല്ലോ വേണ്ടത്, അതെനിക്ക് കിട്ടുന്നുണ്ട്. മനുഷ്യൻ്റെ ബ്രെയിനിനെ കുറിച്ച് നമുക്ക് ഇന്നും നമ്മുടെ മനസ്സിൻ്റെ ഒരു മനുഷ്യൻ്റെ ഒരു ബ്രെയിനിൻ്റെ വളരെ പ്രസിദ്ധനായ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ രാജശേഖര സാർ പറയുന്നത് ഏതാണ്ട് 5% മാത്രമേ ഇന്നും മനസ്സിനെ കുറിച്ച്

0: ശാസ്ത്രജ്ഞന്മാർക്ക് അറിയൂ, ന്യൂറോളജിസ്റ്റുകൾക്ക് അറിയൂ, 95% അനാവരണം ചെയ്യപ്പെടാതെ കിടക്കുകയാണെന്ന്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണമെന്നുള്ള ഒരു അദമ്യമായ ആഗ്രഹം ഞാൻ പൊതുവായ ശാസ്ത്രത്തിൽ നിന്ന് മാറി വ്യക്തിയുടെ ശാസ്ത്രത്തിലേക്ക് കേന്ദ്രീകരിക്കണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹം തോന്നി. അതാണ് മനഃശാസ്ത്ര രംഗത്തേക്ക് ഞാൻ വരാനുള്ള കാരണം. ഞാൻ ഒരുപാട് ആത്മസംതൃപ്തി ആ രംഗത്ത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എൻ്റെ പ്രായത്തിൻ്റെ ചിന്തകളൊന്നും കൂടാതെ എനിക്ക് മുഴുവൻ സമയവും, അതായത് ഞായറാഴ്ച ഉൾപ്പെടെയുള്ള ദിവസം എൻ്റെ ക്ലിനിക്ക് ഞാൻ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അത് മോണിറ്ററി ബെനിഫിറ്റിനും വേണ്ടി മാത്രമല്ല, ഞാൻ വളരെയധികം ആളുകൾക്ക് ഫാമിലി കൗൺസിലിംഗ് ആയാലും കുട്ടികളുടെ പ്രശ്നങ്ങൾക്കായാലും സൗജന്യമായി നിരവധി കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. സാമാന്യം തിരക്കുള്ള ഒരു കൗൺസിലറായിട്ട് മനഃശാസ്ത്രജ്ഞരായിട്ട് ഞാൻ വരുന്നത് അത് ഒരു വളരെ സംതൃപ്തി എനിക്ക് നൽകുന്നുണ്ട്.
1: താങ്കൾക്കറിയാവുന്നതുപോലെ ഈ പരിപാടി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം അവരോട് എന്താണ് പറയാനുള്ളത്?
0: എനിക്ക് മുതിർന്ന ആളുകളോട് പറയാനുള്ളത്, വിശേഷം റിട്ടയർമെന്റ്, ഈ വാർദ്ധക്യം എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കാറേയില്ല. കാരണം ലളിതാംബിക അന്തർജനം പറഞ്ഞിട്ടുണ്ട്, ആരാണ് വൃദ്ധൻ അല്ലെങ്കിൽ വൃദ്ധ? നിങ്ങളെക്കാൾ 10 വയസ്സ് കൂടിയ, നിങ്ങൾ 70-കാരനാണെങ്കിൽ വൃദ്ധർ 80, നിങ്ങൾ 80 90, ആ ഒരു മനോഭാവം ഉണ്ടാകണം. നമ്മുടെ മനസ്സ് എപ്പോഴും നമുക്ക് ചെറുപ്പമായി സൂക്ഷിക്കാനോ. ഇപ്പോൾ ഞാൻ എൻ്റെ സഹപാഠികളുടെ കൂട്ടായ്മയിൽ ചെല്ലുമ്പോൾ ഞാനൊരു 18-20 വയസ്സുകാരനായ കോളേജ് കുമാരനായിട്ട് മാറാറുണ്ട്. ആ ഒരു മാനസികാവസ്ഥ നമുക്ക് എന്നും സൂക്ഷിക്കും. ശരീരത്തിൻ്റെ മാറ്റം, അത് അനിവാര്യമായ മാറ്റം അതുണ്ടാകും. അതിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സെന്നും ചെറുപ്പമായി സൂക്ഷിക്കുക എന്ന് മാത്രമല്ല, നമ്മൾ കുടുംബമായിട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മക്കൾ ഒത്തിരി അനുഭവ സമ്പത്തുള്ളവരാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവർ കുട്ടികളൊന്നുമല്ല. അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സമാധാനം സൂക്ഷിക്കുവാനുള്ള ഏറ്റവും നല്ല അഭികാമ്യമായ ഒരു കാര്യം. ഇനി അനുഭവ സമ്പത്ത് നിങ്ങളുടെ വേണം എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് എന്തെങ്കിലും കാര്യത്തിൽ ഉപദേശം ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് കൊടുക്കണം. പക്ഷേ കൊടുക്കുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കപ്പെടുന്നോ നടപ്പാക്കപ്പെടുന്നോ സൂക്ഷ്മദർശിനി വെച്ച് നോക്കി വിമർശിക്കാൻ നിങ്ങൾ നിൽക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെ വിട്ടേക്കുക. ജീവിതം എല്ലാവർക്കും പ്രധാനമാണ്. ലൈഫ് ഈസ് ഫോർ എൻജോയ്മെന്റ്. നിങ്ങൾ ആസ്വദിക്കുക. ഏത് പ്രായത്തിൽ നിങ്ങൾ ജീവിക്കണം? നിങ്ങൾ റിട്ടയർമെന്റ് കാലഘട്ടം വരെ കുട്ടികൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ അനവരതം പ്രയത്നിച്ചു എങ്കിൽ ഇനി നിങ്ങൾക്കുള്ള കാലമാണ് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക. നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ച് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക, യാത്ര ചെയ്യുക, എപ്പോഴും ആഹ്ലാദത്തോടിരിക്കുക. ഇതാണ് എനിക്ക് പറയുവാനുള്ളത്.
1: താങ്കളുടെ കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല.
0: എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യ ഒരു ഹയർ സെക്കൻഡറി പ്രഥമാധ്യാപികയായിരുന്നു, റിട്ടയർ ചെയ്തു. 2 മക്കളാണ്. 2 പേരും ഡെൻ്റൽ ഡോക്ടേഴ്സാണ്. അതിലൊരാൾ ഡെൻ്റൽ കോളേജിലെ അധ്യാപികയാണ്. മരുമകൻ ഡെൻ്റൽ കോളേജിലെ അധ്യാപകനാണ്. മകൻ ഡെൻ്റൽ ഡോക്ടറാണ്. മരുമകൾ ശാസ്താംകോട്ട കോളേജിലെ അധ്യാപികയാണ്. 3 ചെറുമക്കളുണ്ട്. അങ്ങനെ സംതൃപ്തമായ ഒരു ചെറിയ കുടുംബമാണ് എൻ്റേത്.
1: അപ്പോൾ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ എത്തുകയും താങ്കളുടെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവെക്കുകയും ചെയ്തു. വളരെ സന്തോഷം.
0: വളരെ സന്തോഷം. ആകാശവാണിയോടും ഇത് കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളോടും അതിയായ നന്ദിയുണ്ട്. നമസ്കാരം.
2: റിട്ടയർഡ് അധ്യാപകനും മനഃശാസ്ത്ര വിദഗ്ധനുമായ രാജൻ തൊടിയൂരുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
3: സായന്തനം സമാപിച്ചു.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ വൈകുന്നേരം 4 മണിക്ക്.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുക, ആ ലക്ഷ്യത്തിന് നമ്മള് അബ്ദുൽ കലാം പറഞ്ഞ പോലെ ആ ലക്ഷ്യത്തിനെ അങ്ങ് പ്രണയിക്കുക, അതിനുവേണ്ടി അങ്ങ് പരിശ്രമിക്കുക, നമുക്ക് എവിടെ നിന്നെങ്കിലും ഒക്കെ അതിന് സഹായം.
0: ഞാൻ എന്റെ പ്രിയ ഗാനം.

0: നാളെ രാവിലെ 9:15.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: This is Akashvani, Thiruvananthapuram.

മൊഴിയുറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴിയുറവകൾ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മൊഴിയുറവകൾ പുതുമയാർന്ന വിഭവങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. ആകാശവാണിയിലൂടെ 1971 പ്രക്ഷേപണം ചെയ്ത ഒരു പരിപാടി അധികം വെട്ടിച്ചുരുക്കലുകൾ വരുത്താതെ ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുകയാണ്.

സാങ്കേതിക വിദ്യ അത്രയൊന്നും വികസിച്ചിട്ടില്ലാത്ത ആ കാലത്ത് മൈക്രോഫോണുമായി വളരെ ദൂരം യാത്ര ചെയ്ത് ഇവ ശബ്ദലേഖനം ചെയ്തത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. കാലം നമുക്കായി സൂക്ഷിച്ചു വെച്ച ശബ്ദവിരുന്ന്. നമ്മെ വിട്ടു കടന്നുപോയവരും ഇപ്പോൾ സജീവമായി രംഗത്തുള്ളവരുമൊക്കെ ശബ്ദ സാന്നിധ്യമായി അല്പസമയം നമ്മോടൊപ്പമുണ്ടാകും. കേൾക്കാം മൊഴിയുറവകൾ.

0: ചലച്ചിത്രവാരം നാലാം ദിവസം മലയാള ചലച്ചിത്രവേദിയിലെ പ്രമുഖരായ വ്യക്തികളുമായി നടത്തിയ അഭിമുഖ സംഭാഷണങ്ങൾ സമാഹരിച്ചുകൊണ്ടുള്ള പരിപാടി. അഭിമുഖം പരിപാടി അവതരിപ്പിക്കുന്നത് ശ്രീമതി ടി പി രാധാമണി. എസ് പി പിള്ളയുമായുള്ള സംഭാഷണത്തോടെ പരിപാടി ആരംഭിക്കുന്നു.
1: ചലച്ചിത്രവാരം സംബന്ധിച്ച് ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന അഭിമുഖം എന്ന പരിപാടിയിൽ ആദ്യമായിട്ട് എസ് പി പിള്ളയെ തന്നെ സംബോധനയാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് പ്രത്യേക സന്തോഷമുണ്ട്. ഇതിനകം എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്?
2: 186.
1: ഇത് മുഴുവൻ ഹാസ്യ കഥാപാത്രങ്ങളാണോ?
2: ഇല്ല, കുറേ സീരീസും ഉണ്ട്.
1: എങ്കിലും പ്രധാനമായിട്ട് ഈ ഹാസ്യ കഥാപാത്രങ്ങളാണ് 256 ചിത്രങ്ങളിലും കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് പറയില്ലേ?
2: ഒരു 5 കൊല്ലമായിട്ട് പിന്നെ ക്യാരക്ടർ ആക്ടറായിട്ട് മാറ്റിയിട്ടുണ്ട്.
1: അത് ശരി. ഏതായിരുന്നു ആദ്യമായിട്ട് എസ് പി അവതരിപ്പിച്ച ചിത്രം?
2: നല്ലതങ്ക.
1: നല്ലതങ്കയാണ്. അതിനു മുമ്പ് ഏതെങ്കിലും ചലച്ചിത്രത്തിൽ പ്രവേശിക്കുന്നതിനുള്ള ക്ഷണം കിട്ടിയിട്ടുണ്ടോ?
2: ഉണ്ട്, ഭൂതരായ അപ്പം തമ്പുരാൻ്റെ തൃശ്ശൂർ.
1: അപ്പം നല്ലതങ്കയിലാണ് ആദ്യമായിട്ട് പ്രവേശിച്ചത്.
2: അതെ.
1: അന്ന് അതിന് മുൻപ് എസ് പി ഈ എന്ത് ചെയ്യായിരുന്നു?
2: നാടക കമ്പനിയിലായിരുന്നു.
1: എത്ര കൊല്ലം ഈ നാടക കമ്പനി കഴിഞ്ഞു?
2: അതായത് എൻ്റെ 9 വയസ്സ് മുതൽ തുടങ്ങിയതാണ്.
1: അങ്ങനെ നാടക കമ്പനിയിൽ ഒരു ഹാസ്യ നടനായിട്ട് കഴിഞ്ഞുകൂടുന്ന അവസരത്തിലാണ് ഈ സിനിമയിലേക്കുള്ള ക്ഷണം കിട്ടിയതല്ലേ?
2: അതെ.
1: ഈ ഹാസ്യ കഥാപാത്രങ്ങളുടെ സംവിധാനം എങ്ങനെയാണ്?
2: ഇപ്പം മുമ്പത്തേലും ഒക്കെ വളരെ മോശമെന്ന് വേണേൽ പറയാം.
1: അതായത് ഈ കഥയോട് ചേർന്ന് പോകുന്ന കഥാപാത്രങ്ങളായതുകൊണ്ടാണോ ഇങ്ങനെ മോശപ്പെട്ടു പോയെന്ന് പറയുന്നത്?
2: എന്നും പറയാനൊക്കെയല്ല, വെച്ചാൽ മുമ്പ് എഴുതിക്കൊണ്ടിരുന്ന രൂപം ഇപ്പം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം.
1: അവിടെ ഈ ഹാസ്യ കഥാപാത്രങ്ങൾക്ക് പിന്നെ അഭിനയിക്കത്തക്ക രീതിയിലുള്ള രംഗങ്ങൾ ഈ സാധാരണയായിട്ട് ഈ ചലച്ചിത്രങ്ങൾക്ക് കഥ എഴുതുന്ന ആളുകൾ എഴുതി തരാറുണ്ടോ?
2: വളരെ അപൂർവം.
1: വളരെ അപൂർവമാണ് ഇല്ലേ?
2: എഴുതി വെച്ചേക്കും, ഇവിടെ കോമഡി, ഇവിടെ സീന് എന്ന് മാത്രമേ ഉള്ളതുള്ളൂ.
1: അത് ശരി. പിന്നെ നിങ്ങൾ സ്വന്തമായിട്ടാണോ അതൊക്കെ ചെയ്യുന്നത്?
2: അല്ല, എങ്കിലും ഞങ്ങൾ മറ്റൊരാളുടെ അഭിപ്രായം ഇല്ല, ഞങ്ങൾ ഒന്നും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല.
3: ഇടയിൽ കടന്നു വന്ന അപരാധം ക്ഷമിക്കണേ. നിങ്ങൾക്ക് പ്രിയപ്പെട്ട താരങ്ങളെ എങ്ങനെ ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ മൈക്രോഫോൺ പിടികൂടിയതെന്ന് അറിയണ്ടേ? മദ്രാസിയിലെ പല സ്റ്റുഡിയോയിലെ സെറ്റുകളിൽ ഷൂട്ടിംഗ് സമയത്താണ് പ്രേം നസീർ, ശാരദ, ഷീല എന്നിവരെ അഭിമുഖീകരിച്ചത്. കാര്യം ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. ഇതാ പ്രേം നസീർ.
4: മലയാള ചലച്ചിത്രത്തെ പറ്റി അഭിപ്രായം എന്ന് ചോദിച്ചാൽ അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാനുള്ളല്ലോ, വളരെയധികം പറയാനുണ്ട്. ഏതായാലും ഇപ്പോ നമ്മുടെ ചുരുങ്ങിയ പരിമിതികൾ കാത്തുന്നുകൊണ്ട് നല്ല നല്ല പടങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. ആ പടങ്ങൾ മുമ്പ് പലരും നല്ല രീതിയിൽ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പറയുന്ന അഭിപ്രായങ്ങൾ വളരെ മെച്ചപ്പെട്ട നിലയിലാണെന്നുള്ളത് യാതൊരു സംശയമില്ല. അത് നമ്മുടെ പടങ്ങളിപ്പോൾ കേരളത്തിൽ മാത്രമല്ല വെളിയിലും അത് ആകർഷിക്കത്തക്ക രീതിയിൽ വളർന്നു കഴിഞ്ഞു.
5: അപ്പം ഈ പിന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ബംഗാളി ചലച്ചിത്രങ്ങളാണ് ഏറ്റവും മെച്ചപ്പെട്ട കഥാ സംബന്ധമായിട്ടും ബാക്കിയുള്ള സംബന്ധമായി മെച്ചപ്പെട്ടതെന്നാണ് സാധാരണ പൊതുവെ പറഞ്ഞു വരാറ്. അപ്പോൾ ഈ മലയാള ചലച്ചിത്രങ്ങൾ ഇപ്പോൾ ബംഗാളി ചലച്ചിത്രങ്ങളുമായി ഒരു മത്സരത്തിലാണ് എന്ന് പറയുന്നത് ശരിയായിരിക്കില്ലേ?
4: ഒരു മത്സരത്തിലാണെന്ന് പറയുന്നത് വളരെ ശരിയായിരിക്കും. പക്ഷെ ഈ ബംഗാളികളാണ് അല്ലെങ്കിൽ ബംഗാൾ ചലച്ചിത്ര വേദിയാണ് നമ്മളെക്കാൾ വളർന്നു, അതിനേക്കാൾ നല്ല രീതിയിലുള്ള പടങ്ങൾ എടുക്കുന്നു എന്നുള്ളത് അഭിപ്രായത്തോടെ എനിക്ക് യോജിക്കാനൊക്കില്ല. കാരണം അതിനേക്കാൾ മെച്ചപ്പെട്ട പടങ്ങൾ നമ്മൾ ഇപ്പോഴും എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് നമ്മളെക്കാൾ അവർ മെച്ചപ്പെട്ട പടങ്ങൾ എടുത്തിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇപ്പോഴും അവരെക്കാൾ മെച്ചപ്പെട്ട പടങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ബംഗാളികൾക്ക് കുറച്ചുകൂടെ അതിനെ പറ്റിയുള്ള എപ്പോഴും ഈ അക്കരപ്പച്ച എന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അക്കരെന്തോന്നോ ഗംഭീരമാണോ, അവിടെ ആയിരിക്കും ഏറ്റവും വലിയതെന്നുള്ളത്. അത് ഈ വെള്ളശീലയ്ക്ക് തടുക്കിടുന്നു എന്ന് പറയുന്നു, അതുമാതിരി ചില ആള് തട്ടിവിടുന്നേ ഉള്ളൂ. ഞാൻ അതിനെ ലവലേശം അതിനെ
5: പക്ഷെ ഏതായാലും അതുകൊണ്ട് നമുക്ക് ഒരു വിധത്തിലും ഈ മലയാള ചലച്ചിത്ര വേദിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലയാള ചലച്ചിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള അതിൻ്റെ കലാപരമായി, ഞാൻ സാമ്പത്തികപരമായിട്ടുള്ള വശം പറയല്ല, കലാപരമായിട്ടും കഥാ സംബന്ധമായിട്ടും ഒക്കെ ഉള്ളടക്കം സംബന്ധമായിട്ടും ഒക്കെ ഒരു നിലയിലും നമ്മൾ ബാക്കിയുള്ള ഇതര ഭാഷകളിൽ പിന്നോക്കമല്ല എന്ന് മിസ്റ്റർ നസീർ ഉറച്ചു വിശ്വസിക്കുന്നില്ലേ?
4: ഒരിക്കലും പിന്നോക്കമല്ല. നമ്മൾ സാമ്പത്തികമായിട്ട് നമുക്ക് കുറെ പരിമിതികളുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഒന്നാന്തരം പടങ്ങൾ നമ്മൾ എടുക്കാനുള്ള കഴിവ് നോക്കില്ലേ? അത് നമ്മൾ അത് കാണിച്ചു കൊടുത്തിട്ടില്ലേ? നമ്മളെ പടപടങ്ങളുണ്ടാകുന്നത് എല്ലാ പേരുകളും ഇപ്പോൾ ഓർമ്മിക്കാൻ വിഷമമാണ്. എന്നാലും ഏറ്റവും നല്ല പടങ്ങൾ നമ്മൾ എടുത്തിട്ടില്ലേ? പക്ഷെ അത് ഇനി ഇതിനേക്കാൾ മെച്ചപ്പെട്ട പടങ്ങൾ എടുക്കാം, അതിന് ഇനി പല ഘടകങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ നമുക്ക് കിട്ടണം. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മുടെ ഈ മലയാള പടങ്ങളിൽ റിയലിസ്റ്റിക് ആയിട്ട് എടുക്കുന്ന പല പടങ്ങളും ഇത് കളറിൽ വന്നിരുന്നെങ്കിൽ വാസ്തവത്തിൽ ഏറ്റവും മെച്ചപ്പെട്ടതായിരിക്കും. ഉദാഹരണം ചെമ്മീനാണ്. ചെമ്മീൻ നിങ്ങൾ ആ കളർ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ആ പടം നോക്കിയാൽ നമുക്ക് അത്രയും മാർക്ക് കൊടുക്കാൻ സാധിക്കില്ല. ആ ഭംഗിയുള്ള കടലുകൾ കളറിൽ കണ്ടു, ആ കഥാപാത്രങ്ങളെ കളറിൽ കണ്ടു, ചുറ്റുമുള്ള അന്തരീക്ഷം കളറിൽ കണ്ടു, ആ ചെമ്മീൻ അതിന്റെ കളറിൽ കാണിച്ചു നമ്മൾ. ഇതുകൊണ്ട് നമുക്ക് വളരെ ആകർഷണീയ തോന്നി. അതുമാതിരി നമ്മൾ ഇന്ന് എടുക്കുന്ന ഈ റിയലിസ്റ്റിക് പിക്ചേഴ്സ് ഇതെല്ലാം കളറിൽ വന്നിരുന്നുവെങ്കിൽ വാസ്തു ഇതിനേക്കാൾ മെച്ചമാകുമായിരുന്നു. പക്ഷെ ഈ കളർ കിട്ടാൻ നമുക്ക് പ്രയാസം.
5: നമ്മുടെ മലയാള ചലച്ചിത്രം സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സംരക്ഷണം നൽകേണ്ടത്
4: അത്യാവശ്യമാണ്.
5: ഒരു കാര്യം ചോദിക്കട്ടെ, മലയാള ചലച്ചിത്രത്തിലെ ചലച്ചിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നടി നടന്മാരും കാണികളും തമ്മിലുള്ള ഒരു ഒരു ബന്ധത്തെ പറ്റി രണ്ടു പേർക്ക് പറയാമോ?
4: അത് എന്റെ അടുത്ത് ചെയ്ത ശ്രീമതി ശാരദ പറഞ്ഞ കുറച്ചുകൂടി നന്നായിരിക്കും. നിങ്ങള് പറയണോ? അത് ഒന്നുകൂടി വ്യക്തമായി കൊടുക്കുക.
5: അല്ല, ഈ മലയാള ചലച്ചിത്ര വീതിയിൽ, ചലച്ചിത്ര വീതി എന്ന് പറയുമ്പോൾ സഹൃദയരെ പ്രോത്സാഹനമുള്ള ഏറ്റവും അതിലെ പ്രധാനപ്പെട്ട ഒരു പങ്ക്. അപ്പോ ശ്രീമതി ശാരദയെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ കാണികളും സഹൃദയരായവരും നല്ല നടീനടന്മാരോടുള്ള ബന്ധം എങ്ങനെയാണ്? അവർ വേണ്ട പ്രോത്സാഹനം തന്നിട്ടില്ലേ?
4: മലയാളത്തിലെ ഓഡിയൻസ് നിങ്ങളെ വളരെ എൻകറേജ് ചെയ്യുന്നുണ്ടോ?

0: തോന്നുന്നുണ്ടോ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് തോന്നുന്ന പറഞ്ഞേക്കാം. നിങ്ങളെ നിങ്ങളെ വാസ്തവത്തിൽ അവർ എൻകറേജ് ചെയ്യിക്കുന്നില്ലേ? നിങ്ങൾക്ക് അവരെ പറ്റി എന്താണ് അഭിപ്രായം? മലയാളത്തിലുള്ള
1: വിശേഷത മലയാളികളെ
0: ഓഡിയൻസിനെ പറ്റി
1: ഞങ്ങൾ അവകാശപ്പെടുന്നു. വിഷയം ശാരദ മലയാളത്തിലൊരു നടിയായിരുന്നു, അത് ശരിയാണോ?
2: ശരിയാ.
1: അപ്പോൾ അതിൻ്റെ അർത്ഥം പിന്നെ ഈ മലയാള ചലച്ചിത്ര വേദിയുമായിട്ട് ശ്രീമതി ശാരദയ്ക്ക് വളരെ അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളത് ശരിയല്ലേ?
2: ശരിയാണ്.
1: ശ്രീമതി ശാരദയ്ക്ക് ഈ ഉർവശി അവാർഡ് ലഭിച്ചത് ഒരു മലയാള ചലച്ചിത്രത്തിൽ കൂടിയല്ലേ?
2: അതെ, തുലാഭാരം.
1: ശ്രീമതി ശാരദയ്ക്ക് മലയാള ചലച്ചിത്രങ്ങളോടും മലയാളികളായ കാണികളോടും ഒരു പ്രത്യേക താല്പര്യമുണ്ട് എന്ന് ധരിക്കൽ തെറ്റില്ല, അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്.
2: ഇല്ല.
1: പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, തെറ്റിദ്ധരിക്കരുത്. ഇപ്പോഴും കുറച്ച് കാലമായിട്ട് അധികം മലയാളം പിക്ചറുകൾ കാണുന്നില്ലല്ലോ, അതിന് വലിയ പ്രത്യേക കാരണങ്ങൾ വല്ലതും ഉണ്ടോ?
2: ഒരു കാരണമില്ല. പക്ഷേ ഞാനിപ്പോൾ കൂടുതൽ ഹിന്ദിയും തെലുങ്കും തമിഴും അതോടുകൂടി മലയാളം അഭിനയിക്കുന്നുണ്ട്. ഒരു നടിയാകട്ടെ നടനാകട്ടെ ഒരു ഭാഷയിൽ അഭിനയിക്കുമ്പോൾ കൂടുതൽ പടത്തിൽ അഭിനയിക്കാം. പക്ഷേ ഈ നാല് ഭാഷ ആയതുകൊണ്ട് ഈ സമയം പങ്ക് ചെയ്യണ്ടേ. പിന്നെ രണ്ട് ഹിന്ദി, രണ്ട് തെലുങ്ക്, രണ്ട് തമിഴ്, രണ്ട് മൂന്ന് മലയാളം. അങ്ങനെ
1: ഏറ്റവും നന്നായിട്ട് മലയാളം സംസാരിക്കാൻ എങ്ങനെ പഠിച്ചു?
2: നിങ്ങളോട് കൂടി സംസാരിച്ചെങ്ങനെ?
0: ഞങ്ങളുടെ കൂടെ ചുമ്മാ സംസാരിക്കാണല്ലോ മലയാളം പഠിക്കാറുള്ളത്.
1: പക്ഷെ നസീറ പറഞ്ഞത് ശരിയാണ്,
0: ചുമ്മാ നമ്മളൊന്നും ചുമ്മാതിരിക്കാൻ വിടില്ല.
1: ശ്രീമതി ശാരദയെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മലയാളികളായ കാണികളോട് ശാരദയ്ക്ക് പ്രത്യേകമായി വല്ലതും പറയാനുണ്ടോ?
2: എൻ്റെ പ്രിയപ്പെട്ട മലയാളികളോട് ഞാൻ പറയാനുള്ളത്, ഞാൻ ഈയിടെ കൂടുതൽ പടങ്ങളിൽ അഭിനയിക്കുന്നില്ല എന്നുള്ള ഈ തെറ്റിദ്ധാരണ ദയവായി മാറ്റിക്കൊള്ളണം പറയുക. കാരണം ഞാൻ മുമ്പേ പറഞ്ഞു, ഇപ്പം ഞാൻ നാല് ഭാഷകളിൽ അഭിനയിക്കുക, അതുകൊണ്ട് കൂടുതൽ ഒരേ ഭാഷയിൽ കൂടുതൽ പിക്ചേഴ്സ് അഭിനയിക്കാൻ സാധിക്കുന്നില്ല. ഈ ഉള്ള സമയത്തിൽ തന്നെ എത്ര പടങ്ങളിൽ അഭിനയിക്കാൻ സാധിക്കുമോ അത്രയും കൂടുതൽ പടങ്ങളിൽ ഇപ്പം ഞാൻ മലയാളത്തിൽ മാത്രം അഭിനയിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് നിങ്ങൾക്കറിയില്ലാതെ ഇല്ല, അറിയില്ല എന്ന് ഞാൻ വിചാരിക്കുക. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്നെ ചോദിക്കുന്നത്. പക്ഷെ സാരമില്ല, ഒരു പക്ഷേ ഈ ബുദ്ധിമുട്ട് ഷീലയ്ക്കില്ലായിരിക്കും. ഇല്ലേ ഷീല?
3: എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രാധാന്യം നൽകുന്നത് മലയാള ചലച്ചിത്രങ്ങൾക്ക്.
4: ശ്രീമതി ഷീലയുടെ ആദ്യത്തെ ചിത്രം ഏതാണ്?
3: എൻ്റെ ആദ്യത്തെ ചിത്രം ഭാഗ്യജാതകം.
4: ഭാഗ്യജാതകം അല്ലേ? ഇപ്പോൾ ഏകദേശം 100-ൽ കൂടുതൽ ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ടാവും ഇല്ലേ?
3: 100-ൽ കൂടുതൽ മലയാളം ചിത്രങ്ങളിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്.
4: ഒരേ സമയത്ത് തന്നെ കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നത് ബുദ്ധിമുട്ടാണോ?
3: തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ധാരാളം ജോലി ചെയ്യേണ്ടി വരും. കാലത്ത് 7-1, പിന്നെ ഉച്ചയ്ക്ക് 2-9, രാത്രി 10-2, ഇങ്ങനെ രാത്രിയും പകലും എല്ലാം വർക്ക് ചെയ്യേണ്ടി വരും. കൂടുതൽ ബുദ്ധിമുട്ടാണ്.
4: ഈ ചെമ്മീനിലെ കറുത്തമ്മ എന്ന കഥാപാത്രത്തെ പറ്റി ഷീലയുടെ അഭിപ്രായം എന്താണ്?
3: ഇത്ര കൊല്ലങ്ങൾക്ക് ശേഷം അതിനെക്കുറിച്ച് ഞാൻ എന്ത് അഭിപ്രായമാണ് പറയേണ്ടത്? നിങ്ങൾക്കെല്ലാം ഉള്ള അഭിപ്രായം തന്നെയാണ്. എനിക്ക് കിട്ടിയ നല്ല കഥാപാത്രങ്ങളിൽ ഒന്നാണ് ചെമ്മീനിലെ കറുത്തമ്മ. എനിക്ക് വളരെ ഇഷ്ടമാണ് കറുത്തമ്മയെ.
4: അതുപോലെ ഷീലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം ഏതാണ്?
3: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ കുരുതിക്കളത്തിലെ ആ പെണ്ണിന്റെ പേര് മറന്നുപോയല്ലോ, എന്തോ സിന്ധുവോ, പിന്നെ കള്ളി, ആ അഗ്നിപുത്രിയിലാണെന്ന് തോന്നുന്നു. പക്ഷെ ആ കഥാപാത്രത്തിന് പേര് മറന്നുപോയാലും അതൊരു പ്രാന്തീയ ക്യാരക്ടറാണ്. പിന്നെ അഗ്നിപുത്രിയിലുള്ള ആ ക്യാരക്ടർ എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ കള്ളിച്ചെല്ലമ്മയിലെ ചെല്ലമ്മ, ഇങ്ങനെ ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്.
5: മധുവും മറ്റും വരുന്നതിന് മുൻപ് മറ്റൊരു കാര്യം, മൈക്രോഫോൺ തിരുവനന്തപുരത്തും മദ്രാസിയിലും ആലപ്പുഴയിലും എല്ലാം ഈ അഭിമുഖത്തിന് വേണ്ടി സഞ്ചരിച്ചു. കേരള ഗവൺമെന്റിന്റെ 1970 അവാർഡുകൾ ലഭിച്ച പ്രമുഖരെയും സമീപിച്ചു. 1970 ഏറ്റവും നല്ല സംവിധായകനായ ശ്രീ കെ എസ് സേതുമാധവൻ.
6: എത്ര കൊല്ലമായി ഈ സിനിമാ രംഗത്തേക്ക് കടന്നു കൂടിയിട്ട്?
7: 20 കൊല്ലമായി.
6: ആദ്യം മലയാളത്തിലായിരുന്നു തമിഴിലായിരുന്നു?
7: തമിഴിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി എടുത്തു.
6: അങ്ങനെ എത്ര പടത്തില്?
7: ഞാനൊരു 10-12 ചിത്രത്തിന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അതിനുശേഷം ആദ്യമായിട്ട് ഡയറക്ടറായത് സിനിലിസ് ചിത്രം. പിന്നീടാണ് എനിക്ക്
6: മലയാളം
7: സിനിലിസ് ചിത്രം, വീരവിജയ എന്ന് പറഞ്ഞ ചിത്രം.
6: അതൊരു വിജയമായിരുന്നു.
7: അതൊരു വിജയമായിരുന്നു.

0: എന്നിട്ട് ഇപ്പൊ ഏതാ എടുക്കുന്നത്?
1: ഇപ്പോ തെറ്റ് റിലീസായി.
0: ഇപ്പൊ ഇത്രയും കൊല്ലത്തെ നിങ്ങളുടെ അനുഭവത്തില് നിങ്ങൾക്ക് പ്രത്യേകം എടുത്തു പറയാന്നുള്ള ചിത്രം ഏതാണ്?
1: ഓടയിൽ നിന്ന് കണ്ണും കരളും.
0: അവരുടെ കളക്ഷൻ പോയിന്റ് മാത്രം വെച്ചാണ് പറയുന്നത്? അത് ഒരു ഡയറക്ടറുടെ ആത്മസംതൃപ്തിക്ക് നൽകിയെന്നുള്ള
1: ആത്മസംതൃപ്തിയുണ്ട്, കലയുണ്ട്, സക്സസ്ഫുൾ ആണ് ഫിനാൻഷ്യലി.
0: ഇതെല്ലാം അതിന്റെ ഘടകങ്ങളാണ്. അപ്പൊ ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ കഥയാണോ ശ്രദ്ധിക്കുന്നത്, ആക്ടേഴ്സിനെയാണോ ശ്രദ്ധിക്കുന്നത്, അതോ കഥാപാത്രങ്ങളെയാണോ ശ്രദ്ധിക്കുന്നത്?
1: ആദ്യം കഥ, കഥാപാത്രങ്ങൾ, പിന്നെ ആർട്ടിസ്റ്റ്.
0: നിങ്ങൾ ഈ സിനിമാ രംഗത്ത് ഇതുവരെ വിജയിച്ച ഒരാളാണല്ലോ, അതിന്റെ പിന്നിലുള്ള രഹസ്യം പറയാൻ വിഷമമുണ്ടോ? സമീപനമാണോ ക്ലേശമാണോ അതിനകത്ത് ചെലവാക്കുന്നത്?
1: സമീപനം, ക്ലേശം, പിന്നെ സിൻസിയറിറ്റി ഉണ്ട്.
0: അതെ, മറ്റെല്ലാ ഡയറക്ടർമാർക്കും ഇല്ലേ
1: അങ്ങനെ? അതെല്ലാം ഒരു ആത്മാർത്ഥത ഒന്നുണ്ട്. പിന്നെ സെലക്ഷൻ ഓഫ് സബ്ജക്ട്സ്.
0: ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഈ പ്രൊഡ്യൂസറുടെ നിയന്ത്രണത്തിന് വിധേയമാണോ?
1: ഒരളവ് നിയന്ത്രണമുണ്ട്, കാരണം ഇതും ബിസിനസ്സാണ്, വെറും കല മാത്രമല്ലല്ലോ. അപ്പൊ കാശിന്റെ കാര്യം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പിന്നെ അതോടുകൂടി പ്രൊഡ്യൂസേഴ്സ് ഈ ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്നുള്ളതല്ലാതെ കുറച്ച് ബിസിനസ്സും പണം എന്ന് പറയുമ്പോൾ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ നോക്കേണ്ടി
0: എന്ന് പറഞ്ഞാൽ ആ കളക്ഷൻ പോയിന്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ഡയറക്ടറുടെ സർഗശക്തി അവർ നിയന്ത്രിക്കുന്നു എന്നാണ് പറയുന്നത്?
1: അങ്ങനെ മുഴുവനും പറയാൻ പറ്റില്ല, കുറച്ച് ഫ്രീഡം ഉണ്ട്. പിന്നെ സ്വന്തം ആസ് എ പ്രൊഡ്യൂസർ ഇപ്പൊ എനിക്ക് നോക്കുമ്പോൾ കാശ് കിട്ടുന്ന പരിപാടിയാണ്, റിസ്ക് എടുക്കാൻ കുറച്ച് പ്രയാസമാണ്.
2: ഏറ്റവും നല്ല നടനായ ശ്രീ കൊട്ടാരക്കര ശ്രീധരൻ നായർ, ചിത്രം അരനാഴിക നേരം.
3: ഒരു നടൻ എന്നുള്ള നിലയില് ഇങ്ങനെ ഈ അവാർഡ് കിട്ടുക എന്നുള്ളതിനൊന്നും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല ശ്രീധരൻ നായർ എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ശ്രീധരൻ നായരുടെ ആ കലാ പാടവത്തെ അധികൃതമായി അംഗീകരിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, അങ്ങേക്കും സംതൃപ്തിയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
4: പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞത് അത്ര ശരിയല്ല. ഞാൻ ഏറ്റവും അഭിമാനത്തോടും ആനന്ദത്തോടും നന്ദിയോടും സ്വീകരിക്കുന്ന ഒരു അവാർഡാണിത്. നിശ്ചയമായിട്ടും അതിന് പ്രാധാന്യം കൽപ്പിച്ച് മതിയാകും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്.
3: ഏറ്റവും നല്ല നടൻ എന്നുള്ള നിലയിൽ സാധാരണ ഇന്ത്യയിലെ പല ഭാഷകളിലും അവാർഡ് നൽകുക നായകന്മാരെ അഭിനയിക്കുന്നവർക്കാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സ്വഭാവ നടന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ തെക്കേ ഇന്ത്യയിൽ ഇങ്ങനൊരു അവാർഡ്, ഒന്നാം അവാർഡ് നൽകുന്നത് എന്നുള്ളതിനോട് ശ്രീധരൻ യോജിക്കുന്നുണ്ടോ?
4: നിശ്ചയമായിട്ടും യോജിക്കുന്നുണ്ട്. എൻ്റെ അറിവിലും അത് ശരിയാണ്. ഞാനും എൻ്റെ സുഹൃത്തുക്കളുടെ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ തന്നെ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു. സാധാരണ ഒരു പാട്ടും പാടി അല്ലെങ്കിൽ മറ്റുള്ള രസങ്ങളിൽ അഭിനയിച്ച് നടക്കുന്ന ചില ആളുകൾക്കാണ് ഇതുവരെ ഈ നല്ല നടൻ എന്നുള്ള പേര് കൊടുത്തിരുന്നത്. ഞാൻ മറ്റാരെയും ദുഷിച്ച് പറയല്ല, പക്ഷേ അതൊരു മാതൃകയായിട്ട് ഇന്ന് നമ്മുടെ ഈ കമ്മിറ്റി രൂപീകരിച്ചതിൽ എനിക്ക് കിട്ടിയതുകൊണ്ട് മാത്രമല്ല ഭാവിയിലും അതുവരെ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
3: ഇതുവരെയുള്ള മലയാള ചലച്ചിത്ര പിന്നെ ചലച്ചിത്രങ്ങൾ അഭിനയിച്ചതിൽ ഈ അരനാഴിക നേരം എന്നുള്ളത് കഥയിലെ ആ കഥാപാത്രമാണ് ശ്രീധരൻ നായർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത്?
4: അത് ഒരു കുഴഞ്ഞ ചോദ്യമാണ്. പലതരത്തിലുള്ള റോളുകളും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ബഹുജനങ്ങൾ എനിക്ക് അംഗീകാരം തന്നിട്ടുള്ളതിനെല്ലാം ഞാൻ സ്മരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരെണ്ണം ആണ് ഈ അരനാഴിക നേരത്തിൽ കുഞ്ഞാനച്ചൻ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
2: അരനാഴിക നേരത്തിന്റെ നിർമ്മാതാവായ ശ്രീ എം ഒ ജോസഫ്.
5: ഞാൻ 1951 മുതലാണ് മലയാള സിനിമ രംഗത്ത് വന്നത്. പക്ഷെ സ്വന്തമായി ചിത്രനിർമ്മാണത്തിൽ ഏർപ്പെട്ടത് 1967 മുതലാണ്. ഇതുവരെ 5 പടം എടുത്തിട്ടുണ്ട്. യക്ഷി, അടിമകൾ, കടൽപ്പാലം, വാഴവിമായം, ഏറ്റവും ഒടുവിൽ അരനാഴിക നേരം. പല ചിത്രങ്ങൾക്കും അവാർഡും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ സ്ക്രിപ്റ്റ് പ്രിപ്പറേഷന് കുറച്ച് സമയം കൂടുതലെടുക്കും. അത് എടുത്തു കഴിഞ്ഞ് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരെല്ലാവരും മിക്കവാറും എല്ലാ പടങ്ങൾക്കും ഒരേ കൂട്ടരാണ്. കോഓപ്പറേഷനും കാരണമാണ് വിജയം വരുന്നതെന്നാണ് എൻ്റെ ധാരണ.
2: അരനാഴിക നേരത്തിന്റെ കഥാകൃത്തായ ശ്രീ പാറപ്പുറം.
6: തീർച്ചയായും എൻ്റെ മറ്റ് നോവലുകളെ അപേക്ഷിച്ച് പല പ്രത്യേകതകളുള്ള നോവലാണ് അരനാഴിക നേരം. ആ നിലയ്ക്ക് സാധാരണ നമ്മൾ സിനിമയിൽ കണ്ടുവരാറുള്ള കഥകളെ അപേക്ഷിച്ച് സിനിമാ കഥ എന്നുള്ള നിലയ്ക്കും ഇതിന് പല പ്രത്യേകതകളുമുണ്ട്. നല്ല കഥകൾ വളരെ കാര്യമായിട്ട് നമ്മുടെ സിനിമാ ഗോയേഴ്സ് സ്വീകരിക്കുന്നു എന്നാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ നല്ല കഥ, പുതുമയുള്ള കഥ, ഈ ജീവിതവുമായിട്ട് അടുപ്പമുള്ള കഥ, ഇതാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് വളരെയധികം തെളിവുകൾ ഈ അടുത്ത കാലത്ത് സിനിമകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്.
2: മൈക്രോഫോൺ വീണ്ടും

0: മദ്രാസിയിലെത്തുന്നു. മേക്കപ്പോടെ സെറ്റിലേക്ക് പോവുകയാണ് ജയഭാരതി.
1: ജയഭാരതി ഏത് കുലത്തിലാണ് ഈ ചലച്ചിത്ര അഭിനയം തുടങ്ങിയത്?
2: 1967.
1: ഏത് ചിത്രമാണ് എന്ന് പറയാൻ സാധിക്കുമോ?
2: പെൺമക്കൾ.
1: പെൺമക്കൾ. അപ്പൊ അതിൽ മക്കളില് ഒരു പെണ്ണായിട്ടായിരിക്കും അല്ലേ?
2: ചെറിയ കുട്ടിയായിട്ട്.
1: മക്കൾ ചെറിയ കുട്ടിയായിട്ട്. ഇപ്പൊ സാധാരണ ഈ എത്ര ഏകദേശം, ഞങ്ങൾക്ക് തിട്ടി പറയണമെന്നില്ല, ഏകദേശം എത്ര മലയാള ചിത്രങ്ങളിൽ ഇതുവരെ അഭിനയിച്ചിട്ടുണ്ടാവും?
2: 50 പടങ്ങളിൽ
1: അഭിനയിച്ചു. ആ അത് നല്ല ഒരു ഒരു പരിചയമാണല്ലോ. അതുപോലെ ഒരു അനുഗ്രഹ കലാകാരിക്ക് അത് സാധിക്കുള്ളൂ എന്നുള്ളതിന് ദൃശ്യമാണ്. ഏത് തരത്തിലുള്ള പിന്നെ കഥാപാത്രമായിട്ട് അഭിനയിക്കാനാണ് ജയഭാരതിക്ക് ഇഷ്ടം?
2: അങ്ങനെയൊന്നുമില്ല.
1: ഇതുവരെ അഭിനയിച്ച ചിത്രത്തിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്?
2: കമ്മ്യൂണിസ്റ്റ് ആക്കിയില്ല മാല.
1: നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള മാല.
0: ഇതാ മധു ആ സെറ്റിൽ തന്നെയുണ്ട്.
3: ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി പഠിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. എനിക്ക് അഭിനയിക്കാൻ കുറെ കൂടി സഹായമായിട്ടുണ്ട്. അത് ഈ നായകൻ എന്ന് പറയുന്നതിനെ പൊതുവെ തെറ്റിദ്ധരിച്ചിട്ടുള്ളതുകൊണ്ട് ചോദിക്കേണ്ടി വന്നൊരു ചോദ്യമാണ്. ഒരു കഥയിലെ പ്രധാനമായിട്ടുള്ള ഭാഗം അഭിനയിക്കുന്ന ആൾ നായകനാണ് എന്നാണ് എൻ്റെ ധാരണ. ഈ ആ ഉദ്ദേശിക്കുന്ന നായകനല്ല, നടനാണ് നായകൻ എന്നുള്ള സ്ഥാനത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. രൂപാണ പൈസയുടെ കാര്യം പറയുകയാണെങ്കിൽ താരവിലയുണ്ട്, ഉണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ താരവില മറ്റു ചില സ്ഥലങ്ങളിൽ വെറും താരങ്ങൾക്ക്, വെറും താരങ്ങളെന്ന് പറഞ്ഞാൽ ചില പ്രത്യേക പരിതസ്ഥിതിയിൽ നടന്മാരായിട്ടുള്ള ആളുകൾ, ഈ അഭിനയത്തിനേക്കാളേറെ മറ്റ് പലതിനും വില കൽപ്പിച്ചുകൊണ്ട് നായകന്മാരായ ആളുകൾ.
1: മധുവിൻ്റെ ഏറ്റവും നല്ല വല്ല കഥാപാത്ര ആവിഷ്കരണം ചെമ്മീനിലെ പരീക്കുട്ടിയും ഓളവും തീരത്തിലെ ബാപ്പുട്ടി ബാപ്പുട്ടിയുമാണെന്ന്, അത് അങ്ങനെയാണെന്ന് മധുവിന് തോന്നുന്നുണ്ടോ?
3: അല്ല, ഏറ്റവും നല്ലത് ഇത് രണ്ടുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ അതെനിക്ക് മറുപടി പറയാനും വിഷമമാണ്.
0: താരാപഥത്തിൽ നിന്നും ഏതാനും നിമിഷം നമുക്കൊന്ന് സംഗീതപഥത്തിലേക്ക് വരാം. അതെ അതെ, ഏതാനും നിമിഷം മാത്രം. ചലച്ചിത്രങ്ങളുടെ അതിപ്രധാനമായ ഘടകമാണല്ലോ സംഗീതം. സംഗീത സംവിധായകനായ ശ്രീ MS ബാബുരാജനെ പരിചയപ്പെടുക.
4: ഒരു ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ എന്ന നിലയിൽ താങ്കൾക്ക് പല അനുഭവങ്ങളും ഉണ്ടായിരിക്കുമല്ലോ. സാധാരണ നമ്മൾക്ക് ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവോ ഒരു കഥ തിരഞ്ഞെടുത്ത് അതിൻ്റെ സംഗീതം നിർവഹിക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞാലും സംഗീത സംവിധാനത്തിൻ്റെ വിഭാഗം ആദ്യമായി കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും?
5: ആദ്യമായിട്ട് കഥാകൃത്തും സംവിധായകനും സംഗീത സംവിധായകനും പാട്ട് എഴുതുന്ന ആളും എല്ലാം കൂടി ഇരുന്ന് സന്ദർഭത്തിന് വേണ്ടിയിട്ട് ആലോചിക്കുകയാണ്. ആ ഓരോരോ സന്ദർഭങ്ങൾ കഥയിൽ എങ്ങനെയാണ് വരുന്നത്, അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ആലോചിച്ച് ആ സന്ദർഭങ്ങളെ ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്തതിന് ശേഷം സന്ദർഭങ്ങൾക്കനുസരിച്ച് കവിത എഴുതുന്നു. കവിത എഴുതുക എന്ന് വെച്ചാൽ മലയാളത്തിൽ അധികവും കവിത എഴുതിയതിന് ശേഷമാണ് സംഗീതം അതിന് അതിൽ
4: എഴുതിയതിന് ശേഷമാണ് ട്യൂൺ ചെയ്യുന്നത്.
5: അങ്ങനെ ചെയ്യുന്നത് വളരെ അപൂർവമാണ്. എങ്കിലും കൂടുതലായിട്ട് ഇന്ന് കാണപ്പെടുന്നത് നമ്മളെ മലയാള സ്ക്രീനിൽ, മലയാള സിനിമാ വേദിയിൽ പാട്ടുകൾ ആദ്യം എഴുതുക, എഴുതി കഴിഞ്ഞതിന് ശേഷം അതിന് സംഗീതം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ആരാണ് പാടേണ്ടതെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ആണുങ്ങളാണെങ്കിൽ ആണുങ്ങൾ ആരാണ് പ്രശസ്തിയുള്ളവർ അവരെ കൊണ്ട് പാടിക്കുന്നു. പെണ്ണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളിൽ ആരാണ് പ്രശസ്തി ആർജിച്ചിട്ടുള്ളവരെന്നെങ്കിൽ അവരെ കൊണ്ട് പാടിക്കുന്നു. സാധാരണ ഇപ്പോൾ മലയാള ചിത്രത്തിൽ സ്റ്റാർ വാല്യൂ നോക്കും. അപ്പോൾ ഇങ്ങനെ വലിയ വലിയ ആളുകളെ കുറിച്ച് അവരെ വലിയ സ്റ്റാർസിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ആളുകളെ തന്നെയാണ് പാടാനെടുക്കുക. അപ്പം ഉദാഹരണത്തിന് യേശുദാസ്, ജയചന്ദ്രൻ, സ്ത്രീകളിലാണെങ്കിൽ ജാനകി, സുശീല, ലീല, ലത, ഇങ്ങനെ പ്രശസ്തി ഫീൽഡിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. അതേസമയത്ത് പുതിയ ആളുകളെ കഴിയുന്നതും പ്രോത്സാഹിപ്പിക്കാനും മടിക്കുന്നില്ല.
6: ആകാശവാണി കലാകാരന്മാർ മൈക്രോഫോണുമായി സഞ്ചരിച്ച് ശേഖരിച്ച ഈ ശബ്ദശകലങ്ങൾ പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ.

മൊഴിയുറവകളിൽ ഇനി മലയാള ചലച്ചിത്ര രംഗത്തെ ആദ്യകാല സകലകലാ വല്ലഭൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന നടൻ തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ ശബ്ദം കേൾക്കാം. ഓർമ്മയുടെ താളുകൾ മറിക്കുമ്പോൾ

അതിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം, ഗാനരചന, ഹീറോ, ഇത് അഞ്ചും ഞാൻ ചെയ്തു. ആദ്യമായിട്ട് ഈ അഞ്ച് കൂട്ടം കാര്യങ്ങൾ ചെയ്ത് സിനിമയിൽ പ്രവേശിച്ച ആദ്യത്തെ വ്യക്തി ഞാനാണ്. അതിനു മുമ്പ് ആരും ഇല്ല. ആദ്യം കഥ എഴുതി വരുമല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ, ഇപ്പോഴും അങ്ങനെയല്ല, എല്ലാം കൂടി ചെയ്തവൻ ആരുണ്ട്, എത്ര പേരുണ്ട്, ഇല്ല. ഇത് ആദ്യമായിട്ട് 1949 ഈ തിരക്കഥ എഴുതുന്നതിനെ എനിക്ക് അറിഞ്ഞൂട. അപ്പോൾ എൻ്റെ ഈ ഡയറക്ടർ വലിയ വിദ്യാഭ്യാസം ഒന്നുമുള്ളവനായിരുന്നു, കുറേ ടെക്നിക്കൽ സൈഡ് അറിയാവുന്നേ ഉള്ളൂ അങ്ങേർക്ക്. അങ്ങനെ വന്നാണ് ഡയറക്ഷൻ ചെയ്തത്. അങ്ങനെ ക്യാമറമേനും അങ്ങനെ തന്നെ, ക്യാമറ അങ്ങനെയൊക്കെ അറിയാവുന്ന വീടിൻ്റെ സംവിധാനം ചെയ്ത് എനിക്ക് അറിഞ്ഞും കൂടല്ലോ. അപ്പോൾ ഈ തിരക്കഥ എഴുതുന്നതിനെ പറ്റി ഇനി ഇങ്ങനെ എന്ത് തന്നു എല്ലാം എഴുതണമെന്ന്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടെ എൻ്റെ തിരക്കഥ എഴുതണം. ഞാൻ സിനിമ കണ്ട് കണ്ട് കണ്ട് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ സ്ത്രീ നാടകത്തിന് വെച്ചുകൊണ്ട് ഇതാ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട്, ഫെയ്ഡ് ഔട്ട് ഫെയ്ഡ് ഇൻ, സജഷൻ ഷർട്ട്, ക്ലോസപ്പ്, മിഡ് ക്ലോസപ്പ്, ഇതിനൊക്കെ ഞാൻ ടെക്നിക്കില്ലെങ്കിൽ അറിഞ്ഞുകൂടാ. ഞാൻ എഴുതും ഈ വാചകം പറയുമ്പോൾ തല വലുതായി ഒറ്റ വണ്ണം മാത്രം സ്ക്രീനിൽ കാണിക്കണം, പിന്നെ രണ്ടുപേരെ കാണിക്കണം, പിന്നെ ചിലത് ഇത് വിദൂരദർശനത്തിൽ കാണിക്കണം. ഈ രംഗം കുറേശ്ശെ വെളിച്ചം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അടുത്ത രംഗം പ്രകാശമാനമായി തീരണം, അതുപോലെ പ്രകാശം കൂടി കൂടി കൂടി വന്ന് പ്രകാശം ഇല്ലാതാകണം. ഇങ്ങനെ ഫീഡ് ഇൻ ഫീഡ് ഔട്ടിനും ഫീഡ് ഇങ്ങനെയുള്ള എല്ലാ ടെക്നിക്കലിനനുസരിച്ച് മലയാളത്തിൽ നീണ്ട വാചകങ്ങൾ എഴുതി. പക്ഷേ അത് അതിനനുസരിച്ച് തന്നെയാണ് അങ്ങേരെടുത്തത്. അല്ലാതെ അങ്ങനെ ഒരു തിരക്കഥ എഴുതി എന്ന് പറയാനൊക്കില്ല. എൻ്റെ തിരക്കഥ ഒന്ന് വേണം, എൻ്റെതാണ് ആ ഡയറക്റ്റ് ചെയ്ത് അങ്ങേര് ഡയറക്ഷനും ഞാൻ ഏതാണ്ട് ഞാൻ സാക്ഷൻ കൊടുക്കും. അങ്ങനെയാണ് ഇങ്ങനെ. അപ്പോഴാണ് ഞാൻ ഈ പാട്ട് ഒരു താരാട്ട് പാട്ട് പാടണേ കൊച്ചിനെ ഓർക്കാൻ. അതിന് ഞാൻ അപ്പം തന്നെ ഒരു ഓർക്കസ്ട്ര കൂടാതെ അപ്പം ഞാൻ എഴുതി, ഞാൻ തൊട്ടിലാട്ടി എൻ്റെ കണ്ഠത്തിൽ കൂടി വന്ന ഒരു താരാട്ട് ഇന്നും വളരെ പ്രസിദ്ധമാണ്. മാമക ജീവിതലതികയിൽ വിലസും പൊന്മലരൻ മകളേ, മംഗളദായകനരുളും കുഞ്ഞിന ഭംഗുര നന്മകളെ, അരിമയിൽ അനുപമ മധുരിമകളരും അന്തളിരിൻ തനു നിൻ, അഴകിതിൽ അരുതൊരു മലിനത വരുവാനിടയേ കരുതീശൻ, കാലം ചെറ്റുകടിഞ്ഞാൽ നീയൊരു കാമിനിയായി മാറും, കരിമിഴി കവിളിണ കാർകുഴലെല്ലാം കൗതുകമായി തീരും, അതുപൊഴുതൊരുപതി കരഗതമാം തവ വിധിഗതിയാൽ മകളെ, അകമതിൽ അനുദിനം അവനക്കരുതണം ഈശ്വരനെപ്പോലെ, തകർന്നു പോമൊരു പളുങ്കു പാത്രം തരുണീ ജനഗാത്രം, തന്നീ മണിതൻ ശാശ്വത ധനമോ ചാരിത്രം മാത്രം. ഇങ്ങനെ പോവാ താരാട്ട്. അങ്ങനെ സ്ത്രീ കഴിഞ്ഞു, പിന്നെ ജീവിതം നോക്കുക. ജീവിതം നോക്കുക ലോകത്ത് ആദ്യമായിട്ടെടുത്ത നാല് ഭാഷയിലുള്ള ചിത്രമാണ് ജീവിതം നവുക. ജീവിതം നവുക മലയാളം, പിച്ചക്കാരി തമിഴ്, ജീവിതം നവുക തെലുങ്ക്, ജീവൻ നവുക ഹിന്ദി. ഈ നാലിലെയും ഹീറോ ആയിട്ട് ഞാനായിരുന്നു. പിന്നെ ഒന്ന് ഹിന്ദി ഡബ് ചെയ്താണ്, ഡബ് ചെയ്തപ്പോഴും എനിക്ക് അഭിനയിക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്ലോസപ്പൊക്കെ എത്ര ഡബ് ചെയ്താലും ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അവിടുത്തെ ബോംബെക്കാരടുത്ത് അവർ വന്ന് അവർ തന്നെ ഡയലോഗ് എഴുതിത്തന്ന് ഞാൻ അതൊക്കെ ക്ലോസപ്പ് എടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു അഭിനയം തന്നെ അത്. പാട്ടൊക്കെ അവിടുന്ന് കടമെടുത്ത ട്യൂൺസ് കടമെടുത്തതാണ് ദക്ഷിണാമൂർത്തി. അതൊക്കെ പുതിയ നൗഷാദിനെ കൊണ്ട് പുതിയത് ഇടിയിച്ച് അതിന് ഞാൻ ലിപ്പും ഒരു നാലഞ്ച് പാട്ടിന് കൊടുക്കേണ്ടി വന്നു. അതും അഭിനയിച്ചതെന്ന് പറയാം. അപ്പോൾ നാല് ഭാഷയിൽ ആദ്യം അഭിനയിച്ച നായകന് ഞാൻ തന്നെയാണ്. ഇങ്ങനെ വളരെ വളരെ പുതുമയേറിയ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചുണ്ട്. 1973 എനിക്ക് പത്മശ്രീ ബഹുമതി കിട്ടി. അക്കൊല്ലം തന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് ആക്ടർ അവാർഡും എനിക്ക് കേരള സ്റ്റേറ്റ് തന്നു. കാരണം അന്ന് ഹീറോയ്ക്കാണ് അത് കൊടുക്കാറുള്ളത് അതുവരെ. പക്ഷേ എൻ്റെ മായ എന്നൊരു ചിത്രത്തിൽ ഡീസൻറ്റ് ശങ്കരപ്പിള്ള എന്നൊരു വേഷം ഞാൻ എടുത്തിരുന്നു. അപ്പോൾ എല്ലാ പേരും കൂടെ ജൂറീസ് നോക്കിയപ്പോൾ ഹീറോയെക്കാളും ഏറ്റവും കൂടുതൽ സമ്മാനാർഹൻ ഈ കഥാപാത്രമാണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ചേർന്ന് അക്കൊല്ലം ഹീറോയ്ക്ക് അവാർഡില്ല, എനിക്കായിരുന്നു അതിൻ്റെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്. അങ്ങനെ ഒരുപാട് പിന്നെ ക്യാരക്ടർ ആക്ടറിനൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദുരിത കവിത എഴുതാൻ വാസനയുള്ള ഒരു ചുരുക്കമാണ് അത്. എല്ലാവരും വയലാരാമവർമ്മ എൻ്റെ കാലിൽ നമസ്കരിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ കൃതഹസ്തത ഞങ്ങൾക്കാർക്കും കിട്ടില്ല. നിരയെ വാചകം ഒ എൻ വി എത്രയോ വർഷത്തിനു മുമ്പ് ഒരിക്കൊരു കല്യാണത്തിന് റെഡ്ഡിയാരുടെ ഒരു മകളുടെ കല്യാണത്തിന് കൊല്ലത്തിൽ നിന്ന് പറഞ്ഞു, ചേട്ടൻ്റെ കൃതഹസ്തത എനിക്ക് ഞങ്ങൾ എനിക്കോ കുട്ടനോ കിട്ടിയിട്ടില്ല. കുട്ടൻ എന്ന് പറയുന്നത് വയലാറിനാണ്. പിന്നെ ദൈവത്തിൻ്റെ പിന്നെ എനിക്കിടയ്ക്ക് ദുഃഖങ്ങളും വന്നിട്ടുണ്ട്. എൻ്റെ ഒരു മകള് നല്ല കവിയത്രിയായിരുന്നു, മിടുക്കിയായിരുന്നു. 28-ാമത്തെ വയസ്സിലെ ഒരു അത്യാഹിതത്തിലെ ഒരു വാഹനാപകടത്തിൽ മരിച്ചു. അതോടുകൂടി എൻ്റെ ജീവിതത്തിലുള്ള കൊതി എനിക്ക് തീർന്നു. എൻ്റെ ഗ്ലാമർ കംപ്ലീറ്റ് പോയി. അതിനിടയ്ക്ക് പിന്നെ എന്നെ ദൈവത്തെ പോലെ സ്നേഹിച്ചിരുന്ന എൻ്റെ അനിയത്തി ഓമന കുഞ്ഞമ്മയും എന്നെ വിട്ടുപോയി. രണ്ട് ദുഃഖങ്ങൾ ചുമന്നു. പിന്നെ ജീവിതത്തിൽ എനിക്ക് യാതൊരു കൊതിയും

0: ഇല്ലയിപ്പോ.
1: മൊഴിയുറവകൾ അവസാനിക്കുന്നില്ല. ആകാശവാണി കാത്തുവച്ചിരിക്കുന്ന മൊഴിമുത്തുകൾക്കായി കാത്തിരിക്കുക. നിർവഹണം ദിലീപ് എം കെ. ടേപ്പ് ലൈബ്രറി സഹായം സുദർശനൻ പനയം. സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. ശബ്ദസാന്നിധ്യം ധന്യ രാജ്. തയ്യാറാക്കിയത് എൻ ജെ ജോഷിലാൽ.

0: മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.
1: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഗാനം. ഖദീജ എന്ന ചിത്രത്തിന് വേണ്ടി വരികൾ എഴുതിയത് യൂസഫ് അലി കേച്ചേരി. സംഗീതം MS ബാബുരാജ്.

സി ഐ ഡി നസീർ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ ഈണമിട്ട് ബ്രഹ്മാനന്ദൻ പാടിയ ഈ ഗാനം കേൾക്കും.

ഇനി യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കൂ. ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിന് വേണ്ടി വരികൾ എഴുതിയത് യൂസഫലി കേച്ചേരി, ഈണമിട്ടത് എം എസ് ബാബുരാജ്.

0: ചലച്ചിത്രഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, ഐ സി ആർ ഒ മ്യൂസിക് കുന്നപ്പുഴ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം കുരിശിന്റെ വഴിയിൽ പോകാം, കുരിശിന്റെ നിഴലിൽ നിൽക്കാം എന്നാരംഭിക്കുന്നു.

ആകാശവാണി അറിയിപ്പുകൾ. ഇന്നലത്തെ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് സമഗ്ര ശിക്ഷാ അഭിയാൻ, 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി, അഭിലാഷ് കുരുമുളയ്ക്കൽ നടത്തുന്ന പ്രഭാഷണം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 മുതൽ കളി അവസാനിക്കുന്നവരെ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇംഗ്ലണ്ടും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നു ഡോക്ടർ കായംകുളം യൂനുസ്. 6:00 ഉഷമലരി, ONV കുറിപ്പ് എഴുതിയ ഇത്തിരി സ്നേഹത്തിന് അക്ഷരങ്ങൾ എന്ന കവിത ആലാപനം അപർണ രാജീവ്. 6:15 ഉദയഗീതം PV അനിത പാടിയത്. 6:30 പ്രഭാത ഫേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 70-ാം ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് KR പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം, രാമയ്യ പാടുന്ന കൃതികൾ കേൾക്കാം. കടനാട് VK ഹരിദാസ് വയലിൻ, വെൺകുളം M മനോജ് കുമാർ മൃദംഗം, നെയ്യാറ്റിൻകര G കൃഷ്ണൻ മുഖർശംഖ്. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിത ഗാനങ്ങൾ, ബിജോയ് M നായർ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ലോക ജന്തുജന്യ രോഗദിനം, ഡോക്ടർ മാരി ജയനായന സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം മേഘയുടെ തിരുവധാരം, ഒരന്വേഷണം 4-ാം ഭാഗം, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CAET സ്പോൺസേർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 സായന്തരം. 4:30 മഴവില്ല, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 അക്ഷരശ്ലോകം, തിരുവനന്തപുരം വനമാല അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 പുരാണ പാരായണം, ഷീല സത്യൻ അവതരിപ്പിച്ചത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ദീൻദയാൽ അന്ത്യോദയ യോജന. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, ജന്തുജന്യ രോഗങ്ങൾ തിരിച്ചറിയാം തടയാം, ഡോക്ടർ സഞ്ജയ് ദേവരാജനുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:30 മായാമുദ്രകൾ, ജോൺ ബക്കൻ എഴുതിയ നോവൽ, 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം. 8:00 ഹലോ ഡോക്ടർ, വിവിധ തരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ചിന്ത S മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 SK മഹതിയുടെ സംഗീത കച്ചേരി. കൊടുന്തരപ്പുള്ളി സുബ്ബരാമൻ വയലിൻ, കൊടുന്തരപ്പുള്ളി പരമേശ്വരൻ മൃദംഗം, കലാമണ്ഡലം ഷൈജു മുഖർശംഖ്. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം ഡോക്ടർ കായംകുളം യൂനുസ് അവതരിപ്പിച്ചത്. 11:10 മുതൽ FM ഗോൾഡിലെ പരിപാടികൾ. അറിയിപ്പുകൾ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8°C.

സെൽഷ്യസ്, കുറഞ്ഞ താപം 23.7 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപം 24.1 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
2: സമഗ്ര ശിക്ഷ എന്നറിയപ്പെടുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള സംയോജിത കേന്ദ്രാവിഷ്കൃത പദ്ധതി 2018 ആരംഭിച്ചു. പ്രീസ്കൂൾ മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ ഈ പരിപാടി ലക്ഷ്യമിടുന്നു. വിദ്യാർത്ഥികളുടെ വൈവിധ്യപൂർണമായ ജീവിത പശ്ചാത്തലം, ഭാഷാ ബഹുസ്വരത, വ്യത്യസ്തമായ കുട്ടികളുടെ കഴിവുകൾ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പഠന അന്തരീക്ഷം ഉറപ്പാക്കുക എന്നതാണ് സമഗ്ര ശിക്ഷയുടെ ആത്യന്തിക ലക്ഷ്യം. സമഗ്ര ശിക്ഷയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ബാല്യകാല പരിചരണത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. സ്കൂൾ പഠനം ലഭിക്കാത്ത പ്രാഥമിക തലം മുതൽ 16-19 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കാനുള്ള പിന്തുണ നൽകുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ സമഗ്ര ശിക്ഷ എല്ലാ പെൺകുട്ടികൾക്കും പിന്നോക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആൺകുട്ടികൾക്കും പ്രാഥമിക തലത്തിൽ സൗജന്യമായി പാഠപുസ്തകങ്ങൾ, യൂണിഫോമുകൾ എന്നിവ നൽകാൻ സഹായിക്കുന്നു. കുട്ടികൾക്ക് ഭാഷാ പഠനം സുഗമമാക്കാനുള്ള പഠനോപകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അടിസ്ഥാന സാക്ഷരതയിലും സംഖ്യാശാസ്ത്രത്തിലും ഊന്നൽ നൽകുന്നു എന്നതാണ് സമഗ്ര ശിക്ഷയുടെ മറ്റൊരു പ്രധാന സവിശേഷത. 1 മുതൽ 8 വരെയുള്ള ഗ്രേഡുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വായന, എഴുത്ത്, ഗണിത നൈപുണ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച നിപുൺ ഭാരത് മിഷന്റെ പിന്തുണ ഈ പദ്ധതി ലഭ്യമാക്കുന്നു. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും അനുകൂലവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതും സമഗ്ര ശിക്ഷാ അഭിയാന്റെ ലക്ഷ്യമാണ്. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കും ക്ലാസ് മുറികൾ ഉൾപ്പെടെ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും ഈ പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം നൽകുന്നു. എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതും ജനസാന്ദ്രത കുറഞ്ഞതുമായ പ്രദേശങ്ങളിലെ സെക്കൻഡറി ലെവൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതും മുതിർന്നവരുടെ സംരക്ഷണമില്ലാത്ത പാർപ്പിടവും പരിചരണവും ആവശ്യമുള്ള കുട്ടികൾക്കായി റെസിഡൻഷ്യൽ സ്കൂളുകളും ഹോസ്റ്റലുകളും സ്ഥാപിക്കുന്നതും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. സമഗ്ര ശിക്ഷയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം, വിദ്യാഭ്യാസ അവകാശ നിയമം എന്നിവ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പിന്തുണ നൽകുക, സാക്ഷരതയ്ക്ക് പ്രാധാന്യം നൽകുക, കുട്ടികളുടെ ആദ്യഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പരിരക്ഷയ്ക്കും ഊന്നൽ നൽകുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക, വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിന് ഉതകുന്ന സമഗ്രവും നൂതനവുമായ പാഠ്യപദ്ധതിക്ക് പ്രാധാന്യം നൽകുക, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും ലിംഗപരവുമായ അന്തരങ്ങൾ കുറയ്ക്കുക. ചുരുക്കത്തിൽ, സമഗ്ര ശിക്ഷാ പദ്ധതി ഇന്ത്യയിലെ എല്ലാ കുട്ടികളെയും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ചുവടുവയ്പ്പാണ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റ് 55 സെക്കൻഡ്. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ അഭിഷേക് മുഖോപാധ്യായ്. Union Minister of Agriculture and Rural Development Shivraj Singh Chauhan today released the first installment of over 25,000 crore rupees to the states under Viksit Bharat Guarantee for Rozgar and Ajivika Mission Grameen. Mr. Chauhan also reviewed the implementation of the scheme with rural development ministers of all states and union territories. He said the first installment released today is aimed at ensuring that states have adequate funds so that wages can be paid within 15 days. The monsoon session of Parliament will commence from the 20th of this month and continue till the 13th of August. Parliamentary Affairs Minister Kiran Rijiju informed that President Draupadi Murmu has approved the proposal of the government to convene the monsoon session of Parliament from 20th of July. The government has withdrawn emergency curbs on natural gas supplies after liquefied natural gas LNG shipments through the Strait of Hormuz resumed following a ceasefire in the West Asia conflict. The emergency order was issued in March this year under the Essential Commodities Act after disruptions to LNG shipments through the Strait of Hormuz. Minister of State for Personnel, Public Grievances and Pensions Dr. Jitendra Singh today met a delegation of Bharatiya Mazdoor Sangh, BMS, and affiliated employees' organizations to discuss a range of issues relating to government employees, pensioners and administrative reforms. Dr. Singh appreciated the constructive role played by employee organizations in bringing service-related issues before the government through institutional dialogue. In Maharashtra, heavy monsoon rains continued to affect several parts of the state today, triggering rescue operations and rain-related incidents. In Raigad district, 10 to 12 tourists were safely rescued by the police from Adoshi waterfall near Kopoli after the water level suddenly rose. Authorities have advised people to stay away from rivers, waterfalls and other water bodies during the monsoon. In Mumbai, a 63-year-old man was killed after a tree fell on a shop in Kurla during heavy rain this afternoon. The BMC said 64 incidents of tree falls and 8 cases of wall or partial house collapses have been reported across the city. Heavy rain and strong gusty winds have also disrupted flight operations significantly. The India Meteorological Department has issued a red alert in the Konkan districts including Mumbai, Thane, Palghar, Raigad and Ratnagiri. Heavy to very heavy rainfall is also predicted in the ghat areas of Satara, Pune and Kolhapur. In rest of Maharashtra, the weather office has forecast thunderstorms with lightning, gusty winds of 30 to 40 km per hour and extremely heavy rainfall at isolated locations. Uttarakhand Chief Minister Pushkar Singh Dhami today flagged off the first batch of the Kailash Mansarovar Yatra 2026 from Tanakpur in Champawat district for the next leg of the pilgrimage. The first batch comprises 49 pilgrims, including a doctor, with 34 men and 15 women. Venezuela's acting president Delcy Rodriguez has thanked India for assistance in the wake of massive earthquakes. Rodriguez said that Venezuela will be reborn. In a social media post, Rodriguez said the country honors the rescuers from the United Kingdom, Qatar, France, India, Barbados, Brazil and Argentina in recognition of the invaluable work and the solidarity they have shown with Venezuela during these days of sorrow. She said Venezuela will never forget their dedication, courage and commitment. In the ICC Women's T20 World Cup, England will take on Australia in the final at the Lord's Cricket Ground in London today. The match will begin at 8 p.m. Indian time. In Wimbledon tennis, round of 16 matches are being played today. Serbia's Novak Djokovic will face Roman Saifulin of Russia, while top seed Yannick Sinner of Italy will take on Japan's Shintaro Mochizuki in the men's singles. In the other matches, Hubert Hurkacz of Poland will meet Germany's Johan Lennart Struff. Canada's Felix Oze Aliassime will play Alejandro Davidovich Fokina of Spain in the pre-quarterfinals. In the women's singles, Czech Republic's Karolina Muchova will take on compatriot Barbora Krejcikova. Top-seeded Arina Sabalenka will face Japan's Naomi Osaka. And that is the end of this news bulletin.
2: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മൂന്നാറിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കർശന നടപടികളുമായി ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തി. പ്രകൃതി സംരക്ഷണവും വിനോദസഞ്ചാര മേഖലയുടെ സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ട് 10 വിഭാഗങ്ങളിലെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കാണ് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, സ്ട്രോകൾ എന്നിവയ്ക്കാണ് വിലക്ക്. നിരോധിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്താൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകും. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നവർക്ക് 5,000 രൂപ പിഴ ചുമത്തും. നിയമലംഘനങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% തുക പാരിതോഷികമായി നൽകാനും പ്രത്യേക വാട്സാപ്പ് നമ്പർ സജ്ജമാക്കാനും പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഇടുക്കി സന്ദർശിക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യമൊരുക്കി ജല അതോറിറ്റി. പൈനാവിലും ചെറുതോണിയിലുമായി പുതുതായി നിർമ്മിച്ച ഗസ്റ്റ് ഹൌസുകൾ പ്രവർത്തനം ആരംഭിച്ചു. ചെറുതോണിയിൽ AC സ്വീറ്റ് റൂമുകൾ, ഡബിൾ സിംഗിൾ റൂമുകൾ എന്നിവയ്ക്ക് പുറമെ 100 പേരെ ഉൾക്കൊള്ളുന്ന കോൺഫറൻസ് ഹാളും സജ്ജമാക്കിയിട്ടുണ്ട്. പൈനാവിൽ 3 AC സീറ്റ് റൂമുകളും ഡബിൾ റൂമുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്. സൗകര്യമനുസരിച്ച് 750 രൂപ മുതൽ 3,000 രൂപ വരെയാണ് പ്രതിദിന നിരക്ക്. ഇടുക്കി ഡാം ഉൾപ്പെടെ സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് ഈ ഗസ്റ്റ് ഹൌസുകൾ ഏറെ പ്രയോജനം ചെയ്യും. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാനുള്ള വനംവകുപ്പിന്റെ പദ്ധതി വിജയകരമായി പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെ അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്താണ് ഹരിത പദ്ധതി നടപ്പാക്കുന്നത്. കൊളോണിയൽ കാലത്ത് വെച്ചുപിടിപ്പിച്ച വാറ്റിൽ, ഗ്രാൻഡീസ തുടങ്ങിയ മരങ്ങൾ മൂന്നാറിന്റെ തനത് ചോല പുൽമേട് ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുകയും വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാൻ കാരണമാകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അധിനിവേശ മരങ്ങൾ മുറിച്ചുമാറ്റി തനത് ഇനത്തിൽപ്പെട്ട പുല്ലുകൾ വെച്ചുപിടിപ്പിക്കാൻ പദ്ധതി ആരംഭിച്ചത്. തദ്ദേശീയരായ ആദിവാസികൾ ഉൾപ്പെടുന്ന വാച്ചർമാരാണ് നിലവിൽ ഈ ശ്രമകരമായ ദൌത്യത്തിൽ പങ്കാളികളാകുന്നത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. അണക്കെട്ടിന്റെ സുരക്ഷയും ജലലഭ്യതയും ഉറപ്പുവരുത്തുക എന്ന രണ്ട് പ്രധാന അജണ്ടകളിലാണ് ചർച്ചകൾ നടന്നത്. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്ന ഉറച്ച നിലപാടാണ് കേരളം യോഗത്തിൽ ഉന്നയിച്ചതെന്ന് ജെബി മെത്തർ MP വ്യക്തമാക്കി. ഇടുക്കി സബ് കളക്ടർ VM ആര്യ, കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിലെ പിന്നോക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി ആവശ്യപ്പെട്ടു. ഇടുക്കിയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളായ ദേവികുളം, അഴുത എന്നിവിടങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ചിന്നക്കനാൽ അങ്കണവാടി, കുടുംബാരോഗ്യ കേന്ദ്രം, മൂന്നാർ ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. വിവിധ വകുപ്പുകൾ ഏകോപനത്തോടെ പദ്ധതികൾ സമർപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് യോഗത്തിൽ നിർദ്ദേശിച്ചു. വ്യാപാരികൾ ഏലക്ക സംഭരണം സജീവമാക്കിയതോടെ വിപണിയിൽ വില വീണ്ടും ഉയർന്നു. ശരാശരി വില കിലോയ്ക്ക് 2,500 നിന്ന് 2,800 രൂപയായി വർദ്ധിച്ചു. 3 മാസത്തിനിടെ ഇതാദ്യമായാണ് വിലയിൽ ഈ മുന്നേറ്റമുണ്ടാകുന്നത്. ഓൺലൈൻ ലേലങ്ങളിൽ ഗുണമേന്മയേറിയ ഏലക്കായ്ക്ക് 3,500 രൂപ വരെ ഇപ്പോൾ വില ലഭിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷം മൂലം കയറ്റുമതിയിൽ ഇടിവുണ്ടായെങ്കിലും വരും ദിവസങ്ങളിൽ ഇത് പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഹൈറേഞ്ചിലെ ഉൽപാദനക്കുറവും വിലവർദ്ധനവിന് കാരണമായിട്ടുണ്ട്. വിപണി വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലായത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്.
2: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ഇന്ന് രാത്രി 7:35 ഐ സി സി വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് ഇംഗ്ലണ്ടും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം രാത്രി 7:35 മുതൽ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: അപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം എന്നല്ലാതെ വേറൊരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് തികച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സിക്കാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9496596321. ഓർക്കുക, നാളെ രാവിലെ 11 മണി മുതൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ലോക ജന്തുജന്യ രോഗ ദിനം ഡോക്ടർ മാരി ജെനൈന സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ലോക ജന്തുജന്യ രോഗ ദിനം ഡോക്ടർ മാരി ജെനൈന സംസാരിക്കുന്നു. 1:00 ഗാനസല്ലാപം, തത്സമയ ഫോൺ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം കേൾക്കാം. മേഘയുടെ തിരുവതാനം, ഒരു അന്വേഷണം, 4th ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
2: ജോൺ വക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം. മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
1: നാളെ രാത്രി 8:00 ഹലോ ഡോക്ടർ,

വിവിധതരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം. നാളെ രാത്രി 8 മണിക്കുള്ള ഹലോ ഡോക്ടർ പരിപാടി.

0: സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റ് 55 സെക്കൻഡ്. ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ലളിത് മോഹനഃ തിവാരി. ആദൌ മുഖ്യ വാർത്താഃ. ഹോർമൂസ് ജൽഡമ്രു മധ്യേത്യനേന മാധ്യമേന എൽഎൻജി ഇത്യസ്യ ജലയാന പ്രേഷണസ്യ പുനഃ പ്രാരംഭാത് അനന്തരം ഭാരത് സർവകാരേണ പ്രാകൃതികവായു ആപൂർത്തോ ആപത്കാലികാഃ പ്രതിബന്ധാഃ നിരസ്തീകൃതാഃ. കേന്ദ്രീയ ഗ്രാമീണ വികാസ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനഃ വികസിത് ഭാരത റോജ്ഗാർ ആജീവിക മിഷൻ ഗ്രാമീണ അധിനിയമസ്യ അന്തർഗതം രാജ്യേഭ്യഃ 25,000 കോടി രൂപ്യകാണാം വിത്തീയസഹായതാം പ്രദത്തവാൻ. കേന്ദ്രസർവകാരേണ മീറ്റ സംസ്ഥായേ ഇൻസ്റ്റാഗ്രാം മഞ്ചാത് ബാലശോഷണ സംബദ്ധ വിജ്ഞാപനാനാം നിഷ്കാസനസ്യ ആദേശഃ പ്രദത്തഃ. സഹൈവ സപ്തദിനേഷു സ്പഷ്ടീകരണം പ്രസ്തോതും നിർദ്ദേശാഃ അപി പ്രദത്താഃ. അദ്യ ഛത്തീസ്ഗഢസ്യ സുപ്രസിദ്ധ പാണ്ഡവനി ഗായിക തീജനബായി ദിവംഗത. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ച തസ്യ അനധനെ ഗഭീരം ശോകം പ്രകടിതവന്തഃ. ഭാരതീയ ഋതുവിജ്ഞാൻ വിഭാഗേന അദ്യ ഗുജറാത്തെ കൊങ്കണെ ഗോവായാം മധ്യ മഹാരാഷ്ട്രേ തഥാ ഒഡീസ രാജ്യേ ച അതിവൃഷ്ടേ സംഭാവനമാലക്ഷ്യ രക്തസഞ്ചേതനാ ഘോഷിത. അപി ച ICC മഹിളാവർഗസ്യ വിശതി പ്രതി വിശതി വിശ്വചെസ് ക്രിക്കറ്റ് ക്രീഡാസ്പർധായാ അന്തിമസ്പർധാ അദ്യ സായങ്കാലേ ലണ്ടൻ നഗരെ ഭവിഷ്യതി. അസ്യാം സ്പർധായാം ഇംഗ്ലണ്ട് ദലം ഓസ്ട്രേലിയ ദലേന സഹ സ്പർധിഷ്യതെ. അഥ വാർത്താഃ വിസ്തരേണ. പ്രശാസനേന ദ്രവീയ പ്രാകൃതിക വായുഃ ആപൂർത്തിമാലക്ഷ്യ ആപത്കാലികാഃ പ്രതിബന്ധാഃ നിരസ്താഃ. അയം നിർണയഃ പശ്ചിമേഷ്യായാം സംഘർഷേ യുദ്ധവിരാമാനന്തരം ഹോർമൂസ് ജൽഡമ്രു മധ്യമാർഗേണ പ്രാകൃതിക വായുഃ ആപൂർത്തേഃ പുനഃ പ്രാരംഭേ സതി കൃതഃ. പെട്രോളിയം പ്രാകൃതിക വാത്യന്ധന മന്ത്രാലയേന അധിസൂചനായാം ഉക്തം യത് 26,000 തമവർഷസ്യ പ്രാകൃതിക വായുഃ ആപൂർത്തി നിയമനാദേശഃ ഇത്യസ്മിന് സംശോധനം കൃതം. അസ്മിന് സംശോധനെ താനി പ്രമുഖാനി ആപത്കാലികാനി പ്രാവധാനി നിരസ്താനി സന്തി യേഷാം മാധ്യമേന പ്രശാസനം ദേശേ ഉത്പാദിതസ്യ പ്രാകൃതിക വായുഃ തഥാ ആയാതിതസ്യ ദ്രവീയ പ്രാകൃതിക വായുഃ ആവണ്ടനെ പ്രാധാന്യം ദാതും അനുമതി ആസീത്. ഹോർമൂസ് ജൽഡമ്രു മധ്യാത് ദ്രവീയ പ്രാകൃതിക വായുഃ ആപൂർത്തൌ വ്യവധാനസ്യ അനന്തരം ആവശ്യക വസ്തു അധിനിയമസ്യ അന്തർഗതം അസ്യ വർഷസ്യ മാർച്ച് മാസേ ആപത്കാലികാഃ ആദേശാഃ പ്രവർത്തിതാഃ ആസീത്. കേന്ദ്രീയ ഗ്രാമീണ വികാസ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന ജൂലൈ മാസസ്യ പ്രഥമ ദിനങ്കാത് വികസിത് ഭാരത് റോജ്ഗാർ ഏവം ആജീവിക മിഷൻ ഗ്രാമീണ അർത്ഥാത് BBG രാംജി അധിനിയമ സഫലതയാ പ്രഭാവശീല അഭവത്. മന്ത്രിണ അദ്യ ദൃശ്യശ്രവ്യമാധ്യമേന അസ്യ അഭിയാനസ്യ അന്തർഗതം രാജ്യേഭ്യ 25,000 കോടി രൂപ്യതോധിക ധനം ച പ്രദത്തം. ശ്രീ ചൌഹാനേന സർവേഷാം രാജ്യാനാം കേന്ദ്രശാസിത പ്രദേശാനാം ച ഗ്രാമീണ വികാസ് മന്ത്രിഭിഃ സാകം VBG രാംജി അധിനിയമസ്യ ക്രിയാന്വയസ്യ പ്രഗതേഃ സമീക്ഷാ അപി കൃതാ. തേന പ്രോക്തം യത് അദ്യ വിമുക്തായാഃ പ്രഥമാംശ ധനരാശേഃ മുഖ്യമുദ്ദേശ്യം രാജ്യാനാം പാർശ്വേ പര്യാപ്തനിധേഃ സുനിശ്ചയനം അസ്തി യേന ശ്രമികാണാം വൃത്തിഃ 15 ദിനാനാം അഭ്യന്തരേ ഏവ പ്രദാതും ശക്യേത.
2: മനരേഗാ കോ പൂരെ ദേശ് മേ ലാഗൂ കർനേ മേ 3 സാൽ ലഗേ ഥേ ലേക്കിൻ മുജേ ആപ് സബ് പർ ഗർവ് ഹൈ 1 സാൽ 2 സാൽ നഹി പഹലേ ദിൻ ഹി വികസിത് ഭാരത് ജി രാം ജി യോജന ഏക സാഥ് പൂരെ ദേശ് മേ ലാഗൂ ഹോ ഗയി 100 ദിൻ നഹി അബ് 125 ദിൻ റോജ്ഗാർ 5 സാൽ മേ 7.5 ലാഖ് കറോഡ് സേ ജ്യാദാ കി രാശി 2,86,000 പഞ്ചായത്തോ മേ ഠീക് സേ ലഗ് ഗയി തോ ഗാവ് സമ്പൂർണ വികസിത് ഹോ ജായേംഗേ സമൃദ്ധ ഓർ വികസിത് ഗാവ് കാ നിർമാണ ഹോ ജായേഗാ.
1: ഇൻസ്റ്റാഗ്രാം ഇതി സാമാജിക സംവാദ മഞ്ചേ സശുൽകേഷു വിജ്ഞാപനേഷു പ്രചലതഃ ബാലയോന ശോഷണ സാമഗ്ര്യാഃ ഗംഭീരം വൃത്താന്തം മത്വാ ഭാരത് സർവകാരേണ മേട്ടാ ഇത്യസ്യാഃ സംസ്ഥായാ കൃതേ ഏകാ തീക്ഷ്ണാ ദൃഢാ ച സൂചനാ പ്രസാരിതാ. ആധികാരിക സ്രോതുഭിഃ ജ്ഞാപിതം യത് സർവകാരേണ ഇൻസ്റ്റാഗ്രാം പ്രശാസനം താദൃശാം സർവേഷാം അപമാനാസ്പദ സാമഗ്രീണാം വിജ്ഞാപന പ്രസാരണം പ്രവേശ സുവിധാം ച സദ്യഃ പ്രതിരോദ്ധും സമാദിഷ്ടം. കേന്ദ്രീയ ഇലക്ട്രോണിക്സ് ഏവം സൂചനാ പ്രൗദ്യോഗികീ മന്ത്രാലയേന അസ്യ വിഷയസ്യ ഗഭീരതാം വീക്ഷ്യ മേട്ടാ സംസ്ഥായാഃ 7 ദിനാനാം അഭ്യന്തരേ വിസ്തൃത സ്പഷ്ടീകരണം യാചിതം. സർവകാരഃ സമ്പ്രതി അസ്യാപി പുനരീക്ഷണം കരോതി യത് അയം മഞ്ചഃ ഭാരതസ്യ മധ്യസ്ഥ സുരക്ഷാ മാർഗദർശികാനാം നിഷ്ഠാപൂർവകം പാലനം കരോതി നവ. ഉല്ലേഖനീയം വർത്തതെ യത് ഭാരതേ ഡിജിറ്റൽ നിയമസ്യ അന്തർഗതം ആപത്തിജനക സാമഗ്രിയഃ ബാലയോനശോഷണ സാമഗ്രിയഃ വിതരണം പ്രസാരണം ച കശ്ചന ദണ്ഡനീയ അപരാധോ വർത്തതെ. സംസ്കൃതവാർത്തയാ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതെ. സമമേവ അയം കാര്യക്രമ ആകാശവാണ്യാ അന്തർജാലപടലെ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എഐആർ ചലദൂർഭാഷീയതന്ത്രാംശെ അപി ഉപലബ്ധോ ഭവിഷ്യതി. ഛത്തീസ്ഗഢ് രാജ്യസ്യ പ്രഖ്യാത പാണ്ഡവനി ഗായിക പദ്മവിഭൂഷണ പുരസ്കാരേണ അലങ്കൃത ച ഡോക്ടർ തീജനബായി അദ്യ ഇഹലോകം പരിത്യജ്യ ദിവംഗത. സാ ദീർഘകാലാത് രുഗ്ണ ആസീത്. റായ്പൂർ നഗരസ്യ എയിംസ് ചികിത്സാലയേ തസ്യാ ഉപചാരഃ പ്രചലൻ ആസീത്. അദ്യ സായം ദുർഗ് ജനപദസ്യ ഗനിയാരി ഇത്യത്ര തസ്യാ പൈതൃകി ഗ്രാമേ പൂർണരാജ്യസമ്മാനേന സാകം തസ്യാ അന്ത്യേഷ്ടി സംസ്കാരഃ വിധാസ്യതെ. സ്വകീയേന പ്രഖരേണ സ്വരേണ മഞ്ചസ്യ സമൂഹ ഉപസ്ഥിത്യാ തഥാ ച കഥാവാചനസ്യ അനന്യശൈല്യാ ഡോക്ടർ തീജനബായി പാണ്ഡവാനി കലായേ ന കേവലം ഭാരതേ അപി തു വൈശ്വപട്ടലേ നൂതനമപി ജ്ഞാനം പ്രദത്തവതി. മഞ്ചേ മഹാഭാരതസ്യ കഥാ ജീവന്തം കർത്തും തസ്യ അസാധാരണ ക്ഷമതയാ സാ ഭാരതീയ ലോകസംസ്കൃതേ സർവോത്കൃഷ്ട ലബ്ധ പ്രതിഷ്ഠ ച സാധികാ സഞ്ജാത. ഭാരതീയ ലോകകലായാം തസ്യാഹ അപ്രതിമ അവദാനസ്യ കൃതേ സാ പത്മശ്രീ പത്മഭൂഷണ തഥാ ച പത്മവിഭൂഷണ ഇത്യാദിഭിഃ ദേശസ്യ സർവോച്ച നാഗരിക സമ്മാനൈഃ വിഭൂഷിത ആസീത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ച തസ്യാഹ ദുഃഖദ നിധനേ ഗഭീരം ശോകം പ്രകടിതവന്തഃ. ഭാരതീയ ഋതുവിജ്ഞാൻ വിഭാഗേന അദ്യ ഗുജറാത്ത് കച്ച് കൊങ്കണ് ഗോവ മധ്യ മഹാരാഷ്ട്ര ഒഡീസ ചേത്യേതേഷു രാജ്യേഷു അതിവൃഷ്ടിഃ രക്തവർണീയ സഞ്ചേതന പ്രസാരിത. വിഭാഗേന വിജ്ഞാപിതം യത് ആഗാമിഷു ചതുർസു ദിവസേഷു മധ്യഭാഗേ ഉത്തര അറബ് സാഗരസ്യ കതിപയേഷു ഭാഗേഷു ഗുജറാത്ത് പ്രാന്തേ തഥാ ച ഹരിയാണ പഞ്ചാബ് രാജസ്ഥാൻ പ്രാന്താനാം ശിഷ്ടേഷു ക്ഷേത്രേശ്ച പ്രൈവറ്റ് സ്ഥിതിഃ സർവഥാ അനുകൂല വർത്തതേ. അദ്യ ഋതുവിജ്ഞാൻ വിഭാഗേന ഛത്തീസ്ഗഢ് മധ്യപ്രദേശ് രാജസ്ഥാൻ കർണാടക ഉത്തരാഖണ്ഡ് ചേത്യേതേഷു രാജ്യേഷു അതിവൃഷ്ടേഃ പൂർവാനുമാനം കൃതം. അനേന സാകമേവ ആഗാമിഷു ദ്വിത്രേഷു ദിനേഷു ദില്ലി ഉത്തർപ്രദേശ് പഞ്ചാബ് ച ചണ്ഡീഗഢ് ക്ഷേത്രേഷു വികീർണരൂപേണ വൃഷ്ടേഃ സംഭാവന പ്രകടിത. വിഭാഗേനാദ്യ ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് കേരള മാഹേ മറാഠ്വാഡ ദേശസ്യ ഉത്തരപൂർവീയ ഭാഗേഷു സഹവ ഉത്തര ആന്തര കർണാടക തെലങ്കാന ക്ഷേത്രം യാവത് അതിവൃഷ്ടേഃ അനുമാനം വിഹിതം. രാഷ്ട്രീയ രാജധാന്യാം ദെഹല്യാം അദ്യ സാമാന്യത മേഘാച്ഛാദനേന സഹ വൃഷ്ടിഃ ഭവിഷ്യതി ഇതി ഋതുവിജ്ഞാൻ വിഭാഗേന പൂർവാനുമാനിതം. സഞ്ജത പ്രൈവറ്റ് സത്രം അസ്യ മാസസ്യ വിംശതി ദിനാങ്കത ആരപ്സ്യതെ യത് ച അഗസ്ത് മാസസ്യ ത്രയോദശ ദിനാങ്കം യാവത് പ്രചലതി. കേന്ദ്രീയ സംസദീയ കാര്യമന്ത്രി കിരൺ റിജിജു ജ്ഞാപിതവാന്യത് രാഷ്ട്രപതി ദ്രൗപദി മുർമു സംസദ പ്രൈവറ്റ് സത്രസ്യ ആഹ്വാനാർത്ഥം സർവകാരസ്യ പ്രസ്താവം സഹർസം സ്വീകൃതവതി. ശ്വഃ ആരഭമാണ പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന ഇന്തോനേഷ്യ ദേശസ്യ ആധികാരിക യാത്ര ഉഭയോദേശയോ പാരസ്പരിക സംബന്ധായ നൂതന ഉത്സാഹം പ്രദാസ്യതി. സഹൈവ സഹയോഗസ്യ നവീന ക്ഷേത്രാണി അപി ഉദ്ഘാടയിഷ്യതി. അദ്യ ജക്കാർത്ത നഗരെ ആകാശവാണ്യാ സാകം വിശേഷ വാർത്താലാപേ ഇന്തോനേഷ്യ ദേശെ നിയുക്ത ഭാരതീയ രാജദൂത സന്ദീപ് ചക്രവർത്തി പ്രാവോചത് യത് ജുലൈ മാസസ്യ ഷട് ദിനാങ്കത ജുലൈ മാസസ്യ അഷ്ട ദിനാങ്കം യാവത് പ്രചലന്ത്യാം പ്രധാനമന്ത്രിണ അസ്യാം യാത്രായാം ഭാരത് ഇന്തോനേഷ്യ ദേശയോ മധ്യേ സഹയോഗസ്യ അനേകാനി നൂതനാനി ദ്വാരാണി ഉദ്ഘാടിതാനി ഭവിഷ്യന്തി തഥാ ച ഏതയോഃ ദ്വയോഃ വിശാല രാഷ്ട്രയോഃ മധ്യേ പ്രഗാഢ സംബന്ധാഃ ആർത്ഥിക സഹഭാഗിതാ ച സ്പഷ്ടരൂപേണ ദ്രക്ഷ്യന്തെ. തേനഗ്രേ പ്രതിപാദിതം യത് ഭാരത് ഇന്തോനേഷ്യ ദേശയോ മധ്യേ കിമപി വൈമത്യം അഥവാ വിചാരഭിന്നത നാസ്തി അതഃ സമ്പ്രതി ഉഭേ അപി രാഷ്ട്രേ വികസിത ഭാരത് തഥാ ച സ്വർണ ഇന്തോനേഷ്യ ഇത്യേതയോഃ ദൂർഗാമി ലക്ഷ്യാണാം പ്രാപ്തേ സുദൃഢം രണനീതിക സഹയോഗം കർത്തും തത്പരേ വർത്തേതേ. ഐസിസി മഹിളാവർഗസ്യ വിംശതിഃ പ്രതിവിംശതിഃ ക്രിക്കറ്റ് വിശ്വചഷക് സ്പർധായാ അന്തിമേ ദ്വന്ദ്വേ അദ്യ സായങ്കാലേ ലോർഡ്സ് ക്രീഡാംഗണേ ഇംഗ്ലണ്ട് ദളം ഓസ്ട്രേലിയ ദളേന സഹ സ്പർധിഷ്യ.

0: दृश्यते। उभौतले सम्पूर्णे स्पर्धायाम् अपराजिते स्तः। ध्येयास्पदं वर्तते यत् प्रागुपान्त्यस्पर्धायाम् ऑस्ट्रेलियादलेन वेस्टइंडीजदलं पराजित्य अपि च इंग्लैंडदलेन दक्षिणाफ्रीकादलं पराजित्य अन्तिमस्पर्धायां प्रवेशो अधिगतः। आदौ मुख्यवार्ताः पुनरेकवारम्। होर्मुज जल डमरू मध्ये इत्यनेन माध्यमेन एलएनजी जलयान प्रेषणस्य पुनः प्रारम्भात् अनन्तरं भारत सर्वकारेण प्राकृतिक वायु आपूर्तौ आपत्कालिकः प्रतिबन्धः निरस्तीकृतः इति वार्ताः।
1: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: Less premium, more bonus, most suitable for your loved ones. RPL Live, nothing better than this.
3: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
4: പ്ലാറ്റ്ഫോം നമ്പർ 2 ചൊല്ലേ വാലി സൂപ്പർ
5: ഫാസ്റ്റ് എക്സ്പ്രസ് കെയാർ 2. ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ്. ചെയ്യാന്ന്
4: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
5: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
4: കണ്ടില്ലേ
5: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
6: നോ സിഗ്നൽ.
5: ഇനി എന്ത് ചെയ്യും?
6: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
4: ഏയ് മണ്ടത്തരം നിർത്ത്.
5: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
6: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
5: RBI പറയുന്നു
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. VBG Ramji പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. നാളെ മുതൽ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 ഓസ്ട്രേലിയയിലെത്തും. തുടർന്ന് ന്യൂസിലന്റിലും സന്ദർശനം നടത്തും. VBG Ramji പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേതനത്തിൽ കാലതാമസമുണ്ടാകാതിരിക്കാൻ തനതുവിഹിതം കൃത്യസമയത്ത് നൽകണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
8: നാളെയും മറ്റന്നാളുമായി കൊച്ചിയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും ബുധൻ വ്യാഴം ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
7: സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM, HSS

0: ിലും വിവിധ ആശുപത്രികളിലും കോടികൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ നശിക്കുന്നത് സംബന്ധിച്ച പരാതികളിലാണ് അന്വേഷണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പരാതി വിജിലൻസിന് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750-ൽ അധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. നിയമവിരുദ്ധ പിരിച്ചുവിടലിനെതിരെ ലേബർ കമ്മീഷണറെയും ലേബർ കോടതികളെയും സമീപിക്കാൻ CITU മുൻകൈയെടുക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസ്തംഭനത്തിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചെന്നും മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുന്നില്ലെന്നും നഗരസഭയിലെ സുപ്രധാന രേഖകൾ കടത്താനുള്ള നീക്കങ്ങൾ സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷിക്കണമെന്നും ശ്രീ ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. പാലാ നഗരസഭയിലെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ്. മണ്ഡലം കമ്മിറ്റി കൂടിയ ശേഷമാണ് പിന്തുണ പിൻവലിച്ചത്. സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെയുള്ള പ്രമേയം കോൺഗ്രസ് പാസാക്കി. ഇടുക്കി മൂന്നാർ ടൌണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ വലഞ്ഞ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ. പഴയ മൂന്നാർ ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്നാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: സമാന്തരപാതയിലും തിരക്കേറിയതോടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയാതെ വാഹനങ്ങൾ ടൌണിൽ തന്നെ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. മാട്ടുപെട്ടി, ഇരവികുളം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികൾ എന്നിവിടങ്ങളിലുമെല്ലാം കനത്ത ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. വിനോദസഞ്ചാരികൾ മണിക്കൂറുകളോളം വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യമുണ്ടായി. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും ഗതാഗത നിയന്ത്രണവും ഒരുമിച്ചെത്തിയതോടെയാണ് മൂന്നാറിൽ വ്യാപകമായ ഗതാഗത കുരുക്കുണ്ടായത്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നാളെ നോർവേയെ നേരിടും. പുലർച്ചെ 1:30 മത്സരം. 5:30 നടക്കുന്ന മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വയോജന ക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ സംസ്ഥാന വയോജന കമ്മീഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജന ക്ഷേമത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് മയക്കുമരുന്ന് വിൽപ്പനയും വ്യാപനവും തടയാനുള്ള ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനം ഊർജ്ജിതം. യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ കണ്ടെത്തിയ വ്യാജ വാറ്റ് കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന 1454 ലിറ്റർ വാഷ് നശിപ്പിച്ചു. അതിനിടെ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. വി.ബി. ജീറാംജി പദ്ധതിയുടെ ആദ്യഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യയുൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി N. ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

0: വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565321, 9495569321. ഓർക്കുക, നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഹലോ ആകാശവാണി തത്സമയം.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ജീവിതം അവസാനിപ്പിച്ചാൽ പ്രശ്നങ്ങൾ തീരും എന്ന് പഠിപ്പിക്കുന്ന മരണഗർത്തങ്ങളല്ല, വീണ്ടെടുക്കാനാവാത്ത വിധം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു തരുന്ന പ്രതീക്ഷയുടെ പച്ചത്തുരുത്തുകളാണ് നമുക്കാവശ്യം. കഴിവില്ലാത്തതുകൊണ്ടല്ല, കരം പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് പലരും പടുകുഴിയിൽ നിന്ന് കയറി വരാത്തത്. പ്രതിവിധികൾ തേടിയല്ല, പിടിച്ചു നിൽക്കാനുള്ള ശക്തി തേടിയാണ് ആളുകളുടെ നെട്ടോട്ടം. അവജ്ഞയോടെ മാറ്റി നിർത്തിയവർക്കും അവശ്യ നേരത്ത് അപ്രതീക്ഷിത സാന്നിധ്യമാവുക. ജീവിതം ഒന്നേയുള്ളൂ. ഒരു പുരുഷായുസ്സിനിടയ്ക്ക് ഒരാളുടെയെങ്കിലും ജീവിതത്തിന് പ്രതീക്ഷയുടെ നല്ലൊരു വാക്ക് നൽകാനാകണം. ഈയൊരു ശുഭചിന്തയോടുകൂടി ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി, ഇതേക്കുറിച്ച് അഭിലാഷ് കരിമുളക്കിൽ നടത്തുന്ന ഒരു പ്രഭാഷണമാണ്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്, കന്നുകുട്ടികളെ ബാധിക്കുന്ന ജോയിന്റ് രോഗത്തിന് ഹേതുവാകുന്നത് എന്താണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കുട്ടകം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വലിയ വാവട്ടവും ആഴവുമുള്ള ചെമ്പുപാത്രമാണ് കുട്ടകം. പണ്ട് നിത്യോപയോഗത്തിലുണ്ടായിരുന്ന ഒരു പാത്രമായിരുന്നു കുട്ടകം. നെല്ല് പുഴുങ്ങുന്നതിനും ഇത്തിരി ദൂരെ നിന്നും വെള്ളം ശേഖരിച്ചു കൊണ്ടുവരുന്നതിനും സദ്യയും മറ്റും കഴിഞ്ഞ് കൈ കഴുകുന്നതിനായി വെള്ളം നിറച്ചുവെക്കുന്നതിനും തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കായി കുട്ടകം ഉപയോഗിച്ചിരുന്നു. കൊച്ചുകുട്ടകം, വലിയ കുട്ടകം, ഇടത്തരം കുട്ടകം എന്നിങ്ങനെ പല വലിപ്പത്തിലുള്ള കുട്ടകങ്ങളുണ്ട്. മിക്ക വീടുകളിലും ചെമ്പുകുട്ടകത്തിൽ തന്നെയാണ് നെല്ല് പുഴുങ്ങിയിരുന്നത്. വലിപ്പമേറിയ കുട്ടകങ്ങൾ കൈവശം വെക്കുന്നത് അന്നൊക്കെ ആഭിജാത്യത്തിന്റെ ഒരു ചിഹ്നമായിരുന്നു. കേരളത്തിലേറെയും പ്രചാരത്തിലുണ്ടായിരുന്നത് ചെമ്പുകുട്ടകങ്ങളാണ്. ഇന്നിപ്പോൾ അലുമിനിയം, അലോയ് തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ടുള്ള കുട്ടകങ്ങളാണ് ഏറെയും. ഔഷധ നിർമ്മാണ രംഗത്തും മറ്റും ഇപ്പോഴും കുട്ടകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആവിയെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്തി വേവിക്കാൻ പാകത്തിലാണ് കുട്ടകത്തിന്റെ നിർമ്മിതി. പല വലിപ്പത്തിലുള്ള പ്ലാസ്റ്റിക് ബക്കറ്റുകളും അലുമിനിയം ചെരുവങ്ങളും പ്രചാരത്തിലായതോടെ വെള്ളം ശേഖരിച്ചു വെക്കാൻ കുട്ടകം വേണ്ടാതെയായി. നിത്യോപയോഗങ്ങളിൽ ഇല്ലാതെ വന്നപ്പോൾ കുട്ടകം മിക്ക വീടുകളിൽ നിന്നും അപ്രത്യക്ഷമായി. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോയാലോ? എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി, ഇതേക്കുറിച്ച് മുൻ കൃഷി ഓഫീസർ അഭിലാഷ് കരിമുളക്കൽ നടത്തുന്ന പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: അവർക്കവിടെ തിരുവാതിര ഞാറ്റുവേലയില്ലല്ലോ കുരുമുളകിനെ നട്ടുവളർത്താൻ. കുരുമുളകിനെ അപ്പാടെ കടത്തിക്കൊണ്ടുപോകുന്ന വിദേശികളുടെ മട്ടും മാതിരിയും കണ്ടു പരിതപിച്ചവരോടെ നാടുവാണ സാമൂതിരി കൊടുത്ത മറുപടിയാണിത്. അതൊരു ശരിയായ നിരീക്ഷണമായിരുന്നു. തിരുവാതിര ഞാറ്റുവേലക്കാലത്തെ തിരിമുറിയാതെ പെയ്യുന്ന മഴ വേണമല്ലോ കുരുമുളക് നട്ടുവളർത്താൻ. മഴയും കുരുമുളകുമായി അഭേദ്യമായൊരു ബന്ധമുണ്ട്. കുരുമുളക് വള്ളി വേരുപിടിച്ച് വളരുന്നതിനും കുരുമുളക് തിരിയിട്ട് കായ് പിടിക്കുന്നതിനും മഴ വേണം. തിരുവാതിരക്കാലത്തെ നൂൽമഴയിലാണ് കുരുമുളകിന്റെ പരാഗണം. പൂമ്പൊടികൾ മഴയിലൂടെ ഊർന്നിറങ്ങി പെൺപൂക്കളിലെത്തി വേണം തിരികളൊക്കെ മണികളാവാൻ. മറ്റേതൊരു വിളയിലും പരാഗണം തേനീച്ചയും പൂമ്പാറ്റകളുമൊക്കെയാണ് നടത്തിവരുന്നത്. ഈ സവിശേഷമായ കാലാവസ്ഥ മറ്റെവിടെയും ഇല്ലാത്തതിനാലാണ് സാമൂതിരി സംശയലേശമന്യെ ഇങ്ങനെ സമാധാനിച്ചത്. ഏതായാലും കുരുമുളക് നമ്മെ സംബന്ധിച്ച് ആദായ വിളയാണ്. അതോടൊപ്പം നമുക്ക് അടിമത്തവും സമ്മാനിച്ച വിളയാണിത്. കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളകിനെ തേടിയെത്തിയ വിദേശികൾ ഒടുവിൽ നമ്മുടെ രാജ്യത്തെ തന്നെ കാൽക്കീഴിലാക്കി നമ്മെ അടിമകളാക്കിയതും ചരിത്രം. എന്തായാലും അക്കാലമൊക്കെ കഴിഞ്ഞുപോയി. എന്നിരുന്നാലും ഇപ്പോഴും വിദേശ നാണ്യം ഏറെ കിട്ടുന്ന ഒരു വിളയായി കുരുമുളക് കൃഷി നമ്മുടെ നാട്ടിൽ തുടരുന്നു. എല്ലാ വർഷവും ജൂൺ അവസാന വാരത്തിൽ തുടങ്ങി ജൂലൈ ആദ്യവാരത്തിൽ അവസാനിക്കുന്ന തിരുവാതിര ഞാറ്റുവേലയിൽ തന്നെയാണ് ഇപ്പോഴും കർഷകർ കുരുമുളകിൻ്റെ കൃഷി ആരംഭിക്കുക. ഇത്തരുണത്തിൽ കുരുമുളകിൻ്റെ കൃഷി രീതികൾ ശരിയായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കുരുമുളക് കൃഷിയുടെ ഗരിമ തന്നെ മഴയാണ്. ആണ്ടിൽ 250 സെൻറ്റിമീറ്റർ മഴയെങ്കിലുമുള്ള ആർദ്രതയും അതോടൊപ്പം ചൂടുമുള്ള കാലാവസ്ഥയാണ് കുരുമുളക് കൃഷിക്ക് വേണ്ടത്. നടുന്ന കാലത്ത് തന്നെ 70 സെൻറ്റിമീറ്റർ മഴ കിട്ടണം. എങ്കിൽ മാത്രമേ വള്ളികൾ മുളച്ച് തളിർ വരികയുള്ളൂ. മുതിർന്ന കുരുമുളക് പൂവിടുന്നതും മഴക്കാലത്താണ്. മഴവെള്ളത്തിലൂടെയാണ് പരാഗണം നടക്കേണ്ടത്. തിരിമുറിയാതെ ഒഴുകുന്ന മഴ വേണം കുരുമുളകിൽ തിരിയിടുന്ന സമയത്ത്. ഈ സമയം മഴ കുറഞ്ഞാൽ പിന്നെ വിളവും കുറയും. നമ്മുടെ കൊച്ചു കേരളത്തിൽ സമുദ്രനിരപ്പ് മുതൽ പശ്ചിമഘട്ടം വരെയും കുരുമുളകിനെ കാണാം. വെള്ളക്കെട്ടിലില്ലാത്ത നല്ല നീർവാർച്ചയുള്ളതും ജീവാംശം കൂടുതലുള്ളതുമായ ഏതു മണ്ണിലും കുരുമുളക് കൃഷി ചെയ്യാം. ഈ ഞാറ്റുവേലക്കാലത്ത് നമുക്കും നടാം കുരുമുളകിനെ. കുരുമുളകിൻ്റെ വള്ളികൾ തന്നെ മുറിച്ചെടുത്താണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. 3 തരത്തിലുള്ള വള്ളികൾ കുരുമുളകിൽ കാണാം. മുതിർന്ന കായ്ക്കുന്ന കുരുമുളകിൻ്റെ ചുവട്ടിൽ നിന്നും വളർന്നു വരുന്ന ചുവപ്പു രാശിയുള്ള ചെന്തലകൾ, പടർന്നു വളരുന്ന വെള്ളത്തണ്ട്, പ്രധാന തണ്ടിൽ നിന്നും വശങ്ങളിലേക്ക് വളരുന്ന ശാഖത്തണ്ട് എന്നിവയാണവ. ഇതിൽ ചെന്തലവള്ളികളാണ് നടാനായി തിരഞ്ഞെടുക്കേണ്ടത്. സ്ഥിരമായി നല്ല വിളവ് തരുന്നതും രോഗകീടബാധകളെ പ്രതിരോധിച്ചു നിൽക്കുന്നതും നല്ല ആരോഗ്യത്തോടെ വളരുന്നതും 5 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ളതുമായ മാതൃചെടിയിൽ നിന്ന് വേണം ചെന്തലകൾ ശേഖരിക്കേണ്ടത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ചെന്തലകൾ ഒരു ചെറു കമ്പ് നാട്ടി അതിൽ ചുറ്റി നിർത്തുന്നത് നല്ലതാണ്. കൊടിച്ചുവട്ടിലെ ചെന്തലകൾ മണ്ണിൽ കിടന്ന് മുട്ടുകളിൽ വേരുപിടിക്കുന്നത് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് കമ്പിൽ ചുരുട്ടിവെക്കുന്നത്. തുടർന്ന് ഏപ്രിൽ മെയ് മാസത്തിൽ ഇങ്ങനെ ചുരുട്ടിവെച്ച ചെന്തലകൾ മുറിച്ചെടുത്ത് നടീൽ മിശ്രിതം നിറച്ച ചെറു കവറുകളിൽ നട്ടുവെച്ച് വേരുപിടിപ്പിച്ചെടുക്കാം. ഒടിച്ചുകുത്തുന്നതൊക്കെ പൊടിച്ചു വരുന്ന തിരുവാതിരക്കാലത്ത് നേരിട്ട് വേണമെങ്കിലും കുരുമുളക് വള്ളികൾ താങ്ങുകാൽ ചുവട്ടിൽ നട്ടുവെച്ചും വളർത്താവുന്നതാണ്. മുറിച്ചെടുത്ത ചെന്തലകളുടെ ഇളം തലപ്പും കട്ടികൂടിയ കടഭാഗവും ഒഴിവാക്കുക. അതിനുശേഷം 2-3 മുട്ടുകളുള്ള ചെറു കഷ്ണങ്ങളാക്കി അതിലെ ഇലഞ്ഞെട്ട് ഭാഗം മാത്രം നിർത്തി ഇലകൾ നീക്കം ചെയ്തിട്ടാണ് കവറുകളിൽ വേരുപിടിപ്പിക്കാനായി നടേണ്ടത്. തണ്ടുകൾ നട്ട കവറുകൾ ഭാഗികമായ തണല് കൊടുത്ത് ദിവസേന 2-3 നേരം ജലസേചനം കൊടുത്ത് 2-3 മാസം കൊണ്ട് കുരുമുളകിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. താങ്ങുമരത്തിൽ പടർന്നു കയറി വളരുന്ന വിളയാണല്ലോ കുരുമുളക്. അതിനാൽ പരിക്കൻ പുറംഭാഗമുള്ള ഏതു മരവും താങ്ങുകാലായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. സാധാരണയായി മുരിക്ക്, ആഞ്ഞിലി, കാറ്റാടി, പ്ലാവ്, മാവ്, നാടൻ കമുക് തുടങ്ങി പലതരം പാഴ്മരങ്ങളിലും കുരുമുളക് പടർത്താറുണ്ട്. മുമ്പൊക്കെ മുരിക്കിൻ കമ്പ് 1 വർഷം മുമ്പേ നട്ടുവളർത്തി പിറ്റേ വർഷം അതിൻ്റെ ചുവട്ടിൽ കുരുമുളക് തൈകൾ നടുന്ന രീതിയും നിലനിന്നിരുന്നു. ഇപ്പോൾ കുരുമുളകിൻ്റെ കൃഷി കുറേ കൂടി എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയും നിലവിലുണ്ട്. PVC പൈപ്പുകൾ, കോൺക്രീറ്റ് തൂണുകൾ എന്നിവയാണ് പുതിയ താങ്ങുകാലുകൾ. 6 ഇഞ്ച് വ്യാസമുള്ള നല്ല PVC പൈപ്പുകളുടെ ചുവടുഭാഗം മണ്ണിൽ കോൺക്രീറ്റ് ഇട്ട് നന്നായി ഉറപ്പിച്ച ശേഷം ഉടൻ തന്നെ അതിൻ്റെ ചുവട്ടിൽ കുരുമുളക് നട്ട് പിറ്റേ വർഷം മുതൽ വിളവെടുപ്പ് തുടങ്ങിയ കർഷകർ ധാരാളമുണ്ട്. PVC പൈപ്പുകൾക്ക് 12 അടി വരെ ഉയരമുണ്ടാവാം. അതേപോലെ കോൺക്രീറ്റ് തൂണുകൾ ഒരുക്കിയും കുരുമുളക് കൃഷി നടത്തുന്നവർ ധാരാളമുണ്ട്. ഇത്തരം താങ്ങുകാലുകൾ ഒരുക്കുന്നത് വഴി വലിയൊരു തുടക്ക ചെലവ് ഉണ്ടാകുമെങ്കിലും താങ്ങുമരങ്ങളുടെ വർഷാവർഷം 2-3 തവണ നടത്തുന്ന മണ്ടകോതൽ ചെലവ് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയും. അതോടൊപ്പം കുരുമുളകിന് നൽകുന്ന വളങ്ങൾ പൂർണ്ണമായും കുരുമുളകിന് തന്നെ കിട്ടുകയും ചെയ്യും. മരത്തിൻ്റെ തണൽ ഒഴിവാക്കുവാൻ ഏപ്രിൽ മെയ് മാസങ്ങളിലും ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലുമായി എല്ലാ വർഷവും 2 പ്രാവശ്യമെങ്കിലും മണ്ട കോതി ഒരുക്കേണ്ടതുണ്ട്. ഏറെ കൂലി ചെലവുള്ള സംഗതിയാണത്. അതോടൊപ്പം തൊഴിലാളി ക്ഷാമവും ഏറെയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ PVC താങ്ങുകാൽ എളുപ്പവും ലാഭകരവുമാണ്. കുരുമുളക് കൃഷിയിൽ ഏറെ ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യം അവയുടെ ഇനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. ഓരോ പ്രദേശത്തിൻ്റെ മണ്ണിനും ഭൂപ്രകൃതിക്കും യോജിച്ച ഇനങ്ങൾ കണ്ടെത്തി വേണം കൃഷി തുടങ്ങുവാൻ. നിരവധി കുരുമുളക് ഇനങ്ങളുണ്ട്, നാടനും മേൽത്തരവുമായി. കഴിയുമെങ്കിൽ നല്ല കുരുമുളക് തോട്ടം നേരിൽ കണ്ട് പ്രത്യേകതകൾ കണ്ട് മനസ്സിലാക്കി വള്ളികൾ ശേഖരിക്കണം. അല്ലെങ്കിൽ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും കുരുമുളകിൻ്റെ മേൽത്തരം ഇനങ്ങൾ തന്നെ ശേഖരിച്ച് കൃഷി ചെയ്യണം. കരിമുണ്ട, വെള്ളമുണ്ട, ചോലമുണ്ട, നീലമുണ്ട, കൊറ്റനാടൻ, കുതിരവാലി, കരിയിലാഞ്ചി, കല്ലുവള്ളി, അറക്കുളം, ബാലംകൊട്ട, കൂമ്പുക്കൽ എന്നിങ്ങനെ നീളുന്നു നാടൻ ഇനങ്ങൾ. വിവിധങ്ങളായ കുരുമുളക് ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും ഉരുത്തിരിച്ചെടുത്ത മേൽത്തരം കുരുമുളക് ഇനങ്ങൾ വേറെയും ധാരാളമുണ്ട്. ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി അവയും തിരഞ്ഞെടുക്കാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ പന്നിയൂരുള്ള ഗവേഷണ

കേന്ദ്രത്തിൽ നിന്നും പന്നിയൂർ 1 മുതൽ പന്നിയൂർ 10 വരെയുള്ള ഏറ്റവും മികച്ച പന്നിയൂർ ഇനങ്ങൾ കുരുമുളക് കൃഷിക്കാർക്കിടയിൽ വ്യാപക പ്രചാരം നേടിയ ഇനങ്ങളാണ്. IISR കോഴിക്കോട് ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ ശ്രീകര, ശുഭകര, പഞ്ചമി, ശക്തി, തേവം, മലബാർ എക്സൽ, ഇരിമുണ്ട എന്നിവയും വെള്ളാനിക്കര ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള വിജയ് എന്ന ഇനവും പാലോട് ഗവേഷണ കേന്ദ്രത്തിലെ പാലോട് 2 എന്ന ഇനവും വിവിധ പ്രദേശങ്ങൾക്ക് യോജിച്ചതാണ്. മേൽത്തരം ഇനങ്ങൾ ഇനിയും ധാരാളമുണ്ട്. സമീപപ്രദേശ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും കൂടുതൽ ഇനങ്ങളെപ്പറ്റി അറിയുവാൻ കഴിയും. ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം കൃഷി ചെയ്യാൻ അനുയോജ്യമായ കൃഷിഭൂമിയും ഒരുക്കേണ്ടതുണ്ട്. താങ്ങുമരങ്ങൾ, താങ്ങുകാലുകൾ എന്നിവ നിശ്ചയിച്ച ശേഷം അവയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് 1 അടിയെങ്കിലും അകലത്തിൽ 1.5 മീറ്റർ ആഴവും വീതിയും നീളവുമുള്ള കുഴികൾ എടുക്കുക. ആ കുഴിയുടെ 3/4 ഭാഗവും മേൽമണ്ണും 1/2 കിലോ ഡോളമൈറ്റ് അഥവാ കുമ്മായം ചേർത്തിളക്കി നിറച്ചിടണം. കുമ്മായം ചേർക്കുന്നത് മണ്ണിന്റെ പുളി അഥവാ അമ്ലത കുറയ്ക്കുവാനാണ്. അമ്ലത കുറഞ്ഞ മണ്ണിൽ മാത്രമേ നല്ല വേരോട്ടം ഉണ്ടാവുകയുള്ളൂ. മഴയില്ലെങ്കിൽ കുഴി നനച്ചു കൊടുക്കണം. 2 ആഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ അടിവളങ്ങൾ ഇടാൻ പാടുള്ളൂ. അടിവളമായി 3-4 കിലോ ജൈവവളവും 1/2 കിലോ രാജ്ഫോസ് അല്ലെ മസൂറി ഫോസ്, 1/2 കിലോ വേപ്പിൻ പിണ്ണാക്ക് എന്നിവയാണ് ഇട്ടു കൊടുക്കേണ്ടത്. കുരുമുളകിനുള്ള ജൈവവളം ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ആകുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കമ്പോസ്റ്റ് വളം ഒരേ സമയം വളവും കുമിൾനാശിനിയുമാണ്. കുരുമുളകിന് വരാവുന്ന ഒട്ടുമിക്ക കുമിൾ രോഗങ്ങളെ ഒഴിവാക്കുവാൻ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളം തന്നെ നൽകുക. കായ്ക്കുന്ന കുരുമുളകിനും ആണ്ടിൽ മഴക്കാലത്ത് 5-10 കിലോ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളം നൽകാവുന്നതാണ്. 90 കിലോ തണലിൽ ഉണങ്ങിയ ചാണകവും 10 കിലോ നല്ല വേപ്പിൻ പിണ്ണാക്കും നന്നായി പൊടിയാക്കി പുട്ടിനെ നനയ്ക്കുന്ന പരുവത്തിൽ നനച്ച ശേഷം 1-2 കിലോ ട്രൈക്കോഡർമ എന്ന കുമിളിന്റെ സൂക്ഷ്മാണുവിന്റെ കൾച്ചർ ചേർത്തിളക്കി നന്നായി കൂട്ടിയോജിപ്പിച്ച് വെറും നിലത്ത് തണലിലോ ഷെഡിലോ കൂനയാക്കി ചണച്ചാക്ക് മൂടി 2 ആഴ്ച വയ്ക്കുക. എല്ലാ ദിവസവും ചണച്ചാക്കിന് മുകളിലൂടെ 1 or 2 പ്രാവശ്യം നന്നായി നനച്ചു കൊടുക്കണം. 2 ആഴ്ചയ്ക്ക് ശേഷം മൂടി മാറ്റി കൂനയുടച്ച് ഒരിക്കൽ കൂടി ഈർപ്പം കൊടുത്ത് വാരിക്കൂട്ടി വീണ്ടും കൂനയാക്കി 1 ആഴ്ച കൂടി ചണച്ചാക്ക് മൂടി നനച്ച് മൊത്തം 3 ആഴ്ച കൊണ്ട് ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഈ കമ്പോസ്റ്റ് വളം തന്നെ കുരുമുളകിന് പതിവായി നൽകുവാൻ ശ്രമിക്കുക. താങ്ങുകാലിൻ്റെ വടക്കു പടിഞ്ഞാറ് മാത്രമാണ് കുരുമുളക് നടേണ്ടത്. തെക്കൻ വെയിലിൻ്റെ കടുത്ത ചൂടിൽ കുരുമുളക് വാടാതെയും കരിയാതെയും ഇരിക്കുന്നതിനാണ് വടക്കു പടിഞ്ഞാറ് കുഴിയെടുക്കുന്നത്. കുഴിയിൽ അടിവളങ്ങൾ ഇട്ട് മണ്ണുമായി കൂട്ടിക്കലർത്തിയ ശേഷം ഒരു ചെറു പിള്ളക്കുഴിയെടുത്ത് ഒരു താങ്ങുകാലിൽ 2 or 3 കുരുമുളക് തൈകൾ വീതം നട്ടുകൊടുക്കാവുന്നതാണ്. നട്ടതിന് ശേഷം കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കുവാൻ കുഴി കൂനയാക്കി മാറ്റണം. കുരുമുളക് വളരുന്നതിനനുസരിച്ച് താങ്ങുകാലുമായി ചേർത്ത് വള്ളികൾ കെട്ടിവയ്ക്കുന്നത് നന്നായിരിക്കും. കുരുമുളക് വളരുന്നതിനനുസരിച്ചും മുതിർന്ന കുരുമുളകൾക്കും ശരിയായ വളപ്രയോഗം അത്യന്താപേക്ഷിതമാണ്. എല്ലാ വർഷവും മണ്ണ് പരിശോധന നടത്തി ആവശ്യ മൂലകങ്ങളുടെ അപര്യാപ്തത മനസ്സിലാക്കി കുറവുള്ള മൂലകങ്ങൾ ഏതാണോ അത് ലഭിക്കുന്ന വളങ്ങൾ മാത്രമാണ് നൽകേണ്ടത്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മണ്ണിൻ്റെ പുളി അഥവാ അമ്ലത എത്രയുണ്ടെന്നും അത് കുറയ്ക്കുവാൻ എത്ര അളവിൽ ഡോളോമൈറ്റ് അഥവാ കുമ്മായം ചേർത്ത് കൊടുക്കണമെന്ന പരിശോധനാ ഫലത്തിൽ രേഖപ്പെടുത്തിയ അളവിൽ തന്നെ കാലവർഷാരംഭത്തിൽ എല്ലാ വർഷവും കുരുമുളകിൻ്റെ ചുവട്ടിൽ കുമ്മായ വസ്തുക്കൾ ഇട്ട് മണ്ണടിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. കുമ്മായ പ്രയോഗത്തിനൊപ്പം മറ്റൊരു വളവും ഇടാൻ പാടില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം നിർദ്ദിഷ്ട അളവിൽ നിർബന്ധമായും ജൈവവളങ്ങളും നൽകണം. ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളങ്ങളുണ്ടാക്കി അത് മാത്രം നൽകുന്നതാണ് നല്ലത്. മുതിർന്ന 1 മൂട് കുരുമുളകിന് 10 കിലോ ജൈവവളത്തിന് പുറമേ 1/2 കിലോ വേപ്പിൻ പിണ്ണാക്കും നൽകാവുന്നതാണ്. വെണ്ണീർ അഥവാ ചാരവും 1/2 കിലോ വീതം എല്ലാ വർഷവും നൽകാവുന്നതാണ്. എന്നാൽ കമ്പോസ്റ്റ് വളത്തിൻ്റെ ഒപ്പം ചാരവിടാൻ പാടില്ല. രാസവളങ്ങൾ 2 തവണകളായി നൽകാവുന്നതാണ്. ആദ്യ മഴക്കാലം കഴിയുമ്പോഴും 2ാം മഴക്കാലം കഴിയുമ്പോഴും നൽകുക. പെരുമഴയത്ത് രാസവളങ്ങൾ ഇട്ടാൽ അത് വെള്ളത്തിലരിഞ്ഞ് നഷ്ടപ്പെടാൻ ഇടയുള്ളതിനാൽ മഴക്കാലത്തെ രാസവള പ്രയോഗം ഒഴിവാക്കുക. കൂടാതെ കുരുമുളകിന് സൂക്ഷ്മ മൂലക വളങ്ങളും വേണ്ടിവരും. സിങ്കിൻ്റെയും മോളിബ്ഡിനത്തിൻ്റെയും ഒക്കെ ആവശ്യകതയുണ്ട്. മണ്ണ് പരിശോധന നടത്തുമ്പോൾ സൂക്ഷ്മ മൂലക പരിശോധനയും ഉൾപ്പെടുത്തണം. കുറവുള്ളത് മണ്ണിൽ ചേർത്ത് കൊടുക്കുക. വളപ്രയോഗം പോലെ തന്നെ പ്രധാനമാണ് കുരുമുളകിൻ്റെ ജലസേചനം. മഴക്കുറവുള്ള ഡിസംബർ മുതൽ ഏപ്രിൽ മാസം വരെ ആഴ്ചയിൽ 1 എന്ന കണക്കിൽ തടം നന്നായി നനയത്തക്ക വിധം ജലസേചനം നടത്തണം. അധിക ജലം പാടില്ല. തുള്ളിനന സമ്പ്രദായം ഏറ്റവും നല്ലതാണ്. കൊടിച്ചൂട്ടിൽ പുതയിടുന്നത് തടം ഉണങ്ങാതിരിക്കാൻ സഹായിക്കും. എന്നിരുന്നാലും കാലവർഷാരംഭത്തിന് 1 മാസം മുമ്പ് നന നിർത്തുകയും വേണം. കുരുമുളക് തിരിയിടുന്ന സമയത്ത് മിക്കവാറും മഴയുണ്ടാവും. കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്ന ഇക്കാലത്ത് തിരിയിടൽ സമയത്ത് മഴയില്ലെങ്കിൽ പരാഗണം നടക്കാതെ വിളവ് കുറയാൻ ഇടയുണ്ട്. അങ്ങനെ വരാതിരിക്കുവാൻ കുരുമുളക് കൊടി നനയത്തക്ക രീതിയിലുള്ള സ്പ്രിംഗ്ലർ സംവിധാനം

0: ഒരുക്കുന്നത് നന്നായിരിക്കും. കുരുമുളകിന് നിരവധിയായ രോഗങ്ങൾ വരാറുണ്ട്. അത്തരം രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ ജൈവ കുമിൾനാശിനിയായ ബോർഡോ മിശ്രിതം ഉണ്ടാക്കി കാലവർഷാരംഭത്തിലും പിന്നീട് മഴക്കാലത്ത് പശ ചേർത്തും രണ്ട് തവണ പ്രയോഗിച്ചാൽ മതിയാകും. കീടബാധകൾക്കെതിരെ ഫലപ്രദമായ പലതരം ജൈവ കീടനിയന്ത്രണ മാർഗങ്ങൾ നിലവിലുണ്ട്. യാതൊരു കാരണവശാലും രാസമരുന്ന് പ്രയോഗം കുരുമുളകിൽ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. വലിയ മരങ്ങളോ താങ്ങുകാലോ ഇല്ലാതെയും വീട്ടുവളപ്പിൽ നമുക്ക് കുരുമുളക് കൃഷി ചെയ്യാം. ഗ്രോ ബാഗിലും ചട്ടികളിലും ബാരലിലും ഒക്കെയായി അടുക്കള ഭാഗത്തിന് യോജിച്ച കുറ്റിക്കുരുമുളക് തൈകളും ലഭ്യമാണ്. കുരുമുളകിന്റെ പ്രധാന തണ്ടിൽ നിന്നും വശങ്ങളിലേക്ക് വളരുന്ന ശിഖരത്തണ്ടുകൾ മുറിച്ചെടുത്ത് വേരുപിടിപ്പിച്ചതാണ് കുറ്റിക്കുരുമുളക്. ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് പോലും ഇത്തരത്തിലുള്ള കുറ്റിക്കുരുമുളക് കൃഷി ചെയ്ത് വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുരുമുളക് ഒരു സുഗന്ധവ്യഞ്ജനമെന്നതിലുപരി ഔഷധവുമാണ്. അതുകൊണ്ടാണല്ലോ പഴമക്കാർ കുരുമുളകിനെ മാത്രം നല്ല മുളക് എന്ന് വിളിച്ചു പോന്നിരുന്നത്. നമ്മുടെ ഗൃഹവൈദ്യത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഔഷധമാണല്ലോ നല്ല മുളക്. തോട്ടമടിസ്ഥാനത്തിൽ കുരുമുളക് കൃഷി ചെയ്യുന്നവർ കൃത്യമായി 20-25 വർഷത്തിനുള്ളിൽ അടിത്തൈ നട്ടു തുടങ്ങണം. കാലാവസ്ഥയും ഇനവ്യത്യാസവും അനുസരിച്ച് ഉൽപാദനക്ഷമത കുറഞ്ഞു കുറഞ്ഞു വരും. വിളവ് ക്രമേണ കുറഞ്ഞു വന്നാൽ നിർബന്ധമായും അടിത്തൈ നട്ടു തുടങ്ങാം. അടിത്തൈ നട്ട് 3 മുതൽ 5 വർഷം കഴിഞ്ഞാൽ പ്രായമായ മൂട് മുറിച്ചു കളയാം. അടിത്തൈ നടീലിന് ബ്രസീലിയൻ തിപ്പലി ഉപയോഗപ്പെടുത്താം. തിപ്പലി കുരുമുളകിന്റെ കുടുംബക്കാരിയാണ്. താങ്ങുകാൽ ചുവട്ടിൽ തിപ്പലി നട്ട് വളർത്തി 2-3 അടി ഉയരമെത്തിയാൽ തിപ്പലിയിലേക്ക് നല്ല ഇനം കുരുമുളക് തണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വളർത്തിയെടുക്കാം. തിപ്പലി ഗ്രാഫ്റ്റ് കുരുമുളകിന് വെള്ളക്കെട്ടിനെ അതിജീവിക്കുവാനും വരൾച്ചയെ അതിജീവിക്കുവാനും ഒട്ടുമിക്ക കുരുമുളക് രോഗകീടങ്ങളെ ചെറുക്കുവാനും ശേഷിയുണ്ട്. തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത പെപ്പർ കൊളിബ്രിനം എന്ന ഇനവും ചില നേഴ്സറികളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നിത്യോപയോഗത്തിന് എന്തായാലും കുരുമുളക് മലയാളിക്ക് കൂടിയേ തീരൂ. അതിനാൽ തൊടിയിൽ ഇനി എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി.
1: കുരുമുളക് കൃഷി എല്ലാവർക്കുമാകാം എന്ന് ഈ പ്രഭാഷണത്തിലൂടെ മനസ്സിലായല്ലോ. മുൻ കൃഷി ഓഫീസർ അഭിലാഷ് കരിമുളക്കൽ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: കറിവേപ്പില കേടുകൂടാതെ ദീർഘനാൾ സൂക്ഷിച്ചു വെക്കാം. എങ്ങനെയെന്നറിയണ്ടേ? ഇതാ കേട്ടോളൂ. നമ്മുടെ പാചകത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് കറിവേപ്പില. എന്നാൽ കറിവേപ്പില വേഗം കേടുവരുന്നതാണ് വീട്ടമ്മമാർ നേരിടുന്ന പ്രധാന പ്രശ്നം. കറിവേപ്പില സുലഭമായി ലഭിക്കാത്ത ആളുകൾ പലപ്പോഴും ഇത് സൂക്ഷിച്ചു വെക്കാൻ കഷ്ടപ്പെടാറുണ്ട്. കറിവേപ്പില കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ചില നുറുങ്ങുവിദ്യകൾ പറയാം. കുപ്പിയുടെ ജാറിൽ വെള്ളം നിറച്ച് അതിൽ തണ്ടോടുകൂടിയുള്ള കറിവേപ്പില ഇട്ട് വെക്കാം. അതുപോലെ കറിവേപ്പിലകൾ ഒരു കോട്ടൺ തുണിയിൽ നന്നായി പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഏറെ നാൾ കേടുവരാതെ സൂക്ഷിക്കാം. ഒരിക്കലും നമ്മൾ കറിവേപ്പില വാങ്ങിച്ചുടൻ ഫ്രിഡ്ജിൽ വെക്കരുത്. കറിവേപ്പില വാങ്ങിച്ച് നല്ലതുപോലെ കഴുകി വെള്ളം ഉണക്കുക. വെള്ളം കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയായതിന് ശേഷം വായു കടക്കാത്ത കുപ്പിയിലാക്കി അടച്ചു വെക്കാം. എത്ര ദിവസം വേണമെങ്കിലും ഈ കറിവേപ്പില കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അധികം കുത്തി നിറച്ച് കറിവേപ്പിലകൾ നിറയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുറുക്കി അടച്ചു വെക്കാനും ശ്രദ്ധിക്കണം. ഇത് ഫ്രിഡ്ജിൽ 2 മാസം വരെ സൂക്ഷിക്കാവുന്നതാണ്.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ, ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കും.

0: ക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, കന്നുകുട്ടികളെ ബാധിക്കുന്ന ജോയിന്റ് രോഗത്തിന് ഹേതുവാകുന്നത് എന്താണ്? ഉത്തരം, ബാക്ടീരിയയാണ് കന്നുകുട്ടികളെ ബാധിക്കുന്ന ജോയിന്റ് രോഗത്തിന് ഹേതുവാകുന്നത്. പിറന്നു വീഴുന്ന കിടാക്കളുടെ ശരീരത്തിലേക്ക് ബാക്ടീരിയകൾ പൊക്കിൾക്കൊടി വഴിയാണ് പ്രവേശിക്കുന്നത്. ഈ അണുക്കൾ ആദ്യം കരളിലെത്തി അവിടെ നിന്നും രക്തത്തിൽ കലർന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തുന്നു. അണുക്കൾ അധികവും തമ്പടിക്കുന്നത് ശരീരത്തിന്റെ വിവിധ സന്ധികളിലാണ്, വിശേഷിച്ച് കൈമുട്ടിലും കാൽമുട്ടിലും. തുടർന്ന് സന്ധികൾ വിങ്ങി വീർക്കുകയും പൊട്ടി പഴുത്തുവരികയും ചെയ്യും. ഈ രോഗം കണ്ടാൽ ഉടൻ ചികിത്സ നൽകണം. മുൻകരുതൽ എന്ന നിലയിൽ തൊഴുത്തും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. കന്നുകുട്ടി ജനിച്ച ഉടനെ പൊക്കിൾക്കൊടി ഒരിഞ്ചകലത്തിൽ കെട്ടിയ ശേഷം ബാക്കി മുറിച്ചു മാറ്റണം. അവിടെ ടിഞ്ചർ അയഡിൻ ലായനി പുരട്ടുകയും വേണം.
2: ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
3: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
4: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
5: വയലും വീടും സമാപിക്കുന്നു.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: അപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം എന്നല്ലാതെ വേറൊരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് തികച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
1: ജോൺ വക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം.
4: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര, പൂയപ്പള്ളി, വെളിയം, കരിപ്ര, എഴുകോൺ, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് കൊട്ടാരക്കര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ധന്യ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 7907712327. ഒരിക്കൽ കൂടി 7907712327. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കാർഷിക യന്ത്രവൽക്കരണ ഉപസ പദ്ധതി, സബ്മിഷൻ ഓഫ് അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. ഈ പദ്ധതിയിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും സബ്സിഡിയോടെ നൽകുവരുന്നു. ഇതനുസരിച്ച് വ്യക്തിഗത ഉപഭോക്താക്കൾക്ക് 40% മുതൽ 50% വരെയും കർഷകരുടെ കൂട്ടായ്മകൾ, SDAകൾ, FPOകൾ, വ്യക്തികൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവർക്ക് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ 40% സാമ്പത്തിക സഹായവും യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിനും കർഷക ഗ്രൂപ്പുകൾക്ക് 30 ലക്ഷം വരെയുള്ള പദ്ധതികൾക്ക് പരമാവധി 80% എന്ന നിരക്കിലും സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. 2026-2027 സാമ്പത്തിക വർഷത്തിലെ അപേക്ഷകൾ ഓൺലൈനായി agrimachinery.nic.in എന്ന വെബ്സൈറ്റ് മുഖേന നൽകാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും ജില്ലകളിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയമായോ ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയമായോ കൃഷിഭവനുകളുമായോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പ്ലാൻ പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷാണ് മാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുക. 8547837256. നമ്പർ ഒരിക്കൽ കൂടി 8547837256. ഇനി ഈ മാസം 3-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം. കൊപ്ര, കയർ, നാളികേരം, ഏലം, കാപ്പിക്കുരു, ചുക്ക്, കശുവണ്ടിപ്പരിപ്പ്, അടയ്ക്ക, പുൽത്തൈലം, മൈസൂർ പൂവൻ, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ വർധനവ്. തേങ്ങാപ്പിണ്ണാക്ക്, കൊക്കോ എന്നിവയുടെ വിലയിൽ കുറവ്. വെളിച്ചെണ്ണ, കുരുമുളക്, റബ്ബർ, നേന്ത്രക്കായ, പച്ചക്കപ്പ, കോഴിമുട്ട എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറവ്. മഞ്ഞൾ, കശുവണ്ടി, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം: വെളിച്ചെണ്ണ ക്വിന്റലിന് 2000 രൂപ കുറഞ്ഞ് ചെങ്ങന്നൂർ 25,000, 100 രൂപ കുറഞ്ഞ് കോട്ടയം 25,900, 200 രൂപ വർദ്ധിച്ച് ആലുവ 23,500, എറണാകുളം 22,200 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കൊപ്ര ക്വിന്റലിന് 200 രൂപ വർദ്ധിച്ച് കൊച്ചി 13,300, 500 രൂപ വർദ്ധിച്ച് എറണാകുളം 13,700 രൂപയ്ക്ക് വിപണനം നടന്നു. കയർ ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച് കൊച്ചി പറവൂർ 5,400 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിലെ വില മാറ്റമില്ലാതെ തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 500 രൂപ വർദ്ധിച്ച് എറണാകുളം 25,000, 1,500 രൂപ വർദ്ധിച്ച് കോട്ടയം, തൊടുപുഴ എന്നിവിടങ്ങളിൽ 24,500 രൂപയ്ക്കും വിപണനം നടന്നു. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് 500 രൂപ വർദ്ധിച്ച് ആലുവ 4,800 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിലെ വില മാറ്റമില്ലാതെ തുടർന്നു. ഏലം കിലോഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് കട്ടപ്പന 2,900, 200 രൂപ വർദ്ധിച്ച് തൊടുപുഴ 3,100 രൂപയ്ക്ക് വിപണനം നടന്നു. കുരുമുളക് ക്വിന്റലിന് 1,000 രൂപ കുറഞ്ഞ് 3,000, 60,000, 500 രൂപ കുറഞ്ഞ് പാല 67,000, 200 രൂപ വർദ്ധിച്ച് കട്ടപ്പന 69,500, 500 രൂപ വർദ്ധിച്ച് ആലുവ 68,000 രൂപയ്ക്കും വിപണനം നടന്നു. കാപ്പിക്കുരു ക്വിന്റലിന് 300 രൂപ വർദ്ധിച്ച് കോട്ടയം 37,800 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ കട്ടപ്പനയിൽ വില മാറ്റമില്ലാതെ തുടർന്നു. സമയം 7 മണി കഴിഞ്ഞ് 24:55. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. വി ബി ജി റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും സന്ദർശനം നടത്തും. വി ബി ജി റാംജി പദ്ധതിയുടെ നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. തൊഴിലാളികളുടെ വേതനം 15 ദിവസത്തിനുള്ളിൽ നൽകാൻ സംസ്ഥാനങ്ങൾക്ക് മതിയായ തുക ഉറപ്പാക്കാനാണ് പണം അനുവദിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് വി ബി ജി റാംജിയിലേക്കുള്ള പരിവർത്തനം സുഗമമായിരുന്നുവെന്നും സാങ്കേതികമോ പ്രവർത്തനപരമോ ആയ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം സംസ്ഥാനങ്ങളുമായി നടത്തിയ യോഗത്തിൽ വ്യക്തമാക്കി.
1: വികസിത് ഭാരത് ജി റാം ജി യോജന ഏക് സാത്ത് പൂരെ ദേശ് മേ ലാഗു ഹോ ഗയി. 100 ദിൻ നഹീ അബ് 125 ദിൻ റോജ്ഗാർ. 5 സാൽ മേ 7.5 ലാഖ് കറോഡ് സേ ജ്യാദാ കി രാശി 2,86,000 പഞ്ചായത്തോ മേ ഠീക് സേ ലഗ് ഗയി തോ ഗാവ് സമ്പൂർണ വികസിത് ഹോ ജായേംഗേ. സമൃദ്ധ ഓർ വികസിത് ഗാവ് കാ നിർമാൺ ഹോ ജായേഗാ.
0: ആദ്യ ദിവസം തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച കേരളം, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള പുതിയ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം നേതാക്കൾ വിലയിരുത്തി. ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ്, അമേരിക്ക എന്നീ രാജ്യങ്ങളും ശ്രീ എസ് ജയശങ്കർ സന്ദർശിക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ ലഹരിമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം നാളെ ഗുവാഹട്ടിയിൽ ആരംഭിക്കും. മയക്കുമരുന്ന് കടത്ത്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവ നേരിടുന്നതിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ഉന്നതതല യോഗം ലക്ഷ്യമിടുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗവും ഇന്ത്യയിലാണ്. വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് നാളെയും മറ്റന്നാളുമായി കൊച്ചി നഗരം വേദിയാകും. 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷം നാളെ. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽവൽക്കരിക്കുന്നതായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡാറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീര വികസന ബോർഡിന്റെ ഡാഷ് ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നാളെ ആരംഭിക്കുന്ന അന്തർ സർക്കാർതല വിദഗ്ധ സംഘത്തിന്റെ 9ാം ദേശീയ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. ഈ മാസം 8 വരെയാണ് പരിപാടി. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിരത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഒപെക്സ് രാജ്യങ്ങൾ തീരുമാനിച്ചു. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്. ഇക്കൊല്ലത്തെ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക്

0: തുടക്കമായി. ആദ്യ സംഘത്തിന്റെ യാത്രയ്ക്ക് ഇന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തുടക്കം കുറിച്ചു. ചമ്പാവത് ജില്ലയിലെ തനക്പൂരിൽ നിന്ന് യാത്രയാരംഭിച്ച സംഘത്തിൽ ഒരു ഡോക്ടറും 15 സ്ത്രീകളും ഉൾപ്പെടെ 49 തീർത്ഥാടകരാണുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമിനേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ മുംബൈയിൽ ഒരാൾ മരിച്ചു. റായ്ഗഡ് ജില്ലയിലെ അതോഷി വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ 12 വിനോദസഞ്ചാരികളെ പോലീസ് രക്ഷപ്പെടുത്തി. അടുത്ത 24 മണിക്കൂറിൽ മുംബൈ, താനെ ഉൾപ്പെടെയുള്ള കൊങ്കൺ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കരുത്തരായ ബ്രസീൽ നോർവേയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വിശദാംശങ്ങളിലേക്ക്.
2: 5 തവണ ലോകകപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഇക്കുറിയും കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. ഗോളടിയന്ത്രം എന്നു പേരുകേട്ട എർലിംഗ് ഹാലൻഡ് ഉൾപ്പെടുന്ന നോർവേയാണ് പ്രീ ക്വാർട്ടറിൽ ബ്രസീലിന്റെ എതിരാളികൾ. നാളെ പുലർച്ചെ 1:30 മത്സരം. പുലർച്ചെ 5:30 ആതിഥേയരായ മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം നടക്കും. ഇന്ന് നടന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ കാനഡയെ എതിരില്ലാത്ത 3 തോൽപ്പിച്ച് മൊറോക്കോയും പരാഗ്വേയെ ഏകപക്ഷീയമായ 1 തോൽപ്പിച്ച് മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ക്വാർട്ടറിൽ ഇടം നേടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ അല്പസമയത്തിനകം ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് മത്സരം. സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച കേന്ദ്ര സർക്കാർ. 7 വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളായ INS ഉദയഗിരി, ശക്തി, കവരത്തി എന്നിവ സിംഗപ്പൂരിലെ ചാംഗി നാവിക താവളത്തിലേക്കുള്ള സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യൻ നാവികസേനയുടെ അന്താരാഷ്ട്ര പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായാണ് 3 സന്ദർശന പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സമുദ്ര പങ്കാളിത്തത്തിലെ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ പരിപാടിയെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. വ്യാപാരം, കുടിയേറ്റം തുടങ്ങിയ നയപരമായ കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഉപദേശം നൽകുന്നുവെന്ന് കാട്ടി ചില വ്യക്തികൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഈ വ്യക്തികൾക്ക് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധമില്ലെന്ന് മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനിയയുടെ സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള പ്രാർത്ഥനകൾ ടെഹ്റാനിൽ പുരോഗമിക്കുന്നു. ഈ മാസം 9 വിശുദ്ധ നഗരമായ മഷ്ഹദിലാണ് സംസ്കാര ചടങ്ങുകൾ. തുടർന്ന് 40 രാജ്യത്ത് പൊതു ദുഃഖാചരണമായിരിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പങ്ങളെ തുടർന്ന് സഹായമെത്തിച്ച ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ച് വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി ഡോഡ്രിഗസ്. ദുരന്തത്തിൽ തകർന്ന രാജ്യം ശക്തമായി തിരിച്ചുവരുമെന്ന് ഡോഡ്രിഗസ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ വെനസ്വേല ആദരിക്കുന്നതായി പ്രസിഡന്റ് വ്യക്തമാക്കി. 3000 പേരാണ് ഭൂകമ്പത്തിൽ മരിച്ചത്. 16,000 പേർക്ക് പരിക്കേറ്റു. ആഫ്രിക്കൻ രാഷ്ട്രമായ കോംഗോയിൽ എബോള വ്യാപനം തുടരുന്നു. ഇതുവരെ 1528 പേർക്ക് എബോള സ്ഥിരീകരിച്ചു. 492 മരണവും റിപ്പോർട്ട് ചെയ്തു. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിൽ നിരവധി വെല്ലുവിളികൾ നേരിടുന്നതായി അധികൃതർ അറിയിച്ചു. നിലവിൽ എബോളയ്ക്ക് അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. VBG റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ

0: അറിവിനപ്പുറത്ത് ഇത് രണ്ടുമാണല്ലോ നമ്മളെ തൊടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയും ആകാം എന്നൊരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനുള്ള ആർജവം തന്നത് ഇവരൊക്കെയാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സാം CS സംഗീതം നൽകി ചിത്രയും കപിൽ കപിലനും പാടിയ ചിത്രം ഫീനിക്സ്.

മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. ഈ ചിത്രത്തിന് വേണ്ടി ശ്രേയ ഘോഷാലും വിജയ് യേശുദാസും പാടിയത് റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത് ചിത്രം എങ്ങനെ നീ മറക്കും. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: ചലച്ചിത്ര ഗാനങ്ങൾ പ്രധാന വാർത്തകൾക്ക് ശേഷം തുടരും. ആകാശവാണി അനന്തപുരി എഫ് 101.9, സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. VBGRAMG പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യഘടുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ശംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. 151 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ ബാറ്റിംഗിനയച്ചു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും നാളെ രാവിലെ 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം സച്ചിൻ ബാലു പാടിയത്, ചിത്രം അഭിലാഷം. രചന ഷറഫു, സംഗീതം ശ്രീഹരി കെ നായർ.

അറിയിപ്പ്. നാളെ രാവിലെ 11:30 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയം ഫോൺ ഇൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495945321 അല്ലെങ്കിൽ 9496593321. നാളെ രാവിലെ 11:30 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു.

അനന്തപുരി എഫ്എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ആനന്ദപുരം ഡയറീസ്. ഈ ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് രചന റഫീഖ് അഹമ്മദ്, സംഗീതം ആൽബർട്ട് വിജയൻ.

അറിയിപ്പ്: നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയം ഫോൺ ഇൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321, 9495656321, അല്ലെങ്കിൽ 9496596321. നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു.

എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ജോൺസൺ. ചിത്രം ചമയം

0: അറിവിനപ്പുറത്ത് ഇത് രണ്ടും ആണല്ലോ നമ്മളെ തൊടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയും ആകാം എന്നൊരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വന്തമായിട്ടൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനുള്ള ആർജവം തന്നത് ഇവരൊക്കെയാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: യേശുദാസ് പാടിയത് ചിത്രം വേനൽ കിനാവുകൾ. ഗാനത്തിന് വരികൾ ONV കുറുപ്പ്, സംഗീതം L. വൈദ്യനാഥൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:30 നിശാ സുരഭിയിൽ.
1: This is Akashvani, Anandapuri FM 101.9.

ഇപ്പോൾ എം ചന്ദ്രശേഖരൻ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം പാലക്കാട് ആർ രഘു, ഖടം വി സുരേഷ്. ആദ്യം അഖിലാണ്ടേശ്വരി എന്ന കൃതി കേൾക്കാം. രാഗം ദ്വിജാവന്തി, ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എം ചന്ദ്രശേഖരൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. മൃദംഗം പാലക്കാട് ആർ രഘു. ഘടം വി സുരേഷ്.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: അറിവിനപ്പുറത്ത് ഇത് രണ്ടുമാണല്ലോ നമ്മളെ തൊടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയും ആകാം എന്നൊരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനുള്ള ആർജവം തന്നത് ഇവരൊക്കെയാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നിശാസുരഭി. മനസ്സിൽ മധുരമൂറുന്ന നിത്യഹരിത ഗാനങ്ങൾ. ഇന്ന് നിശാസുരഭിയിൽ ശ്രോതാക്കളോടൊപ്പം സജീവ് മൈലാപ്പള്ളി. ആദിഗാനം യേശുദാസ് പാടിയത്, സംഗീതം ജി ദേവരാജൻ, ചിത്രം സത്യവാൻ സാവിത്രി, ഗാനരചന ശ്രീകുമാരൻ തമ്പി.

വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം കടുവയെ പിടിച്ച കെടുവ. രചന ശ്രീകുമാരൻ തമ്പി.

മനസ്സിൽ മധുരമൂറുന്ന നിത്യഹരിത ഗാനങ്ങളുമായി ഇന്നത്തെ നിശാശ്രുതി സമാപിക്കുന്നു. ഇന്ന് പരിപാടിയിൽ ഉണ്ടായിരുന്നത് സജീവ് മൈലാപ്പള്ളി.

0: ആകാശവാണി അനന്തപുരി എഫ് എം, സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം, പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് അവതരിപ്പിച്ചത്.
1: മനസ്സിൽ നൈരാശ്യമെഴുന്നവന് മധ്യാഹ്നവും പ്രത്യഹം അർദ്ധരാത്രം, ശുഭം പ്രതീക്ഷിപ്പവന് ഏത് രാവും സൂര്യാംശുദീപ്തം പകൽ പോലെ തന്നെ. മനസ്സിൽ നൈരാശ്യമുള്ളവർക്ക് പ്രകാശഭാസുരമായ മധ്യാഹ്നം പോലും ഇരുൾ നിറഞ്ഞ ഭീതിജനകമായ പാതിരാത്രിയായി പ്രത്യക്ഷപ്പെടും. നേരെ മറിച്ചാണ് മനസ്സിൽ ശുഭപ്രതീക്ഷയുള്ളവരുടെ കാര്യം. അവർക്ക് പാതിരാത്രി പോലും സൂര്യകിരണങ്ങളാൽ പ്രദീപ്തമായ പകൽ പോലെ തോന്നിക്കും. ജീവിതം സുഖദുഃഖഭൂയിഷ്ഠമാണെന്ന് പറയാറുള്ളതുപോലെ ആശാ നിരാശാ ബഹുലവുമാണ്. ആശിച്ചത് കിട്ടാതിരിക്കുമ്പോഴും ആശ നശിക്കുമ്പോഴും നിരാശയുണ്ടാവുക സ്വാഭാവികമാണ്. നിരാശ പാടില്ലെന്നുപദേശിക്കുന്നത് ദുഃഖം പാടില്ല എന്നുപദേശിക്കുന്നത് പോലെ നിരർത്ഥകമാണ്. നിരാശയ്ക്കും ദുഃഖത്തിനുമുള്ള കാരണങ്ങൾ നിരന്തരം ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സുഖത്തോടൊപ്പം ദുഃഖവും ആശയോടൊപ്പം നിരാശയും ചേരുമ്പോഴാണ് ജീവിതം ജീവിതമാകുന്നത്. സുഖത്തിനും ആശയ്ക്കും പരഭാഗശോഭ അണയ്ക്കുന്നത് ദുഃഖവും നിരാശയുമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിരാശയുണ്ടാകാൻ നിസ്സാരമായ കാരണങ്ങൾ മതി. പ്രതീക്ഷിച്ചത്ര മാർക്ക് പരീക്ഷയിൽ ലഭിക്കാതെ പോയാൽ, ക്ലാസ്സോ റാങ്കോ നഷ്ടമായാൽ, നേരിയ വ്യത്യാസത്തിനൊരു കലാമത്സരത്തിൽ നിന്നോ കായിക മത്സരത്തിൽ നിന്നോ പുറത്തായാൽ, ഇഷ്ടപ്പെട്ട വസ്തു ലഭിക്കാതെ പോയാൽ, പ്രതീക്ഷിച്ചയാളിനെ കൃത്യസമയത്ത് കാണാതിരുന്നാൽ, വിചാരിച്ച പോലെ കാര്യം നടക്കാതിരുന്നാൽ, ഇത്തരം സന്ദർഭങ്ങളിൽ പോലും നമ്മുടെ മനസ്സ് നിരാശാഭരിതമാകുന്നു. വ്യക്തിയുടെ സ്വഭാവം, മനസ്സ് എന്നിവയെ ആസ്പദിച്ച് നിരാശയുടെ ആഴവും വ്യാപ്തിയും വർദ്ധിക്കുന്നു. ചിലർക്ക് നിസ്സാര കാരണങ്ങൾ മതി നിരാശയുടെ പടുകുഴിയിൽ പതിക്കുവാൻ. മറ്റു ചിലർ നൈരാശ്യത്തിനുള്ള കാരണം ഗൗരവമുള്ളതായിരിക്കുമ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നൈരാശ്യത്തെ ജീവിതത്തിൽ നിന്ന് നിശേഷം ഒഴിവാക്കാനാവില്ലെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. താൽക്കാലികമായി ഉണ്ടാകുന്ന തിരിച്ചടികളാൽ നിരാശയിലാണ്ട് ജീവിതം ശോകമയമാക്കി തീർക്കുന്നത് ശരിയല്ല. അത്തരക്കാർക്ക് ഒരിടത്തും പ്രകാശം കണ്ടെത്താൻ കഴിയുകയില്ല. അവർക്ക് ജീവിതം ഇരുൾ നിറഞ്ഞ പാതിരാത്രിയായിരിക്കും. മധ്യാഹ്നത്തിൽ പോലും പ്രകാശത്തിൻ്റെ ഒരു കിരണം അവർക്ക് കാണാനാവില്ല. ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാനുള്ള ശക്തമായ പ്രേരണ അത്തരം സന്ദർഭങ്ങളിൽ അവർക്കുണ്ടായി എന്നും വരാം. മനസ്സിൻ്റെ ഈ പ്രവണതയെയാണ് നാം എതിർത്ത് തോൽപ്പിക്കേണ്ടത്. നൈരാശ്യമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഗ്ലാനിയും വേദനയും മാന്ദ്യവും ഉണ്ടാവുന്നത് സ്വാഭാവികമായിരിക്കാം. പരിസരമെല്ലാം അപ്പോൾ

0: ഇരുൾ നിറഞ്ഞിരിക്കുന്നതായി അനുഭവപ്പെട്ടെന്നും വരാം. എന്നാൽ നിരാശയ്ക്കുള്ള കാരണങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിലൂടെ നൈരാശ്യത്തെ എങ്ങനെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആശയുടെ സാഫല്യത്തിനുള്ള പ്രാരംഭമാണ് നൈരാശ്യമെന്ന് നാം സമാധാനിക്കണം. കാലാന്തരത്തിൽ എല്ലാം ശരിയാകുമെന്ന വിധത്തിലുള്ള ശുഭാപ്തി വിശ്വാസം നാം പുലർത്തണം. ശുഭാപ്തി വിശ്വാസം എത്രയെത്ര പേരെ നിരാശയിൽ നിന്ന് കരകയറ്റിയിരിക്കുന്നു. എത്രമേൽ നൈരാശ്യമുണ്ടാകുന്ന സന്ദർഭങ്ങളിലും എല്ലാം ശരിയാകും, ഭംഗിയാകും എന്ന മട്ടിലുള്ള പ്രസാദഭാവം പുലർത്താൻ കഴിയുന്നവർക്ക് പാതിരാത്രി പോലും പ്രഭാപൂരിതമായ പകൽ പോലെ അനുഭവപ്പെടും.
1: ഇതുവരെ കേട്ടത് സുഭാഷിതം പുനഃപ്രക്ഷേപണം, പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് അവതരിപ്പിച്ചത്. ആകാശവാണി അനന്തപുരി എഫ് എം കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇനി രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.